ആകാശവാണി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948 ആശ്വിനം 12, കൊല്ലവർഷം 1202 കന്നി 18, 2026 ഒക്ടോബർ 4 ഞായറാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 33 സെക്കൻഡും. മീഡിയം വേവിൽ 258.39, 520.83 മീറ്ററുകളിൽ, 1161, 576 കിലോഹെർട്സുകളിലും. ആലപ്പുഴ എഫ് എം 103.5, പത്തനംതിട്ട എഫ് എം 101, കായംകുളം എഫ് എം 100.1 എന്നീ മെഗാഹെർട്സുകളിലും, പ്രസാർഭാരതി ഡി ടി എച്ച് സർവീസിലും ആകാശവാണി ഇന്റർനെറ്റ് സർവീസിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.

0: സുഭാഷിതം കേൾക്കാം. കെ ജനാർദ്ദനൻ പിള്ള അവതരിപ്പിച്ചത്.
1: ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള സാധനയിൽ ഗാന്ധിജി 11 വ്രതങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു. അഹിംസ, സത്യമസ്തേയ, ബ്രഹ്മചര്യമസംഗ്രഹ, ശരീരശ്രമ അസ്വാദ, സർവത്ര ഭയവർജന, സർവധർമ്മീ സമാനത്വ, സ്വദേശീ സ്പർശഭാവന. ഇതിൽ അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, അസംഗ്രഹം എന്നിവ ചിരപ്രതിഷ്ഠിതങ്ങളാണല്ലോ. ഗാന്ധിജി 6 പുതിയ വ്രതങ്ങളാണ് കൂട്ടിച്ചേർത്തത്: ശരീരശ്രമം, അസ്വാദ്, ഭയവർജനം, സർവധർമ്മ സമാനത്വം, സ്വദേശി, സ്പർശഭാവന എന്നിവ. സമൂഹമധ്യത്തിൽ നിന്നുകൊണ്ട് ഈശ്വര സാക്ഷാത്കാരത്തിനായുള്ള തപാനുഷ്ഠാനത്തിൽ ഇവ അനുപേക്ഷണീയമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. മനുഷ്യൻ ശരീരപ്രയത്നം ചെയ്തു വേണം ആഹാരം സമ്പാദിക്കാൻ എന്ന തത്വം ആദ്യമായി ഊന്നിപ്പറഞ്ഞത് ബോണ്ടരേഫ് എന്ന റഷ്യൻ ലേഖകനാണ്. ടോൾസ്റ്റായി ആ ആശയം സ്വീകരിച്ച് വിപുലമായ പ്രചാരം നൽകി. ടോൾസ്റ്റായിൽ നിന്ന് ഈ തത്വം ഗ്രഹിച്ച മഹാത്മജി ഇതേ ആശയം തന്നെയാണ് ഗീതയിൽ 3 അധ്യായത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് എന്ന് കണ്ടു. യജ്ഞം അനുഷ്ഠിക്കാതെ ഭക്ഷണം കഴിക്കുന്നവൻ മോഷ്ടിക്കപ്പെട്ട ഭക്ഷണമാണ് കഴിക്കുന്നത് എന്നാണ് അവിടെ പറയുന്നത്. യജ്ഞം എന്ന പദത്തിന് അധ്വാനത്തിലൂടെ ആഹാരം നേടുക എന്ന വ്യാഖ്യാനമാണ് ഗാന്ധിജി നൽകിയത്. ഗാന്ധിജി പറയുന്നു, ശരീരാധ്വാനം ചെയ്യാത്ത ഒരാൾക്ക് ആഹാരം കഴിക്കാൻ അവകാശമുണ്ടാവുന്നതെങ്ങനെ? ബൈബിളിൽ പറയുന്നു, നെറ്റിയിലൂടെ വിയർപ്പൊഴുക്കി നീ ആഹാരം കഴിക്കുക എന്ന്. രാപകൽ കിടക്കയിൽ കിടക്കുകയും അവിടെ കിടന്ന് തന്നെ ആഹാരം കഴിക്കുകയും ചെയ്യുന്ന യക്ഷപ്രഭുവിന് വളരെ നാൾ അവിടെ കഴിഞ്ഞുകൂടാൻ ഒക്കുകയില്ല. അയാൾക്ക് പെട്ടെന്ന് ജീവിതം മുഷിഞ്ഞു പോകും. അതുകൊണ്ട് അയാൾ കായിക വ്യായാമത്തിലൂടെ വിശപ്പ് വളർത്തിയെടുക്കുകയും അങ്ങനെ സ്വയം ഭക്ഷണം കഴിക്കാനുള്ള പ്രാപ്തി നേടുകയും ചെയ്യുന്നു. അപ്പോൾ ധനികനായാലും ദരിദ്രനായാലും എല്ലാവരും ഏതെങ്കിലും രീതിയിൽ വ്യായാമം ചെയ്തേ തീരുവെങ്കിൽ ആ വ്യായാമത്തിന് ഉൽപ്പാദനക്ഷമമായ ഒരു പ്രവൃത്തിയുടെ രൂപം എന്തുകൊണ്ട് നൽകിക്കൂടാ? കൃഷിക്കാരനോട് പ്രാണായാമം ചെയ്യാനോ മാംസപേശികൾ ഇളക്കാനുള്ള വ്യായാമം ചെയ്യാനോ ആരും ആവശ്യപ്പെടാറില്ല. മനുഷ്യരാശിയിൽ 10-ന് 9 ഭാഗവും കൃഷിയോ മറ്റ് ദേഹാധ്വാനപരമായ ജോലിയോ കൊണ്ട് കഴിഞ്ഞുകൂടുന്നവരാണ്. ശേഷിച്ച 10-ൽ 1 ഭാഗം ആളുകൾ കൂടി ഭൂരിപക്ഷത്തിൻ്റെ മാതൃക സ്വീകരിക്കുമെങ്കിൽ ലോകം എത്രയോ അരോഗവും സന്തുഷ്ടവും സമാധാനപൂർണവുമായിരുന്നേനെ. പദവിയെ ചൊല്ലിയുള്ള ഗർഹണീയമായ പരിഗണനാ ഭേദങ്ങളെല്ലാം അവസാനിക്കും. അധ്വാനം എല്ലാവരുടെയും പൊതുധർമ്മമാകണം. ദരിദ്രർക്ക് ധനികരെ അസൂയയാണ്. എല്ലാവരും ആഹാരം തേടുന്നതിന് പണിയെടുക്കുമെങ്കിൽ പദവ്യത്യാസങ്ങൾ തുടച്ചു മാറ്റപ്പെടുമായിരുന്നു. അവരവർക്ക് വേണ്ട ഭക്ഷണത്തിന് മാത്രം ജോലി ചെയ്തു തുടങ്ങിയാൽ എല്ലാവർക്കും ഭക്ഷണവും വിശ്രമവും ലഭിക്കും. ഈ അധ്വാനമാണ് ഏറ്റവും ശ്രേഷ്ഠമായ യജ്ഞം. മനുഷ്യൻ ഭക്ഷിക്കാൻ വേണ്ടി ജീവിക്കുന്നതിന് പകരം ജീവിക്കാൻ വേണ്ടി ഭക്ഷിക്കും. അപ്പോൾ ഭക്ഷണരീതി ലളിതമാകും, രോഗങ്ങൾ കുറയും, സാമ്പത്തിക അസമത്വങ്ങൾ മാറും. ഇങ്ങനെ ഗാന്ധിജി ഈ വിഷയത്തെക്കുറിച്ച് ധാരാളം എഴുതിയിട്ടുണ്ട്. ഗാന്ധിജിയുടെ ആശ്രമത്തിൽ താമസിക്കുന്ന എത്ര ഉന്നതനും തോട്ടിപ്പണി വരെയുള്ള ജോലികൾ ചെയ്യണമായിരുന്നു. സമൂഹത്തിന് ആവശ്യമുള്ള തൊഴിലാണ് ഒരു ന്യായാധിപനും പ്രൊഫസറും ഡോക്ടറുമൊക്കെ ചെയ്യുന്നതെങ്കിലും അവരുടെയും ആഹാരം ചിലരുടെ അധ്വാനത്തിൻ്റെ ഫലമാണല്ലോ. അതുകൊണ്ട് പ്രതീകാത്മകമായെങ്കിലും പശ്ചാത്താപ രൂപത്തിലെങ്കിലും ഇക്കൂട്ടർ ദിവസം 1 മണിക്കൂറെങ്കിലും ഉൽപ്പാദനപരമായ കായികാധ്വാനം അനുഷ്ഠിക്കണമെന്നാണ് ഗാന്ധിജിയുടെ പക്ഷം. ദീർഘമായ ഉപവാസം കൊണ്ട് ക്ഷീണിതനായ അവസരങ്ങളിൽ പോലും ഗാന്ധിജി നിത്യേന ചർക്കയിൽ നൂൽ നൂൽക്കുമായിരുന്നു. അദ്ദേഹത്തിന് വസ്ത്രത്തിനാവശ്യമുള്ള നൂൽ സ്വയം നൂത്തുണ്ടാക്കിയിരുന്നു. ഗാന്ധി മാർഗജാരികൾ എന്തെങ്കിലും തരത്തിലുള്ള ഉൽപ്പാദനപരമായ ശരീരശ്രമം ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ഇന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നത് വെള്ളക്കാളർ ഉദ്യോഗമാണ്. ദേഹാധ്വാനം കഴിവതും കുറഞ്ഞിരിക്കണം. വീടുകളിൽ അധ്വാനപരമായ ജോലിയെല്ലാം സ്ത്രീകൾക്ക് മാറ്റിവെക്കുന്നു. അമ്മയെയും ഭാര്യയെയും വളരെ സ്നേഹിക്കുന്ന ഒരാൾക്കും ഇക്കാര്യത്തിൽ മനസാക്ഷി കുത്തില്ല. ഗാന്ധിജി ഇതെല്ലാം ഹിംസയായി കണ്ടു. സത്യസാക്ഷാത്കാരത്തിന് ഉള്ള പ്രതിബന്ധങ്ങൾ. അഹിംസാത്മകമായ സർവോദയ സമൂഹത്തിൽ

0: ആകാശവാണി.
1: ഉഷമലരി. ഉഷമലരിയിൽ ഇന്ന് പി കുഞ്ഞിരാമൻ നായരുടെ വൃന്ദാവനം എന്ന കവിത പാരായണം ചെയ്യുന്നത് രവിശങ്കർ.

0: കുഞ്ഞിരാമൻ നായരുടെ വൃന്ദാവനം എന്ന കവിതയാണ് ഉഷമലരിയിൽ ഇതുവരെ കേട്ടത്. പാരായണം ചെയ്തത് രവിശങ്കർ.
1: ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ.
2: ഗുഡ് മോർണിംഗ്, ദിസ് ഈസ് ആകാശവാണി, ദ ന്യൂസ് റീഡ് ബൈ സൈറ മുജ്തബ. ലോക്സഭ സ്പീക്കർ ഓം ബിർള ഹാസ് റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് സെവറൽ പാർലമെന്ററി കമ്മിറ്റീസ് റിലേറ്റഡ് ടു ഡിഫറെന്റ് മിനിസ്ട്രീസ്. BJP MP Bhartuhari Mehtab has been appointed as a chairperson of the Committee on Finance, comprising 21 members from Lok Sabha and 10 members from the Rajya Sabha. Mr. Birla has appointed Congress MP Shashi Tharoor as chairperson of the Committee on External Affairs. It includes 21 members from Lower House and 10 from the Upper House. While the Committee on Railways will be headed by BJP MP Sudhir Gupta, Mr. Birla has appointed Lok Sabha MP Dr. Kakoli Ghosh Dastidar as the chairperson of the Committee on Chemicals and Fertilizers. Congress MP Charanjit Singh Channi will be the chairperson of the Committee on Agriculture, Animal Husbandry and Food Processing. BJP MP Radha Mohan Singh will be the chairperson of the Committee on Defence. BJP MP Rajiv Pratap Ruti has been appointed as the chairperson of the Committee on Water Resources, while the Committee on Rural Development and Panchayati Raj will be headed by Congress MP Shaptagiri Ulaka. BJP MP Nishikant Dubey has been appointed as the chairperson of Committee on Communications and Information Technology. The term of these committees will be effective from the 26th of last month. Niti Aayog member Rajiv Gauba has emphasized the need for regulatory frameworks to evolve alongside a rapidly changing geopolitical, technological and economic environment. He emphasized that the challenge before policymakers is not to choose between regulation and growth, but to develop regulations that manage risk while supporting innovation, competition and investment. Mr. Gauba stated this while addressing the plenary session on regulatory oversight in an age of disruption at the 5th Kautilya Economic Conclave in New Delhi yesterday. Emphasizing the need for a proportionate approach, Mr. Gauba said regulatory requirements should be calibrated to the nature and consequences of the risk involved. The Ministry of External Affairs has summoned the Charge d'Affaires of Pakistan High Commission to lodge India's strong protest over the continued facilitation of illegal cross-border infiltration from Pakistan. India also categorically rejected the baseless and motivated allegations regarding an incident in the Firozpur sector, Punjab, along the international border on Friday. The External Affairs Ministry said that the Pakistani side was informed that three individuals infiltrated into the Indian territory, and despite multiple warnings by the BSF to return to Pakistan, they continued to move towards the border fence. The BSF was compelled to engage them for posing an imminent security threat. India said this incident highlights a clear pattern of repeated cross-border movement by armed narcotic syndicates operating from Pakistan. Pakistan was urged to investigate these cross-border infiltrations, drug smuggling activities, and the complicity of Pakistan border guarding forces, and to take appropriate remedial measures. Israeli Prime Minister Benjamin Netanyahu has invited Indian pilot Captain Smit Machar and Prime Minister Narendra Modi to light the ceremonial flame at Israel's upcoming Independence Day celebrations. During a telephonic conversation with Captain Machar, Mr. Netanyahu praised the Indian pilot as a hero of India, Israel and the world for his bravery in foiling a mid-air attack. He also wished Captain Machar a speedy and complete recovery and conveyed his best wishes to the pilot's family. The Aichi Nagoya Asian Games 2026 are set to conclude today, bringing more than 2 weeks of exciting sporting action to an end. The closing ceremony will be held at the Nagoya City Mizuho Park Athletic Stadium in Japan, the same venue that hosted the opening ceremony, and is scheduled to begin at 6 p.m. Indian Standard Time. India has put up an impressive performance at this year's Games, securing the fourth place in the overall medal standings with a tally of 85 medals, including 21 gold, 27 silver and 37 bronze. India's women's flag bearer for the closing ceremony has been confirmed as shooting star Neeru Dhanda, who will proudly carry the tricolour in Nagoya. The ceremony will feature traditional closing proceedings, including the parade of athletes and the formal conclusion of the games. And that is the end of this news bulletin.
1: ആകാശവാണി അറിയിപ്പുകൾ. ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:15 ഉദയഗീതം, ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ. 6:30 പ്രഭാതഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ. 7:00 പുലർവട്ടം, ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ. റീഗൽ ജൂവലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, കണ്ടതും കേട്ടതും, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങൾ. 7:25 വാർത്തകൾ, 8:30 നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും. 8:35 സ്മൃതിമധുരം, 8:45 ഗീതം സംഗീതം, ലളിത സംഗീത പാഠം. രചന മുട്ടറ ബി എൻ രവീന്ദ്രൻ, സംഗീതം നൽകി പഠിപ്പിച്ചത് വിജയൻ വി അമ്പലപ്പുഴ, പഠിച്ചത് കാഞ്ചന ശ്രീറ. 9:00 ഓർമ്മച്ചെപ്പ്, 10:00 എഴുത്തുപെട്ടി, 10:20 നിയമരംഗം. ഓട്ടിസം, സെറിബ്രൽ പാൾസി, ബുദ്ധിപരമായ വൈകല്യം എന്നീ ഭിന്നശേഷി വിഭാഗത്തിന്റെ ക്ഷേമത്തിനും ഭാവി സംരക്ഷണത്തിനുമായി രൂപീകൃതമായ നാഷണൽ ട്രസ്റ്റ് ആക്ടിനെക്കുറിച്ച് അഡ്വക്കേറ്റ് രേഷ്മ എച്ച് ജി സംസാരിക്കുന്നു. ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 ബാലലോകം. തിരുവനന്തപുരം കല്ലമ്പലം KTCT ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. അതിഥി കൃഷ്ണ അവതരിപ്പിക്കുന്ന കവിത. 11:30 എന്തരോ മഹാനുഭാവുലു, മൺമറഞ്ഞ സംഗീത പ്രതിഭകളെ അനുസ്മരിച്ചുകൊണ്ടുള്ള പരിപാടി, ഇതിൽ എൻ രമണി. 12:00 ഏകദാര, ലളിത സംഗീത പരിപാടി, ജി ശ്രീറാം പാടിയ ഗാനങ്ങൾ. 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര. അമിതഭയം, ഉത്കണ്ഠ എന്നിവ മാനസികാരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നു, ഇവയ്ക്കുള്ള ഹോമിയോ ചികിത്സാ മാർഗങ്ങൾ എന്തെല്ലാം, ഡോക്ടർ ബി വി ബിനയ സംസാരിക്കുന്നു. 12:50 വാർത്തകൾ, 1:00 രഞ്ജിനി, 2:15 ചലച്ചിത്ര ഗാനങ്ങൾ, 2:30 സ്പൈസ് സ്പോൺസർഡ് പരിപാടി, 2:45 ഹരിതവാണി പുനഃപ്രക്ഷേപണം. പെട്രോൾ വാഹനങ്ങളിൽ E20 ഉപയോഗിക്കുമ്പോൾ ഡോക്ടർ പി എസ് ചന്ദ്രമോഹൻ സംസാരിക്കുന്നു. മൂന്ന് മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ, 4:00 സായന്ദനം ആർട്ടിസ്റ്റ് ഗോപാലൻ പങ്കെടുക്കുന്നു. 4:30 സൺഡേ സെലക്ഷൻസ്, 5:00 മൊഴിയുറവുകൾ, സർവോദയം, കെ കേളപ്പൻ നടത്തിയ പ്രഭാഷണം, കാലത്തിന്റെ സാക്ഷി പരമ്പരയിൽ വി ടി ഭട്ടതിരിപ്പാട് പങ്കെടുത്ത പരിപാടി. 5:30 ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 ഭക്തിഗാനങ്ങൾ, എരുത്താവൂർ CSI ചർച്ച് സ്ക്വയർ അവതരിപ്പിച്ചത്. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, സ്വച്ഛ് ഭാരത് മിഷൻ. 6:10 വയനാട് ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 വയലും വീടും, നാടൻ പശു വളർത്തലിലും ജൈവ കൃഷിയിലും നേട്ടം കൊയ്യുന്ന സംരംഭക, വീണ രാജ്കുമാറുമായി അഭിമുഖം. 7:10 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര ഡൽഹിയിൽ. 7:45 വാർത്തകൾ, 7:55 ചലച്ചിത്ര ഗാനം, 8:00 നാട്ടുചെന്ത്, തോന്നയ്ക്കൽ നവകേരള കലാസമിതി അവതരിപ്പിക്കുന്ന വിൽപ്പാട്ട്, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, സ്വദർ ഗൃഹ സ്കീം, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 9:15 പണ്ട് പണ്ട് പണ്ട് കുട്ടികൾക്കുള്ള നാടോടി കഥകൾ. അക്ഷര സൗരഭം, സാഹിത്യകാരി സോണിയ റഫീഖുമായി അഭിമുഖം. 10:00 രവി വാസരീയ അഖില ഭാരതീയ സംഗീതസഭ ഡൽഹിയിലെ. ഹിന്ദോൾ പെൻസയുടെ ഖയാൽ വാദനം. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, കെ ജനാർദ്ദനൻ പിള്ള അവതരിപ്പിച്ചത്. 11:00 ഏഷ്യൻ ഗെയിംസ് 2026 പ്രതിദിനാവലോകനം ഡൽഹിയിലെ. 11:25 മുതൽ FM ഗോൾഡ് ഡൽഹിയിലെ. കാലാവസ്ഥാ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. നേരിയ തോതിൽ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.5 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.2 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.8°C, കുറഞ്ഞ താപനില 25.5°C. ഇതോടുകൂടി അറിയിപ്പുകൾ കഴിഞ്ഞു.

0: ആകാശവാണി ഉദയഗീതം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഉദയഗീതത്തിൽ ഇന്ന് എം ഇ ചെറിയാൻ രചന നിർവഹിച്ച ക്രിസ്തീയ ഗാനങ്ങൾ കേൾക്കാം. സിയോൺ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ എന്ന് തുടങ്ങുന്നു ആദ്യ ഗാനം.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ആദ്യം പത്രവൃത്താന്തം. വിഴിഞ്ഞത്ത് പുതിയ മത്സ്യബന്ധന തുറമുഖം നിർമ്മിക്കുന്നതിന് സർക്കാർ അന്തിമ അനുമതി നൽകി. 271 കോടി രൂപയുടെ പദ്ധതിയാണിത്. പി എം ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിൽ തിടുക്കപ്പെട്ട് തീരുമാനം വേണ്ടെന്ന നിലപാടിൽ കേരള സർക്കാർ. സംസ്ഥാന താൽപര്യം സംരക്ഷിക്കുന്ന ഉപാധികളോടെ പദ്ധതി നടപ്പാക്കാനുള്ള സാധ്യതകൾ പരിശോധിക്കാനുള്ള 4-അംഗ മന്ത്രിസഭാ സമിതി റിപ്പോർട്ട് നൽകുന്നത് മരവിപ്പിച്ചിരിക്കുകയാണ്. അർജന്റീന ടീമിനെ കേരളത്തിലെത്തിക്കാനുള്ള നീക്കങ്ങളിലെ ക്രമക്കേടിൽ മുൻ കായികമന്ത്രി വി അബ്ദുർ റഹ്മാനെതിരെ അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കണമെന്ന് പ്രത്യേക അന്വേഷണ സംഘം അറിയിച്ചു. പാർട്ടിയുമായുള്ള അഭിപ്രായ ഭിന്നതകൾക്കൊടുവിൽ ശാസ്തമംഗലം കൌൺസിലറും മുൻ DGP ആർ ശ്രീലേഖ മേയർക്ക് രാജിക്കത്ത് നൽകി. വ്യക്തിപരമായ കാരണങ്ങളെന്നാണ് വിശദീകരണം. റഷ്യ യുക്രൈൻ യുദ്ധം തീർക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങളിൽ ഇന്ത്യ നേരിട്ട് ഇടപെടുന്നതായി യുക്രൈൻ വെളിപ്പെടുത്തി. ഏഷ്യൻ ഗെയിംസ് പുരുഷ ക്രിക്കറ്റിലെ ആവേശ പോരാട്ടത്തിൽ പാകിസ്ഥാനെ 19 റൺസിന് തോൽപ്പിച്ച് ഇന്ത്യ സ്വർണം നേടി. മലയാളി താരം സഞ്ജു സാംസൺ കരിയറിലെ ആദ്യ സ്വർണത്തിന് ഉടമയായി. പുരുഷ ഹോക്കിയിൽ മലേഷ്യയെ 5-1 തോൽപ്പിച്ച് ഇന്ത്യ സ്വർണം നിലനിർത്തി. ഇന്ത്യ വെസ്റ്റിൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ വിൻഡീസ് ഇന്ത്യയെ 5 വിക്കറ്റിന് തോൽപ്പിച്ചു. പരമ്പര നേരത്തെ തന്നെ ഇന്ത്യ സ്വന്തമാക്കിയിരുന്നു.

0: വാർത്താവലോകനം
1: തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വീക്ഷണം സീനിയർ റിപ്പോർട്ടർ എ ആർ ആനന്ദ്.
2: ദുബായിൽ നിന്നും 174 യാത്രക്കാരുമായി ടെല്ലവീവിലേക്ക് പോയ ഫ്ളൈ ദുബായ് വിമാനത്തിന്റെ കോക്പിറ്റിൽ പൈലറ്റിന് നേരെ കത്തിയാക്രമണം ഉണ്ടായതാണ് പോയ വാരത്തെ പ്രധാന വാർത്ത. ഇന്ത്യൻ പൈലറ്റ് സ്മിത്ത് മച്ചാറിനെ ഒമാൻ സ്വദേശിയായ സഹ പൈലറ്റ് കുത്തുകയായിരുന്നു. ഇതോടെ ജോർദാൻ വ്യോമപരിധിയിൽ വെച്ച് വിമാനത്തിന്റെ നിയന്ത്രണം നഷ്ടമായി. യാത്രക്കാരായിരുന്ന രണ്ട് പൈലറ്റുമാർ കോക്പിറ്റിലെത്തി നിയന്ത്രണം വീണ്ടെടുത്തു. സംഭവത്തിൽ UAE അന്വേഷണം പ്രഖ്യാപിച്ചു. കടലാസ് ഉപയോഗം കുറച്ച് പൂർണ്ണമായും ഡിജിറ്റലാകാൻ കേരള പോലീസ്. കുറ്റപത്രം മുതൽ FIR വരെയുള്ള രേഖകളുടെ പകർപ്പ് പരമാവധി കുറയ്ക്കാൻ ADGP യോഗം തീരുമാനിച്ചു. നിയമസഭാ കയ്യാങ്കളി കേസിൽ സംഭവം നടന്ന് 11 ശേഷം വിചാരണ തുടങ്ങുകയാണ്. നവംബർ 3 തിരുവനന്തപുരം CJM കോടതിയിലാണ് വിചാരണ. ഒന്നാം സാക്ഷിയായ മുൻ നിയമസഭാ സെക്രട്ടറി PD ശാർങ്ങധരനെ ആദ്യ ദിവസം വിസ്തരിക്കും. മുണ്ടംവേലി ലൈഫ് മിഷൻ ഫ്ളാറ്റ് നിർമ്മാണത്തിലെ ക്രമക്കേടിൽ ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് പ്രാഥമിക അന്വേഷണം നടത്തും. മിന്നൽ പരിശോധനയിൽ കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആഭ്യന്തരവകുപ്പ് ഇതിന് അനുമതി നൽകി. കൊല്ലം ജില്ലാ ആശുപത്രി മോർച്ചറിയിലെ ജീവനക്കാരൻ സന്തോഷ് അന്തരിച്ചു. അവകാശികളില്ലാത്ത മൃതദേഹങ്ങൾക്കും അദ്ദേഹം അന്ത്യകർമ്മങ്ങൾ ഒരുക്കിയിരുന്നു. മരിച്ചാലും മനുഷ്യന് അന്തസ്സുണ്ടെന്ന് ഓർമ്മിപ്പിച്ച വ്യക്തിയായിരുന്നു സുരേഷ്. പക്ഷാഘാതത്തെ തുടർന്ന് ഏറെ നാളായി വിശ്രമത്തിലായിരുന്നു. സ്വകാര്യ ആശുപത്രികളിലെ അമിത ചികിത്സാ ചെലവിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ സംസ്ഥാന സർക്കാർ നിയമനിർമ്മാണത്തിന് ഒരുങ്ങുന്നു. രോഗികളിൽ നിന്ന് അമിത നിരക്ക് ഈടാക്കുന്നതും ചികിത്സാ ചെലവിലെ സുതാര്യതയില്ലായ്മയും തടയുന്നതിനായി പുതിയ നിയമം കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായി ആരോഗ്യമന്ത്രി അറിയിച്ചു. ഇറാനുമായുള്ള യുദ്ധം അതിവേഗം അവസാനിക്കുമെന്നും ഇതിനു പിന്നാലെ ആഗോള വിപണിയിൽ എണ്ണവില കുത്തനെയിടിയുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അന്താരാഷ്ട്ര മയക്കുമരുന്ന് കടത്ത് സംഘങ്ങളിലെ ഏറ്റവും അപകടകാരിയായ തലവൻ നവ്പ്രീത് സിംഗിനെ തുർക്കിയിൽ നിന്നും ഇന്ത്യയിലെത്തിച്ചു. അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് രാസലഹരി വൻതോതിൽ കടത്തിയിരുന്ന പ്രധാന കണ്ണിയാണ് ഇതോടെ പിടിയിലായിരിക്കുന്നത്. സംസ്ഥാനത്ത് ഇനി ഏകാധ്യാപക വിദ്യാലയങ്ങൾ എന്നത് ചരിത്രമായി. നിലവിൽ പ്രവർത്തിച്ചു വന്നിരുന്ന 8 ഏകാധ്യാപക വിദ്യാലയങ്ങളെ ഗവൺമെന്റ് ലോവർ പ്രൈമറി സ്കൂളുകളായി ഉയർത്തി. 2027 പുരുഷ ഏകദിന ലോകകപ്പിന്റെ മത്സരക്രമം പ്രഖ്യാപിച്ചു. ഇന്ത്യ തങ്ങളുടെ കന്നി മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയയാണ് നേരിടുന്നത്. ഒക്ടോബർ 7 കേപ് ടൌണിലാണ് പോരാട്ടം നടക്കുന്നത്. 16 കേരള നിയമസഭയുടെ 2 സമ്മേളനം ഈ മാസം 12 മുതൽ 29 നടക്കും. 9 ദിവസമാണ് സഭ സമ്മേളിക്കുന്നത്. 65 സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇത്തവണ കൊച്ചി വേദിയാകും. ജനുവരി 4 മുതൽ 8 കലോത്സവം. മറൈൻ ഡ്രൈവാണ് മുഖ്യവേദി. വിദ്യാർത്ഥികളുടെ വർണ്ണാഭമായ വിളംബര ജാഥ നഗരത്തിൽ നടന്നു. സംഘാടക സമിതി രൂപീകരണവും പൂർത്തിയായി. വന്യജീവി ആക്രമണത്തിൽ ജീവഹാനി സംഭവിക്കുന്നവർക്കും കൃഷിനാശമുണ്ടാക്കുന്നവർക്കുമുള്ള നഷ്ടപരിഹാരം 100% വർദ്ധിപ്പിക്കുമെന്ന് വനംമന്ത്രി ഷിബു ബേബി ജോൺ അറിയിച്ചു. മുട്ടിൽ മരമുറി കേസിലെ പ്രതികൾ റിപ്പോർട്ടർ TV ഓഫീസിൽ ഗൂഢാലോചന നടത്തിയെന്ന പരാതി തനിക്ക് ലഭിച്ചതായി മന്ത്രി പറഞ്ഞു. ഇതിൽ ആഭ്യന്തരവകുപ്പിന്റെ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. 12 ജില്ലകളിലെ 38 തദ്ദേശ വാർഡുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDF 19 സീറ്റുകൾ നേടി. LDFന് 18 സീറ്റുകൾ ലഭിച്ചു. 1 സീറ്റ് NDAക്കാണ്. ഹൃദയാഘാതം വേഗത്തിൽ തിരിച്ചറിയാനുള്ള ട്രോപോണിൻ T പരിശോധന BPL വിഭാഗക്കാർക്ക് സൗജന്യമാക്കുമെന്ന് ആരോഗ്യമന്ത്രി K മുരളീധരൻ പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് മാർച്ചിനു നേരെ SFI പ്രവർത്തകർ കല്ലെറിഞ്ഞത് തലസ്ഥാനത്ത് വലിയ സംഘർഷത്തിന് ഇടയാക്കി. യൂണിവേഴ്സിറ്റി മെൻസ് ഹോസ്റ്റലിന് സമീപം ഇരുകൂട്ടരും തെരുവിൽ ഏറ്റുമുട്ടിയതോടെ നഗരം യുദ്ധക്കളമായി. മുൻമന്ത്രി MK മുനീറിനെ ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനായി നിയമിച്ചു. ഫോർവേഡ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി G. ദേവരാജനെ ഡൽഹിയിലെ സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധിയായും നിയമിച്ചു. ഇരുവർക്കും ക്യാബിനറ്റ് റാങ്കുണ്ട്. കേരളത്തെ മാലിന്യമില്ലാത്ത സീറോ വേസ്റ്റ് സംസ്ഥാനമാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. മറ്റു സംസ്ഥാനങ്ങൾക്ക് മാതൃകയാകുന്ന രീതിയിൽ മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ സ്ഥാപിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ബാങ്കുകളിൽ ആഴ്ചയിൽ 5 പ്രവൃത്തി ദിനം വേണമെന്ന ജീവനക്കാരുടെ ആവശ്യം ചർച്ച ചെയ്യാൻ 12 ഉന്നതതല സമിതി രൂപീകരിച്ചു. മാനേജ്മെന്റുകളും ജീവനക്കാരുടെ സംഘടനകളും ചേർന്നാണ് സമിതി രൂപീകരിച്ചത്. രാജ്യ തലസ്ഥാനത്ത് ബലാത്സംഗ കേസുകൾ കൂടുന്നതിൽ സുപ്രീംകോടതി ഇടപെട്ടു. ഇത്തരം കുറ്റകൃത്യങ്ങൾ നിയമപാലകരുടെയും ഭരണ സംവിധാനത്തിന്റെയും വീഴ്ചയാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. 2012 നിർഭയ കേസിന് സമാനമായ സംഭവങ്ങളാണ് ഇപ്പോൾ നടക്കുന്നതെന്നും കോടതി നിരീക്ഷിച്ചു. സ്വമേധയാ കേസെടുക്കാൻ രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകി. പഞ്ചാബിലെ ലൌലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥി സംഘർഷത്തെ തുടർന്ന് സർവകലാശാല 10 അടച്ചു. മിഡ്ടേം പരീക്ഷകൾ മാറ്റിവെച്ചു. ഗേൾസ് ഹോസ്റ്റലിൽ വിദ്യാർത്ഥിനി ലൈംഗികാതിക്രമത്തിന് ഇരയായെന്ന സമൂഹ മാധ്യമ പ്രചാരണമാണ് ശനിയാഴ്ച അർദ്ധരാത്രി തുടങ്ങിയ സംഘർഷത്തിന് കാരണം. ക്യാമ്പസിന്റെ സുരക്ഷ ഇപ്പോൾ കേന്ദ്രസേനയുടെ നിയന്ത്രണത്തിലാണ്. മരുന്നുകളുടെ അമിതവും അവ്യക്തവുമായ വിലനിർണ്ണയം സാധാരണക്കാർക്ക് വലിയ ദുരന്തമുണ്ടാക്കുന്നുവെന്ന് സുപ്രീംകോടതി പറഞ്ഞു. MRP ആശുപത്രികൾ ഈടാക്കുന്ന തുകയും തമ്മിൽ വലിയ അന്തരമുണ്ടെന്ന് ജസ്റ്റിസ് വിക്രംനാഥ്, ജസ്റ്റിസ് സന്ദീപ് മേത്ത എന്നിവരുടെ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. 18 താഴെയുള്ള കുട്ടികൾ സോഷ്യൽ മീഡിയ അക്കൌണ്ട് തുടങ്ങുന്നത് പൂർണ്ണമായും തടയാൻ IT ചട്ടങ്ങളിൽ ഉടൻ ഭേദഗതി വരുത്തുമെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയെ അറിയിച്ചു. CBSEയുടെ ത്രിഭാഷാ നയത്തിൽ 7 ക്ലാസുകാർക്ക് നൽകിയ ഇളവുകൾ 6 ക്ലാസുകാർക്കും നൽകണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശിച്ചു. SIRൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടുതൽ തിരുത്തലുകൾ വരുത്തി. SIR പൂർത്തിയായ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പുതിയ വോട്ടർമാർ ഇനി ഡിക്ലറേഷൻ ഫോം നൽകേണ്ടതില്ല. ഫോം 6 മാത്രം മതി. വോട്ടർ പട്ടികയ്ക്ക് പുറത്തായ അർഹരായ വോട്ടർമാരെ ചേർക്കാൻ BLOമാർ ഇനി

0: വീടുകളിലെത്തുമെന്നും കമ്മീഷൻ അറിയിച്ചു. ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് വികസിപ്പിച്ച സ്റ്റാർഷിപ്പ് ആദ്യമായി ഭ്രമണപഥത്തിലെത്തി. ലോകത്തെ ഏറ്റവും വലുതും കരുത്തുറ്റതുമായ റോക്കറ്റാണ് ഇത്. വടക്കൻ ഗാസയിലെ ഹമാസ് സായുധ വിഭാഗം മേധാവി ഇസുദ്ദീൻ അൽ ബൈക്ക് ഇസ്രയേൽ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഏഷ്യൻ ഗെയിംസിൽ വനിതകളുടെ 4x400 മീറ്റർ റിലേയിൽ ഇന്ത്യ സ്വർണം നേടി. കിരൺ പഹൽ, എം ആർ പൂവമ്മ, പ്രാജി ചൌധരി, വിദ്യ രാംരാജ് എന്നിവരടങ്ങിയ ടീമാണ് സ്വർണം നേടിയത്. പുരുഷ ലോങ് ജമ്പിൽ മലയാളി താരം മുരളി ശ്രീശങ്കർ 8.17 മീറ്റർ ചാടി വെള്ളി നേടി. കാലിന് പരിക്കേറ്റതിനാൽ അവസാന 2 ശ്രമങ്ങളിൽ നിന്ന് അദ്ദേഹം പിന്മാറിയിരുന്നു. വനിതകളുടെ 400 മീറ്റർ ഹഡിൽസിൽ വെങ്കലം നേടിയ വിദ്യ രാംരാജ് പി ടി ഉഷയുടെ 42 വർഷം പഴക്കമുള്ള ദേശീയ റെക്കോർഡ് തിരുത്തി. അമ്പെയ്ത്തിൽ 4, ബോക്സിംഗിൽ 3 സ്വർണവും ഇന്ത്യ നേടി. വനിതാ ഹോക്കിയിൽ ചൈനയെ തോൽപ്പിച്ച് ഇന്ത്യ സ്വർണം നേടി. 16 സ്വർണം, 25 വെള്ളി, 35 വെങ്കലം എന്നിങ്ങനെ 76 മെഡലുകളുമായി ഇന്ത്യ മെഡൽ പട്ടികയിൽ 5 സ്ഥാനത്താണ്. ഏഷ്യൻ ഗെയിംസ് ഇന്ന് സമാപിക്കും. ക്രിക്കറ്റിൽ വിൻഡീസിനെതിരായ 2 ഏകദിനത്തിൽ ഇന്ത്യയ്ക്ക് റെക്കോർഡ് റൺചേസ് വിജയം. 50 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ വിൻഡീസ് 405 റൺസ് എടുത്തു. മറുപടിയായി ഇന്ത്യ 43.3 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 406 റൺസ് നേടി. ശുഭ്മൻ ഗിൽ ഇരട്ട സെഞ്ചുറിയും രോഹിത് ശർമ്മ സെഞ്ചുറിയും നേടി. ഇതോടെ 3 മത്സര പരമ്പര 2-0 ഇന്ത്യ സ്വന്തമാക്കി.
1: വാർത്താവലോകനം തയ്യാറാക്കി അവതരിപ്പിച്ചത് വീക്ഷണം സീനിയർ റിപ്പോർട്ടർ AR ആനന്ദ്.
2: വാർത്താവലോകനം വീണ്ടും അടുത്ത ഞായറാഴ്ച ഇതേ സമയം.
3: പ്രഭാതപേര് സമാപിക്കുന്നു. വീണ്ടും നാളെ രാവിലെ 6:30.

0: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13.
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
0: അമിതഭയം, ഉത്കണ്ഠ എന്നിവ മാനസികാരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നു? ഇവയ്ക്കുള്ള ഹോമിയോ ചികിത്സാ മാർഗങ്ങൾ എന്തെല്ലാം? ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ ബി വി ബിനയ സംസാരിക്കുന്നു.
3: നാളെ രാവിലെ 11:02 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മുതൽ ഹരിത സമ്പദ് വ്യവസ്ഥ വരെ സാങ്കേതികവിദ്യയുടെ ഹരിത വഴികൾ, ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സീനിയർ മാനേജ്മെന്റ് എക്സ്പെർട്ട് ഡോക്ടർ മീര ആസ്മി മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9495655321, 9496596321.

0: ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2 3 2 2 1 0

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. നൂതന സാങ്കേതിക വിദ്യകൾക്ക് മുൻഗണന നൽകി സംസ്ഥാനത്തെ പുനർവിഭാവനം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വിദ്യാർത്ഥികളിലെ സർഗാത്മക കഴിവുകൾ തിരിച്ചറിയാൻ വേദികൾ അനിവാര്യമാണെന്ന് മന്ത്രി റോജി എം ജോൺ. കോഴിക്കോട് ഞെളിയൻ പറമ്പിലെ മാലിന്യ സംസ്കരണ പദ്ധതി മാതൃകാപരമായി പൂർത്തിയാക്കുമെന്ന് മന്ത്രി കെ എം ഷാജി. ജപ്പാനിലെ ഐച്ചി നഗോയ ഏഷ്യൻ ഗെയിംസ് ഇന്ന് സമാപിക്കും. 21 സ്വർണവുമായി ഇന്ത്യ 4 സ്ഥാനത്ത്. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ മറ്റന്നാൾ വരെ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ വിശദമായി. നാടിന്റെ വികസനത്തിന് മുന്നോട്ട് വരുന്ന നിക്ഷേപകരെയും സംരംഭകരെയും ചേർത്തുനിർത്തുന്ന സമീപനമായിരിക്കും ഗവൺമെന്റിന്റേതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. കോഴിക്കോട് സൈബർ പാർക്കിൽ സൈബർ ടവറിന്റെ നിർമ്മാണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നൂതന സാങ്കേതിക വിദ്യകൾക്കും പരീക്ഷണങ്ങൾക്കും മുൻഗണന നൽകി സംസ്ഥാനത്തെ പുനർവിഭാവനം ചെയ്യുകയാണ് UDF ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. പുതിയ വികസന പദ്ധതികൾ 2030 പൂർത്തിയാകുന്നതോടെ കേരളത്തിൽ 200,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും തിരുവനന്തപുരത്തോടും കൊച്ചിയോടും ഒപ്പം IT സാങ്കേതിക രംഗത്ത് ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന പ്രധാന IT ഡെസ്റ്റിനേഷനായി കോഴിക്കോടിനെ മാറ്റുമെന്നും VD സതീശൻ വ്യക്തമാക്കി. തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കും കൊച്ചിയിൽ ഇൻഫോ പാർക്കും യാഥാർത്ഥ്യമായതുപോലെ കേരളത്തിന്റെ അടുത്ത പ്രമുഖ IT ഡെസ്റ്റിനേഷനായി കോഴിക്കോട് മാറും എന്ന് ചടങ്ങിൽ സംസാരിച്ച മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് പുതിയ ഫിഷിംഗ് ഹാർബർ നിർമ്മിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. ഡ്രഡ്ജിംഗ്, ലൈറ്റിംഗ്, റോഡ് കണക്ടിവിറ്റി ഉൾപ്പെടെ അനുബന്ധ സൗകര്യങ്ങൾ ഹാർബറിൽ ഉണ്ടാക്കുമെന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ വ്യക്തമാക്കി. 235 മീറ്ററിൽ പുതിയ പുലിമുട്ടും 500 മീറ്റർ L ആകൃതിയിൽ ഫിഷറി ബർത്തും നിർമ്മിക്കുമെന്നും അറിയിച്ച മുഖ്യമന്ത്രി മത്സ്യത്തൊഴിലാളികൾക്ക് UDF നൽകിയ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമാണ് പാലിക്കുന്നതെന്നും പറഞ്ഞു. പാഠ്യപദ്ധതിക്കപ്പുറം വിദ്യാർത്ഥികളിലെ സർഗാത്മക കഴിവുകൾ തിരിച്ചറിയാനും വികസിപ്പിക്കാനും വേദികൾ അനിവാര്യമാണെന്ന് മന്ത്രി റോജി എം ജോൺ പറഞ്ഞു. ഷൊർണൂർ ടെക്നിക്കൽ ഹൈസ്കൂളിൽ 8th അഖില കേരള ടെക്നിക്കൽ ഹൈസ്കൂൾ ശാസ്ത്ര സാങ്കേതിക മേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ 39 ടെക്നിക്കൽ ഹൈസ്കൂളുകളിലെയും IHRD 9 ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലെയും വിദ്യാർത്ഥികളാണ് മേളയിൽ പങ്കെടുക്കുന്നത്. കോഴിക്കോട് ഞെളിയൻ പറമ്പിലെ മാലിന്യ സംസ്കരണ പദ്ധതി രാജ്യത്തിന് മാതൃകയാക്കാവുന്ന രീതിയിൽ പൂർത്തിയാക്കുമെന്ന് മന്ത്രി KM ഷാജി പറഞ്ഞു. ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ സഹകരണത്തോടെ സ്ഥാപിക്കുന്ന കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റിന് തറക്കല്ലിടുകയായിരുന്നു അദ്ദേഹം. കേവലം സംസ്കരണ പ്ലാന്റിൽ നിന്ന് വ്യത്യസ്തമായി മാതൃകാ പാർക്ക് കൂടിയായി ഞെളിയൻ പറമ്പിനെ മാറ്റുമെന്നും മന്ത്രി വ്യക്തമാക്കി. കൊച്ചി കോർപ്പറേഷനിൽ വിജയകരമായി പ്രവർത്തിക്കുന്ന 125 ടൺ പ്ലാന്റിന്റെ മാതൃകയിൽ ഞെളിയൻ പറമ്പ് പദ്ധതിയും സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തെ വിവിധ മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങളിൽ നിന്ന് അവ നീക്കം ചെയ്ത് സ്ഥലം വീണ്ടെടുക്കാൻ പരിശ്രമിക്കുകയാണ് ഗവൺമെന്റെന്നും എറണാകുളം, മഞ്ചേരി ഉൾപ്പെടെ 50 കേന്ദ്രങ്ങളിൽ നടപടി പുരോഗമിക്കുകയാണെന്നും KM ഷാജി അറിയിച്ചു. ഡിജിറ്റൽ സുരക്ഷാബോധവൽക്കരണത്തിന് നടപ്പാക്കുന്ന സേഫ് ടെക് സൈബർ ജാഗ്രതാ ക്യാമ്പയിൻ ബുധനാഴ്ച മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. സാമ്പത്തിക തട്ടിപ്പ്, ഫിഷിംഗ്, സൈബർ ഫുള്ളിയിങ് തുടങ്ങിയ ഓൺലൈൻ ഭീഷണികളെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം. പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കുകയാണ് പഞ്ചമി ഗ്രാമം പദ്ധതിയുടെ ലക്ഷ്യമെന്ന് മന്ത്രി KA തുളസി പറഞ്ഞു. പാലക്കാട്ട് പദ്ധതിയുടെ സംസ്ഥാനതല പ്രഖ്യാപനം നടത്തുകയായിരുന്നു മന്ത്രി. 15 താഴെ കുടുംബങ്ങൾ മാത്രം കഴിയുന്ന ഉന്നതികളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച് അവരെ പുരോഗതിയിലേക്ക് നയിക്കുന്ന പദ്ധതിയാണ് പഞ്ചമി ഗ്രാമം. കോഴിക്കോട് കൂമ്പാറ റോഡിൽ ട്രാവലർ താഴ്ചയിലേക്ക് മറിഞ്ഞ് അപകടത്തിൽ പരിക്കേറ്റവരെ മന്ത്രി T.സിദ്ദിഖ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സന്ദർശിച്ചു. അപകടത്തിൽ ദാരുണാന്ത്യം സംഭവിച്ച 11 പ്രായമായ കുഞ്ഞിന്റെ കുടുംബാംഗങ്ങളെ മന്ത്രി ആശ്വസിപ്പിച്ചു. ചികിത്സയിൽ കഴിയുന്നവർക്ക് ആവശ്യമായ എല്ലാ സഹായവും നൽകാൻ ആശുപത്രി സൂപ്രണ്ടിന് മന്ത്രി നിർദ്ദേശം നൽകി. മലപ്പുറം കാളികാവിൽ നിന്നും കോഴിക്കോട് കക്കാടംപൊയിലേക്ക് പോയ ട്രാവലറാണ് നിയന്ത്രണം നഷ്ടപ്പെട്ട് മറിഞ്ഞത്. വാഹനത്തിലുണ്ടായിരുന്ന 23 പേർക്കും പരിക്കേറ്റു. ഇന്നലെ വൈകിട്ടായിരുന്നു അപകടം. സംസ്ഥാനത്ത് പൊതുവിടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളും ഇൻസിനറേറ്ററുകളും സ്ഥാപിക്കുന്ന പദ്ധതി മറ്റന്നാൾ തിരുവനന്തപുരത്ത് മന്ത്രി ബിന്ദുകൃഷ്ണ ഉദ്ഘാടനം ചെയ്യും. യാത്രാവേളകളിൽ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും കുറഞ്ഞ നിരക്കിൽ സാനിറ്ററി നാപ്കിനുകൾ ലഭ്യമാണ്.

0: ക്കാനും ഉപയോഗത്തിന് ശേഷം പരിസ്ഥിതി സൗഹൃദമായി സംസ്കരിക്കാനും സൗകര്യമൊരുക്കുകയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുപ്രവർത്തനത്തിൽ 25 വർഷം പൂർത്തിയാക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ 2047 ഇന്ത്യയെ വികസിത രാജ്യമാക്കുന്ന പ്രയത്നത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ്. ഇതോടനുബന്ധിച്ച് ആകാശവാണി തയ്യാറാക്കുന്ന പ്രത്യേക റിപ്പോർട്ടിൽ ഇന്ന് ബംഗളൂരുവിലെ കെമ്പഗൌഡ വിമാനത്താവളത്തെക്കുറിച്ചാണ്.
1: ടെക് നഗരമായ ബംഗളൂരുവിനെ ഇന്ത്യയിലെ മറ്റ് ലക്ഷ്യസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പാസഞ്ചർ കാർഗോ ഹബ്ബായി കെമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളം മാറിക്കഴിഞ്ഞു. കഴിഞ്ഞ വർഷം 4 കോടിയിലധികം പേരാണ് ഈ വിമാനത്താവളം വഴി യാത്ര ചെയ്തത്. യാത്രക്കാരുടെ എണ്ണത്തിൽ മുൻ വർഷത്തെ അപേക്ഷിച്ച് 24% വർധനയാണുണ്ടായത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 2.8 ലക്ഷം സർവീസുകളാണ് രേഖപ്പെടുത്തിയത്. ഇന്ത്യയിലെയും വിദേശത്തെയും പ്രധാന വിപണികളുമായി ബിസിനസുകളെ ബന്ധിപ്പിക്കുന്ന 5 ലക്ഷം മെട്രിക് ടണ്ണിലധികം കാർഗോ കൈകാര്യം ചെയ്യാൻ വിമാനത്താവളത്തിന് സാധിച്ചു. ആധുനിക ചെക്ക് ഇൻ ബാഗേജ് സൌകര്യങ്ങൾ, ഫ്ലൈറ്റ് ഇൻഫർമേഷൻ ഡിസ്പ്ലേകൾ, ലോഞ്ചുകൾ, മികച്ച ഇന്റീരിയർ ഡിസൈനിംഗ് തുടങ്ങിയവ കെമ്പഗൌഡ വിമാനത്താവളത്തിന്റെ പ്രത്യേകതകളാണ്.
0: വിവിധ മന്ത്രാലയങ്ങളുമായി ബന്ധപ്പെട്ട പാർലമെന്ററി സമിതികൾ ലോക്സഭാ സ്പീക്കർ ഓം ബിർള പുനഃസംഘടിപ്പിച്ചു. ലോക്സഭയിൽ നിന്ന് 21, രാജ്യസഭയിൽ നിന്ന് 10 അംഗങ്ങളടങ്ങിയ ധനകാര്യ സമിതിയുടെ അധ്യക്ഷനായി BJP MP ഭർതൃഹരി മഹതാബിനെ നിയമിച്ചു. വിദേശകാര്യ സമിതിയുടെ അധ്യക്ഷനായി കോൺഗ്രസ് MP ശശി തരൂരിനെയും സ്പീക്കർ നിയമിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ജപ്പാനിലെ ഐചിനഗോയ ഏഷ്യൻ ഗെയിംസ് ഇന്ന് സമാപിക്കും. 2 ആഴ്ചയിലേറെ നീണ്ട ആവേശകരമായ മത്സരങ്ങളുടെ സമാപന ചടങ്ങ് നഗോയ സിറ്റിയിലെ മിസുഹു പാർക്ക് അത്ലറ്റിക് സ്റ്റേഡിയത്തിലാണ്. ഇന്ത്യൻ സമയം വൈകിട്ട് 6 സമാപന ചടങ്ങുകൾ. ചടങ്ങിൽ ഇന്ത്യയുടെ പതാക വഹിക്കുന്നത് ഷൂട്ടിംഗ് താരം നീരു ദണ്ഡയാണ്. ഏഷ്യൻ ഗെയിംസിൽ 21 സ്വർണവും 27 വെള്ളിയും 37 വെങ്കലവും ഉൾപ്പെടെ 85 മെഡലുകളുമായി പോയിന്റ് പട്ടികയിൽ ഇന്ത്യ 4 സ്ഥാനത്താണ്. മെഡൽ ജേതാക്കളെ രാഷ്ട്രപതി ഉൾപ്പെടെ പ്രമുഖർ അനുമോദിച്ചു. ജപ്പാനിൽ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ ഇന്നലെ 5 സ്വർണവും 2 വെള്ളിയും 2 വെങ്കലവും ഉൾപ്പെടെ 9 മെഡലുകൾ നേടി. പുരുഷ ഹോക്കിയിൽ മലേഷ്യയെ 5-1 തകർത്ത് ഇന്ത്യ സ്വർണ മെഡൽ നിലനിർത്തി. ഇതോടെ 2028 ലോസ്ആഞ്ചലസ് ഒളിമ്പിക്സ് യോഗ്യതയും രാജ്യം ഉറപ്പാക്കി. നിഷിനിൽ 2020 പുരുഷ ക്രിക്കറ്റ് ഫൈനലിൽ പാകിസ്ഥാനെ 19 റൺസിന് പരാജയപ്പെടുത്തി ഇന്ത്യ സ്വർണം നേടി. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ മറ്റന്നാൾ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് വനിതാ ഫോറം 46th സംസ്ഥാന സമ്മേളനം തൃശൂർ സെന്റ് തോമസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ ഇന്ന് ചേരും. മന്ത്രി KA തുളസി ഉദ്ഘാടനം ചെയ്യും. ഇന്ന് ലോക മൃഗദിനം. ലോകമെമ്പാടും മൃഗങ്ങൾക്കെതിരായ ക്രൂരതകൾക്കും അതിക്രമങ്ങൾക്കും എതിരെ അവബോധം വളർത്തുന്നതിനാണ് എല്ലാ വർഷവും ഒക്ടോബർ 4 ലോക മൃഗദിനമായി ആചരിക്കുന്നത്. പ്രശസ്ത ചലച്ചിത്ര സംവിധായകനും തിരക്കഥാകൃത്തുമായ സിംഗീതം ശ്രീനിവാസ റാവു അന്തരിച്ചു. ഇന്നലെ രാത്രി ചെന്നൈയിലെ കാവേരി ആശുപത്രിയിലായിരുന്നു 94-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. കമൽഹാസൻ അഭിനയിച്ച നിശബ്ദ ചിത്രം പുഷ്പക വിമാനം, അപൂർവ സഹോദരങ്ങൾ, മൈക്കിൾ മദന കാമരാജൻ, മകളിർ മട്ടും, മുംബൈ എക്സ്പ്രസ് എന്നിവ ഉൾപ്പെടെ നിരവധി ജനപ്രിയ സിനിമകൾ റാവു സംവിധാനം ചെയ്തിട്ടുണ്ട്. ഭൂമി തരംമാറ്റവുമായി ബന്ധപ്പെട്ട നിയമ നടപടിക്രമങ്ങളിൽ വ്യക്തത ഉറപ്പാക്കാൻ റവന്യൂ ഉദ്യോഗസ്ഥർക്ക് കൊച്ചിയിൽ ഏകദിന പരിശീലനം സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് ജനറൽ K. ജാജുബാബു ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തുല്യതാ അധ്യാപക ശാക്തീകരണ പരിപാടിയുടെ പരിശീലന മൊഡ്യൂൾ നിർമ്മാണ ശില്പശാലയ്ക്ക് സിവിൽ സ്റ്റേഷനിൽ തുടക്കമായി. കോഴിക്കോട് ഡയറക്ടർ പ്രിൻസിപ്പൽ ഡോക്ടർ UK അബ്ദുനാസർ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. ഫിലിപ്പീൻസിലെ ആസിയാൻ ഇന്ത്യ മാരിടൈം അഭ്യാസത്തിൽ ഇന്ത്യൻ നാവിക കപ്പലുകളായ INS സഹ്യാദ്രിയും INS കുലിഷും പങ്കാളികളായി. ആങ്കേഡ് ഇൻ ട്രസ്റ്റ്, യുണൈറ്റഡ് അറ്റ് സീ എന്നീ വിഷയത്തിലായിരുന്നു അഭ്യാസം. പ്രൊഫഷണൽ ആശയവിനിമയം, പ്രവർത്തന ഏകോപനം, സമുദ്രപരിശീലനം എന്നിവയ്ക്ക് അഭ്യാസം അവസരങ്ങൾ നൽകിയതായി രാജ്യരക്ഷാ മന്ത്രാലയം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. നൂതന സാങ്കേതിക വിദ്യകൾക്ക് മുൻഗണന നൽകി സംസ്ഥാനത്തെ പുനർവിഭാവനം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. വിദ്യാർത്ഥികളിലെ സർഗാത്മക കഴിവുകൾ തിരിച്ചറിയാൻ വേദികൾ അനിവാര്യമാണെന്ന് മന്ത്രി Roji M. John. കോഴിക്കോട് ഞെളിയൻപറമ്പിലെ മാലിന്യ സംസ്കരണ പദ്ധതി മാതൃകാപരമായി പൂർത്തിയാക്കുമെന്ന് മന്ത്രി KM ഷാജി. ജപ്പാനിലെ ഐചിനഗോയ ഏഷ്യൻ ഗെയിംസ് ഇന്ന് സമാപിക്കും. 21 സ്വർണവുമായി ഇന്ത്യ 4th. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ മറ്റന്നാൾ വരെ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പുലർവെട്ടത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയ കർഷക ശ്രോതാക്കൾക്കുള്ള അറിയിപ്പുകളും നിർദ്ദേശങ്ങളുമായി ആദ്യം
1: കാർഷിക മേഖലാ വാർത്തകൾ. കേരള കാർഷിക സർവകലാശാലയുടെ മണ്ണുത്തി ക്യാമ്പസിൽ നടത്തുന്ന ഒരു വർഷത്തെ PG ഡിപ്ലോമ ഇൻ ഫാം ജേർണലിസം ആൻഡ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പ്രോഗ്രാമിലെ 2026-27 വർഷത്തെ പ്രവേശനത്തിന് ഈ മാസം 15 വരെ ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കും. ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാം. ആകെ 100 സീറ്റാണുള്ളത്. പ്രൊഫഷണലുകൾക്കായി അധിക സീറ്റുണ്ട്. അപേക്ഷാ ഫീസ് 1000 രൂപ. പട്ടിക ഭിന്നശേഷി വിഭാഗക്കാർക്ക് 500 രൂപയാണ് അപേക്ഷാ ഫീസ്. അപേക്ഷകർ കൂടുതലുണ്ടെങ്കിൽ ഒബ്ജക്റ്റീവ് ശൈലിയിലുള്ള പ്രവേശന പരീക്ഷ നടത്തും. കൂടുതൽ വിവരങ്ങൾക്ക് 9446713249 എന്ന ഫോൺ നമ്പറിൽ വിളിക്കുക. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള തൃശൂർ കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ കാർഷിക വിഭവങ്ങളുടെ സംസ്കരണവും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണവും എന്ന വിഷയത്തിൽ ഈ മാസം മുതൽ എല്ലാ ചൊവ്വാഴ്ചയും പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. ഇതിന്റെ ഭാഗമായി ഈ മാസം 6 തീയതി കാർഷിക വിഭവ കേക്കുകളും കുക്കീസും ആരോഗ്യത്തിനും രുചിഭേദത്തിനും എന്ന വിഷയത്തിൽ വിദഗ്ധരുടെ ക്ലാസുകൾ ഉൾപ്പെടുത്തി പ്രായോഗിക പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. പരിശീലന ഫീസ് 500 രൂപ. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 9400483754 എന്ന ഫോൺ നമ്പറിൽ വിളിക്കുക. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിൽ മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന കമ്മ്യൂണിക്കേഷൻ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ മുട്ടക്കോഴി വളർത്തൽ എന്ന വിഷയത്തിൽ ഈ മാസം 13 ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. മുട്ടക്കോഴികളുടെ പൊതുവായ പരിപാലനം, ആരോഗ്യ സംരക്ഷണം, തീറ്റക്രമം, കൂട് പരിപാലനം തുടങ്ങിയ വിഷയങ്ങളിൽ വിശദമായ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. കൂടാതെ ആരോഗ്യ പരിപാലനം, പ്രതിരോധ കുത്തിവയ്പ് എന്നിവയിൽ പ്രായോഗിക പരിശീലനവും നൽകുന്നതാണ്. പരിശീലനത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഓഫീസ് സമയത്ത് 8574070773 0487237773 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെട്ട് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠനകേന്ദ്രം നടത്തിവരുന്ന സമ്പന്ന മാലിന്യം എന്ന വിഷയത്തിലെ സൌജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് ഈ മാസം 13 ആരംഭിക്കും. കേരള കാർഷിക സർവകലാശാല ശാസ്ത്രജ്ഞർ കൈകാര്യം ചെയ്യുന്ന ഈ കോഴ്സിൽ പങ്കെടുക്കുവാൻ താൽപര്യമുള്ളവർക്ക് ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യാം. ഈ മാസം 23 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. 24 ദിവസം ദൈർഘ്യമുള്ള കോഴ്സ് പൂർണ്ണമായും മലയാളത്തിലാണ് പരിശീലിപ്പിക്കുന്നത്. ഇതിനായി കമ്പ്യൂട്ടറോ സ്മാർട്ട് ഫോണോ ഉപയോഗിക്കാം. ഫൈനൽ പരീക്ഷ പാസ്സാവുന്ന പഠിതാക്കൾക്ക് ഫീസ് ഈടാക്കി സർട്ടിഫിക്കറ്റ് നൽകുന്നതാണ്. രജിസ്റ്റർ ചെയ്തവർക്ക് ഈ മാസം 13 മുതൽ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ക്ലാസുകളിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 8547837256 എന്ന ഫോൺ നമ്പറിൽ വിളിക്കുക. ഇനി സസ്യ കീടരോഗ നിയന്ത്രണ നിർദ്ദേശങ്ങളാണ്. മാവിലെ കൊമ്പുണക്കം. വർഷത്തിൽ ഏത് സമയത്തും മരത്തിൽ ഈ രോഗം കാണാൻ കഴിയും. പക്ഷേ ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് ഇത് ഏറ്റവും കൂടുതൽ പ്രകടമാകുന്നത്. ചില്ലകളും ശിഖരങ്ങളും പൂർണ്ണമായ ഇലകളും കൊഴിയുന്നതാണ് ഈ രോഗത്തിന്റെ സവിശേഷത. ഇത് മരത്തിനെ തീയിൽ കരിഞ്ഞതുപോലെ തോന്നിപ്പിക്കും. ഈ രോഗം ബാധിച്ച് ഇല തവിട്ടുനിറമാവുകയും അതിന്റെ അരികുകൾ മുകളിലേക്ക് മടങ്ങുകയും ചെയ്യുന്നു. ഈ ഘട്ടത്തിൽ ചില്ലയും ശാഖകളും നശിക്കുകയും ഇലകൾ കൊഴിഞ്ഞുപോകുകയും ചെയ്യുന്നു. രോഗം ബാധിച്ച ചില്ലകളിൽ നിന്നും ശാഖകളിൽ നിന്നും മഞ്ഞ കലർന്ന തവിട്ടുനിറത്തിലുള്ള പശ പോലത്തെ സ്രവം

0: വരുന്നു. രോഗം ബാധിച്ച ഭാഗത്തിന് 2 മുതൽ 3 ഇഞ്ച് വരെ താഴെയായി ചില്ലകൾ വെട്ടിമാറ്റുക. വെട്ടിമാറ്റിയ ചില്ലകളിൽ ബോർഡോ പേസ്റ്റ് അല്ലെങ്കിൽ കോപ്പർ ഓക്സിക്ലോറൈഡ് 50 WP 10 ഗ്രാം 1 ലിറ്റർ വെള്ളം ചേർത്തത് പുരട്ടുക. തുടർന്ന് ബോർഡോ മിശ്രിതം 1% തളിക്കുക. കോപ്പർ ഓക്സിക്ലോറൈഡ് 50 WP ഇലകളിൽ തളിക്കാനാണെങ്കിൽ 2 മുതൽ 3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ എടുക്കേണ്ടതാണ്. രോഗം മൂർച്ഛിക്കുന്ന പക്ഷം കൃഷി ഓഫീസർമാരുടെ വിദഗ്ധ സേവനം ആവശ്യപ്പെടാവുന്നതാണ്. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
1: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
2: പ്രായോജകർ
1: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
4: 1957 ഒക്ടോബർ 4 ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായ സ്പുട്നിക് 1 സോവിയറ്റ് യൂണിയൻ വിജയകരമായി ബഹിരാകാശത്ത് എത്തിച്ചത്. കസാഖിസ്ഥാനിലെ ബൈക്കനൂർ വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്നായിരുന്നു ഇത് വിക്ഷേപിച്ചത്. സ്പുട്നിക് 1 വിക്ഷേപണത്തോടെയാണ് മനുഷ്യചരിത്രത്തിൽ ഔദ്യോഗികമായി ബഹിരാകാശ യുഗം ആരംഭിക്കുന്നത്. ഇത് അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള ശക്തമായ ബഹിരാകാശ മത്സരത്തിന് വഴിതെളിച്ചു. സ്പുട്നിക് എന്ന റഷ്യൻ വാക്കിന്റെ അർത്ഥം സഹയാത്രികൻ അഥവാ യാത്രാ വിവരണം പങ്കിടുന്നവൻ എന്നാണ്. കേവലം 58 സെന്റിമീറ്റർ വ്യാസമുള്ള ഒരു ചെറിയ ലോഹഗോളമായിരുന്നു ഇത്. ഇതിന്റെ ഭാരം ഏകദേശം 83.6 കിലോഗ്രാം ആയിരുന്നു. ഇതിൽ 4 നീളമുള്ള റേഡിയോ ആന്റിനകളും ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഭൂമിയെ 1 തവണ വലം വെക്കാൻ സ്പുട്നിക്കിന് ഏകദേശം 96 മുതൽ 98 മിനിറ്റ് വരെ സമയം വേണ്ടിവന്നു. വിക്ഷേപിച്ച് 3 ആഴ്ചകൾക്ക് ശേഷം ബാറ്ററികൾ തീർന്നതിനെ തുടർന്ന് ഉപഗ്രഹം നിശ്ചലമായി. തുടർന്ന് 1958 ജനുവരി 4 ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് വീണ്ടും പ്രവേശിച്ച് ഘർഷണം മൂലം ഇത് കത്തിയമരുകയും ചെയ്തു. മൃഗങ്ങളുടെ സംരക്ഷണത്തിനും ക്ഷേമത്തിനുമായി ഒക്ടോബർ 4 ലോക മൃഗദിനമായി ആചരിക്കുന്നു. മൃഗങ്ങളുടെയും പരിസ്ഥിതിയുടെയും കാവൽ വിശുദ്ധനായി അറിയപ്പെടുന്ന ഇറ്റലിയിലെ സെന്റ് ഫ്രാൻസിസ് അസീസിയുടെ ഓർമ്മദിനമാണ് ഒക്ടോബർ 4. ജീവജാലങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ കരുണയെയും സ്നേഹത്തെയും മുൻനിർത്തിയാണ് ഈ ദിവസം തന്നെ മൃഗദിനമായി തിരഞ്ഞെടുത്തത്. ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ ഉറപ്പാക്കുക, അവ നേരിടുന്ന ക്രൂരതകൾക്കെതിരെ ബോധവൽക്കരണം നടത്തുക, വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെ സംരക്ഷിക്കുക എന്നിവയാണ് ഈ ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ലോകത്തിലെ ഏറ്റവും പ്രശസ്തവും ആഡംബരപൂർണവുമായ തീവണ്ടികളിലൊന്നായ ഓറിയന്റ് എക്സ്പ്രസ് അതിന്റെ ചരിത്രപ്രധാനമായ ആദ്യ ഔദ്യോഗിക യാത്ര ആരംഭിച്ചത് 1883 ഒക്ടോബർ 4. യൂറോപ്പിന്റെ പടിഞ്ഞാറേ അറ്റത്തെയും കിഴക്കേ അറ്റത്തെയും തമ്മിൽ ബന്ധിപ്പിച്ച ഈ യാത്ര അന്നത്തെ കാലത്ത് വലിയൊരു വിപ്ലവമായിരുന്നു. പാരീസിലെ ഗാരെ ഡി എസ്റ്റ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഈ ട്രെയിൻ പുറപ്പെട്ടത്. തുടക്കത്തിൽ ഇതിന്റെ പേര് എക്സ്പ്രസ് ഡി ഓറിയന്റ് എന്നായിരുന്നു. 1891 ഇത് ഔദ്യോഗികമായി ഓറിയന്റ് എക്സ്പ്രസ് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടത്. വിഖ്യാത എഴുത്തുകാരി അഗത ക്രിസ്റ്റിയുടെ ലോക പ്രശസ്ത ഡിറ്റക്റ്റീവ് നോവലായ മർഡർ ഓൺ ദി ഓറിയന്റ് എക്സ്പ്രസ് ഈ തീവണ്ടിയിലെ യാത്രയെ പശ്ചാത്തലമാക്കിയാണ് എഴുതിയിട്ടുള്ളത്. കോഴിക്കോട് ജനിച്ച പ്രശസ്ത ഇന്ത്യൻ സ്വാതന്ത്ര്യസമര സേനാനിയും രാജ്യത്തിന്റെ മുൻ കേന്ദ്ര പ്രതിരോധ മന്ത്രിയുമായിരുന്ന വി കെ കൃഷ്ണമേനോൻ 1974 ഒക്ടോബർ 4 അന്തരിച്ചത്. ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ ശബ്ദമായി പ്രവർത്തിച്ച അദ്ദേഹം കാശ്മീർ വിഷയത്തിൽ നടത്തിയ ചരിത്രപ്രസിദ്ധമായ ദീർഘപ്രസംഗം ആഗോള ശ്രദ്ധ നേടി. ജവഹർലാൽ നെഹ്റുവിന്റെ അടുത്ത അനുയായിയും ഇന്ത്യയുടെ വിദേശനയത്തിന്റെ പ്രധാന വക്താവുമായിരുന്നു അദ്ദേഹം. ലണ്ടനിൽ ഇന്ത്യ ലീഗ് സ്ഥാപിച്ച് ബ്രിട്ടനിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യസമര പ്രചാരണം നടത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. ഇന്ത്യയുടെ ആധുനിക പ്രതിരോധ നിർമ്മാണ വ്യവസായത്തിന് അടിത്തറയിട്ട പ്രധാന ഭരണാധികാരികളിൽ ഒരാളാണ് ഇദ്ദേഹം. 1970 സെപ്റ്റംബറിൽ നടന്ന പൊതു തിരഞ്ഞെടുപ്പിന് ശേഷം 1970 ഒക്ടോബർ 4 നാലാം കേരള നിയമസഭ ഔദ്യോഗികമായി നിലവിൽ വന്നത്. സി അച്യുതമേനോന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയാണ് ഈ നിയമസഭയുടെ കാലയളവിൽ ഭരണത്തിന് നേതൃത്വം നൽകിയത്. വി എം മൊയ്തീൻകുട്ടി ഹാജി സ്പീക്കറായും ആർ എസ് ഉണ്ണി ഡെപ്യൂട്ടി സ്പീക്കറായും ചുമതലയേറ്റു. കേരളത്തിൽ ആദ്യമായി 5 വർഷത്തെ കാലാവധി പൂർത്തിയാക്കിയ നിയമസഭ എന്ന ചരിത്ര നേട്ടം നാലാം നിയമസഭയ്ക്കാണ് ലഭിച്ചത്. ഭൂപരിഷ്കരണ നിയമത്തിന്റെ വിപുലമായ നടത്തിപ്പ്, ലക്ഷം വീട് പദ്ധതി തുടങ്ങിയ നിർണായക സാമൂഹിക മാറ്റങ്ങൾക്ക് ഈ നിയമസഭാ കാലയളവ് വഴിയൊരുക്കി. ആധുനിക ഭൗതികശാസ്ത്രത്തിലെ ക്വാണ്ടം തിയറിയുടെ ഉപജ്ഞാതാവായ ജർമ്മൻ ശാസ്ത്രജ്ഞൻ മാക്സ് പ്ലാങ്ക്

0: 1947 ഒക്ടോബർ 4 അന്തരിച്ചത്. ഊർജം വികിരണം ചെയ്യപ്പെടുന്നത് ക്വാണ്ടങ്ങളായിട്ടാണെന്ന അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ ഊർജ്ജതന്ത്രത്തിന്റെ കാഴ്ചപ്പാട് തന്നെ മാറ്റിമറിച്ചു. ഈ വിപ്ലവകരമായ കണ്ടെത്തലിന് 1918 ഭൗതികശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം അദ്ദേഹത്തിന് ലഭിച്ചു.
1: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
2: പ്രായോജകർ
1: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.

0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് അമിത രക്തസമ്മർദ്ദം, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ മുഹമ്മദ് യാസിൻ എ.
2: രക്തസമ്മർദ്ദത്തെ മരുന്നുകൾക്കൊപ്പം തന്നെ ഭക്ഷണത്തിലൂടെ എങ്ങനെ ശാസ്ത്രീയമായി നിയന്ത്രിക്കാം എന്ന് നമുക്ക് നോക്കാം. ലോകമെമ്പാടുമുള്ള ഡോക്ടർമാരും ആരോഗ്യ വിദഗ്ധരും രക്തസമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടി നിർദ്ദേശിക്കുന്ന ഏറ്റവും മികച്ച ഭക്ഷണക്രമമാണ് ഡാഷ് ഡയറ്റ്. ഇത് കേവലം തടി കുറയ്ക്കാനുള്ള ഒരു പട്ടിണി കിടക്കലല്ല, മറിച്ച് നമ്മൾ നിത്യവും കഴിക്കുന്ന ഭക്ഷണത്തിൽ വരുത്തേണ്ട വളരെ ചെറിയ എന്നാൽ ശാസ്ത്രീയമായ ചില മാറ്റങ്ങളാണ്. എന്താണ് ഡാഷ് ഡയറ്റ് എന്ന് മനസ്സിലാക്കുന്നതിന് മുൻപ് എന്തുകൊണ്ടാണ് രക്തസമ്മർദ്ദം ഉണ്ടാകുന്നതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. പ്രധാനമായും നമ്മുടെ മാറിയ ജീവിതശൈലി തന്നെയാണ് വില്ലൻ. ഭക്ഷണത്തിൽ അമിതമായി ഉപ്പ് ഉൾപ്പെടുന്നത് രക്തസമ്മർദ്ദം കൂട്ടുന്ന പ്രധാന ഘടകമാണ്. ഇതിനു പുറമെ ശാരീരിക അധ്വാനമില്ലായ്മ, അമിതഭാരം, അമിതമായ മദ്യപാനം, പുകവലി, ഉറക്കമില്ലായ്മ, നിരന്തരമുള്ള മാനസിക സമ്മർദ്ദം എന്നിവയെല്ലാം രക്തക്കുഴലുകളുടെ ആരോഗ്യത്തെ ബാധിക്കുകയും രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. പ്രമേഹം പോലെയുള്ള മറ്റ് അസുഖങ്ങളുള്ളവരിലും പാരമ്പര്യമായി ബി പി ഉള്ളവരിലും ഇതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വൈദ്യശാസ്ത്രത്തിൽ ഹൈപ്പർ ടെൻഷനെ നിശബ്ദ കൊലയാളി എന്നാണ് വിളിക്കുന്നത്. കാരണം ബി പി കൂടുന്നത് പലപ്പോഴും തുടക്കത്തിൽ യാതൊരു ലക്ഷണങ്ങളും കാണിക്കില്ല. പലരും മറ്റ് അസുഖങ്ങൾക്കായി ആശുപത്രിയിൽ വരുമ്പോൾ നടത്തുന്ന പരിശോധനയിലാണ് ബി പി ഉണ്ടെന്ന് തിരിച്ചറിയുന്നത് തന്നെ. എന്നാൽ രക്തസമ്മർദ്ദം വളരെ അപകടകരമായ അവസ്ഥയിലേക്ക് ഉയരുമ്പോൾ ചില ലക്ഷണങ്ങൾ പ്രകടമാകാം. വിട്ടുമാറാത്ത കടുത്ത തലവേദന, കിതപ്പ് അല്ലെങ്കിൽ ശ്വാസമുട്ടൽ, നെഞ്ചിടിപ്പ് കൂടുക, കാഴ്ചയ്ക്ക് പെട്ടെന്ന് മങ്ങൽ അനുഭവപ്പെടുക, നെഞ്ചുവേദന, ചിലപ്പോൾ മൂക്കിൽ നിന്ന് രക്തം വരിക എന്നിവയൊക്കെ ഇതിൻ്റെ ലക്ഷണങ്ങളാകാം. ഇത്തരം ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടേണ്ടതാണ്. രക്തസമ്മർദ്ദത്തെ പ്രതിരോധിക്കാനും ചികിത്സിക്കാനുമുള്ള ഏറ്റവും മികച്ച ശാസ്ത്രീയ മാർഗമാണ് ഡാഷ് ഡയറ്റ്. ഡാഷ് എന്നാൽ ഡയറ്ററി അപ്രോച്ചസ് ടു സ്റ്റോപ്പ് ഹൈപ്പർ ടെൻഷൻ, അഥവാ രക്തസമ്മർദ്ദം തടയാനുള്ള ഭക്ഷണ രീതി എന്നാണ് ഇത് അർത്ഥമാക്കുന്നത്. ഈ ഡയറ്റിൻ്റെ അടിസ്ഥാന തത്വം എന്താണെന്ന് നോക്കാം. പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ഇതിൽ ചെയ്യുന്നത്. ഒന്ന്, രക്തസമ്മർദ്ദം കൂട്ടുന്ന സോഡിയത്തിൻ്റെ, അതായത് ഉപ്പിൻ്റെ അളവ് കർശനമായി കുറയ്ക്കുന്നു. രണ്ട്, രക്തക്കുഴലുകൾക്ക് ആയാസം നൽകി ബി പി കുറയ്ക്കാൻ സഹായിക്കുന്ന പൊട്ടാസ്യം, കാൽഷ്യം, മഗ്നീഷ്യം എന്നീ ധാതുക്കൾ അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതലായി ഉൾപ്പെടുത്തുന്നു. സാധാരണക്കാരായ നമുക്ക്, പ്രത്യേകിച്ച് മലയാളികൾക്ക്, എങ്ങനെ ഈ ഡയറ്റ് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം? നമ്മുടെ നാട്ടിലെ പ്രധാന പ്രശ്നം അച്ചാറുകളും പപ്പടവുമാണ്. ഡാഷ് ഡയറ്റ് പിന്തുടരുന്നവർ ഒരു ദിവസം കഴിക്കുന്ന ഉപ്പിൻ്റെ അളവ് 1 ടീസ്പൂണിൽ താഴെയായി ചുരുക്കണം. അതായത് ഏകദേശം 1.5 മുതൽ 2.3 ഗ്രാം വരെ. അതിനാൽ അച്ചാറ്, പപ്പടം, ഉണക്കമീൻ, ഉപ്പിലിട്ട വിഭവങ്ങൾ, ബേക്കറി പലഹാരങ്ങൾ എന്നിവ തീർത്തും ഒഴിവാക്കണം. കടകളിൽ നിന്ന് വാങ്ങുന്ന പാക്കറ്റ് ഭക്ഷണങ്ങളിൽ ഹിഡൻ സോഡിയം ധാരാളമുള്ളതിനാൽ അതും ഒഴിവാക്കേണ്ടതാണ്. ഉപ്പ് കുറയ്ക്കുന്നതിനൊപ്പം നമ്മൾ എന്തൊക്കെ കഴിക്കണം എന്നതും പ്രധാനമാണ്. പൊട്ടാസ്യം ധാരാളമുള്ള ഏത്തപ്പഴം, തക്കാളി, ചീര, ഓറഞ്ച് മുതലായ പഴങ്ങളും പച്ചക്കറികളും ഭക്ഷണത്തിൽ നിർബന്ധമായും ഉൾപ്പെടുത്തുക. തവിടുള്ള അരി, ഗോതമ്പ്, റാഗി, ഓട്സ് മുതലായ മുഴുവൻ ധാന്യങ്ങൾ ഉപയോഗിക്കുക. ഇവയിലെ നാരുകൾ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. കൊഴുപ്പ് കുറഞ്ഞ പാൽ, തൈര് എന്നിവ കാൽഷ്യത്തിനായി ഉപയോഗിക്കാം. മാംസാഹാരം കഴിക്കുന്നവർ റെഡ് മീറ്റ് അഥവാ ബീഫ്, മട്ടൺ, പോർക്ക് മുതലായവ പരമാവധി കുറയ്ക്കുക. പകരം ഒമേഗ3 ഫാറ്റി ആസിഡ് അടങ്ങിയ മത്തി, അയല പോലെയുള്ള ചെറിയ മീനുകളോ തൊലികളഞ്ഞ കോഴി ഇറച്ചിയോ കറികളായി മാത്രം ഉപയോഗിക്കുക. വറുത്ത ഭക്ഷണങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കണം. ബദാം, വാൽനട്ട് തുടങ്ങിയവ മിതമായ അളവിൽ കഴിക്കുന്നത് മഗ്നീഷ്യം ലഭിക്കാൻ സഹായിക്കും. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, ഡാഷ് ഡയറ്റ് എന്നത് ഡോക്ടർ നൽകുന്ന മരുന്നുകൾക്കുള്ള ഒരു പകരക്കാരനല്ല, മറിച്ച് നിങ്ങളുടെ ചികിത്സ പൂർണ്ണമാകണമെങ്കിൽ

0: മരുന്നുകൾക്കൊപ്പം ഈ ഭക്ഷണക്രമം കൂടി അനിവാര്യമാണ്. ബി പി ഉള്ളവർ സ്വന്തമായി മരുന്നുകൾ നിർത്തിവെച്ച് ഡയറ്റ് മാത്രം ചെയ്യാൻ പാടില്ല. കൃത്യമായ ഇടവേളകളിൽ നിങ്ങളുടെ ഡോക്ടറുടെ അടുത്ത് പോയി രക്തസമ്മർദ്ദം പരിശോധിച്ച് ഉറപ്പുവരുത്തുക. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള മരുന്നുകൾ, ദിവസവും 30 മിനിറ്റ് വ്യായാമം, ഒപ്പം ഈ ഡാഷ് ഡയറ്റും ചേരുമ്പോൾ രക്തസമ്മർദ്ദം എന്ന നിശബ്ദ കൊലയാളിയെ നമുക്ക് പൂർണ്ണമായും തോൽപ്പിക്കാം.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് അമിത രക്തസമ്മർദ്ദം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ മുഹമ്മദ് യാസിൻ എ. സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
2: തൊഴിൽ ദർശനം.
3: കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ NTPC ലിമിറ്റഡിൽ അസിസ്റ്റന്റ് ഓഫീസർമാരുടെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 15 ഒഴിവുണ്ട്. കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിലാണ് ഒഴിവ്. യോഗ്യത കുറഞ്ഞത് 60% മാർക്കോടെ ഏതെങ്കിലും വിഷയത്തിൽ ഫുൾടൈം ബാച്ചിലർ ബിരുദവും മാസ് കമ്മ്യൂണിക്കേഷൻ, ജേർണലിസം, അഡ്വർടൈസിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, പബ്ലിക് റിലേഷൻസ് എന്നിവയിലോ ഇവയുടെ കോമ്പിനേഷനിലോ കുറഞ്ഞത് 60% മാർക്കോടെ നേടിയ ദിവത്സര PG ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമയും. പ്രായം 29 വയസ്സ് കവിയരുത്. വനിതകൾക്കും ഭിന്നശേഷിക്കാർക്കും SC ST വിഭാഗക്കാർക്കും വിമുക്ത ഭടന്മാർക്കും ഫീസില്ല. മറ്റുള്ളവർ 500 രൂപ ഓൺലൈനായി അടയ്ക്കാം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 5 ഒക്ടോബർ. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://careers.ntpc.co.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://careers.ntpc.co.in. ഡൽഹി ഹൈക്കോടതിയിൽ സീനിയർ പേഴ്സണൽ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 150 ഒഴിവുണ്ട്. സീനിയർ പേഴ്സണൽ അസിസ്റ്റന്റ് ഒഴിവ് 117, ജനറൽ 43, EWS 14, OBC 32, SC 16, ST 12. യോഗ്യത ബിരുദവും കമ്പ്യൂട്ടറിൽ മിനിറ്റിൽ 110 വാക്കുകളുടെ ഇംഗ്ലീഷ് ഷോർട്ട് ഹാൻഡ് സ്പീഡും മിനിറ്റിൽ 40 വാക്കുകളുടെ ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിംഗ് സ്പീഡും ഉണ്ടാവണം. പേഴ്സണൽ അസിസ്റ്റന്റ് ഒഴിവ് 33, EWS 7, OBC 16, SC 5, ST 5. യോഗ്യത ബിരുദവും കമ്പ്യൂട്ടറിൽ മിനിറ്റിൽ 100 വാക്കുകളുടെ ഇംഗ്ലീഷ് ഷോർട്ട് ഹാൻഡ് സ്പീഡും മിനിറ്റിൽ 40 വാക്കുകളുടെ ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിംഗ് സ്പീഡും ഉണ്ടാവണം. പ്രായം 18-32 വയസ്സിനും ഇടയിൽ. SC ST വിഭാഗക്കാർക്കും ഭിന്നശേഷി വിഭാഗക്കാർക്കും 1300 രൂപയാണ് അപേക്ഷാ ഫീസ്. മറ്റുള്ളവർക്ക് 1500 രൂപ. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.delhihighcourt.nic.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.delhihighcourt.nic.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 5 ഒക്ടോബർ. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിൽ സീനിയർ അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 36 ഒഴിവുണ്ട്. ഇലക്ട്രോണിക്സ് 33, ഇലക്ട്രിക്കൽ 3. യോഗ്യത ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ത്രിപൽസര ഡിപ്ലോമയും വ്യോമസേനയിൽ 15 വർഷത്തെ സേവനവും. പ്രായം 50 വയസ്സ് കവിയരുത്. അപേക്ഷ രജിസ്റ്റേർഡ് പോസ്റ്റ്, സ്പീഡ് പോസ്റ്റ് അല്ലെങ്കിൽ കൊറിയർ മുഖേന അയയ്ക്കണം. വിലാസം ഡെപ്യൂട്ടി ജനറൽ മാനേജർ HR ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്, ഗാസിയാബാദ്. വിലാസം ഒരിക്കൽ കൂടി ഡെപ്യൂട്ടി ജനറൽ മാനേജർ HR ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്, ഗാസിയാബാദ്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഉൾപ്പെടെയുള്ള വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://bel-india.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://bel-india.in. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്പെഷ്യലിസ്റ്റ് കേഡർ ഓഫീസർ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 2 വിജ്ഞാപനങ്ങളിലായി 7 ഒഴിവുണ്ട്. തസ്തികകളും ഒഴിവും ഡീൻ 1, ഫാക്കൽറ്റി 1, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് 1, ഡെപ്യൂട്ടി വൈസ് പ്രസിഡന്റ് IT റിസ്ക് 2, അസിസ്റ്റന്റ് വൈസ് പ്രസിഡന്റ് IT റിസ്ക് 2. ഡീൻ, ഫാക്കൽറ്റി, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് എന്നീ തസ്തികകൾക്ക് കൊൽക്കത്തയിലും മറ്റ് തസ്തികകൾക്ക് മുംബൈയിലുമാണ് നിയമനം. അപേക്ഷാ ഫീസ് 750 രൂപ. SC ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും ഫീസില്ല.

0: ഓൺലൈനായി അപേക്ഷിക്കണം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://sbi.bank.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://sbi.bank.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഒക്ടോബർ 6.
1: തൊഴിൽ ദർശനം.
2: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
3: എന്നും രാവിലെ 7:13.
2: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
4: പ്രിയ ശ്രോതാക്കളെ, ഒരു ചലച്ചിത്രഗാനം കേൾക്കാം.

0: ശയം ചാലിച്ചു നിന്റെ ചിത്രം വരയ്ക്കുന്നു.
1: ചില്ല എന്ന ചിത്രത്തിന് വേണ്ടി ഒ എൻ വി കുറുപ്പ് വരികൾ എഴുതി എം ബി ശ്രീനിവാസൻ ഈണമിട്ട് യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. പ്രിയ ശ്രോതാക്കളെ, പുലർവട്ടം ഇനി വാർത്തകൾക്ക് ശേഷം 7:35 തുടരും. അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ കേൾക്കാം.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ സ്ഥിരം സമിതികൾ പുനഃസംഘടിപ്പിച്ചു. ബിജെപി എംപി ഭർതൃഹരി മഹതാബ് ധനകാര്യ സമിതി അധ്യക്ഷനാകും. ശശി തരൂർ എംപി വിദേശകാര്യ സമിതി അധ്യക്ഷൻ. കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടെ സാമ്പത്തിക രംഗത്ത് കൂടുതൽ കരുത്തും പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ശേഷിയും ഇന്ത്യ ആർജിച്ചതായി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ഗാന്ധിജയന്തിയോടനുബന്ധിച്ചുള്ള പ്രത്യേക ഗ്രാമസഭകളുടെ ഭാഗമായി രാജ്യവ്യാപകമായി ജൽ അർപ്പൺ ചടങ്ങുകൾ സംഘടിപ്പിച്ചു. ഇസ്രായേൽ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പരമ്പരാഗത ദീപം തെളിയിക്കുന്നതിനായി ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാലിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ക്ഷണം. വികസനത്തിനായി നിക്ഷേപകരെയും സംരംഭകരെയും ചേർത്ത് നിർത്തുന്ന സമീപനമായിരിക്കും സംസ്ഥാന സർക്കാർ സ്വീകരിക്കുകയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഏഷ്യൻ ഗെയിംസിന് ഇന്ന് സമാപനം. നാലാം സ്ഥാനം നിലനിർത്തി ഇന്ത്യ. ഷൂട്ടിംഗ് താരം നീരു ദണ്ഡ ഇന്ത്യൻ പതാകയേന്തും. വാർത്തകൾ വിശദമായി. വിവിധ മന്ത്രാലയങ്ങളുമായി ബന്ധപ്പെട്ട പാർലമെന്റിന്റെ സ്ഥിരം സമിതികൾ പുനഃസംഘടിപ്പിച്ച് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ധനകാര്യസമിതിയുടെ അധ്യക്ഷനായി ബിജെപി എംപി ഭർതൃഹരി മഹതാബിനെയും വിദേശകാര്യസമിതിയുടെ അധ്യക്ഷനായി കോൺഗ്രസ് എംപി ശശി തരൂരിനെയും നിയമിച്ചു. ഒരു റിപ്പോർട്ട്.
1: ബിജെപി എംപി സുധീർ ഗുപ്തയാണ് റെയിൽവേ സമിതിയുടെ അധ്യക്ഷൻ. കൃഷി, മൃഗസംരക്ഷണം, ഭക്ഷ്യ സംസ്കരണം എന്നിവ കൈകാര്യം ചെയ്യുന്ന സമിതിയുടെ അധ്യക്ഷനായി കോൺഗ്രസ് എംപി ചരൺജിത് സിംഗ് ചെന്നിയും പ്രതിരോധ സമിതിയുടെ അധ്യക്ഷനായി ബിജെപി എംപി രാധാമോഹൻ സിംഗും ജലവിഭവ സമിതിയുടെ അധ്യക്ഷനായി ബിജെപി എംപി രാജീവ് പ്രതാപ് റോഡിയും ചുമതലയേൽക്കും. ഗ്രാമവികസന പഞ്ചായത്തീരാജ് സമിതിയുടെ അധ്യക്ഷനായി കോൺഗ്രസ് എംപി സപ്തഗിരി ഉലഗയെയും വാർത്താവിനിമയ വിവര സാങ്കേതിക വിദ്യാ സമിതിയുടെ അധ്യക്ഷനായി ബിജെപി എംപി നിശികാന്ത ദുബിയെയും നിയമിച്ചു. ബിജെപി രാജ്യസഭാ എംപി സുധാൻഷു ത്രിവേദി വാണിജ്യ സമിതിയുടെ പുതിയ അധ്യക്ഷനാകും. വളം, രാസവസ്തു സമിതിയുടെ അധ്യക്ഷയായി തൃണമൂൽ എംപി കാഗോലി ദസ്തിദാറിനെ നിയമിച്ചു. പുതിയ സമിതികൾക്ക് കഴിഞ്ഞ മാസം 26 മുതൽ പ്രാബല്യമുണ്ടായിരിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടെ സാമ്പത്തിക രംഗത്ത് കൂടുതൽ കരുത്തും പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ശേഷിയും ഇന്ത്യ ആർജിച്ചതായി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ധനകാര്യ വിവേകം, അടിസ്ഥാന സൌകര്യ വികസനത്തിലെ നിക്ഷേപം, ബാങ്കിംഗ് മേഖലയിലെ പരിഷ്കാരങ്ങൾ, മെച്ചപ്പെട്ട സേവന വിതരണ സംവിധാനങ്ങൾ, തുടർച്ചയായ പരിഷ്കാരങ്ങൾ എന്നിവയിലൂടെയാണ് ഇത് സാധ്യമായത്. ന്യൂഡൽഹിയിൽ നടന്ന 5-ാമത് കൌട്ടില്യ സാമ്പത്തിക സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ധനമന്ത്രി. ചരക്ക് സേവന നികുതി, പാപ്പരത്ത് നിയമം, 4 തൊഴിൽ നിയമങ്ങൾ എന്നിവയിലൂടെ രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ സർക്കാർ വിപുലീകരിച്ചതായി ധനമന്ത്രി വ്യക്തമാക്കി. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ 7.8% GDP വളർച്ച കൈവരിച്ചതായും മന്ത്രി അറിയിച്ചു. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഭൌമരാഷ്ട്രീയ സാങ്കേതിക സാമ്പത്തിക സാഹചര്യങ്ങൾക്കനുസരിച്ച് നിയന്ത്രണ ചട്ടക്കൂടുകൾ പരിണമിക്കേണ്ടതുണ്ടെന്ന് നീതി ആയോഗ് അംഗം രാജീവ് ഗൌബ. നൂതനാശയങ്ങൾ, മത്സരം, നിക്ഷേപം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം അപകട സാധ്യതകൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള നിയന്ത്രണ സംവിധാനങ്ങൾ വികസിപ്പിക്കുകയാണ് വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. കൌട്ടില്യ കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭാരതീയ ന്യായസംഹിത പൂർണമായും നടപ്പിലാക്കുന്നതോടെ ഇന്ത്യയിലെ ക്രിമിനൽ നിയമ സംവിധാനം ലോകത്തിലെ ഏറ്റവും ആധുനിക സംവിധാനമായി മാറുമെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. ഭോപ്പാലിൽ ഇന്നലെ നടന്ന ഗോപാലക സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
2: ഇസ്കെ അന്തർ വിജ്ഞാൻ കോ ഹംനേ ഡാലാ ഹേ ഓൺലൈൻ സുൻവായി, വീഡിയോ കോൺഫറൻസിംഗ്, എഫ്എസ്എൽ കെ പ്രാവധാൻ ഓർ കൈ ആധുനിക് പ്രകാർ കെ വൈജ്ഞാനിക് സംശോധനോ കോ ഇസ്കെ സാത്ത് ജോഡാ ഹേ. മഹിളാ സുരക്ഷ, ഗുംശുദാ ബച്ചേ, ആതങ്ക്വാദ്, ലിഞ്ചിംഗ്, യേ സാരി ചീജോ സേ പ്രൊട്ടക്ഷൻ കി വ്യവസ്ഥ ഹേ.
0: ഗാന്ധിജയന്തിയോടനുബന്ധിച്ച് വിവിധ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സംഘടിപ്പിച്ച പ്രത്യേക ഗ്രാമസഭകളുടെ ഭാഗമായി രാജ്യത്തെ 1850-ലേറെ ഗ്രാമപഞ്ചായത്തുകളിലും ഗ്രാമങ്ങളിലും ജൽ അർപ്പൺ ചടങ്ങുകൾ നടന്നു. ഗ്രാമീണ കുടിവെള്ള വിതരണ സംവിധാനങ്ങളുടെ നടത്തിപ്പ് ജനങ്ങൾക്ക് കൈമാറുന്നതിലൂടെ ജനപങ്കാളിത്തം ശക്തിപ്പെടുത്തുകയാണ് ജൽ ജീവൻ മിഷൻ 2.0 ഭാഗമായി നടപ്പാക്കുന്ന ഈ സുപ്രധാന പരിഷ്കാരത്തിന്റെ ലക്ഷ്യം. പൂർത്തിയായ ഗ്രാമീണ കുടിവെള്ള പദ്ധതികൾ ഗ്രാമപഞ്ചായത്തുകൾക്കും വില്ലേജ് വാട്ടർ ആൻഡ് സാനിറ്റേഷൻ കമ്മിറ്റികൾക്കും ഔപചാരികമായി കൈമാറി. പഞ്ചായത്തുകൾക്കും ഗ്രാമങ്ങൾക്കുമായി 346 ഹർ ഘർ ജൽ സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. പാകിസ്ഥാനിൽ നിന്നും പഞ്ചാബിലെ ഫിറോസ്പൂർ മേഖലയിലേക്ക് 3 പേർ നുഴഞ്ഞുകയറാൻ ശ്രമിച്ച സംഭവത്തിൽ ശക്തമായ പ്രതിഷേധമറിയിച്ച് ഇന്ത്യ. പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ചാർജ് ഡി അഫയേഴ്സിനെ വിളിച്ചുവരുത്തിയാണ് വിദേശകാര്യമന്ത്രാലയം പ്രതിഷേധമറിയിച്ചത്. സംഭവത്തിൽ പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സായുധ ലഹരി മരുന്ന് സംഘങ്ങളുടെ പങ്ക് അന്വേഷിക്കും.

0: ണമെന്നും ഇന്ത്യ പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടു. അസാമീസ്, ബംഗാളി, മറാത്തി, പാലി, പ്രാകൃത് എന്നീ ശ്രേഷ്ഠ ഭാഷകളുടെ പഠനത്തിനായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം 5 മികവിന്റെ കേന്ദ്രങ്ങൾക്ക് അംഗീകാരം നൽകി. ഉന്നത അക്കാദമിക ഗവേഷണം, ഭാഷ, സാഹിത്യ പൈതൃക സംരക്ഷണവും ഡിജിറ്റലൈസേഷനും തുടങ്ങിയവയ്ക്ക് പിന്തുണ നൽകുന്നതാകും കേന്ദ്രങ്ങൾ. പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനമെന്ന മന്ത്രവുമായാണ് അദ്ദേഹത്തിന്റെ പ്രയാണം. ന്യൂഡൽഹിയിലെ കേന്ദ്ര ഭരണ നിർവഹണ കേന്ദ്രത്തെ പുനർരൂപകൽപ്പന ചെയ്യുന്നതിനുള്ള ബൃഹത്തായ പദ്ധതിയാണ് അദ്ദേഹം വിഭാവനം ചെയ്ത സെൻട്രൽ വിസ്ത പുനർവികസന പദ്ധതി. പുതിയ പാർലമെന്റ് മന്ദിരം, കർത്തവ്യപഥ്, പൊതു കേന്ദ്ര സെക്രട്ടേറിയറ്റ് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഇസ്രായേൽ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പരമ്പരാഗത ദീപം തെളിയിക്കുന്നതിനായി ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ക്ഷണിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു. ക്യാപ്റ്റൻ മച്ചാറുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിനിടെ ഇന്ത്യയുടെയും ഇസ്രായേലിന്റെയും ലോകത്തിന്റെയും വീരനായകനെന്ന് അദ്ദേഹത്തെ നെതന്യാഹു പ്രശംസിച്ചു. ദീപം തെളിയിക്കാനുള്ള അവകാശം പരമ്പരാഗതമായി ഇസ്രായേലി പൌരന്മാർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടുള്ളതാണെന്ന് ചൂണ്ടിക്കാണിച്ച നെതന്യാഹു, ക്യാപ്റ്റൻ മച്ചാറിന്റെ ധീരതയ്ക്കും സേവനത്തിനുമുള്ള അപൂർവവും സുപ്രധാനവുമായ അംഗീകാരമാണ് ഈ ക്ഷണമെന്നും വ്യക്തമാക്കി. സംസ്ഥാനത്തിന്റെ വികസനത്തിനായി മുന്നോട്ട് വരുന്ന നിക്ഷേപകരെയും സംരംഭകരെയും ചേർത്ത് നിർത്തുന്ന സമീപനമായിരിക്കും സർക്കാരിന്റേതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കോഴിക്കോട് സൈബർ പാർക്കിൽ ഹൈലൈറ്റ് സൈബർ ടവറിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പുതിയ വികസന പദ്ധതികൾ 2030 പൂർത്തിയാകുന്നതോടെ കേരളത്തിൽ 2 ലക്ഷത്തോളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു. ഐടി സാങ്കേതിക രംഗത്ത് തിരുവനന്തപുരത്തിനും കൊച്ചിക്കുമൊപ്പമുള്ള പ്രധാന ഐടി കേന്ദ്രമായി കോഴിക്കോടിനെ മാറ്റാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വിദ്യാർത്ഥികളിൽ പാഠ്യപദ്ധതിക്കപ്പുറം സർഗാത്മക കഴിവുകൾ തിരിച്ചറിയാനും അവ വികസിപ്പിക്കാനുമുള്ള വേദികൾ അനിവാര്യമാണെന്ന് മന്ത്രി റോജി എം ജോൺ. ഷൊർണൂർ ടെക്നിക്കൽ ഹൈസ്കൂളിൽ 8-ാമത് അഖില കേരള ടെക്നിക്കൽ ഹൈസ്കൂൾ ശാസ്ത്ര സാങ്കേതിക മേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ 39 ടെക്നിക്കൽ ഹൈസ്കൂളുകളിൽ നിന്നും IHRD 9 ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികളാണ് മേളയിൽ പങ്കെടുക്കുന്നത്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നീ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 20-ാമത് ഏഷ്യൻ ഗെയിംസിന് ഇന്ന് സമാപനം. മെഡൽ നേട്ടത്തിൽ 4-ാം സ്ഥാനത്താണ് ഇന്ത്യ. 21 സ്വർണവും 27 വെള്ളിയും 37 വെങ്കലവും ഉൾപ്പെടെ 85 മെഡലുകളാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. ഇന്ത്യയുടെ മത്സരങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. വിശദാംശങ്ങളിലേക്ക്.
2: അശ്വാഭ്യാസത്തിൽ 2 മത്സരങ്ങൾ മാത്രമാണ് ഇന്ന് നടക്കുക. ഗെയിംസിലെ മറ്റു മത്സരങ്ങളെല്ലാം പൂർത്തിയായി. ഇന്ത്യൻ സമയം വൈകിട്ട് 2:30 സമാപന സമ്മേളനം നടക്കും. സമാപന ചടങ്ങിൽ അടുത്ത ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന ഖത്തറിന് പതാക കൈമാറും. സമാപന സമ്മേളനത്തിൽ രാജ്യങ്ങളുടെ പതാകകൾക്ക് പിന്നിലായി കായിക താരങ്ങളുടെ മാർച്ച് പാസ്റ്റ് നടക്കും. ഷൂട്ടിംഗിൽ 3 മെഡലുകൾ നേടിയ നീരു ദണ്ഡയാണ് ഇന്ത്യൻ പതാകയേന്തുക. ഏഷ്യൻ ഗെയിംസിൽ കിരീടം നിലനിർത്തിയ പുരുഷ ക്രിക്കറ്റ് ഹോക്കി ടീമുകളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ക്രിക്കറ്റിൽ സ്വർണം നേടിയതോടെ ഈ ഗെയിംസിൽ സുവർണ നേട്ടം കൈവരിച്ച ഏക മലയാളി താരമായി സഞ്ജു സാംസൺ മാറി. വനിതകളുടെ വ്യക്തിഗത ഗോൾഫ് ഇനത്തിൽ ഇന്ത്യയുടെ ആദ്യ സ്വർണത്തിനുടമയായ പ്രണവിനെയും അദ്ദേഹം പ്രശംസിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ത്യ വെസ്റ്റിൻഡീസ് 3-ാം ഏകദിന ക്രിക്കറ്റിൽ വെസ്റ്റിൻഡീസിന് 5 വിക്കറ്റ് വിജയം. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത ഓവറുകളിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 351 റൺസാണ് നേടിയത്. മറുപടി ബാറ്റിംഗിൽ 48.2 ഓവറുകളിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ വിൻഡീസ് ലക്ഷ്യം കാണുകയായിരുന്നു. ന്യൂഡൽഹിയിൽ ഇന്ത്യ റഷ്യ ബന്ധം സംബന്ധിച്ച ഉപദേശക സമിതി യോഗത്തിന് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ അധ്യക്ഷത വഹിച്ചു. വ്യാപാരം, നിക്ഷേപം, ഊർജ്ജം, കണക്ടിവിറ്റി, സംസ്കാരം, ജനങ്ങൾ തമ്മിലുള്ള ബന്ധം തുടങ്ങിയ മേഖലകളിലെ ഇന്ത്യ റഷ്യ സഹകരണത്തിന്റെ വിവിധ വശങ്ങൾ യോഗത്തിൽ അദ്ദേഹം വിശദീകരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ സ്ഥിരം സമിതികൾ പുനഃസംഘടിപ്പിച്ചു. ബിജെപി എംപി ഭർതൃഹരി മഹതാബ് ധനകാര്യസമിതി അധ്യക്ഷനാകും. ശശി തരൂർ എംപി വിദേശകാര്യസമിതി അധ്യക്ഷൻ. കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടെ സാമ്പത്തിക രംഗത്ത് കൂടുതൽ കരുത്തും പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ശേഷിയും ഇന്ത്യ ആർജിച്ചതായി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ഗാന്ധിജയന്തിയോടനുബന്ധിച്ചുള്ള പ്രത്യേക ഗ്രാമസഭകളുടെ ഭാഗമായി രാജ്യവ്യാപകമായി ജൽ അർപ്പൺ ചടങ്ങുകൾ സംഘടിപ്പിച്ചു. ഇസ്രായേൽ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പരമ്പരാഗത ദീപം തെളിയിക്കുന്നതിനായി ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ക്ഷണം. വികസനത്തിനായി നിക്ഷേപകരെയും സംരംഭകരെയും ചേർത്ത് നിർത്തുന്ന സമീപനമായിരിക്കും സംസ്ഥാന സർക്കാർ സ്വീകരിക്കുകയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഏഷ്യൻ ഗെയിംസിന് ഇന്ന് സമാപനം. നാലാം സ്ഥാനം നിലനിർത്തി ഇന്ത്യ. ഷൂട്ടിംഗ് താരം നീരു ദണ്ഡ ഇന്ത്യൻ പതാകയേന്തും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: പ്രിയശ്രോതാക്കളെ, പുലർവട്ടം തുടരുന്നു. ഇപ്പോൾ കേൾക്കാം കാലം സാക്ഷി.
1: എം എൻ വിജയൻ, സാഹിത്യ നിരൂപകനും ഭാഷാധ്യാപകനും ഇടതുപക്ഷ ചിന്തകനുമായിരുന്ന പ്രൊഫസർ എം എൻ വിജയൻ 1930 ജൂൺ 8 കൊടുങ്ങല്ലൂരിൽ ജനിച്ചു. ഉപരിപഠനത്തിന് ശേഷം മദ്രാസിലെ ന്യൂ കോളേജ്, തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ്, തലശ്ശേരി ബ്രണ്ണൻ കോളേജ് എന്നിവിടങ്ങളിൽ അധ്യാപകനായി. കാവ്യ വിശകലനത്തിനും ജീവിത വ്യാഖ്യാനത്തിനും മനഃശാസ്ത്രത്തെ മാത്രം ഉപയോഗപ്പെടുത്തിയ മലയാളത്തിലെ ഏക വിമർശകൻ കൂടിയാണ് എം എൻ വിജയൻ. കാളിദാസൻ, കുമാരനാശാൻ, ജി ശങ്കരക്കുറുപ്പ്, ചെങ്ങമ്പുഴ, വൈലോപ്പിള്ളി, ബഷീർ എന്നിവരെയാണ് അദ്ദേഹം പ്രധാനമായും പഠനവിധേയമാക്കിയിട്ടുള്ളത്. ആദ്യകാലത്ത് പൊതുപ്രവർത്തന രംഗത്ത് അത്ര സജീവമല്ലാതിരുന്ന എം എൻ വിജയൻ പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ സഹയാത്രികനായിരുന്നു. മനുഷ്യൻ പാർക്കുന്ന ലോകങ്ങൾ, ചിതയിലെ വെളിച്ചം, പുതിയ വർത്തമാനങ്ങൾ, പ്രകൃതി പാഠങ്ങൾ, സ്വാതന്ത്ര്യത്തിൻ്റെ അർത്ഥം തുടങ്ങി നിരവധി രചനകൾ അദ്ദേഹത്തിൻ്റേതായിട്ടുണ്ട്. 1982 ചിതയിലെ വെളിച്ചത്തിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. 2007 ഒക്ടോബർ 3 എം എൻ വിജയൻ അന്തരിച്ചു.
2: മനഃശാസ്ത്ര നിരൂപണം, ഇതേക്കുറിച്ച് പ്രൊഫസർ എം എൻ വിജയൻ നടത്തിയ പ്രഭാഷണത്തിലെ ഒരു ഭാഗം.
3: മനഃശാസ്ത്ര നിരൂപണത്തിൻ്റെ ചരിത്രത്തിന് വളരെ ചെറിയ ഒരു നീളം മാത്രമേ ഉള്ളൂ. 1910 എണസ്റ്റ് ജോൺസിൻ്റെ ഹാംലെറ്റ് നിരൂപണം വരുന്നതോടെ പ്രധാനപ്പെട്ട ഒരു മനഃശാസ്ത്ര പഠനം പ്രമുഖമായൊരു കൃതിയെക്കുറിച്ച് ഉണ്ടായിത്തീരുകയും അത് ബ്രിട്ടീഷ് നിരൂപണത്തിൽ ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ആയിത്തീരുകയും 1924 ഐ എ റിച്ചേർഡ്സ് അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പിൾസ് ഓഫ് ലിറ്ററൽ സെക്യൂരിറ്റിസം എഴുതുമ്പോൾ ഇതുവരെ ഉണ്ടായ മനഃശാസ്ത്ര നിരൂപണത്തിൻ്റെ ഗതി വെച്ച് നോക്കുമ്പോൾ അത് മിക്കവാറും അവസാനിച്ച മട്ടാണ് എന്ന് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ സാധാരണ പ്രവചനങ്ങളെല്ലാം തെറ്റിപ്പോകുന്നതുപോലെ റിച്ചാർഡ്സിൻ്റെ പ്രവചനവും തെറ്റിപ്പോവുകയും മനഃശാസ്ത്ര നിരൂപണം പുതിയ മേഖലകളിലേക്ക് പ്രവേശിക്കുകയും ഫ്രോയിഡിൻ്റെ വീക്ഷണങ്ങൾ സാഹിത്യത്തിൽ മാത്രമല്ല ഭാഷാശാസ്ത്രത്തിലും മറ്റു മാനവശാസ്ത്രങ്ങളിലും ഒരിക്കലും പ്രതീക്ഷിക്കാത്തത്ര പരിവർത്തനങ്ങൾ വരുത്തുകയും ചെയ്യുകയുണ്ടായി. അതുകൊണ്ട് 1910 ജോൺസ് മനഃശാസ്ത്ര നിരൂപണം കൊണ്ട് എന്ത് ചെയ്തുവോ മിക്കവാറും അതല്ല ഇന്ന് ലോക മനഃശാസ്ത്ര നിരൂപണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹാംലെറ്റിൻ്റെ പ്രോബ്ലം അല്ലെങ്കിൽ ഹാംലെറ്റിൻ്റെ പ്രശ്നം എന്തായിരുന്നുവെന്നും ഹാംലെറ്റിൻ്റെ പ്രശ്നം വാസ്തവത്തിൽ ഷേക്സ്പിയറുടെ പ്രശ്നം തന്നെയായിരുന്നുവെന്നും ജീവശാസ്ത്രപരമായ ഒരു ശൈശവ പ്രശ്നമാണ് ഹാംലെറ്റിൽ വികസിതമായ രൂപം പ്രാപിക്കുന്നത് എന്നും ആണ് ഫ്രോയിഡിനെ പിന്തുടർന്ന് ജോൺസ് ആ കൃതിയിൽ സമർത്ഥിക്കുന്നത്. ഒരു എഴുത്തുകാരൻ്റെ ജീവചരിത്രം, പ്രത്യേകിച്ചും അയാളുടെ ശൈശവ ജീവചരിത്രവുമായി അയാളുടെ ശൈശവത്തിൻ്റെ പ്രക്ഷേപണങ്ങളായ പിൽക്കാല സാഹിത്യകൃതികൾക്ക് അടുത്ത ബന്ധമുണ്ട് എന്നും പലപ്പോഴും ആ കൃതികളിൽ ഇത്തരം പ്രാഥമിക ജീവിത അനുഭവങ്ങളുടെ ആവർത്തനങ്ങൾ കാണുവാൻ കഴിയും എന്നും അതുകൊണ്ട് കവിതയുടെ ആഭ്യന്തരമായ അർത്ഥം അല്ലെങ്കിൽ കവിതയുടെ മോട്ടിവേഷൻ, ഒരു നാടകത്തിൻ്റെ മോട്ടിവേഷൻ മൗലികമായി ഉണ്ടായിത്തീരുന്നത് ഒരു എഴുത്തുകാരൻ്റെ ജീവചരിത്ര വസ്തുതകളിൽ നിന്നുമാണ് എന്ന് ഫ്രോയിഡും ജോൺസും വിശദീകരിച്ചിരുന്നു.
1: ഇന്ന് കാലം സാക്ഷിയിൽ നമ്മൾ കേട്ടത് പ്രൊഫസർ എം എൻ വിജയന്റെ ശബ്ദം.

0: ആദിമൂലം വെട്ടിക്കോട് ശ്രീ നാഗരാജസ്വാമി ക്ഷേത്രത്തിലെ പുണർദം പൂയം ആയില്യ മഹോത്സവം 2026 ഒക്ടോബർ 4, 5, 6 തീയതികളിൽ.
1: ഒക്ടോബർ 4 പുണർദം നാളിൽ മുഴുക്കാപ്പ്, വൈകിട്ട് നൃത്തസന്ധ്യ, 5 പൂയം നാളിൽ ദീപാരാധന, 6 ആയില്യം നാളിൽ ഉച്ചയ്ക്ക് 3 മേപ്പള്ളിയിലത്ത് നാലുകെട്ടിലേക്ക് ശ്രീ നാഗരാജസ്വാമിയുടെ എഴുന്നള്ളത്ത്.
0: ഏവർക്കും നാഗരാജ സന്നിധിയിലേക്ക് സ്വാഗതം.
2: വല്ലത് ഗുഡ് ഇംഗ്ലീഷ് എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:40. പ്രായോജകർ വല്ലത് എഡ്യൂക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം, കൊച്ചി.

0: കണ്ടതും കേട്ടതും.
1: ആഹാ, ഗോപാലവിള്ളച്ചേട്ടൻ പതിവ് പോലെ സേവനവാരം ആഘോഷിക്കുകയാണല്ലോ.
2: അത് ലെവല് വേറെ. ചായക്കടയ്ക്ക് മുമ്പിൽ പതാക ഉയർത്തി, മഹാത്മാഗാന്ധിയുടെ പടം വച്ച് പുഷ്പാർച്ചന നടത്തി, ഗാന്ധി ജയന്തിക്ക് ആഘോഷമായിട്ടാ സേവനവാരം തുടങ്ങിയത്.
1: ഓഹോ, പരസ്യവും പ്രസംഗവും ആർഭാടവും ഒന്നും ഇല്ലെങ്കിലും ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്യുക, അതാണ് പിള്ളച്ചേട്ടൻ.
2: നാവടക്കുക, പണിയെടുക്കുക. ഇദ്ദേഹത്തെ പോലെ ആയിരുന്നു എല്ലാരും എങ്കിലേ നമ്മുടെ നാടെന്നീ സ്വർഗമായനെ.
1: ശരിയാ, ഈ കവലയില് ഗാന്ധി ജയന്തി ആഘോഷിച്ചവര് പായസം കുടിച്ചിട്ട് അങ്ങും ഇങ്ങും വലിച്ചെറിഞ്ഞ കപ്പുകളൊക്കെ പെറുക്കി കൂട്ടിക്കൊണ്ടു വച്ചിരിക്കുന്നത് കണ്ടോ, അതാണ് പിള്ളച്ചേട്ടൻ. ആ റോഡരികിലെ കാടും പടപ്പും ഒക്കെ വെട്ടിത്തെളിക്കുകയാണല്ലോ.
2: സേവനവാരം പ്രമാണിച്ചേ ചായയോ കാപ്പിയോ പലഹാരമോ വല്ലതും ഫ്രീ ആയി കിട്ടിയാലോ ഒന്ന് മുട്ടി നോക്കാം.
1: വാവാ, പുള്ളിയെ ഒരു കൈ സഹായിക്കുകയും ചെയ്യാം. ഹാ പിള്ളച്ചേട്ടാ, സേവനവാരം ഗംഭീരമായി കൊണ്ടാടുകയാണല്ലോ. ചായയോ കാപ്പിയോ വല്ലതും ഫ്രീ ഉണ്ടോ ചേട്ടാ?
3: ഇതാരൊക്കെയാ, വന്നാട്ടെ വന്നാട്ടെ. ആ പിന്നെ ഒന്നും സൗജന്യമായി കൊടുക്കുന്നതിനോട് ഈ ഗോപാലപിള്ളക്ക് യോജിപ്പില്ല.
1: ഓ,
3: അത് ആണിനായാലും പെണ്ണിനായാലും ആ സൗജന്യമായി എന്തു കിട്ടിയാലും അതിന് വിലയില്ലാതാവും. ഒറ്റ തോർത്തും കൊടുത്ത് ഓടി നടന്ന് രാജ്യത്തിന് വേണ്ടി ബലിയായ ഒരു വലിയ മനുഷ്യന്റെ ജന്മനാളായിരുന്നല്ലോ കഴിഞ്ഞ ദിവസം. അങ്ങനെയുള്ള മഹാന്മാർ നേടിത്തന്ന സ്വാതന്ത്ര്യം പോലും ചുമ്മാതിരുന്ന് സൗജന്യം കിട്ടിയതാ കുറെ പേർക്ക്. അതുകൊണ്ടാ ഇന്നതിന് വിലയില്ലാതായത്.
2: ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നതേ ഉപ്പ് പോലെയാണ്. കുറഞ്ഞു പോയ ഭക്ഷണത്തിന് രുചിയില്ല, കൂടിയാലോ വായിൽ വെച്ച് കഴിക്കാനും പറ്റില്ല. അപ്പൊ കുറയാനും പാടില്ല, കൂടാനും പാടില്ല. പാകത്തിനായാൽ നന്ന്.
1: കൂടിയാൽ അത് പ്രഷർ കൂട്ടും, മൊത്തം ശരീരത്തിന്റെ താളം തെറ്റിക്കും, പക്ഷാഘാതമായി മാറാനും മതി.
3: അത് തന്നെയല്ലേ നമ്മുടെ നാടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. ആർക്കും എന്തു ആകാമെന്ന് അങ്ങനെയുള്ള ജീവിതം വരുത്തിവെച്ച ജീവിതശൈലി രോഗങ്ങളാണ് നമ്മുടെ നാടിനെ ബാധിച്ചിരിക്കുന്നത്. ഒക്കെ കൂടെ മൂർച്ഛിച്ച് രാജ്യത്തിന് പക്ഷാഘാതം ഉണ്ടാകാതിരുന്നാ നല്ലത്.
2: നമ്മുടെ ഗോപാലപിള്ളച്ചേട്ടനെ ഒരൊന്നൊന്നൊരാള് തന്നെ, ഒരേ സമയം ചായക്കടക്കാരനാണ് ഒപ്പം ജനസേവകനുമാണ്.
1: അതെ,
2: 2-in-1.
1: ഒന്നാം തരം പൊളിറ്റീഷ്യനുമാണ്, അപ്പോ 3-in-1.
2: അതെ, ശുചീകരണ പ്രവർത്തനങ്ങൾ കൊണ്ടുപിടിച്ച് നടത്തുമ്പോഴും പിള്ളച്ചേട്ടൻ ചായക്കടയ്ക്ക് അവധി കൊടുത്തിട്ടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്.
1: അതാണ് ഗോപാലപിള്ളച്ചേട്ടൻ.
3: രണ്ടുപേരും കൂടെ വാഴപ്പിണ്ടിക്ക് വാർണിഷ് അടിക്കല്ലേ, അലസന്റെ മനസ്സ് ചെകുത്താന്റെ പണിപ്പുര എന്നാണല്ലോ. അവസാന നിമിഷം വരെ അങ്ങനെ വിശ്വസിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്ത നമ്മുടെ രാഷ്ട്രപിതാവ് പറഞ്ഞതെന്താണ്? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ആണല്ലോ.
1: അത്ര പെട്ടെന്നൊന്നും ചേട്ടനോട് സംസാരിച്ച് ജയിക്കാൻ ആർക്കും പറ്റൂല.
3: 100 മീറ്റർ നീളത്തില് 1.5 മീറ്റർ വീതിയിലുള്ള അലക്കിത്തേച്ച പ്രസംഗങ്ങളല്ലേ നാട്ടിലെമ്പാടും. പ്രവർത്തിയോ? ഇതാ ഈ കുന്നിഗുരുവിന്റെ അത്രയും. ഇനിയെങ്കിലും സംസാരം കുറച്ചിട്ട് പ്രവൃത്തി കൂടുതലാക്കാം. അല്ല, ഈ മൺവെട്ടി പിടിച്ചാട്ടെ, നിങ്ങൾക്കാവുന്ന ചില്ലറ വേല ഈ മണ്ണിൽ ചെയ്താട്ടെ.
1: ഓ,
3: ഈ ഗോപാലപിള്ള ചേട്ടനും ഉണ്ടല്ലോ കൂടെ.
1: ശരി.
4: രചന രാജ്മോഹൻ കുവളശ്ശേരി.
0: നമുക്ക് ചുറ്റും ഇന്ത്യൻ എയർഫോഴ്സ് നടത്തുന്ന സെക്കോൺ ഇന്ത്യൻ എയർഫോഴ്സ് മാരത്തോണുമായി ബന്ധപ്പെട്ട് ഇന്ന് തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടാകും. കഴക്കൂട്ടം കോവളം ദേശീയപാതയിൽ രാവിലെ 11 വരെയാണ് നിയന്ത്രണം. ചാക്ക ഭാഗത്ത് നിന്നും കഴക്കൂട്ടം ഭാഗത്തേക്ക് പോകുന്ന ട്രാക്കിൽ ചാക്ക മുതൽ CSI മിഷൻ ആശുപത്രി വരെയുള്ള റോഡിന്റെ ഇടതുവശം മാരത്തോണിനായി ഉപയോഗിക്കുന്നതിനാൽ അവിടെയും ഗതാഗത നിയന്ത്രണം ഉണ്ടാകും. കൂടുതൽ വിവരങ്ങൾക്ക് 9497930055 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. സർക്കാർ ആയുർവേദ കോളേജിലെ അനുബന്ധ സ്ഥാപനങ്ങളിൽ സാനിറ്റേഷൻ വർക്കർ നിയമനത്തിനായി നാളെ രാവിലെ 11 ആയുർവേദ കോളേജ് പ്രിൻസിപ്പാളിന്റെ കാര്യാലയം.

തീയതി വരെ ലീഗ് മത്സരങ്ങളും 8 ഉച്ചയ്ക്ക് 2 ഫൈനലും നടക്കും. നിങ്ങൾ കേട്ടത് നമുക്ക് ചുറ്റും. പ്രിയ ശ്രോതാക്കളെ, പുലർവെട്ടത്തിൽ ഇനി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ബിച്ചു തിരുമല വരികളെഴുതി എം ജി രാധാകൃഷ്ണൻ ഈണമിട്ട് എം ജി ശ്രീകുമാർ പാടിയ ഗാനം ആദ്യം. ചിത്രം ആഭരണ ചാർത്ത്.

0: ഏഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: പാവം ക്രൂരൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സംഘവും പാടിയ ഗാനം കേൾക്കാം. വരികൾ എഴുതിയത് പൂവച്ചൽ ഖാദർ, സംഗീതം എ. ടി. ഉമർ.

0: റഫീഖ് അഹമ്മദ് എഴുതിയ വരികളാണ് കേട്ടത്. സംഗീതം പകർന്നത് വിദ്യാസാഗർ, പാടിയത് നിവാസ്. ചിത്രം ഡയമണ്ട് നെക്ലേസ്. പ്രിയ ശ്രോതാക്കളെ, നവോന്മേഷം പകർന്നുകൊണ്ട് പ്രഭാതകിരണം മണ്ണിലേക്ക് എത്തുകയാണ്. അത് മനസ്സിൽ ഊർജ്ജമായി നിറഞ്ഞു നിൽക്കട്ടെ. ഇന്നത്തെ പുലർവെട്ടം സമാപിക്കുന്നു. പുലർവെട്ടുമായി ശ്രോതാക്കൾക്കൊപ്പം ഉണ്ടായിരുന്നത് ബിനേഷ് സോമൻ. ഇനി 8 മണിക്ക് സമാചാർ പ്രഭാത്, തുടർന്ന് മോർണിംഗ് ന്യൂസ് ഡൽഹിയിലെ.
1: നമസ്കാർ, ആകാശവാണി സേ സമാചാർ പ്രഭാത് കെ സാത്ത് മേ ഫർഹത് നാസ്. लोकसभा अध्यक्ष ओम बिरला ने वर्ष 2026-27 के लिए कई संसदीय समितियों का पुनर्गठन किया. नए अध्यक्ष किए नियुक्त. शिक्षा मंत्रालय ने शास्त्रीय भाषाओं असमिया, बंगाली, मराठी, पाली और प्राकृत के अध्ययन के लिए 5 नए उत्कृष्टता केंद्र स्थापित करने की स्वीकृति दी. भारत ने पाकिस्तान से जारी अवैध घुसपैठ का कड़ा विरोध किया.

0: ആകാശവാണി സ്മൃതി മധുരം. പ്രിയ ശ്രോതാക്കളെ, നായകനും കൂട്ടുകാരുമൊത്ത് വാഹനത്തിൽ ആർത്തിരസിച്ച് യാത്ര ചെയ്യുന്ന രംഗങ്ങൾ ചിത്രീകരിച്ച ഗാനങ്ങളാണ് ഇന്ന് സ്മൃതി മധുരത്തിൽ.
1: പൂങ്കാവുകൾക്കുമപ്പുറം പവൻ അത്രയും

0: നമ്പർ 20 മദ്രാസ് മെയിൽ എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാറും സംഘവും പാടിയ ഗാനമാണ് കേട്ടത്. രചന ഷിബു ചക്രവർത്തി, സംഗീതം ഔസേപ്പച്ചൻ.
1: പപ്പ, കോളേജ് ഫീസ് കൂടുതലാണ്.
2: മോളെ,
1: ഓർമ്മയുണ്ടോ ബോണസിൽ നിന്നും കുറച്ച് പൈസ അക്കൗണ്ടിലിട്ടിരുന്നില്ലേ?
2: 2 വർഷമായിട്ട് അക്കൗണ്ടിൽ ഒരു ഇടപാടും നടന്നിട്ടില്ല. ചിലപ്പോൾ ഇന്നോപ്പറേറ്റീവ് ആയിട്ടുണ്ടോ?
3: ഇപ്പൊ തന്നെ ബാങ്കിൽ ചെന്ന് വീഡിയോ KYC മുഖേന KYC അപ്ഡേറ്റ് ചെയ്യൂ, അക്കൗണ്ട് ആക്ടീവ് ആകും, തികച്ചും ഫ്രീ. വാ,
1: എങ്ങോട്ട്?
3: അഡ്മിഷൻ എടുക്കാൻ. അക്കൗണ്ട് ആക്ടീവായി.
1: RBI പറയുന്നു,
4: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
5: ഓരോ ബാങ്കിനും വെവ്വേറെ പേപ്പേഴ്സ്. ഒരു ചാവി ഉണ്ടായിരുന്നെങ്കിൽ.
6: ഉണ്ടല്ലോ അച്ഛാ, CKYC ID.
5: CKYC എന്ന് വെച്ചാ
6: ബാങ്ക് നിങ്ങളുടെ KYC വിവരങ്ങൾ CKYC രജിസ്റ്ററിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കും 14-ഡിജിറ്റിന്റെ ഒരു പ്രത്യേക CKYC ID. ഇത് എല്ലാ സാമ്പത്തിക ഇടപാടുകൾക്കും ഉപയോഗിക്കാം. ഒരിടത്ത് KYC അപ്ഡേറ്റ് ചെയ്താൽ ബാക്കി ബാങ്കുകളിലും ധനകാര്യ സ്ഥാപനങ്ങളിലും അപ്ഡേറ്റ് ആകും.
5: വാ, RBI പറയുന്നു,
6: KYC സുരക്ഷിതമായ ബാങ്കിങ്ങിനുള്ള ആദ്യത്തെ ചുവടുവെപ്പ്.
0: ദിനേശും ഉണ്ണിമേനനും പാടിയ ഗാനമാണിനി. രചന ഷിബു ചക്രവർത്തി, സംഗീതം ശ്യാം. ചിത്രം നാടുവാഴികൾ.

0: നായകനും കൂട്ടുകാരുമൊത്ത് വാഹനത്തിൽ ആർത്തിരസിച്ച് യാത്ര ചെയ്യുന്ന രംഗങ്ങൾ ചിത്രീകരിച്ച ഗാനങ്ങളാണ് ഇന്ന് സ്മൃതിമധുരത്തിൽ കേട്ടത്. സ്മൃതിമധുരം വീണ്ടും നാളെ രാവിലെ 8:35.
1: അമിതഭയം, ഉത്കണ്ഠ എന്നിവ മാനസികാരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നു? ഇവയ്ക്കുള്ള ഹോമിയോ ചികിത്സാ മാർഗങ്ങൾ എന്തെല്ലാം? ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ ബി.വി. ബിനയ സംസാരിക്കുന്നു.
0: ആകാശവാണി. ഗീതം, സംഗീതം, ലളിത സംഗീത പാഠം.
2: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഗീതം, സംഗീതം, ലളിത സംഗീത പാഠത്തിൽ മുട്ടറ ബി എൻ രവീന്ദ്രൻ എഴുതിയ നവരാത്രി മണ്ഡപമുണർന്നു, നറു നെയ്ത്തിരി ദീപങ്ങൾ തെളിഞ്ഞു എന്ന് തുടങ്ങുന്ന ഗാനത്തിന്റെ ആദ്യ പാഠഭാഗം പുനഃപ്രക്ഷേപണം കേൾക്കാം. സംഗീതം നൽകി പഠിപ്പിച്ചത് വിജയൻ വി. അമ്പലപ്പുഴ, പഠിച്ചത് കാഞ്ചന ശ്രീറാം.

0: നറുനെയ്ത്തിരി ദീപങ്ങൾ തെളിഞ്ഞു.
1: ശരി, അടുത്ത വരി. തമ്പുരു ശ്രുതിനാദമുണർന്നു.
0: തമ്പുരു ശ്രുതി നാദം ഉണർന്നു.
1: പ്രകൃതി
0: പ്രകൃതി
1: സുഖ സാന്ദ്രലയത്തിലലിഞ്ഞു.
0: സുഖ സാന്ദ്രലയത്തിൽ അലിഞ്ഞു.
1: പ്രകൃതി സുഖ സാന്ദ്രലയത്തിലലിഞ്ഞു.
0: പ്രകൃതി സുഖ സാന്ദ്രലയത്തിൽ അലിഞ്ഞു.
1: സുര
0: സുര
1: സംഗീത
0: സംഗീത
1: നിർജ്ജരിയിലലിഞ്ഞു.
0: നിർജ്ജരിയിൽ അലിഞ്ഞു.
1: സുര സംഗീത നിർജ്ജരിയിലലിഞ്ഞു.
0: സുര സംഗീത നിർജ്ജരിയിൽ അലിഞ്ഞു.
1: ശരി, ഒന്ന് വായിക്കും.
0: നവരാത്രി മണ്ഡപമുണർന്നു, നറുനെയ്ത്തിരി ദീപങ്ങൾ തെളിഞ്ഞു. തമ്പുരു ശ്രുതി നാദമുണർന്നു. പ്രകൃതി സുഖസാന്ദ്രലയത്തിൽ അലിഞ്ഞു. സുര സംഗീത നിർജ്ജരിയിൽ അലിഞ്ഞു.
1: ശരി.

0: ഗീതം സംഗീതം ലളിത സംഗീത പാഠത്തിൽ മുട്ടറ ബി എൻ രവീന്ദ്രൻ എഴുതിയ ഗാനത്തിന്റെ ആദ്യ പാഠഭാഗം പുനഃപ്രക്ഷേപണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. സംഗീതം നൽകി പഠിപ്പിച്ചത് വിജയൻ വി അമ്പലപ്പുഴ, പഠിച്ചത് കാഞ്ചന ശ്രീറാം.
1: ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

0: പ്രിയ ശ്രോതകളെ, സമയം ഇപ്പോൾ 9 മണി.
1: ആകാശവാണി ഓർമ്മച്ചെപ്പ്, വിസ്മൃതിയിൽ മായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി. അവതരണം എൻ ജെ ജോഷിലാൽ.

വീടിൻ്റെ മുറ്റത്തിറങ്ങി നിന്ന് ചന്ദ്രനെ നോക്കുന്നവർ പറയുന്നത് അവരുടെ വീടിൻ്റെ മുറ്റത്ത് ചന്ദ്രൻ ഉദിച്ചു എന്നായിരിക്കും. അയൽപക്കത്തെ വീട്ടുമുറ്റത്ത് നിന്ന് ചന്ദ്രനെ നോക്കുന്നത് വരെ അങ്ങനെ തന്നെ പറയുകയും ചെയ്യും. അടുത്ത വീട്ടിൻ്റെ മുറ്റത്ത് നിന്ന് ചന്ദ്രനെ നോക്കാൻ നാം ഒട്ടും മുതിരില്ലാതാനും. നമ്മുടെ വീട് എങ്ങനെയുള്ളതാണെന്നറിയാൻ

അയൽപക്കത്തെ വീടിൻ്റെ ജനാലയിലൂടെ നോക്കണം അല്ലേ? പക്ഷേ ഇപ്പോൾ അയൽപക്കങ്ങൾ കുറയുകയല്ലേ. ചുറ്റും മതിൽ കെട്ടി അവനവൻ്റെ ലോകത്തേക്ക് ചുരുങ്ങിക്കൂടുന്നു. എന്നിട്ടോ ഒറ്റ സ്പർശത്തിൽ ലോകം മുഴുവൻ മുന്നിൽ തെളിയുന്ന മൊബൈലിലേക്കോ ടെലിവിഷൻ ചാനലിലേക്കോ അറിഞ്ഞോ അറിയാതെയോ ഒതുങ്ങിക്കൂടാൻ ശ്രമിക്കുന്നു. ചുറ്റുമുള്ള ലോകം ചലിക്കുന്നത് പോലും നാം അറിയുന്നത് കൂടിയില്ല. കാരണം നാമും ചലിക്കുന്നില്ലല്ലോ. ചലിക്കുന്ന പ്രപഞ്ചത്തിൽ ചലിക്കാതിരിക്കുന്ന ലോകം സ്വയം സൃഷ്ടിക്കുന്നവരായി നാം മാറിക്കൊണ്ടേയിരിക്കുന്നു എന്ന് തോന്നുന്നു.

ഇന്നത്തെ ഓർമ്മച്ചെപ്പിലെ ആദ്യത്തെ കത്ത് വായിക്കാം. ഈ കത്ത് അയച്ചിരിക്കുന്നത് വടശ്ശേരിക്കരയിലുള്ള നിർമ്മലാമ്മ. ഓർമ്മച്ചെപ്പിൽ ഞാൻ വീണ്ടും എഴുതുകയാണ് കേട്ടോ. ഞാൻ പത്തനംതിട്ട ജില്ലയിലെ വടശ്ശേരിക്കരയിലുള്ള നിർമ്മലാമ്മയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ കത്തും അതിനുള്ള മറുപടിയും ഓർക്കാത്ത നിമിഷങ്ങളില്ല. ഓർക്കുന്തോറും ചിരിവരും. കുറേ ആൾക്കാർ ചോദിക്കുന്നു അവൾക്ക് വട്ടാണോ എന്ന്. അതിൻ്റെ സുഖം മറ്റാർക്കും മനസ്സിലാവുകയില്ലല്ലോ. ഒറ്റയ്ക്ക് താമസിക്കുന്ന എത്രയോ സഹോദരി സഹോദരന്മാർ നമുക്കിടയിലുണ്ട്. എൻ്റെ കത്തും അതിലൂടെ കേൾക്കുന്ന പാട്ടുകളും അവർക്കൊക്കെ എന്തുമാത്രം സമാധാനം കൊടുക്കുന്നു എന്നെനിക്കറിയാം. ആകാശവാണിയിലുള്ളവരോട് എനിക്ക് ചോദിക്കാനുള്ളത് എന്തെന്ന് വെച്ചാൽ, ഏത് പ്രതിസന്ധിയിലും ഒരേപോലെ എല്ലാവരെയും തേൻ പുരട്ടിയതുപോലെ ചിരിപ്പിച്ചും രസിപ്പിച്ചും സംസാരിക്കാൻ ആകാശവാണിയിലുള്ളവർക്ക് മാത്രമേ കഴിയുകയുള്ളൂ. നിർമ്മലാമ്മയുടെ ഈ വാക്കുകൾക്ക് വളരെയധികം നന്ദിയുണ്ട് കേട്ടോ. കത്ത് തുടർന്ന് വായിക്കാം. എനിക്ക് ഈയിടെയായി ഞായറാഴ്ച രാവിലെ വല്ലാത്ത ടെൻഷൻ തുടങ്ങും. രാവിലെ 9 മണിയാകാൻ അങ്ങനെ കാത്തിരിക്കും. എൻ്റെ മക്കളോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ മരിക്കുമ്പോൾ ഞായറാഴ്ച 9:00 to 10:00 ഇടയിൽ എന്നെ അടക്കുന്ന കുഴിയിൽ റേഡിയോ ഓൺ ചെയ്ത് വെക്കണമെന്ന്. അതാണ് ഞാൻ ചോദിക്കുന്നത്, എനിക്ക് വട്ടാണോ എന്ന്. തീർച്ചയായും അല്ല കേട്ടോ. ഈ ഒരു ആഗ്രഹം എത്രത്തോളം വലുതാണ് എന്ന് അതനുഭവിക്കുന്ന വ്യക്തിക്ക് മാത്രമേ അറിയുകയുള്ളൂ. റേഡിയോയെ ഒത്തിരി സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട ശ്രോതാവ് ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം പരീക്ഷ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഒരു പുഷ്പം മാത്രം എന്ന് തുടങ്ങുന്ന ഗാനമാണ്. പി ഭാസ്കരനാണ് ഈ ഗാനം എഴുതിയിരിക്കുന്നത്. എം എസ് ബാബുരാജിന്റെ സംഗീതം. യേശുദാസാണ് ഈ ഗാനം പാടിയിരിക്കുന്നത്.

നെയ്യാറ്റിൻകരയിൽ നിന്നും ഉഷ രഞ്ജിനി അയച്ച സന്ദേശമാണ് ഓർമ്മച്ചപ്പിൽ. ഇനി സന്ദേശം വായിക്കാം. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്തെ ഓർമ്മകൾ എന്ന് പറയാൻ ഒരുപാടൊന്നുമില്ല. കാരണം 8-ാം ക്ലാസ്സിൽ പോയിട്ടില്ല. 7-ൽ പഠനം പൂർത്തിയായപ്പോഴേക്കും എനിക്ക് തന്നെ തോന്നി 8-ൽ പോകണ്ടെന്ന്. എൻ്റെ കൂടെയുള്ളവരിൽ 2 പേർ 7-ൽ തന്നെ ഇരിപ്പായി. ബാക്കി കൂട്ടുകാർ 8-ലും പോയി. എനിക്ക് വീട്ടിലെ കാര്യങ്ങളുമായി. ഓർമ്മകളെല്ലാം ഇനിയാണ്. എൻ്റെ വീടിനടുത്ത് ഒരു ക്ലബുണ്ട്. അരുവിയോട് എന്നാണ് സ്ഥലപ്പേര്. അവിടെ ഓണപരിപാടിയുണ്ട്. 10 ദിവസം. താളത്രയമെന്നാണ് ക്ലബിൻ്റെ പേര്. 38-ാമത്തെ വാർഷികമായിരുന്നു. അവിടെ 30 വർഷങ്ങൾക്ക് മുമ്പ് ഞാനും അനുജത്തിയും പരിപാടി കാണാൻ പോകുമായിരുന്നു. അടുത്ത വീട്ടിൽ ആരുടെയെങ്കിലും കൂടെയാണ് പോകുന്നത്. അന്നൊക്കെ കഥാപ്രസംഗം, നാടകം ഇതൊക്കെയായിരുന്നു പരിപാടി. നേരം വെളുക്കാറാകുമ്പോൾ തിരിച്ചു വരും. എന്നാൽ അവിടെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് കഴിക്കാനൊന്നും കാണില്ല. കയ്യിൽ കാശില്ലാത്തത് കൊണ്ട് വാങ്ങാനും പറ്റില്ല. എന്നാലും ഞാനും അനുജത്തിയും കഴിക്കും. ആപ്പിൾ, മുന്തിരി, പേരയ്ക്ക, പിന്നെ കപ്പലണ്ടി. എന്നാൽ ആരും അറിഞ്ഞു തരുന്നതല്ല. ഞങ്ങളുടെ മുന്നിലിരിക്കുന്ന ഞങ്ങളെപ്പോലുള്ള പിള്ളേർ വാങ്ങിത്തരുന്നതാണ്. അവർ അത് അവരുടെ അടുത്ത് വയ്ക്കും. ഞങ്ങൾ അതിൽ കൈവയ്ക്കും. പക്ഷേ അവരറിയില്ല ഞങ്ങളെടുക്കുന്ന കാര്യം. സത്യം പറഞ്ഞാൽ അതൊരു മോഷണമാണെന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. ഇത്രയും എഴുതി കത്ത് ചുരുക്കട്ടെ. ഒരു പാട്ടുകൂടി കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. ദുഃഖമേ നിനക്ക് പുലർകാല വന്ദനം എന്ന ഗാനമാണ് ഓർമ്മച്ചപ്പിലൂടെ കേൾക്കേണ്ടത്. ഗാനം കേൾപ്പിക്കാം. പുഷ്പാഞ്ജലി എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് ഇത്. ഈ ഗാനത്തിന്റെ വരികൾ ശ്രീകുമാരൻ തമ്പി, സംഗീതം MK അർജുനൻ.

ഓർമ്മിച്ചപ്പിലെ അടുത്ത കത്ത് വായിക്കാം. ഈ കത്ത് അയച്ചിരിക്കുന്നത് മരുതിമൂട് നിന്ന് പി മുഹമ്മദ് അലി. 72 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവം. എൻ്റെ 16-ാമത്തെ വയസ്സിൽ എൻ്റെ ഒരു ബന്ധുവിൻ്റെ കൂടെ കണ്ണൂർക്ക് പോകുവാൻ വേണ്ടി എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ വൈകിട്ട് 6 മണിയോടെ വന്നു. അന്നത്തെ റെയിൽവേ സ്റ്റേഷൻ ഓടുമേഞ്ഞ ഒരു പഴയ കെട്ടിടമായിരുന്നു. ഞങ്ങൾ ഒരു ചാരു ബെഞ്ചിലിരുന്നു. പിറ്റേ ദിവസം രാവിലെ 2:30 ട്രെയിൻ എന്നറിഞ്ഞതിനാൽ എന്നെ അവിടെ കിടത്തിയിട്ട് ബന്ധു മറ്റൊരു ബെഞ്ചിൽ കുറച്ചകലെ കിടന്നുറങ്ങി. നല്ല ഉറക്കമായപ്പോൾ എഴുന്നേൽക്ക് ട്രെയിൻ വരാറായി എന്ന് പറഞ്ഞ് ഒരാൾ വിളിച്ചുണർത്തി. ബന്ധുവാണ് എന്ന് ഉറക്കച്ചടവിൽ കരുതി അയാൾ എന്നെ കൈപിടിച്ച് ഇരുട്ടുള്ള ഒരു വഴിയെ കൊണ്ടുപോയി. ഞാൻ കരയാൻ തുടങ്ങി. അയാൾ എൻ്റെ വായ് പൊത്തിപ്പിടിച്ചു, മിണ്ടിപ്പോകരുത്, കൊന്നുകളയും എന്ന് ഭീഷണിപ്പെടുത്തി. കുറേ ദൂരം കഴിഞ്ഞ് ഒരു വലിയ വീട്ടിൽ ഒരു മുറിയിൽ എന്നെ ഇരുത്തി. ഞാൻ കരഞ്ഞുകൊണ്ടേയിരുന്നു. വീടിന് പുറത്തേക്കുള്ള വാതിൽ 4 പാളി ഉള്ളതായിരുന്നു. അയാൾ എന്നെ ഈ ഇരുട്ടത്തിരുത്തിയിട്ട് ആഹാരം കഴിക്കാൻ അടുക്കളയിലേക്ക് പോയ സമയം ഞാൻ കതക് തുറന്ന് ഇറങ്ങി ഓടി. നല്ല നിലാവുള്ള രാത്രിയായിരുന്നു. റെയിൽവേ സ്റ്റേഷൻ കാണാമായിരുന്നു. സ്റ്റേഷൻ ലക്ഷ്യം വെച്ച് ഞാൻ ഓടി. റെയിൽവേ സിഗ്നലുള്ള കമ്പി അന്ന് പാളത്തിൻ്റെ സൈഡിലൂടെ വലിച്ചിരുന്നു. അതിൽ തട്ടി ഞാൻ വീണു. വലിയ ശബ്ദമുണ്ടായി. ഈ സമയം എന്നെ കാണാതെ എൻ്റെ ബന്ധു പലരോടും അന്വേഷിക്കുന്നുണ്ടായിരുന്നു. റെയിൽവേ ജീവനക്കാർ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് ഓടി വന്നു. എന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ചു, സ്റ്റേഷനിൽ കൊണ്ടുപോയി. ബന്ധുവിനെ ഏൽപ്പിച്ചു. എൻ്റെ വസ്ത്രങ്ങളെല്ലാം അഴുക്കായി. കയ്യിൽ കരുതിയിരുന്ന മറ്റു വസ്ത്രം ധരിച്ച് ഞങ്ങൾ ട്രെയിനിൽ യാത്ര തുടർന്നു. അയാൾ എന്തിനാണ് എന്നെ കൊണ്ടുപോയതെന്ന് ഇപ്പോഴും എനിക്ക് നിശ്ചയമില്ല. മുഹമ്മദ് അലി ഓർമ്മകൾ പങ്കുവച്ചു, പക്ഷേ ഗാനമേതാണ് എന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. ഓർമ്മച്ചെപ്പിൻ്റെ വകയായി മുഹമ്മദ് അലിക്ക് ഒരു ഗാനം ഇതാ കേൾപ്പിച്ചുതരാം. സത്യം ശിവം സുന്ദരം എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്രം എഴുതി വിദ്യാസാഗർ സംഗീതം നൽകി ശങ്കർ മഹാദേവൻ പാടിയ ഗാനം.

0: കിസാൻ വാണി.
1: ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 6:50
0: കിസാൻ വാണി. മറക്കാതെ കേൾക്കുക കിസാൻ വാണി.
2: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
3: ഓർമ്മച്ചപ്പ് തുടരുന്നു.
4: ഓർമ്മച്ചപ്പിലെ അടുത്ത സന്ദേശം വായിക്കാം. പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പിന്, എനിക്ക് നിന്നോട് പരാതി ഒന്നുമില്ല. കാരണം ഞാൻ അയക്കുന്ന എല്ലാ കത്തുകളും നീ പരിഗണിക്കാറുണ്ട്. വിരൽത്തുമ്പിൽ ഏതു പാട്ടും എപ്പോഴും കേൾക്കാൻ സാധിക്കുന്ന സാങ്കേതിക വിദ്യയുടെ ഈ ലോകത്ത് ഓർമ്മകൾ എഴുതി ഒരു പാട്ട് കേൾക്കുന്ന സുഖം ഒന്ന് വേറെ തന്നെയാണ്. കൊല്ലം ഭൂതക്കുളത്ത് നിന്ന് ബാലചന്ദ്രൻ പള്ളിമേടാണ് ഈ സന്ദേശം അയച്ചിരിക്കുന്നത്. സന്ദേശം തുടർന്നു വായിക്കാം. എന്റെ അമ്മയുടെ വീട് ഈസ്റ്റ് കല്ലടയ്ക്കടുത്താണ്. പറയേണ്ടതില്ലല്ലോ, പ്രകൃതി രമണീയമായ സ്ഥലം. സ്കൂൾ അവധിക്കാലത്ത് മാത്രമേ അങ്ങോട്ട് പോകാറുള്ളൂ. പോയാൽ ഒരാഴ്ച നിന്നിട്ട് വരും. ആ ഒരാഴ്ച എനിക്ക് സ്വർഗമാണ്. അമ്മാവന്റെ മക്കളും ചിറ്റപ്പന്റെ മക്കളും എല്ലാം അവിടെയാണ് താമസം. ഞാൻ അവിടെ ചെല്ലുന്നത് അവർക്ക് വലിയ ഇഷ്ടമാണ്. എപ്പോൾ പോയാലും അവർക്ക് കൊടുക്കാൻ ഒത്തിരി മധുര പലഹാരങ്ങൾ അമ്മ കൊണ്ടുപോകും. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കുടുംബം അവിടെ ചെല്ലുന്നതും അവർക്ക് വലിയ ഇഷ്ടമാണ്. അവിടെ ചെന്നു കഴിഞ്ഞാൽ മെയിൻ ഹോബി ചൂണ്ടയിടലാണ്. കല്ലടയാറ്റിൻ്റെ തീരത്തിരുന്ന് കുഞ്ഞു മീനുകളെ പിടിക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. ഈ സംഭവം നടക്കുന്നത 10-40 മുമ്പാണ്. മറ്റെല്ലാവരും അവിടെ ജനിച്ചു വളർന്നതുകൊണ്ട് അവർക്ക് ചൂണ്ടയിടാനും നീന്താനുമൊക്കെ നല്ല പരിചയമാണ്. എനിക്കിതൊന്നും ഒട്ടും വശമില്ല. എന്നാലും എന്തിനും ഞാൻ ചാടിയിറങ്ങും. ഒരിക്കലൊരു മഴക്കാലം, നല്ല ഒഴുക്കുള്ള സമയത്ത് നിറയെ തേങ്ങയും നല്ല വലിയ മീനുകളുമൊക്കെ കിട്ടും. അതുകൊണ്ട് എല്ലാവരും ചൂണ്ടയിടാനും വലവീശാനുമൊക്കെ ആറ്റിൽ വരുന്ന സമയം. ഞങ്ങളും പോയി ഒരു കൊച്ചു ചൂണ്ടയും കൊണ്ട്. ഒഴുക്കിൽപ്പെട്ട് തേങ്ങയും നല്ല തടികഷണങ്ങളും വലിയ മീനുകളുമൊക്കെ വരുന്നത് കൊണ്ടുള്ള ധൃതിയിൽ എന്നെ ആരും ശ്രദ്ധിച്ചില്ല. എന്റെ കയ്യിൽ കിട്ടിയ ചൂണ്ടയുമായി ഞാൻ ആറ്റിന്റെ ഓരത്തിരുന്നു മീൻ പിടിക്കാൻ. കുറേ നേരം കഴിഞ്ഞപ്പോൾ എന്റെ ചൂണ്ടയിൽ എന്തോ ഉടക്കി. ഉടക്കിയ വിവരം ഞാൻ ചേട്ടന്മാരെ അറിയിച്ചിട്ടും അവർ ഈ തേങ്ങ പിറക്കുന്നതിൻ്റെ ഒക്കെ തിരക്കിലായിരുന്നു. പിന്നെ ഒട്ടും വൈകിയില്ല, ഞാൻ ചൂണ്ട തിരിച്ചു വലിക്കാൻ തുടങ്ങി. വലിക്കുംതോറും അവിടെ നിന്നും തിരിച്ച് എന്നെ അങ്ങോട്ട് വലിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മൽപ്പിടുത്തത്തിൽ ദാ കിടക്കുന്നു ഞാൻ വെള്ളത്തിൽ. ആറ്റിൻ്റെ തീരത്ത് ചേട്ടന്മാരും ഒപ്പം കുളിക്കാനിറങ്ങുമ്പോഴുള്ളതുപോലെ അല്ല കേട്ടോ ഈ സമയത്ത്. ഞാൻ ഏതോ പാതാളത്തിൽ മുങ്ങിപ്പോകുന്നത് പോലെ തോന്നി. എന്തൊക്കെയോ മിന്നി മറയുന്നു, ഓർമ്മയില്ല. കുറേ കഴിഞ്ഞപ്പോൾ ആരോ എന്നെ വലിച്ചു പൊക്കി വെള്ളത്തിൻ്റെ മുകളിലെത്തിച്ചു. ഇതിനിടയ്ക്ക് മറ്റൊന്നുകൂടി സംഭവിച്ചു. എൻ്റെ നിക്കറിലും ഉടുപ്പിലുമൊക്കെ ഉടക്കി ചൂണ്ട എന്നെ പറ്റി കിടപ്പുണ്ടായിരുന്നു. തീരത്തെടുത്ത് കിടത്തിയ എന്നെ വീണ്ടും വെള്ളത്തിലേക്ക് ആരോ വലിക്കുന്നു. അപ്പോഴേക്കും എൻ്റെ ചുറ്റും നിന്നവർ ചൂണ്ട എൻ്റെ അരയിൽ കുടുങ്ങിക്കിടന്ന കാര്യം ശ്രദ്ധിച്ചു. അവർ വേഗം അത് അഴിച്ചു മാറ്റി. എല്ലാവരും കൂടി വലിച്ചു കയറ്റിയപ്പോൾ ഒരു വലിയ വരാല്. ഇത്രയും വലുത് എങ്ങനെ ചൂണ്ടയിൽ കുടുങ്ങി?

എന്ന് എല്ലാവർക്കും അത്ഭുതമായി. എന്നാലും ആ മീനിനെ കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. വീട്ടിൽ നിന്നും നല്ല വഴക്ക് കിട്ടി, അത് വേറെ കഥ. പിന്നെ എപ്പോഴും ഒരു പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് ഈ സംഭവം ഓർമ്മ വരും. പുഴയോരഴകുള്ള പെണ്ണ് എന്ന ഗാനമാണ് അത്. വെയിലും കാറ്റും കാറും കോളും എല്ലാം അനുസരിച്ച് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നതുപോലെ പുഴയിലും മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കും അല്ലേ? ഈ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നതോടൊപ്പം എനിക്ക് ആ ഗാനം കേൾപ്പിച്ചു തരുമോ എന്നാണ് ബാലചന്ദ്രൻ പള്ളിമേട് പൂതക്കുളം എഴുതിയിരിക്കുന്നത്. തീർച്ചയായും ഗാനം കേൾക്കാമല്ലോ. എൻ്റെ നന്ദിനി കുട്ടിക്ക് എന്ന ചിത്രത്തിന് വേണ്ടി ONV കുറിപ്പ് എഴുതി, രവീന്ദ്രൻ സംഗീതം നൽകി, യേശുദാസ് പാടിയ ഗാനം.

ഓർമ്മിച്ചപ്പിലെ അടുത്ത സന്ദേശം വായിക്കാം. ഈ സന്ദേശം അയച്ചിരിക്കുന്നത് റാന്നിയിൽ നിന്നും രശ്മിയാണ്. പ്രിയപ്പെട്ട ഓർമ്മിച്ചപ്പേ, ഇന്ന് കുറേ കാലം കൂടി നിന്നെ കേട്ടു. ഇവിടെ ഞങ്ങളുടെ റേഡിയോ വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. ഇപ്പോൾ റിപ്പയർ ചെയ്തു ശരിയാക്കി. ഇന്നത്തെ ഓർമ്മകളും പാട്ടുകളും കേട്ടപ്പോൾ നല്ല സന്തോഷം തോന്നുന്നു. അടുത്ത ആഴ്ച എനിക്ക് വേണ്ടി നല്ല ഒരു പാട്ട് കേൾപ്പിക്കുമോ? കാണാമുള്ളാൽ എന്ന് തുടങ്ങുന്ന ഗാനമാണ് എനിക്ക് ഓർമ്മിച്ചപ്പിലൂടെ കേൾക്കേണ്ടത്. റാന്നിയിൽ നിന്നുള്ള രശ്മി ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം സോൾട്ട് ആൻഡ് പെപ്പർ എന്ന ചിത്രത്തിൽ നിന്നുള്ളതാണ്. ഇംഗ്ലീഷും മലയാളവുമെല്ലാം ചേർത്താണ് രശ്മി സന്ദേശം അയച്ചിരിക്കുന്നത്. സാരമില്ല, ഏതായാലും സന്ദേശങ്ങളും കത്തുകളും അയക്കുമ്പോൾ അതിൽ ഓർമ്മകളും കൂടി പങ്കുവയ്ക്കാൻ ദയവായി ശ്രദ്ധിക്കുമല്ലോ. ഗാനം കേൾക്കാം. സോൾട്ട് ആൻഡ് പെപ്പർ എന്ന ചിത്രത്തിനു വേണ്ടി സന്തോഷ് വർമ്മ എഴുതി, ബിജിബാൽ സംഗീതം നൽകി, ശ്രേയ ഘോഷാലും രഞ്ജിത്തും പാടിയ ഗാനം.

മലയാളപ്പുഴയിൽ നിന്നും ബിജു എഴുതിയ കത്താണ് ഓർമ്മച്ചപ്പിൽ ഇനി വായിക്കാൻ പോകുന്നത്. കത്ത് വായിക്കാം. എൻ്റെ സ്നേഹം നിറഞ്ഞ ഓർമ്മച്ചപ്പിനും അണിയറ പ്രവർത്തകർക്കും അവതാരകർക്കും ആകാശവാണിക്കും ഈ പരിപാടി കേൾക്കുന്ന എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും എല്ലാവിധ നന്മകളും നേരുന്നു. ഒരിക്കലും അവസാനിക്കുന്നതല്ല ഓർമ്മകൾ, അത് നമ്മളിൽ പുത്തൻ ഉണർവുകൾ വിരിയിക്കും. അതൊരായിരം സുഗന്ധമുള്ള പുഷ്പങ്ങളായി വാടാതെ പൊഴിയാതെ ഓരോ കിനാക്കളായി അതിൽ കൂടുതൽ ഓർമ്മകളായി നമ്മളിൽ ഓരോ തരത്തിലും തണുത്ത ചൂടുള്ള സുഖമുള്ള മഴയായി എന്നും തീരാതെ പെയ്തുകൊണ്ടേയിരിക്കും എന്നാണ് ബിജു മലയാളപ്പുഴ തൻ്റെ കത്തിൻ്റെ തുടക്കത്തിൽ എഴുതിയിരിക്കുന്നത്. തുടർന്ന് അദ്ദേഹം ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു. 40 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ രാവിലത്തെ പിരീഡിനെത്തി. ഹോംവർക്ക് എഴുതാത്തവർ എണീക്കാൻ പറഞ്ഞു. ഒരു നിമിഷം ക്ലാസ്സിൽ നിശബ്ദത പടർന്നു. ഞാൻ മാത്രം എണീറ്റ് നിന്നു. ടീച്ചർ എൻ്റെ ചെവിയിൽ പിടിച്ച് ഞേരടി. എനിക്കാണെങ്കിൽ വേദന സഹിക്കാൻ വയ്യ. കൂടെയുള്ള കൂട്ടുകാരൻ ഇത് കണ്ട് ചെറുതായി മുഖം താഴ്ത്തി ചിരിക്കുന്നത് കണ്ടു. സങ്കടക്കടലിൽ ഞാൻ താഴുമ്പോഴും എൻ്റെ കൂട്ടുകാരൻ എന്നെ കരയിപ്പിച്ചു കളഞ്ഞു. അവൻ്റെ ചിരിയായിരുന്നു എൻ്റെ സങ്കടം. ഇന്ന് ആ സാറില്ല. എന്നെ കളിയാക്കിയ ആ പ്രിയപ്പെട്ട കൂട്ടുകാരനും വിട പറഞ്ഞു പോയി. ഇന്നും ഞാനിതൊക്കെ ഓർത്ത് ചിരിക്കാറുണ്ട്. ഓർമ്മകളിൽ ചാഞ്ഞുറങ്ങാറുണ്ട്. സ്വപ്നത്തിൽ ആ കൂട്ടുകാരൻ എന്നെ തൊടുന്നതുപോലെ തോന്നും. ആ കൂട്ടുകാരന് വേണ്ടി ഒരു ഗാനം ഓർമ്മച്ചപ്പിലൂടെ സമർപ്പിക്കട്ടെ. സന്ധ്യ മയങ്ങും നേരം, ഗ്രാമചന്ത പിരിയും നേരം എന്ന ഗാനമാണ് എനിക്ക് ഓർമ്മച്ചപ്പിലൂടെ ഈ അവസരത്തിൽ കേൾക്കേണ്ടത്. മയിലാടുംകുന്ന് എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ എഴുതി ജി ദേവരാജൻ ഇണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം.

കായംകുളം ഏവൂർ നിന്ന് ഗീതാ ഗോപാലകൃഷ്ണൻ വളരെ സ്നേഹത്തോടെ അയച്ചിരിക്കുന്ന ഒരു കത്താണ് ഓർമ്മച്ചപ്പിൽ. ഇനി ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പിന്, ശ്രീനാരായണ ഗുരുവിൻ്റെ സമാധി ദിനമായ സെപ്റ്റംബർ 21 എനിക്കും ആ ദിവസം ഓർക്കാൻ ഒരു കാരണമുണ്ട്. എൻ്റെ എല്ലാമെല്ലാമായ അമ്മയുടെ 45-ാം ചരമവാർഷിക ദിനമാണ് അന്ന്. എല്ലാവരും പറയാറുള്ളതുപോലെ ഒന്ന് തലചായ്ക്കാൻ, സങ്കടങ്ങൾ പറയാൻ, അങ്ങനെ അങ്ങനെ എത്രയെത്ര കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. 52-ാമത്തെ വയസ്സിൽ ദൈവം വിളിച്ചു. കുറച്ച് സമയം കരയും, അല്പസമയം അമ്മയെ ഓർത്തുകൊണ്ടിരിക്കും. സ്നേഹത്തണലായിരുന്നു അമ്മ. അച്ഛനോടും അമ്മയോടൊപ്പം ഞാൻ സിനിമയ്ക്ക് പോകുമായിരുന്നു. അന്ന് കരുനാഗപ്പള്ളി, തഴവ, കുറ്റിപ്പുറം SAG ടോക്കീസിലായിരുന്നു സിനിമയ്ക്ക് പോയിരുന്നത്. വയലിലൂടെയുള്ള നടത്തം പുഴയും കടന്ന് ടാക്കീസിലെത്തും. ടിക്കറ്റിന് രൂപയുണ്ടാക്കാൻ അന്ന് നെല്ല് വിൽക്കുമായിരുന്നു. അച്ഛൻ നല്ലൊരു കർഷകനായിരുന്നതുകൊണ്ട് എല്ലാ വിളവും യഥേഷ്ടം പറമ്പിൽ നിന്ന് ലഭിക്കും. അച്ഛനും അമ്മയ്ക്കുമൊപ്പം അന്ന് കണ്ട ഒരു സിനിമയാണ് മിനിമോൾ. ഈ ചിത്രത്തിലെ "മിനിമോൾക്കെന്ത് സമ്മാനം" എന്ന വരി മാത്രമേ ഇപ്പോൾ അറിയുകയുള്ളൂ. ഈ ഗാനം അച്ഛൻ്റെയും അമ്മയുടെയും ഓർമ്മയ്ക്കായി കേൾപ്പിക്കുമോ? ഓർമ്മച്ചപ്പിനെ ഇഷ്ടപ്പെടുന്ന ഞങ്ങൾക്ക് ഇതിൻ്റെ അവതരണവും ഇഷ്ടമാണ്. നവരാത്രി ആശംസകളും ഈ അവസരത്തിൽ നേരട്ടെ. ആകാശവാണി കുടുംബത്തിനും സരസ്വതി ദേവിയുടെ കടാക്ഷമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹത്തോടെ ഓർമ്മച്ചപ്പിനായി കാത്തിരിക്കുന്നു ഗീതാ ഗോപാലകൃഷ്ണൻ, ഏവൂർ, കായംകുളം. ഗാനം കേൾപ്പിക്കാം. 1977 പുറത്തിറങ്ങിയ മിനിമോൾ എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രനും സംഘവും പാടിയ ഗാനം. ശ്രീകുമാരൻ തമ്പിയാണ് ഈ ഗാനം എഴുതിയിരിക്കുന്നത്. സംഗീതം ജി. ദേവരാജൻ.

ഇല്ലേ? പാമ്പായി മാറാനും കളിപ്പന്തായി മാറാനും കൊതിക്കുന്ന ഓലക്കീറുകൾ എത്രയോ ഉണ്ട് നമുക്ക് ചുറ്റും. അതൊക്കെ കാണാൻ നമുക്ക് എവിടെ സമയം? ചലിക്കുന്ന പ്രപഞ്ചത്തിലെ ചലിക്കാത്ത സ്വാർത്ഥ ലോകങ്ങളിലേക്ക് നാം ഉൾവലിഞ്ഞിരിക്കുന്നു അല്ലേ? ആ കൂട് പൊളിച്ച് ഒന്ന് പുറത്തു വന്നുകൂടേ?

0: കത്തുകൾ അയക്കേണ്ട വിലാസം ഓർമ്മച്ചപ്പ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. വാട്സാപ്പിലൂടെയും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. വാട്സാപ്പ് നമ്പർ ശ്രദ്ധിക്കൂ: 8281420305. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 8281420305. ആകാശവാണിയുടെ ഫേസ്ബുക്ക് പേജിലൂടെയും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. ഇമെയിലിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. ഇമെയിൽ വിലാസം ormachappa@gmail.com. ഇന്നത്തെ ഓർമ്മച്ചപ്പിൽ നിന്നും വിട പറയട്ടെ. സ്നേഹപൂർവം, എൻ.ജെ. ജോഷിലാൽ.
1: ഓർമ്മച്ചപ്പ്. വിസ്മൃതിയിൽ മായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി സമാപിക്കുന്നു. നിർവഹണ സഹായം: പുഞ്ചിരി രാജേന്ദ്രൻ. അവതരണം, നിർവഹണം: എൻ.ജെ. ജോഷിലാൽ.

0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: അമിതഭയം, ഉത്കണ്ഠ എന്നിവ മാനസികാരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നു? ഇവയ്ക്കുള്ള ഹോമിയോ ചികിത്സാ മാർഗങ്ങൾ എന്തെല്ലാം? ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ ബി.വി. ബിനയ സംസാരിക്കുന്നു.

സംഗീതസരണി കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് വർക്കല CS ജയറാം. മറക്കാതെ കേൾക്കുക കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: ജോണി വാക്കർ എന്ന ചിത്രത്തിനു വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി എസ് പി വെങ്കടേഷ് ഈണമിട്ട് യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ് കേട്ടത്. ആകാശവാണി, സമയം 10 മണി.
1: എഴുത്തുപെട്ടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പതിവ് പോലെ എഴുത്തുപെട്ടിയിലേക്ക് ധാരാളം കത്തുകൾ വന്നിട്ടുണ്ട്. ആകാശവാണി പരിപാടികളെ വളരെയധികം ഇഷ്ടപ്പെടുന്നു എന്ന് കാണിച്ചുകൊണ്ടാണ് പലരും കത്തുകൾ എഴുതിയിട്ടുണ്ട്. വിമർശനാത്മകമായ കത്തുകളും ഉണ്ട് കേട്ടോ കൂട്ടത്തിൽ. ആദ്യത്തെ കത്ത് വായിക്കട്ടെ. ഓടാനും ചാടാനും നടക്കാനൊക്കെ അറിയാമല്ലോ. അതായത് ആചാര്യ തിരുവത്ര ചാവക്കാട് നിന്ന് അയച്ചിരിക്കുന്ന കത്താണ്. ഓടുക, ചാടുക, നടക്കുക, ഈ പ്രക്രിയകൾ ചെയ്യുന്നത് നമ്മൾ പാദങ്ങൾ ഉപയോഗിച്ചാണ്. നാം അറിയാതെ തന്നെ പാദങ്ങൾ അതിൻ്റെതായ ജോലി നിർവഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പാദ സംരക്ഷണത്തിൽ നാം അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ആചാര്യ തിരുവത്ര കത്തെഴുതിയിരിക്കുന്നത്.
1: പ്രകാശധാര പരിപാടിയെ കുറിച്ചാണോ?
2: തീർച്ചയായിട്ടും. 25-ാം തീയതി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:40 പ്രക്ഷേപണം ചെയ്ത പ്രകാശധാരയിൽ പാദ സംരക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന വിഷയത്തെ അധികരിച്ച് ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ജനറൽ സർജറി വിഭാഗം തലവൻ ഡോക്ടർ രാംലാൽ RV നടത്തിയ പ്രഭാഷണമാണ് ആചാര്യ തിരുവത്രയ്ക്ക് ഇങ്ങനെ ഒരു കത്തെഴുതാൻ പ്രേരണ നൽകിയത് കേട്ടോ. നല്ല അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടിയായിരുന്നു പ്രകാശധാര. ഒരു പരിപാടി മാത്രമല്ല, എല്ലാ പ്രകാശധാരയും ആരോഗ്യകരമായ അറിവുകൾ പങ്കുവയ്ക്കുന്നതാണ്.
1: അതെ. ഇനി വയനാട് നിന്ന് PR സുകുമാരൻ എഴുതിയിരിക്കുന്ന കത്താണ്.
2: എന്താണ് എഴുതിയിരിക്കുന്നത്?
1: ഒരു മാസത്തിൽ തനിക്കിഷ്ടപ്പെട്ട എല്ലാ പരിപാടികളെ കുറിച്ചും അദ്ദേഹം തീയതി വച്ച് എഴുതിയിട്ടുണ്ട്. 1-ാം തീയതി രാത്രി 10 മണിക്കുള്ള കഥകളി പദങ്ങൾ, 2-ാം തീയതി ഉഷമലരിയിൽ ജോഷിലാൽ ആലപിച്ച ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ രാജസദസ്സിലെ നർത്തകി

0: ആറാം തീയതി രാത്രി 8 മണിക്ക് നാട്ടുചിന്തിൽ കെ വി സാവിത്രിയും സംഘവും അവതരിപ്പിച്ച പരിപാടി. 6ാം തീയതി രാത്രി 9:30 എഴുത്തിൽ തെളിയുന്ന ദേശങ്ങൾ ചിത്രീകരണമായിരുന്നു അത്. അത് ഏറെ ഇഷ്ടമായി എന്നെഴുതുന്നു. 12ാം തീയതി 8 മണിക്ക് നാടകം വീട് വെക്കാൻ ലോണിന് പോയവന്റെ അവസ്ഥ പോക്കുവരവ് ഗംഭീരമായിരുന്നു. 15ാം തീയതി വെള്ളിമൺ നെൽസൺ അവതരിപ്പിച്ച സുഭാഷിതം. 24ാം തീയതി രാത്രി അവതരിപ്പിച്ച കഥകളി പദങ്ങൾ എല്ലാം വളരെ ഹൃദ്യമായിരുന്നു. തിരുവനന്തപുരം ആകാശവാണിക്ക് വയനാടിൽ നിന്ന് ഒരു ശ്രോതാവ് സന്തോഷം അറിയിച്ചുകൊണ്ട് അയച്ചിരിക്കുന്ന കത്താണിത്.
1: നന്ദിയുണ്ട് കേട്ടോ. എല്ലാ പരിപാടികളും കേൾക്കുകയും പരിപാടികളെ കുറിച്ചുള്ള വിശകലനം അറിയിക്കുകയും ചെയ്തതിൽ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഈ കത്ത് അയച്ചിരിക്കുന്നത് ഗീതാകുമാരി ചെങ്ങന്നൂരാണ്. പ്രിയപ്പെട്ട എഴുത്തപ്പെട്ടിക്ക്, ശ്രോതാക്കളുടെ കത്ത് പരിഗണിച്ച് ആകാശവാണിയുടെ എല്ലാ പരിപാടികളും ഒന്നിനൊന്നിന് മെച്ചം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഉഷമല്ലരിയിൽ വയലാർ രാമവർമ്മയുടെ കവിത വിഷ്ണുമോഹൻ ആലപിച്ചത് കല്യാണ സൗഗന്ധികം വളരെ നന്നായിരുന്നു എന്നാണ് ഗീതാകുമാരി ചെങ്ങന്നൂർ അറിയിച്ചിരിക്കുന്നത്. കൂടാതെ ഉള്ളൂർ രചിച്ച കർണഭൂഷണം എന്ന കവിതയിലെ ഒരു ഭാഗം ആലപിച്ചതും നന്നായിരുന്നു. അത് ആലപിച്ചത് എച്ച് രാജേഷ് ആയിരുന്നു കേട്ടോ. അത് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നാണ് ഗീതാകുമാരി ചെങ്ങന്നൂർ അറിയിച്ചിരിക്കുന്നത്. മൺമറഞ്ഞുപോയ കലാകാരന്മാരുടെ ശബ്ദം കേൾപ്പിക്കുന്ന പരിപാടി കാലം സാക്ഷി വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നും പറയുന്നു. കൂടാതെ എസ് പി ബാലസുബ്രഹ്മണ്യം, ചലച്ചിത്ര നടി മീന എന്നിവരുടെ ശബ്ദം കേൾപ്പിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. എല്ലാ പരിപാടികളും മികച്ച നിലവാരം പുലർത്തുന്നു എന്നാണ് ഗീതാകുമാരി എഴുതിയിരിക്കുന്നത്. നല്ല നല്ല ചലച്ചിത്ര ഗാനങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്ന ഗാനസല്ലാപം, ഓർമ്മച്ചെപ്പ് എന്നീ പരിപാടികളും മികച്ചതാകുന്നുണ്ട് എന്നും ഗീതാകുമാരി കത്തിൽ എഴുതിയിരിക്കുന്നു.
0: അടുത്തത് ഒരു ചെറിയ കത്താണ്.
1: ആരാണ് ഇത്രയ്ക്ക് ലുബ്ധിച്ചെഴുതിയിരിക്കുന്നത്?
0: കുരുവിക്കോണത്ത് നിന്ന് രവീന്ദ്രനാണ് എഴുതിയിരിക്കുന്നത്. അദ്ദേഹം സാഹിത്യവേദി പരിപാടിയെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. കഴിഞ്ഞ സാഹിത്യവേദിയിലെ കഥകളും കവിതകളും നിലവാരം പുലർത്തുന്നതായിരുന്നു. പ്രത്യേകിച്ച് പുനലൂർ വിജയൻ അവതരിപ്പിച്ച കവിത മികച്ചു നിന്നു എന്നാണ് അദ്ദേഹം എഴുതുന്നത്. ഒപ്പം ഒരു അഭിപ്രായം കൂടിയുണ്ട്. 22ാം തീയതിയിലെ മഞ്ഞണി പൂനിലാവ് ശ്രുതി മധുരമായിരുന്നു എങ്കിലും കെ പി ബ്രഹ്മാനന്ദൻ, കമുകറ, എ എം രാജ, ബി വസന്ത, പി ലീല എന്നിവരുടെ ഗാനങ്ങൾ കൂടി ഉൾപ്പെടുത്തേണ്ടതായിരുന്നു എന്നാണ് എഴുതുന്നത്.
1: പഴയ ഗാനങ്ങൾ ഇഷ്ടപ്പെടുന്ന ധാരാളം ശ്രോതാക്കളുണ്ട്. അതുകൊണ്ട് തീർച്ചയായും ഈ ശ്രോതാവിന്റെ ആവശ്യം പരിഗണിക്കേണ്ടതാണ് അല്ലേ? തീർച്ചയായിട്ടും ഇനി പ്രക്ഷേപണം ചെയ്യുന്ന മഞ്ഞണി പൂനിലാവിൽ അദ്ദേഹം പറഞ്ഞതുപോലെ ഇഷ്ടപ്പെട്ട ഗായകരുടെ ഗാനങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുന്നതായിരിക്കും. ഈ കത്ത് അയച്ചിരിക്കുന്നത് കാസർഗോഡ് ജില്ല ബെണ്ടിച്ചാൽ നിന്ന് ജമീല, ഫൗസിയ, ജസ്രീന, ജംഷിദ് എന്നിവർ ചേർന്നാണ്. എല്ലാ പരിപാടികളും ഇഷ്ടപ്പെടുന്നു എന്നാണ് കത്തിൽ എഴുതിയിരിക്കുന്നത്. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ നിന്ന് വെള്ളിയാഴ്ച ഉദയഗീതത്തിൽ മുസ്ലിം ഭക്തിഗാനങ്ങൾ പ്രക്ഷേപണം ചെയ്തു തുടങ്ങിയതിൽ വളരെയധികം സന്തോഷമുണ്ട് എന്ന് പ്രത്യേകം അടിവരായിട്ട് എഴുതിയിരിക്കുകയാണ് കേട്ടോ. 18ാം തീയതി ഉദയഗീതത്തിൽ ഫസൽ റഹ്മാൻ, നിസാർ എന്നിവർ പാടിയ ഗാനങ്ങൾ വളരെയധികം ഇഷ്ടപ്പെട്ടു. വെള്ളിയാഴ്ച ദിവസം മാപ്പിളപ്പാട്ടിന്റെ സമയം മാറ്റി വേറെ ഏതെങ്കിലും സമയത്ത് കേൾപ്പിക്കുമോ എന്നൊരാവശ്യം കൂടി കത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് പ്രകാശധാര വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട്. ആരോഗ്യ കാര്യങ്ങളെക്കുറിച്ചും എല്ലാ രോഗങ്ങളെയും കുറിച്ച് പറയുന്നതിൽ വളരെയധികം സന്തോഷം. നമുക്ക് ഏറെ അറിയാനുള്ള കാര്യങ്ങളാണ് പ്രകാശധാരയിൽ പ്രക്ഷേപണം ചെയ്യുന്നതെന്നും കത്തിൽ എഴുതിയിരിക്കുന്നു.
0: സമയമാറ്റത്തിന്റെ കാര്യം ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്താം.
1: തീർച്ചയായിട്ടും
0: പരിപാടികളുടെ സമയക്രമത്തിൽ ഇനി എന്തെങ്കിലും മാറ്റമുണ്ടാകുമ്പോൾ ആ മാറ്റം കൊണ്ടുവരാനും ശ്രമിക്കാം. ആവശ്യമുള്ളതും ഇല്ലാത്തതും ഒക്കെ വാങ്ങുന്ന ശീലമുള്ള ആളാണോ?
1: മിക്കപ്പോഴും ചിലപ്പോൾ നമ്മൾ വാങ്ങിച്ചു കഴിയുമ്പോഴായിരിക്കും അറിയുന്നത് ഇത് വേണ്ടിയിരുന്നില്ല എന്ന്. ഇപ്പോഴെന്താ പറയാൻ കാരണം?
0: പലതും വാങ്ങി വീട്ടിലെ സ്ഥലം കളയുന്നവർക്ക് ഒരു ചാട്ടവാറ അടിയായിരുന്നു ശ്രീമതി ശാന്തി അവതരിപ്പിച്ച സുഭാഷിതം എന്ന് പറയുകയായിരുന്നു ശശി കെ വെട്ടൂർ കല്ലമ്പലത്ത് നിന്ന്.
1: ആ സുഭാഷിതം ഇഷ്ടപ്പെട്ടു എന്ന് കാണിച്ച് പല ശ്രോതാക്കളും കത്തയച്ചിട്ടുണ്ട് കേട്ടോ.
0: ആണല്ലേ. അതുപോലെ ഇദ്ദേഹം കൂടുതലും സുഭാഷിത പരിപാടിയെക്കുറിച്ചാണ് എഴുതാറുള്ളത്. ഇപ്രാവശ്യവും അങ്ങനെ തന്നെയാണ്. ലോക സാക്ഷരതാ ദിനത്തിന്റെ പ്രാധാന്യം വിളിച്ചറിയിക്കുന്നതായിരുന്നു ഡോക്ടർ വെള്ളിമൺ നെൽസൺ അവതരിപ്പിച്ച സുഭാഷിതം എന്നുകൂടി അദ്ദേഹം എഴുതുന്നു.
1: ആരോഗ്യരംഗത്തെ കുറിച്ചുള്ള ഒരു കത്താണ് കേട്ടോ ഇത്.
0: ആരാണ് എഴുതിയിരിക്കുന്നത്?
1: കണ്ണൂർ പാറക്കാടിയിൽ നിന്നും അഭിലാഷാണ് ഈ കത്ത് അയച്ചിരിക്കുന്നത്. ആരോഗ്യരംഗത്തിൽ ഫാറ്റി ലിവർ കാരണങ്ങളും പരിഹാര മാർഗങ്ങളും ഡോക്ടർ ശില്പാനാഥിന്റെ പ്രഭാഷണം വിജ്ഞാനപ്രദമായി എന്നും, കൂടാതെ കാലം സാക്ഷി എന്ന പരിപാടിയിൽ മാൻഡുലിൻ വിദഗ്ധൻ ശ്രീനിവാസിന്റെ ശബ്ദം കേൾപ്പിച്ചതിൽ പ്രത്യേകം നന്ദി അറിയിക്കട്ടെ. കൂടാതെ ജീവിതശൈലി രോഗങ്ങളുള്ളവരുടെ ആഹാരക്രമത്തെക്കുറിച്ച് ദിവ്യ ശ്രീകുമാർ പറഞ്ഞ കാര്യങ്ങളും അവസരോചിതമായി എന്നാണ് കണ്ണൂർ പാറക്കാടിലുള്ള അഭിലാഷ് തന്റെ കത്തിൽ എഴുതിയിരിക്കുന്നത്. ഏതായാലും പരിപാടികൾ ഇഷ്ടപ്പെടുന്നു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. പരിപാടികൾ കേൾക്കുക, കത്തുകൾ ഇതുപോലെ എഴുതി അറിയിക്കുക.
0: September 13 എൻ ജെ ജോഷിലാൽ അവതരിപ്പിച്ച ഓർമ്മച്ചെപ്പിഷ്ടമായി എന്ന അഭിപ്രായമാണ് ഗീതാ ഗോപാലകൃഷ്ണൻ എഴുതിയിരിക്കുന്നത്. 14ാം തീയതി ഗ്രാമകേരളത്തിൽ സീതകളിക്ക് പുതുജീവനം വി എം രാജ്മോഹന്റെ രചനയിൽ കുരീപ്പുഴ സജീവ് അവതരിപ്പിച്ച ഗ്രാമകേരളം

0: നന്നായി. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിൽ സുരക്ഷിത ഭക്ഷണം തിരഞ്ഞെടുക്കുമ്പോൾ ഉപഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ വളരെ പ്രയോജനകരമായി. കിസാൻ വാണിക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ് എന്നും കേൾക്കാറുണ്ട്. 17-ാം തീയതി മധു ബാലകൃഷ്ണൻ പാടിയ പാട്ടുകൾ ഭക്തിസാന്ദ്രമായി ഉഷമലരിയിൽ ജി കുമാരപിള്ളയുടെ മയൻ എന്ന കവിത എസ് ജയ ആലപിച്ചതും കർണാനന്ദകരമായി. അന്നുതന്നെ കുരീപ്പുഴ സജീവ അവതരിപ്പിച്ച പ്രഭാതപേരിയും വളരെ ശ്രദ്ധേയമായി. കാലം സാക്ഷിയിൽ വെൺമണി ഹരിദാസിന്റെ ശബ്ദം കേൾക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം.
1: കൊല്ലം ജില്ലയിലെ ചക്കുവരയ്ക്കൽ നിന്ന് രാമചന്ദ്രൻ പിള്ള അയച്ച കത്താണ് ഇനി. സാഹിത്യകൃതികളും ഉള്ളടക്കവും സമഗ്രമായി അവതരിപ്പിക്കുന്ന പ്രക്ഷേപണ പരമ്പര ശ്രോതാക്കൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്നു എന്നാണ് അദ്ദേഹം കത്തിലെഴുതിയിരിക്കുന്നത്. ജവഹർലാൽ നെഹ്റുവിന്റെ അച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്ന ഗ്രന്ഥത്തെ ആസ്പദമാക്കി അജയപുരം ജ്യോതിഷ് കുമാർ തയ്യാറാക്കിയ അപഗ്രഥനം വായനാ പ്രതീതി നൽകുന്നതായിരുന്നു. കേവലം ഒരു കുടുംബവിശേഷം പങ്കുവയ്ക്കുന്നതിനപ്പുറത്തേക്ക് പ്രപഞ്ച ഉൽപ്പത്തിയെപ്പറ്റിയും സൗരയൂഥത്തെപ്പറ്റിയും മാനവരാശിയുടെ വികാസ പരിണാമങ്ങളെപ്പറ്റിയും പ്രതിപാദിക്കുന്ന ആ കത്തുകൾ വളരെയധികം അറിവ് പകരുന്നതാണ് എന്ന് ചക്കുവരയ്ക്കൽ രാമചന്ദ്രൻ പിള്ള അറിയിച്ചിരിക്കുന്നു.
0: മായാമുദ്രകളെ
1: മായാമുദ്രകളെക്കുറിച്ചാണ് ഈ കത്ത്. കൂടാതെ അതിൽ കുരീപ്പുഴ സജീവ്, സുഷമ അനിൽ, എൻ ജെ ജോഷിലാൽ എന്നിവർ അവതരിപ്പിച്ച പരിപാടി വളരെയധികം ഹൃദ്യമായിരുന്നു എന്നാണ് രാമചന്ദ്രൻ പിള്ള എഴുതി അറിയിക്കുന്നത്. കൂടാതെ വിശ്വകർമ്മ ജയന്തി ദിനമായ 17-ാം തീയതി കരിപ്പൂർ ജി വി നായർ അവതരിപ്പിച്ച സുഭാഷിതം വളരെയധികം വിജ്ഞാനപ്രദമായിരുന്നു. കൂടാതെ ഉഷമലരിൽ പ്രക്ഷേപണം ചെയ്ത ഡോക്ടർ അയ്യപ്പ പണിക്കരുടെ നദികൾ എന്ന കവിത ആശയ ഗാംഭീര്യം കൊണ്ട് മുന്നിട്ട് നിന്നു എന്നും ചക്കുവരയ്ക്കൽ രാമചന്ദ്രൻ പിള്ള കത്തിൽ എഴുതിയിരിക്കുന്നു. മികച്ച പരിപാടികൾ ഇനിയും ആകാശവാണി പ്രക്ഷേപണം ചെയ്യട്ടെ എന്നൊരു ആശംസയും കൂടി അദ്ദേഹം കത്തിൽ ചേർത്തിരിക്കുന്നു. എല്ലാ അവതാരകർക്കും പ്രത്യേക അഭിനന്ദനവും അറിയിച്ചിട്ടുണ്ട് കേട്ടോ.
0: ഒരുപാട് സന്തോഷം. തുടർന്നും ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേട്ടുകൊണ്ട് അഭിപ്രായങ്ങൾ എഴുതുമല്ലോ. അടുത്ത കത്ത് അയച്ചിരിക്കുന്നത് മനോജ് മാവേലിക്കരയാണ്. ചൊവ്വാഴ്ച 15-ാം തീയതി പ്രക്ഷേപണം ചെയ്ത കഥാപ്രസംഗം വളരെ ഇഷ്ടമായി. കർണന്റെ കഥ പല കാഥികരും പറഞ്ഞു കേട്ടതിൽ നിന്ന് ഏറെ വ്യത്യസ്തവും വേറിട്ടതുമായിരുന്നു. കാഥികൻ വി കെ ശ്രീകുമാറിന് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. 22-ാം തീയതി കൊല്ലം കാർത്തിക് അവതരിപ്പിച്ച കഥാപ്രസംഗവും ഇഷ്ടമായി.
1: എഴുതാൻ മടിയായതുകൊണ്ടാണോ എന്നറിയില്ല, പത്തനംതിട്ട ജില്ല അടൂരിൽ നിന്നും കെ പി മുഹമ്മദ് ഒറ്റ വരിയിൽ തന്റെ അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുകയാണ് കേട്ടോ.
0: എന്താണ് എഴുതിയിരിക്കുന്നത് അദ്ദേഹം?
1: 28-ാം തീയതി തിങ്കളാഴ്ചയിലെ കാലം സാക്ഷിയിൽ എം എസ് സ്വാമിനാഥന്റെ ശബ്ദം കേട്ടു. ആകാശവാണിക്ക് അഭിനന്ദനങ്ങൾ. ഇത്രയേ ഉള്ളൂ അദ്ദേഹത്തിന്റെ അഭിപ്രായം. ഏതായാലും പരിപാടി കേട്ട് അഭിപ്രായം അറിയിച്ചതിന് കെ പി മുഹമ്മദിന് പ്രത്യേകം നന്ദിയുണ്ട്. എല്ലാ പരിപാടികളും കേൾക്കുകയും എല്ലാ പരിപാടികളെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും വിമർശനങ്ങളും നിർദ്ദേശങ്ങളും ആകാശവാണിയിലേക്ക് എഴുതി അറിയിക്കാൻ മറക്കില്ലല്ലോ.
0: അടുത്ത കത്ത് അയച്ചിരിക്കുന്നത് എടപ്പാളിൽ നിന്ന് മുരളി മേലേപ്പാട്ടാണ്. പ്രകാശധാരയിൽ പാദസംരക്ഷണത്തെക്കുറിച്ച് ചെയ്ത പ്രഭാഷണത്തെക്കുറിച്ച് ഇദ്ദേഹവും വളരെ പ്രയോജനപ്രദമായി എന്നെഴുതിയിട്ടുണ്ട്. 26-ാം തീയതി നേർവഴിയിൽ കവിതയും പാട്ടും ലളിതഗാനവും ചെസ്സും പഠനവും ഒപ്പം കൊണ്ടുപോകുന്ന വിദ്യാർത്ഥിനിയായ അഞ്ജന ജോണുമായി സെവിൽ ജിഹാൻ സംസാരിച്ചത് കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. നേർവഴിയിൽ ഇത്തരം പ്രത്യേകം കഴിവുള്ളവരെ ഉൾപ്പെടുത്തി അവർക്ക് താങ്ങും തണലും പ്രോത്സാഹനവും നൽകി വരുന്ന തിരുവനന്തപുരം ആകാശവാണിയെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. 26-ാം തീയതി കിസാൻ വാണിയിൽ പാക്കേജിംഗിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഉൽപ്പന്നം എന്താണ്, എന്താണ് വിപണി, ഉപഭോക്താവ് എന്താണ് എന്നീ 3 ഘടകങ്ങൾ ശ്രദ്ധിക്കണം എന്ന് വളരെ വിവരിച്ചു പറഞ്ഞു തന്നു. ആ പരിപാടി കാലഘട്ടത്തിന്റെ ആവശ്യമായിരുന്നു എന്നാണ് ഇദ്ദേഹം എഴുതുന്നത്. മറ്റൊരു കത്തിൽ ജീവിതശൈലി രോഗപ്രതിരോധത്തിലും നിയന്ത്രണത്തിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ പൂർണിമ പ്രേംചന്ദ് വളരെ നന്നായി സംസാരിച്ചുവെന്നും കിസാൻ വാണിയിൽ മണ്ണും സ്ഥലവും വെള്ളവും പരിമിതമായ സാഹചര്യത്തിൽ വീട്ടുമുറ്റത്തോ ടെറസിലോ മത്സ്യങ്ങളും പച്ചക്കറിയും കൃഷി ചെയ്യാൻ പറ്റുമോ എന്നതിനെക്കുറിച്ച് വളരെ വിശദമായി പറഞ്ഞു തന്ന പരിപാടി ഉപകാരപ്രദമായി. 20-ാം തീയതി ഞായറാഴ്ച എന്തരോ മഹാനുഭാവലുവിൽ ഡോക്ടർ സുബ്രഹ്മണ്യ ശർമ്മയുടെ വയലിൻ വാദനം കർണാനന്ദകരമായി എന്നെഴുതുന്നു. ഏവൂരിൽ നിന്ന് ഗീതാ ഗോപാലകൃഷ്ണൻ. പുലർവെട്ടത്തിലെ എല്ലാ പരിപാടികളും മികച്ചതാണ്. ഡോക്ടർ എസ് ഹരിശ്ചന്ദ്രൻ അവതരിപ്പിച്ച നല്ല മലയാളം വിജ്ഞാനപ്രദമായി. ഹലോ സന്ദേശഗാനം ഇഷ്ടമാണ്. പ്രകാശധാര ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ ഏറെ സഹായിക്കുന്ന ഒരു പരിപാടിയാണ്. കോട്ടയം പാല അക്ഷരശ്ലോക സമിതി അവതരിപ്പിച്ച അക്ഷരശ്ലോകം ഏറെ ഇഷ്ടമായി. 22-ാം തീയതി ഡോക്ടർ വെള്ളിമൺ നെൽസൺ അവതരിപ്പിച്ച സുഭാഷിതം മനസ്സിന് ഊർജമേകുന്നതായിരുന്നു. ഞായറാഴ്ചത്തെയും രഞ്ജിനി മികച്ചതായിരുന്നു. ഏകതാരയും ഒത്തിരി ഇഷ്ടമാണ് എന്നെഴുതുന്നു ശ്രോതാവ്.
1: മുണ്ടപ്പള്ളിയിൽ നിന്നും ഷീജ മുരളി അയച്ച കത്തുകളാണ് ഇനി ബഹുമാനരായ ചേട്ടനും ചേച്ചിക്കും. 23-ാം തീയതി 6:30 പ്രക്ഷേപണം ചെയ്ത പ്രഭാതഭേരി ഏറെ പ്രസക്തമായിരുന്നു. സംസ്ഥാനത്തെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ നിന്ന് ജനവാസം, കൃഷി മേഖലകളെ ഒഴിവാക്കുന്നതിലെ ബുദ്ധിമുട്ട് ഇവയൊക്കെ പരാമർശിച്ച പ്രഭാതഭേരി ഏറെ ഇഷ്ടപ്പെട്ടു എന്നാണ് ഷീജ മുരളി കത്തിലെഴുതിയിരിക്കുന്നത്. കൂടാതെ 23-ാം തീയതി രാവിലെ 7:40 പ്രക്ഷേപണം ചെയ്ത ഗ്രാമരംഗം വളരെയധികം ഇഷ്ടപ്പെട്ടു. ഓച്ചിറ പടനിലത്ത് അണിനിരക്കുന്ന കാളക്കൂറ്റന്മാരെ കുറിച്ചുള്ള വിവരണം ഒരു ഊർജദായകമായി, കാളകെട്ടിന്റെ ലക്ഷ്യം, പ്രത്യേകത ഒക്കെ വിശദമായി ഈ പരിപാടിയിൽ പറഞ്ഞു എന്നാണ് ഷീജ മുരളി അറിയിച്ചിരിക്കുന്നത്. കൂടാതെ 22-ാം തീയതി രാവിലെ 6:00 പ്രക്ഷേപണം ചെയ്ത ഉഷമലരിയിൽ വൈലോപ്പിള്ളിയുടെ കയ്പവല്ലരി എത്ര ആസ്വാദ്യകരമായി ആലപിച്ചു! കാൽപ്പനികതയുടെ പിടിയിലമരുന്ന മലയാള കവിതയെ മോചിപ്പിച്ച് പുതിയൊരു കാവ്യ സംസ്കാരത്തിന് വിത്തുപാകിയ ആധുനിക കവിയെ ശ്രോതാക്കൾക്ക് അറിയുവാനും കവിത ജനമനസ്സുകളിലേക്ക് എത്തുന്ന രീതിയിൽ ആലപിക്കുകയും ചെയ്തു. വളരെയധികം നന്ദി. 26-ാം തീയതി ശനിയാഴ്ച ഉഷമലരിയിൽ എച്ച് രാജേഷിന്റെ കർണഭൂഷണം ഏറെ ഹൃദയവർജകമായി. കുന്തിയുടെ മാതൃഭാവത്തിലുള്ള സ്നേഹമസൃണതയും വിഷമവും ഒന്നിച്ചു കേട്ടു എന്നും ഷീജ മുരളി എഴുതിയിരിക്കുന്നു. കൂടാതെ 25-ാം തീയതി രാത്രി 9:40 പ്രക്ഷേപണം ചെയ്ത മൊഴിയാമുര കഥയിൽ കാരൂരിന്റെ പൊതിച്ചോർ ഐശ്വര്യ ശ്രേഷ്ഠമായി അവതരിപ്പിച്ചു. സരളമായ ശൈലി, വികാര കുത്തൊഴുക്കൊന്നുമില്ലാതെ മനുഷ്യസ്നേഹത്തിന്റെ ലോലഭാവങ്ങൾ അവതരിപ്പിച്ചതിൽ വളരെയധികം നന്ദിയുണ്ട്. അധ്യാപകരുടെ അവശതകൾ കാരൂരിന്റെ കഥയിലൂടെ കേട്ടപ്പോൾ വല്ലാതെ വിഷമം തോന്നി. 25-ാം തീയതി വേൾഡ് ഫാർമസിസ്റ്റ് ഡേ ആയി ആചരിക്കുന്ന വേളയിൽ തിരുവനന്തപുരം ഫാർമസി കോളേജിലെ ഡോക്ടർ ഷൈനി അവതരിപ്പിച്ച പ്രഭാഷണം സമയോചിതമായി എന്നും ഷീജ മുരളി മുണ്ടപ്പള്ളി കത്തുകളിൽ എഴുതിയിരിക്കുന്നു. വളരെയധികം നന്ദിയുണ്ട് കേട്ടോ. എല്ലാ പരിപാടികളും കേൾക്കുകയും അവയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നതിലുള്ള നന്ദി പ്രത്യേകം അറിയിക്കട്ടെ.
0: അടുത്ത കത്തയച്ചിരിക്കുന്നത് കാർത്തിക അണ്ടല്ലൂരാണ്. ആകാശവാണി നിലയം തുറക്കുമ്പോൾ തന്നെയുള്ള അതിരാവിലത്തെ സിഗ്നേച്ചർ ട്യൂൺ ഏറെ കർണാനന്ദകരമാണ് എന്നാണ് കാർത്തിക അണ്ടല്ലൂർ കത്തിൽ എഴുതി തുടങ്ങുന്നത്. തുടർന്ന് എസ് ശാന്തി അവതരിപ്പിച്ച സുഭാഷിതം തെരുവുനായ്ക്കളുടെ പ്രശ്നവും പരിസ്ഥിതി ചൂഷണവും എടുത്തു കാണിക്കുന്നതായിരുന്നു. ഉഷമലടിയിൽ ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ കർണഭൂഷണം എച്ച് രാജേഷിന്റെ ആലാപനത്തിൽ ഹൃദ്യവും ശ്രവണസുന്ദരവുമായിരുന്നു. നേർവഴിയിൽ അഞ്ജനയുമായി സിവിൽ ജിഹാൻ നടത്തിയ അഭിമുഖം ഹൃദ്യമായി. വെള്ളി വെളിച്ചത്തിൽ വിഷ്ണുമോഹൻ വെള്ളനാടിന്റെ അവതരണം ഉഷാറായിരുന്നു. 25-ാം തീയതി എൻ കനകമണി അവതരിപ്പിച്ച മാപ്പിളപ്പാട്ടുകൾ ഏറെ ഇഷ്ടമായി. പ്രകാശധാരയിൽ പാദസംരക്ഷണത്തെക്കുറിച്ച് ഡോക്ടർ രാംപാൽ നടത്തിയ പ്രഭാഷണം എല്ലാവരും മനസ്സിലാക്കി വെക്കേണ്ടതാണ്. 30-ാം തീയതി നിയമരംഗത്തിൽ മരണമൊഴി തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് അഡ്വക്കേറ്റ് അജിത് കുമാർ നടത്തിയ പ്രഭാഷണം ഏറെ പ്രയോജനപ്രദമായി എന്ന് ഈ ശ്രോതാവും എഴുതുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തിന്റെ മലയാള പരിഭാഷ ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്നത് വളരെ പ്രയോജനപ്രദമാകുന്നു. ഏകതാരയിൽ പി സുശീലാദേവി പാടിയ ലളിതഗാനങ്ങളെല്ലാം ഹൃദ്യവും സുന്ദരവുമായിരുന്നു. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ കുട്ടികളിലെ ക്രിമിനൽ പ്രവണതകളും കുറ്റവാസനകളും എന്ന വിഷയത്തെക്കുറിച്ച് ഡോക്ടർ ജയപ്രകാശ് പങ്കെടുത്ത പരിപാടി വളരെ നല്ല ഒരു പരിപാടിയായിരുന്നു. ഗുഡ് ഇംഗ്ലീഷ് എന്ന പരിപാടി സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കുന്ന കുട്ടികൾക്കും പൊതുവിൽ ഇംഗ്ലീഷ് പഠിക്കുന്നവർക്കും ഏറെ പ്രയോജനപ്രദമാണ്. ലോക അൾഷിമേഴ്സ് ദിനവും ലോക സമാധാന ദിനവും ഒന്നിച്ചു വന്നപ്പോൾ ആകാശവാണി രണ്ടിനും തുല്യ പ്രാധാന്യം നൽകിയത് ഏറെ സ്വാഗതാർഹമാണ് എന്നുകൂടി എഴുതുന്നു ശ്രോതാവ്. ഇനി ഒരു കൊച്ചു ശ്രോതാവ് എഴുതിയ ഒരു കത്തുകൂടിയുണ്ട്. കിരണസ് വെള്ളായണിയിൽ നിന്ന് എഴുതിയത്. ഡോക്ടർ ദേവദാസ് മേനോൻ, ഡോക്ടർ വെള്ളിമൺ നെൽസൺ, ഡോക്ടർ എം എ കരീം എന്നിവരുടെ സുഭാഷിതങ്ങളാണ് കിരണിന് ഇഷ്ടമായത്. അതുപോലെ ബാലലോകത്തിൽ 20-ാം തീയതി കവടിയാർ നിർമ്മല ഭവൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ കൊച്ചു കൂട്ടുകാർ അവതരിപ്പിച്ച എല്ലാ പരിപാടികളും ഇഷ്ടമായി എന്നെഴുതുന്നു. കുറച്ചുകൂടി കാര്യങ്ങൾ വിശദമായി ഇനിയും എഴുതാൻ നോക്കുമല്ലോ അല്ലെ. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഇങ്ങനെ പരിപാടികൾ കേട്ട് അഭിപ്രായങ്ങൾ അയക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. ഇനിയും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളും കത്തെഴുതി തുടങ്ങുമല്ലോ. ഇമെയിലിലൂടെയും നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ അറിയിക്കാം കേട്ടോ. ഇമെയിൽ വിലാസം ഇതാണ് AERTVMPM@gmail.com. ഇനി നമുക്ക് ഇമെയിലിൽ വന്ന അഭിപ്രായങ്ങൾ നോക്കിയാലോ.
1: മൊയ്തീൻ കുഞ്ഞ തൃക്കാക്കരയാണ് ഈ സന്ദേശം എഴുതി അയച്ചിരിക്കുന്നത്. ഓരോ പരിപാടിക്കും പ്രത്യേകം പ്രത്യേകം തലക്കെട്ട് ചേർത്താണ് അദ്ദേഹം തയ്യാറാക്കി അയച്ചിരിക്കുന്നത്. 25-ാം തീയതി സാഹിത്യവേദിയിൽ ജി രാമചന്ദ്രൻ പിള്ള അവതരിപ്പിച്ച ആളുകൾ ഒരു ദിനം ഒന്നാകട്ടെ, പ്രണയം എന്നീ കവിതകൾ അർത്ഥസമ്പുഷ്ടമായിരുന്നു. വിജയ് വിജയകുമാർ അവതരിപ്പിച്ച കഥ ചിതറിയ സ്വപ്നങ്ങൾ ദാരിദ്ര്യം മൂലം കഷ്ടപ്പെടുന്ന ഒരു കുടുംബത്തിന്റെ ജീവിതാവസ്ഥ വരച്ചുകാട്ടി. ശ്രീകുമാർ ചേർത്തല അവതരിപ്പിച്ച ശ്യാമപുഷ്പം കൊല്ലാതിരിക്കുക എന്നീ കവിതകൾ നല്ല നിലവാരം പുലർത്തി. ശ്രീകല അവതരിപ്പിച്ച അവളും ഞാനും തമ്മിൽ എന്ന കഥ ശരാശരി നിലവാരം മാത്രമായിരുന്നു എന്നും മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കര എഴുതുന്നു. പരിസ്ഥിതി നാശം ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പിനെ തന്നെയാണ് ബാധിക്കുന്നത്. മനുഷ്യന്റെ ഇടപെടലുകൾ കാരണം പ്രകൃതിക്ക് സംഭവിക്കുന്ന തകർച്ച ഒട്ടനവധി ജീവിവർഗങ്ങളുടെ വംശനാശത്തിന് കാരണമാകുന്നു. 26-ാം തീയതി എസ് ശാന്തി അവതരിപ്പിച്ച സുഭാഷിതം ശ്രദ്ധേയമായി. 25-ാം തീയതി ഉഷമലരിയിൽ മഹാകവി ഉള്ളൂരിന്റെ കർണഭൂഷണത്തിൽ നിന്നുള്ള ഭാഗം എച്ച് രാജേഷ് ആലപിച്ചത് ഏറെ ഹൃദ്യമായിരുന്നു. പ്രഭാതഭേരിയെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം കൂടിയുണ്ട്.
0: എന്താണത്?
1: സ്കൂൾ വിദ്യാർത്ഥികളായ ആൺകുട്ടികൾ മുടി വളർത്തുന്നതിന് പിന്നിൽ പലതരത്തിലുള്ള മാനസികവും സാമൂഹികവുമായ കാരണങ്ങളുണ്ട്. മുടി വളർത്തുന്നത് കേവലം ഒരു ഫാഷൻ എന്നതിലുപരി അവരുടെ വ്യക്തിത്വ വികാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓരോ വ്യക്തിക്കും സ്വന്തം ശരീരത്തിന് മേൽ അവകാശമുണ്ട്. തങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മുടി ചീകാനും വളർത്താനും അനുവദിക്കുന്നത് കുട്ടികളിൽ സ്വയം തീരുമാനങ്ങൾ എടുക്കാനുള്ള ആത്മവിശ്വാസം വളർത്തുന്നു എന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. പ്രഭാതഭേരി വളരെയധികം അവസരോചിതമായി എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. കൂടാതെ നിയമരംഗത്തെക്കുറിച്ച് അദ്ദേഹം എഴുതുന്നു, മരണത്തിന്റെ വക്കിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ ഒരിക്കലും കള്ളം പറയില്ല എന്ന പൊതു തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ മരണമൊഴികൾ കോടതികളിൽ സ്വീകരിക്കുമ്പോൾ ക്രിമിനൽ ന്യായ വ്യവസ്ഥയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും പവിത്രവുമായ തെളിവുകളും ഒന്നായി മരണമൊഴി തയ്യാറാക്കുന്നത് ബന്ധപ്പെട്ട ചട്ടങ്ങളെയും നടപടിക്രമങ്ങളെയും കുറിച്ച് 27-ാം തീയതി നിയമരംഗത്തിൽ അഡ്വക്കേറ്റ് അജിത് കുമാർ ടി ആർ നടത്തിയ പ്രഭാഷണം കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഉപകാരപ്രദമായിരുന്നു എന്നും അദ്ദേഹം എഴുതുന്നു. കിസാൻ വാണിയെക്കുറിച്ചും പ്രകാശധാരയെക്കുറിച്ചും അദ്ദേഹം ദീർഘമായി തന്നെ എഴുതിയിട്ടുണ്ട്. കൂടാതെ സർഗ കേരളം, പ്രഭാതഭേരി എന്നീ പരിപാടികളും വളരെയധികം ഇഷ്ടപ്പെടുന്നു എന്നും മൊയ്തുൻ കുഞ്ഞ് എഴുതിയിരിക്കുന്നു.
0: അടുത്ത ഇമെയിൽ അയച്ചിരിക്കുന്നത് ലതീഷ് കുന്നുമ്മലാണ്. മലയാള സാഹിത്യത്തിൽ ദേശം എന്നത് വെറും ഒരു പശ്ചാത്തലം മാത്രമല്ല, അത് കഥാപാത്രങ്ങളെ പോലെ ജീവസുറ്റ ഒന്നാണെന്ന സത്യം വിളിച്ചോതിയ ഒരു പരിപാടിയെക്കുറിച്ചാണ് അദ്ദേഹം എഴുതുന്നത്. വായനക്കാരുടെ മനസ്സിൽ ഒരു ദേശത്തിന്റെ ജീവിത രീതിയും സംസ്കാരവും ഒക്കെ ആഴത്തിൽ വരച്ചിട്ട നിരവധി രചനകളുണ്ട് മലയാളത്തിൽ. ആ രചനകളിലൂടെയും അവയിലെ ദേശങ്ങളിലൂടെയും ശ്രോതാക്കളെ വീണ്ടും കൂട്ടിക്കൊണ്ടുപോയ രീതി വളരെ മനോഹരമായിരുന്നു. അക്ഷരസൗരഭത്തിൽ യമുന ഹരീഷിന്റെ രചനയിൽ പിറന്ന എഴുത്തിൽ തെളിയുന്ന ദേശങ്ങൾ എന്ന പരിപാടി ഒരുപാട് ഇഷ്ടമായി. അണിയറ പ്രവർത്തകർക്ക് അഭിനന്ദനങ്ങൾ. ഒരു ചെറിയ നിർദ്ദേശമുള്ളത്, എല്ലാ പരിപാടികളും യൂട്യൂബ് ചാനലിൽ ലഭ്യമായിരുന്നെങ്കിൽ നന്നായേനെ എന്നാണ്. ഈ പരിപാടി യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മിക്ക പരിപാടികളും യൂട്യൂബ് ചാനലിൽ ഇപ്പോൾ ലഭ്യമാണ്. തുടർന്നും അപ്ലോഡ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്.
1: ആകാശവാണിയിലെ എല്ലാ പരിപാടികളും കേട്ട് അഭിപ്രായങ്ങൾ എഴുതിയ ശ്രോതാക്കൾക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, തുടർന്നും പരിപാടികൾ കേട്ട് കത്തുകൾ എഴുതുക. വിലാസം പറയാം.
0: എഴുത്തുപെട്ടി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം, 695-0-1-4.
1: ഇമെയിലൂടെയും ശ്രോതാക്കൾക്ക് തങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ്. ഇമെയിൽ വിലാസം കൂടി പറയാം.
0: AIRTVMPM@gmail.com.
1: വിലാസം ഒരിക്കൽ കൂടി പറയാം.
0: AIRTVMPM@gmail.com.
1: എല്ലാ ശ്രോതാക്കൾക്കും നന്ദി.
0: നമസ്കാരം.

0: ആകാശവാണി.
1: നിയമരംഗം. ഓട്ടിസം, സെറിബ്രൽ പാൾസി, ബുദ്ധിപരമായ വെല്ലുവിളി എന്നീ ഭിന്നശേഷി വിഭാഗങ്ങളുടെ ഭാവി സംരക്ഷണവും ക്ഷേമവും ഉറപ്പുവരുത്തുന്നതിനായി രൂപീകൃതമായ നാഷണൽ ട്രസ്റ്റ് ആക്ടിനെ കുറിച്ച് അഡ്വക്കേറ്റ് രേഷ്മ എച്ച് ജി സംസാരിക്കുന്നു.
2: വൈകല്യമുള്ള വ്യക്തികൾക്ക് നിരവധി തടസ്സങ്ങൾ ഇന്നും മുന്നിലുണ്ട്. തങ്ങളുടെ കാലശേഷം ഇവർക്ക് ആരുണ്ടാകും എന്ന രക്ഷിതാക്കളുടെ ആശങ്ക അവരെ മാനസികമായി തളർത്തുന്നു. മാത്രമല്ല, അവരുടേതായ ചികിത്സാ ചിലവുകൾ വലുതാണ്. സ്പീച്ച് തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി എന്നിവയ്ക്കായി വലിയൊരു തുക മാസം തോറും ചിലവഴിക്കേണ്ടി വരും. നിത്യജീവിതത്തിൽ ഇവർ നേരിടുന്ന വെല്ലുവിളികളും ചെറുതല്ല. സെറിബ്രൽ പാൾസി ഉള്ളവർക്ക് മസ്തിഷ്കത്തിനുണ്ടാകുന്ന തകരാറ് മൂലം ചലനശേഷിയും പേശികളുടെ പ്രവർത്തനവും ബാധിക്കപ്പെടാറുണ്ട്. തന്മൂലം ചലന വൈകല്യങ്ങൾ, പേശികളുടെ കാഠിന്യം, സംസാര വൈകല്യം എന്നീ ബുദ്ധിമുട്ടുകൾ അവർക്ക് നേരിടേണ്ടി വരാറുണ്ട്. സാമൂഹിക ഇടപെടലുകളുടെയും ആശയവിനിമയത്തെയും ബാധിക്കുന്ന വികാസ വൈകല്യമാണ് ഓട്ടിസം. മറ്റുള്ളവരുമായി സൗഹൃദം സ്ഥാപിക്കാനോ അവരുടെ വികാരങ്ങൾ മനസ്സിലാക്കാനോ ഇവർക്ക് പ്രയാസമാണ്. അമിതമായ ശബ്ദം, വെളിച്ചം, തിരക്ക് എന്നിവ ഇവരെ പെട്ടെന്ന് അസ്വസ്ഥരാക്കും. മാതാപിതാക്കളുടെ മരണശേഷമോ അല്ലെങ്കിൽ അവർക്ക് സംരക്ഷണം നൽകാൻ കഴിയാത്ത സാഹചര്യത്തിലോ ബുദ്ധിപരമായ വൈകല്യമുള്ളവരുടെ ഭാവി സംരക്ഷണത്തെയും ക്ഷേമത്തെയും കുറിച്ച് മാതാപിതാക്കൾക്കുണ്ടായിരുന്ന ആശങ്കകൾ പരിഹരിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് നാഷണൽ ട്രസ്റ്റ് നിയമം 1999 കൊണ്ടുവന്നത്. ദ നാഷണൽ ട്രസ്റ്റ് ഫോർ ദ വെൽഫെയർ ഓഫ് പേഴ്സൺസ് വിത്ത് ഓട്ടിസം, സെറിബ്രൽ പാൾസി, മെന്റൽ റിട്ടാർഡേഷൻ ആൻഡ് മൾട്ടിപ്പിൾ ഡിസബിലിറ്റീസ് ആക്ട് 1999 എന്നതാണ് ഈ നിയമത്തിന്റെ പൂർണ്ണ രൂപം. ഗുണഭോക്താക്കൾക്ക് മാന്യമായ ജീവിത നിലവാരം ഉറപ്പാക്കുന്നതിനായി സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന് കീഴിൽ ഒരു കോർപ്പറേറ്റ് സ്ഥാപനം എന്ന നിലയിൽ നാഷണൽ ട്രസ്റ്റ് രൂപീകരിക്കുക എന്നത് ഈ നിയമത്തിന്റെ പ്രധാന സവിശേഷതയാണ്. നാഷണൽ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ വൈകല്യമുള്ള വ്യക്തികളെ കരുണയ്ക്ക് മാത്രം അർഹരായി കാണാതെ അവകാശങ്ങളും അന്തസ്സുമുള്ള വ്യക്തികളായി സമൂഹത്തിൽ ഉൾപ്പെടുത്താൻ സഹായിക്കുന്നു. കുടുംബങ്ങളുടെ സംരക്ഷണ ഭാരം കുറയ്ക്കുന്നതിനും വ്യക്തികളുടെ സ്വാതന്ത്ര്യം വർദ്ധിപ്പിക്കുന്നതിനും സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുന്നതിനും ഇത് പ്രധാന പങ്ക് വഹിക്കുന്നു. ഓട്ടിസം അഥവാ ദിവാസ്വപ്ന പ്രകൃതി, സെറിബ്രൽ പാൾസി അഥവാ മസ്തിഷ്ക തളർവാദം, മെന്റൽ റിട്ടാർഡേഷൻ അഥവാ ബുദ്ധിമാന്ദ്യം, മൾട്ടിപ്പിൾ ഡിസബിലിറ്റീസ് അഥവാ ബഹുവിധ വൈകല്യങ്ങൾ എന്നീ പദങ്ങൾ നിയമത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. നിയമത്തിന്റെ 3-ാം വകുപ്പിൽ നാഷണൽ ട്രസ്റ്റിന്റെ രൂപീകരണം പ്രതിപാദിക്കുന്നു. ഡൽഹി ആസ്ഥാനമായുള്ള ഈ ട്രസ്റ്റിൽ ചെയർപേഴ്സൺ, രജിസ്റ്റർ ചെയ്യപ്പെട്ട സംഘടനകളിൽ നിന്ന് 9 പ്രതിനിധികൾ, സാമൂഹ്യനീതിയും ശാക്തീകരണവും, സ്ത്രീകളുടെയും കുട്ടികളുടെയും വികസനം, ആരോഗ്യവും കുടുംബക്ഷേമവും, ധനകാര്യം, തൊഴിൽ, വിദ്യാഭ്യാസം, നഗരകാര്യവും എംപ്ലോയ്മെന്റും, ഗ്രാമീണ എംപ്ലോയ്മെന്റും, ദാരിദ്ര്യ നിർമ്മാർജ്ജനവും എന്നീ മന്ത്രാലയങ്ങളെയോ വകുപ്പുകളെയോ പ്രതിനിധീകരിക്കുന്നതിന് ഭാരത സർക്കാരിന്റെ ജോയിന്റ് സെക്രട്ടറി പദവിയിൽ താഴെയല്ലാത്ത സർക്കാരിനാൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട 8 അംഗങ്ങൾ എക്സ് ഒഫിഷ്യോ അംഗങ്ങളായും 3 അംഗങ്ങൾ പരോപകാര പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യാപാര, വാണിജ്യ, വ്യവസായ സമാജങ്ങളെ പ്രതിനിധീകരിക്കുന്നവരും ഭാരത സർക്കാരിന്റെ ജോയിന്റ് സെക്രട്ടറിയുടെ പദവിയിലുള്ള മുഖ്യ നിർവാഹക ഓഫീസർ എക്സ് ഒഫിഷ്യോ മെമ്പർ സെക്രട്ടറിയായും പ്രവർത്തിക്കുന്നു. വകുപ്പ് 10-ൽ ട്രസ്റ്റിന്റെ ഉദ്ദേശ്യങ്ങൾ വിവരിക്കുന്നു. വൈകല്യമുള്ള ആളുകളെ അവർ ഉൾപ്പെടുന്ന സമൂഹത്തിനുള്ളിലും അതിന് അടുത്ത് കഴിയുന്നിടത്തോളം സ്വതന്ത്രമായും പൂർണമായും ജീവിക്കുന്നതിന് സാധ്യമാക്കുകയും ശാക്തീകരിക്കുകയും ചെയ്യുക. വൈകല്യമുള്ള ആളുകൾക്ക് അവരുടെ സ്വന്തം കുടുംബങ്ങളിൽ ജീവിക്കുന്നതിന് സഹായം നൽകുന്നതിനുള്ള സൗകര്യങ്ങൾ പ്രബലപ്പെടുത്തുക. വൈകല്യമുള്ള ആളുകളുടെ കുടുംബത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആവശ്യമനുസരിച്ചുള്ള സേവനങ്ങൾ നൽകുന്നതിന് രജിസ്റ്റർ ചെയ്യപ്പെട്ട സംഘടനകൾക്ക് സഹായം നൽകുക. കുടുംബ സംരക്ഷണം ഇല്ലാത്ത വൈകല്യമുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുക. വൈകല്യമുള്ള ആളുകളുടെ മാതാപിതാക്കളുടെയോ രക്ഷകർത്താവിന്റെയോ മരണം സംഭവിക്കുന്ന പക്ഷം അവരുടെ പരിരക്ഷണത്തിനും സംരക്ഷണത്തിനും വേണ്ട നടപടികൾ പ്രോത്സാഹിപ്പിക്കുക. അങ്ങനെയുള്ള സംരക്ഷണം ആവശ്യപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി രക്ഷകർത്താക്കളുടെയും ട്രസ്റ്റികളുടെയും നിയമനത്തിന് വേണ്ട നടപടിക്രമം ആവിഷ്കരിക്കുക. വൈകല്യമുള്ള ആളുകളുടെ തുല്യ അവസരങ്ങളും അവകാശ സംരക്ഷണവും പൂർണ്ണ പങ്കാളിത്തവും സാധ്യമാക്കൽ എളുപ്പമാക്കുക എന്നിവയാണ് ട്രസ്റ്റിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. നാഷണൽ ട്രസ്റ്റിന്റെ സുഗമമായ പ്രവർത്തനങ്ങൾക്കായി തദ്ദേശതല സമിതികൾ രൂപീകരിക്കാവുന്നതാണ് എന്ന് നിയമം അനുശാസിക്കുന്നു. ഈ നിയമത്തിലെ മറ്റൊരു സുപ്രധാന വകുപ്പാണ് 14-ാം വകുപ്പ്. വൈകല്യമുള്ള ഒരാളുടെ മാതാവിനോ പിതാവിനോ അല്ലെങ്കിൽ അയാളുടെ ബന്ധുവിനോ അയാളുടെ ഇഷ്ടപ്രകാരം ഏതെങ്കിലും ആളെ രക്ഷകർത്താവായി പ്രവർത്തിക്കുവാനുള്ള നിയമനത്തിനു വേണ്ടി തദ്ദേശതല സമിതി മുൻപാകെ അപേക്ഷ സമർപ്പിക്കാൻ ഈ വകുപ്പ് നിർദ്ദേശിക്കുന്നു. രക്ഷാകർത്തൃത്വത്തിന് അപേക്ഷ സമർപ്പിക്കാൻ രജിസ്റ്റർ ചെയ്യപ്പെട്ട സംഘടനകൾക്കും സാധിക്കും. എന്നാൽ വൈകല്യമുള്ള ആളുടെ രക്ഷകർത്താവിന്റെ സമ്മതം കൂടി നേടാത്ത പക്ഷം അങ്ങനെയുള്ള യാതൊരു അപേക്ഷയും തദ്ദേശതല സമിതി പരിഗണിക്കില്ല. ഇപ്രകാരം വൈകല്യമുള്ള ഒരാളുടെ രക്ഷകർത്താവായി നിയമിക്കപ്പെടുന്ന വ്യക്തിക്ക് വൈകല്യമുള്ള ആളിന്റെയും അയാളുടെ സ്വത്തിന്റെയും പരിരക്ഷയ്ക്ക് ചുമതല ഉണ്ടായിരിക്കും. വസ്തുവിവരങ്ങളുടെ കൃത്യമായ കണക്കുകൾ സൂക്ഷിക്കാനുള്ള കർത്തവ്യവും രക്ഷകർത്താവിനുണ്ടായിരിക്കും. കർത്തവ്യങ്ങളിൽ വീഴ്ച വരുത്തുക, വൈകല്യമുള്ള ആളിനെ നിന്ദിക്കുക, വസ്തു ദുർവിനിയോഗം ചെയ്യുക എന്നീ സാഹചര്യങ്ങളിൽ രക്ഷകർത്താവിനെ നീക്കം ചെയ്യാവുന്നതാണ്. ഓട്ടിസം, സെറിബ്രൽ പാൾസി, ബൗദ്ധിക വൈകല്യം എന്നീ അവസ്ഥകളുള്ള വ്യക്തികൾക്കായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ലഭ്യമാക്കിയിട്ടുള്ള ചില പ്രധാന ക്ഷേമ പദ്ധതികളെ പരിചയപ്പെടാം. ആദ്യത്തേത് നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. നാഷണൽ ട്രസ്റ്റിന് കീഴിലുള്ള ഈ പദ്ധതി വഴി ഭിന്നശേഷിക്കാർക്ക് വർഷത്തിൽ 1,00,000 രൂപ വരെയുള്ള ചികിത്സാ ആനുകൂല്യം ലഭിക്കുന്നു. ഒപി ചികിത്സ, മരുന്നുകൾ, ലാബ് പരിശോധനകൾ, ശസ്ത്രക്രിയകൾ, വിവിധ തെറാപ്പികൾ എന്നിവ ഇതിന്റെ പരിധിയിൽ വരും. കേരളത്തിൽ ഈ ഇൻഷുറൻസ് പ്രീമിയം സംസ്ഥാന

0: സാമൂഹിക നീതി വകുപ്പാണ് അടയ്ക്കുന്നത്. പൂർണമായും കിടപ്പിലായ രോഗികളെയും കഠിനമായ മാനസിക വളർച്ച പരിമിതിയുള്ളവരെയും പരിചരിക്കുന്ന സഹായകർക്കായി മാസം തോറും ധനസഹായം നൽകുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് ആശ്വാസ കിരണം. 10 വയസ്സുവരെയുള്ള കുട്ടികളിൽ വൈകല്യങ്ങൾ മുൻകൂട്ടി കണ്ടെത്തി ആവശ്യമായ ചികിത്സയും സ്കൂൾ വിദ്യാഭ്യാസത്തിന് അവരെ പ്രാപ്തരാക്കുകയും ചെയ്യുന്ന പ്രാരംഭ ഇടപെടൽ പദ്ധതിയാണ് ദിശ. കുടുംബാംഗങ്ങൾക്ക് ചികിത്സയെക്കുറിച്ചും പരിശീലനത്തെക്കുറിച്ചും പിന്തുണ നൽകാൻ ദിശ സെന്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട്. കുറഞ്ഞത് 4 മണിക്കൂറെങ്കിലും ഡേ കെയർ സൗകര്യം നൽകാനും ദിശ സെന്ററുകൾ പ്രാപ്തമാണ്. 10 വയസ്സിന് മുകളിലുള്ള ഭിന്നശേഷിക്കാരുടെ സാമൂഹിക തൊഴിൽ നൈപുണ്യങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള ഡേ കെയർ സെന്റർ പദ്ധതിയാണ് വികാസ്. ഈ സ്കീമിന് കീഴിൽ പ്രവർത്തിക്കുന്ന സെന്ററുകളിൽ ദിവസത്തിൽ കുറഞ്ഞത് 6 മണിക്കൂറെങ്കിലും ഡേ കെയർ സൗകര്യം ലഭ്യമാക്കിയിട്ടുണ്ട്. ഇത്തരം സെന്ററുകൾക്കുള്ള ധനസഹായം നൽകുന്നതും നാഷണൽ ട്രസ്റ്റാണ്. നാഷണൽ ട്രസ്റ്റിന് കീഴിൽ വരുന്ന മറ്റൊരു പദ്ധതിയാണ് ഖരൗണ്ട. വൈകല്യമുള്ള വ്യക്തികൾക്ക് ജീവിതകാലം മുഴുവൻ ഉറപ്പായ വീട്, മിനിമം നിലവാരമുള്ള പരിചരണ സേവനങ്ങൾ എന്നിവ ഉറപ്പാക്കുന്ന ഗ്രൂപ്പ് ഹോം പദ്ധതിയാണിത്. പ്രൊഫഷണൽ ഡോക്ടർമാരിൽ നിന്നുള്ള അടിസ്ഥാന വൈദ്യ പരിചരണം ഉൾപ്പെടെ സ്വീകാര്യമായ ജീവിത നിലവാരത്തോടുകൂടിയ മതിയായതും ഗുണനിലവാരമുള്ളതുമായ പരിചരണ സേവനം ലഭ്യമാക്കുക, തൊഴിലധിഷ്ഠിത പ്രവർത്തനങ്ങൾ, തുടർ പരിശീലനത്തിനുള്ള സഹായം ലഭ്യമാക്കുക എന്നിവയാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. ഇത്തരം കേന്ദ്രങ്ങൾക്കുള്ള ധനസഹായം നൽകുന്നതും നാഷണൽ ട്രസ്റ്റാണ്. ഭിന്നശേഷിക്കാരുടെ വിശ്രമ പരിചരണം ഉറപ്പാക്കുന്ന പദ്ധതിയാണ് സമർത്ഥ്. അനാഥർക്കോ ഉപേക്ഷിക്കപ്പെട്ടവർക്കോ പ്രതിസന്ധിയിലായ കുടുംബങ്ങൾക്കോ വേണ്ടിയുള്ള വിശ്രമ കേന്ദ്രം, അതിനൊപ്പം BPL, LIG കുടുംബങ്ങളിലെ വൈകല്യമുള്ള വ്യക്തികൾക്ക് ഒരു വിശ്രമ കേന്ദ്രം എന്നിവ ഈ പദ്ധതി ഉറപ്പുവരുത്തുന്നു. കുറഞ്ഞത് 2 പ്രത്യേക അധ്യാപകർ, ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് എന്നിവരുടെ സേവനം ഈ പദ്ധതി ഉറപ്പുവരുത്തുന്നുണ്ട്. ഇത്തരത്തിൽ വിവിധങ്ങളായ പദ്ധതികളിലൂടെ ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണത്തിനും അവരുടെ കുടുംബങ്ങൾക്ക് പിന്തുണ നൽകുന്നതിനും ഈ നിയമം സഹായകരമാകുന്നു. അവകാശവും അവസരവും പിന്തുണയും ഉറപ്പാക്കിക്കൊണ്ട് ഓരോ വ്യക്തിക്കും അന്തസ്സോടെ ജീവിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുക എന്നതാണ് നാഷണൽ ട്രസ്റ്റ് പോലുള്ള നിയമങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യം.
1: ഓട്ടിസം, സെറിബ്രൽ പാൾസി, ബുദ്ധിപരമായ വെല്ലുവിളി എന്നീ ഭിന്നശേഷി വിഭാഗങ്ങളുടെ ഭാവി സംരക്ഷണവും ക്ഷേമവും ഉറപ്പുവരുത്തുന്നതിനായി രൂപീകൃതമായ നാഷണൽ ട്രസ്റ്റ് ആക്ടിനെ കുറിച്ച് ഇതുവരെ സംസാരിച്ചത് അഡ്വക്കേറ്റ് രേഷ്മ HG.
2: നിയമരംഗം സമാപിക്കുന്നു.

നക്ഷത്രതാരാട്ടെന്ന ചിത്രത്തിന് വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയ വരികൾ മോഹൻ സിത്താരയുടെ ഈണം ചിത്രപാടിയ ഗാനമാണ് കേട്ടത്. ഇനി എം ജി ശ്രീകുമാർ സുജാതയും പാടിയ ഗാനം കേൾക്കാം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജയചന്ദ്രൻ. ചിത്രം കണ്ണിനും കണ്ണാടിക്കും.

0: ആകാശവാണി.
1: ബാലലോകം.
2: എല്ലാവർക്കും ബാലലോകത്തിലേക്ക് സ്വാഗതം. ഇന്ന് പരിപാടികളുമായി നമ്മളോടൊപ്പമുള്ളത് തിരുവനന്തപുരം കല്ലമ്പലം KTCT ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിലെ കൂട്ടുകാരാണ്. ആലിയ മൻസൂർ പാടുന്ന ലളിതഗാനം കേൾക്കാം ആദ്യം.

0: നമ്മുടെ സമൂഹം നേരിടുന്ന പ്രധാന വെല്ലുവിളിയാണ് ലഹരി. ഈ ലഹരി എങ്ങനെ നേരിടാമെന്നും എന്തായിരിക്കണം യഥാർത്ഥ ലഹരി എന്നും നമുക്ക് പറഞ്ഞു തരുന്നു നക്ഷത്ര ഏവി.
1: ഒന്ന് പരീക്ഷിച്ചു നോക്കാം എന്ന കൗതുകം പലരെയും കൊണ്ടുചെന്നെത്തിക്കുന്നത് ഇരുണ്ട കുഴിയിലേക്കാണ്. എന്തിനാണ് കുട്ടികൾ ലഹരിയിലേക്ക് പോകുന്നത്? ജീവിതത്തിൽ വലിയ ആളാക്കാനുള്ള എളുപ്പ വഴി എന്ന് തെറ്റിദ്ധരിച്ച്. പക്ഷെ സത്യം എന്താണ്? ലഹരി ഒരു നുണയനാണ്. ആദ്യം നമുക്ക് സന്തോഷം തരുന്നതായി തോന്നിക്കും, പിന്നീട് അത് നമ്മുടെ ആരോഗ്യം തിന്നും, പഠനം നശിപ്പിക്കും, കുടുംബത്തെ കരയിക്കും, ഭാവി ഇല്ലാതാക്കും. ലഹരിക്കടമയായ ഒരു വ്യക്തി അവന് മാത്രമല്ല, അവന്റെ അമ്മയ്ക്കും അച്ഛനും നാടിനും മുഴുവനും ഒരു ഭാരമായി തീരും. നമുക്ക് ചിന്തിച്ചു നോക്കാം യഥാർത്ഥ ലഹരി എന്താണ്. ഒരു നല്ല പുസ്തകം വായിച്ചു തീർക്കുമ്പോൾ കിട്ടുന്ന ലഹരി, ഫുട്ബോൾ മൈതാനത്ത് ഒരു ഗോൾ അടിക്കുമ്പോൾ കിട്ടുന്ന ലഹരി, അമ്മയുടെ മുഖത്ത് ഒരു ചിരി വിരിയിക്കുമ്പോൾ കിട്ടുന്ന ലഹരി, ഇതാണ് യഥാർത്ഥ ലഹരി. ഇത് നമ്മെ നശിപ്പിക്കില്ല, നമ്മെ വളർത്തും. അതുകൊണ്ട് പ്രിയ കൂട്ടുകാരെ, നമുക്കൊരു തീരുമാനമെടുക്കാം. നമ്മുടെ ശരീരം ഒരു ക്ഷേത്രമാണ്, അതിൽ വിഷം കലർത്തരുത്. നമ്മുടെ ജീവിതം ഒരു കലയാണ്, അതിനെ ലഹരി കൊണ്ട് വികൃതമാക്കരുത്. ആരെങ്കിലും നിങ്ങളെ ലഹരിയിലേക്ക് ക്ഷണിച്ചാൽ ധൈര്യമായി പറയുക, വേണ്ട, എനിക്ക് എന്റെ ജീവിതം തന്നെയാണ് ലഹരി. ലഹരി വസ്തുക്കൾ ഉപേക്ഷിക്കൂ, ജീവിതത്തെ സ്നേഹിക്കൂ, സ്വപ്നങ്ങളെ പിന്തുടരൂ.
0: ബാലലോകത്തിൽ ഇനി ശാസ്ത്രീയ സംഗീതമാണ് അവതരിപ്പിക്കുന്നത്, ഷഹാനായിസ്.

കരുണ നൽകായൂന കണമേയ മയ്യപ്പ മകരി സരിഗ സരി സാനി തപ്പ സരിഗപ്പ മകരി.

ആദിവങ്കടയേ ശനിടുപ്പ മകര സരിഗ സര സാനി ത സരിഗ പ മഗദ പ മഗരിഗ പദ സനി ദ പദരി സ പാദ സരിഗ പ മഗരിഗ സനി ദ പദ സരിഗരി സനി ദരി സനി

മാഗരെ സാണീത രൊക്കമേ സുടകുനേ പദനി പദപമഗരി സനിത രൊക്കമേ സുടകുനേ പദസനിത പമഗരി സനിത രൊക്കമേ സുടകുനേ ഗപദ മാഗരി ഗപദ സനിത പദപമഗരി സനി

ദ സരി ദരി സനി ദ പദ നി പദ പ മഗരി ഗ പദ സരി ഗ പ മഗരി സനി ദ പദ ദ ദ ദ പദ ഗ പദ ഗ ദ പ പ മഗരി ഗ പ പ പ ദരി സ ദരി സനി ദ പദ ഗ ദ പ മഗരി സരി ഗ പ പ പ പ മഗരി ഗ ദ ദ പ ദ ദ പ മഗരി ഗ പദ സനി ദ പദ സരി ഗരി സ ഗരി സനി ദ പദ ഗ ദ പ ഗ ദ പ മഗരി ഗ പ പ പ പ മഗരി ഗ ദ ദ ദ പ മഗരി ഗ ഗ ഗ ഗ രി സനി ദ പ രീ രി രീ രി സനി ദ പ സാ സ സാ നി ദ പ ദ സ ഗ രീ സാ നി ദ ഗ ജി സാ നി ദ ഗ രി സനി ദ രി സനി ദ പ സ നി ദ പ ദ രി സാ നി ദ പ രി സാ നി ദ പ രി സനി ദ പ സ നി ദ പ മ ഗ പ ദ സ രി ഗ രീ സാ നി ദ ഗ ജി സാ നി ദ ഗ രി സനി ദ ദ പ മ ഗ രി ഗ രി സനി

0: ഇനി മനോഹരമായൊരു സംഘഗാനം കേട്ടാലോ?
1: അമേ അയസ്, ഹിസാന നസ്രീൻ എയസ്, നവനീത് കൃഷ്ണ, സൻഹ ഫാത്തിമ, അഹാദിയ എസ്, ആരാധ്യ അനീഷ്, ആലിയ മൻസൂർ, നൂറ സൽമ എസ്, അഹമ്മദ് അബ്ദുള്ള, ഷഹാന എസ്, നക്ഷത്ര എ വി എന്നിവരാണ് പാടുന്നത്.

0: ഇതുവരെ പരിപാടികളുമായി നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് തിരുവനന്തപുരം കല്ലമ്പലം KTCT ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിലെ കൂട്ടുകാരാണ്. പരിപാടികൾ ഇഷ്ടമായില്ലേ? ഇന്ന് ബാലലോകത്തിൽ അവസാനമായി ഒരു കവിത കേട്ടാലോ? സച്ചിദാനന്ദന്റെ ആത്മഹത്യ ചെയ്ത കർഷകൻ വെള്ളത്തെക്കുറിച്ച് സംസാരിക്കുന്നു എന്ന കവിത ചൊല്ലുന്നു അതിഥി കൃഷ്ണ.
1: വെള്ളം സ്വർഗത്തിലെ മഞ്ഞായിരുന്നു, കാരണവന്മാരുടെ

ആ അമൃത് പിന്നെ അരുവികളായി, വെള്ളം ഞങ്ങളുടെ മാതൃഭാഷയായി.

ഞങ്ങളുടെ ഉച്ഛ്വാസത്തിന് വാത്സല്യത്തിൻ്റെ ഈർപ്പം പകർന്നു. ഞങ്ങളുടെ ശബ്ദം

0: തപാലലോകം സമാപിക്കുന്നു.
1: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വം മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

ശരഭശാസ്ത്രിക്ക് 2 വയസ്സിലാണ് കാഴ്ച നഷ്ടപ്പെട്ടത്. ആ കണ്ണുകളെ ബാധിച്ച അന്ധകാരം വെളിച്ചമാക്കിയത് സംഗീതമാണ്. കർണാടക സംഗീതത്തിൽ അന്നുവരെ ആരും പരീക്ഷിക്കാതിരുന്ന 8 സുഷിരമുള്ള മുളന്തണ്ട് ശരഭശാസ്ത്രിയിലൂടെ അത്ഭുത സംഗീതം പൊഴിക്കുന്ന പുല്ലാങ്കുഴലായി മാറി. ആ പാത പിന്തുടർന്നെത്തിയവരാണ് പിന്നീട് പുല്ലാങ്കുഴൽ വാദനത്തിന് കർണാടക സംഗീതത്തിൽ മേൽവിലാസമുണ്ടാക്കിയത്. പല്ലടം സഞ്ജീവറാവും മാലി എന്ന TR മഹാലിംഗവും ശരഭശാസ്ത്രിയുടെ പാത പിന്തുടർന്ന് പുല്ലാങ്കുഴൽ വാദനത്തിൽ അവരുടേതായ ശൈലിയിൽ ഓരോ കാലഘട്ടം സ്വന്തമാക്കി. മാലിയുടെ സഹോദരിപുത്രൻ ആ പാരമ്പര്യം ഏറ്റെടുത്തു. നടേശൻ രമണി അഥവാ N. രമണി 1934 ഒക്ടോബർ 15 തിരുവാരൂരിൽ ജനിച്ച രമണിക്ക് സംഗീതത്തിലെ ആദ്യ പാഠങ്ങൾ പകർന്നത് സംഗീതജ്ഞനായ പിതാമഹൻ അഴിയൂർ നാരായണസ്വാമി അയ്യരായിരുന്നു. 8 വയസ്സിൽ പൊതുവേദിയിൽ കച്ചേരി അവതരിപ്പിച്ച രമണിയുടെ സംഗീത ജീവിതത്തിൽ വഴിത്തിരിവായത് അമ്മാവൻ മാലിയുടെ ശിക്ഷണം. അമ്മ ശാരദാമ്പാളും മകന് പ്രോത്സാഹനം നൽകി. മാലിയോടൊപ്പമുള്ള ഓരോ വേദിയും ഓരോ പാഠമായിരുന്നു. മുൻവിധികളില്ലാതെ പ്രതിഭാസ്പർശം കൊണ്ട് ഓരോ കച്ചേരിയും വ്യത്യസ്തമാക്കിയ മാലിയുടെ പാത രമണിയെ ഏറെ സ്വാധീനിച്ചു. പന്നലാൽ ഘോഷിന്റെ ബാൻസുരി വാദനത്തിൽ ആകൃഷ്ടനായ രമണി ആ വാദ്യം കർണാടക സംഗീതത്തിൽ ഉപയോഗിച്ചു തുടങ്ങി. വായ്പാട്ടിൽ G.N. ബാലസുബ്രഹ്മണ്യം അവലംബിച്ച രീതികൾ പുല്ലാങ്കുഴലിൽ പരീക്ഷിച്ച രമണി അതിനെ ജനപ്രിയമാക്കി. ലയം, ശ്രുതി, താളം ഇതിന് മുൻതൂക്കം നൽകിയും ഗമകപ്രയോഗങ്ങൾ നിയന്ത്രിച്ചും പണ്ഡിത പാമര ഭേദമില്ലാതെ ശാസ്ത്രീയ സംഗീതത്തെ ആസ്വാദ്യകരമാക്കുകയാണ് അദ്ദേഹം ചെയ്തത്. തുറന്ന മനസ്സോടെ സംഗീതത്തെ സമീപിക്കണം എന്ന് പറഞ്ഞ രമണി ശിഷ്യർ പോലും തനിക്ക് പാഠങ്ങൾ നൽകുന്നു എന്ന് അഭിപ്രായപ്പെട്ടിരുന്നു. പുല്ലാങ്കുഴലിലൂടെ ഉതിർന്ന ആ മാസ്മര സംഗീതത്തിന് ദേശത്തും വിദേശത്തും എണ്ണമറ്റ ആരാധകരുണ്ടായി. പത്മശ്രീ ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ ലഭിച്ച N. രമണി 2015 ഒക്ടോബർ 9 അന്തരിച്ചു. പുത്രൻ ത്യാഗരാജൻ, പൌത്രൻ അതുൽ എന്നിങ്ങനെ 100-ലേറെ ശിഷ്യർ ആ പാരമ്പര്യം തുടരുന്നു. ശരഭശാസ്ത്രി മുളന്തണ്ടിലൂടെ പകർന്ന വിസ്മയ സംഗീതം കാലഘട്ടങ്ങളിലൂടെ തലമുറകളിലൂടെ നിലയ്ക്കാതെ ഒഴുകുക.

ഈ പരിപാടിയിൽ എൻ രമണിയുടെ പുല്ലാങ്കുഴൽ വാദനം. കന്നഡ ഗൗളരാഗത്തിലുള്ള ത്യാഗരാജകൃതിയാണ് ആദ്യം. ഒരജു പുജു എന്ന് തുടങ്ങുന്നു ആദിതാളം.

0: സ്പൈസ് സ്പോൺസേഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: അറിയിപ്പ്: നാളെ രാവിലെ 11:00 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മുതൽ ഹരിത സമ്പദ് വ്യവസ്ഥ വരെ സാങ്കേതികവിദ്യയുടെ ഹരിത വഴികൾ, ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സീനിയർ മാനേജ്മെന്റ് എക്സ്പേർട്ട് ഡോക്ടർ മീര അസ്മി മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയുന്നു: 9495969631, അല്ലെങ്കിൽ 9495565321. ഒരു നമ്പർ കൂടി പറയാം: 9495569631. അറിയിപ്പ് കഴിഞ്ഞു.

0: സമയം 12 മണി. ആകാശവാണി
1: ഏകതാര. ലളിതഗാന പരിപാടി. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഏകതാരയിൽ ജി ശ്രീറാം പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. നീലാനദിയുടെ നിർമ്മല തീരം, നിരുപമ ഭാവാർദ്ര തീരം. ഗാനമെഴുതിയത് പി കെ ഗോപി, സംഗീതം നൽകിയത് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്.

അടുത്ത ഗാനം മഹാദേവൻ തമ്പി എഴുതി, എം ജി രാധാകൃഷ്ണൻ സംഗീതം നൽകിയത്. സുമശരനുണരും യമുനാപുളിനം സുരത സുധാരസ വിജനം.

ഖനരാഗസ്വരഗതിയായി ജതിഭാവലയ സുധയായി. ഗാനമെഴുതിയത് കളർകോടി ചന്ദ്രൻ, സംഗീതം നൽകിയത് സഞ്ജീവ് കുമാർ.

അടുത്തതായി രവീന്ദ്രൻ ചെന്നിലോട് ഗാനമെഴുതി എം ജി രാധാകൃഷ്ണന്റെ സംഗീതത്തിൽ ഒരു ഗാനം കേൾക്കാം. മാരി വില്ലുളി പോലെ നീ അഴുകുണർന്നിറങ്ങിയോ.

ഓണമെടുത്തപ്പോൾ കോടിയുടുത്താടിപ്പാടുന്നു കോരനും കൊച്ചുപെണ്ണും. ഗാനമെഴുതിയത് പി. ഗംഗാധരൻ, സംഗീതം നൽകിയത് ജി. ശ്രീറാം.

അവസാനമായി മുട്ടറ ബി എൻ രവീന്ദ്രൻ ഗാനമെഴുതി, ഐരൂർ സദാശിവൻ സംഗീതം നൽകിയ ഒരു ഗാനം കേൾക്കാം, ആടിക്കാർമുകിൽ മാലയൊഴിഞ്ഞു.

0: പി കെ ഗോപി, മഹാദേവൻ തമ്പി, കളർകോട് ചന്ദ്രൻ, രവീന്ദ്രൻ ചെന്നിലോൾ, പി ഗംഗാധരൻ, മുട്ടറ ബി എൻ രവീന്ദ്രൻ എന്നിവർ ഗാനങ്ങളെഴുതി. പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്, എം ജി രാധാകൃഷ്ണൻ, സഞ്ജീവ് കുമാർ, ഐരൂർ സദാശിവൻ എന്നിവർ സംഗീതം നൽകി. ജി ശ്രീറാം പാടിയ ലളിതഗാനങ്ങളാണ് ഏകതാരയിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഏകതാര ലളിതഗാന പരിപാടി സമാപിച്ചു.
1: സമയം 12 മണി കഴിഞ്ഞ് 29:55. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ സ്ഥിരം സമിതികൾ പുനഃസംഘടിപ്പിച്ചു. വിദേശകാര്യ വകുപ്പുമായി ബന്ധപ്പെട്ട സമിതിയുടെ അധ്യക്ഷനായി ശശി തരൂർ തുടരും. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഷീ സ്കൂട്ടർ വിതരണോദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നാളെ നിർവഹിക്കും. തിരുവനന്തപുരം നഗരസഭാ കൌൺസിലറായി ആർ ശ്രീലേഖ തുടരുമെന്ന് മേയർ വി വി രാജേഷ്. വരൾച്ചയുടെ പിടിയിലമർന്ന് വയനാട്ടിലെ നെൽപ്പാടങ്ങൾ, ജലദൌർലഭ്യം രൂക്ഷമായതോടെ വലഞ്ഞ് മറ്റു കർഷകരും. മൃഗങ്ങളുടെ ക്ഷേമം മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ചുള്ള അവബോധമുയർത്തിക്കാട്ടി ഇന്ന് ലോക മൃഗദിനം. ഏഷ്യൻ ഗെയിംസിൽ 4-ാമത് സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത ഇന്ത്യ. ഇന്ന് നടക്കുന്ന സമാപന ചടങ്ങിൽ ഷൂട്ടിംഗ് താരം നീരു ദണ്ഡ ഇന്ത്യൻ പതാകയേന്തും. പാർലമെന്റിന്റെ സ്ഥിരം സമിതികൾ പുനഃസംഘടിപ്പിച്ചു. രാജ്യസഭാ അധ്യക്ഷൻ സി പി രാധാകൃഷ്ണനും ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും ചേർന്നാണ് ശനിയാഴ്ച സമിതികൾ പുനഃസംഘടിപ്പിച്ചത്. ധനകാര്യ സമിതിയുടെ അധ്യക്ഷനായി ബി ജെ പി എം പി ഭർത്തൃഗരി മഹാദേവനെ നിയമിച്ചു. വിദേശകാര്യ വകുപ്പുമായി ബന്ധപ്പെട്ട സമിതിയിൽ കോൺഗ്രസ് നേതാവ് ശശി തരൂർ അധ്യക്ഷനായി തുടരും. ബി ജെ പിയുടെ രാധാമോഹൻ സിംഗ് ആയിരിക്കും പ്രതിരോധ സമിതിയുടെ ചുമതല. ഷീ സ്കൂട്ടർ വിതരണോദ്ഘാടനം മുഖ്യമന്ത്രി വി ടി സതീശൻ നാളെ നിർവഹിക്കും. നാളെ രാവിലെ 10 തിരുവനന്തപുരത്തെ വെള്ളയമ്പലം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ വിതരണോദ്ഘാടനത്തിൽ മന്ത്രി വി ഇ അബ്ദുൽ ഗഫൂർ അധ്യക്ഷനാകും. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി മത്സ്യത്തൊഴിലാളി വനിതാ സംരംഭകരുടെ സംഗമവും ഇതോടൊപ്പം നടക്കും. സംസ്ഥാനത്ത് പൊതുവിടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വൈൻഡിംഗ് മെഷീനുകൾ സ്ഥാപിക്കുന്നു. പദ്ധതിയുടെ ഉദ്ഘാടനം കെ എസ് ആർ ടി സി ബസ് ടെർമിനലിൽ മന്ത്രി ബിന്ദു കൃഷ്ണ ചൊവ്വാഴ്ച വൈകുന്നേരം നിർവഹിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
3: സ്ത്രീകളുടെ യാത്രകൾ സുഗമമാക്കുന്നതിനായി വനിതാ ശിശുവികസന വകുപ്പിന്റെ നേതൃത്വത്തിലാണ് സംസ്ഥാനത്തെ പൊതുവിടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളും ഇൻസിനറേറ്ററുകളും സ്ഥാപിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് വിമൻ ഓൺ ദ മൂവ് ആൻഡ് മെൻസ്ട്രൽ നീഡ്സ് പദ്ധതി നടപ്പാക്കുന്നത്. സംസ്ഥാനത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, കെ എസ് ആർ ടി സി ടെർമിനലുകൾ, ഡിപ്പോകൾ, മറ്റു പൊതുസ്ഥലങ്ങൾ എന്നിവിടങ്ങളിലാകും സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീൻ സ്ഥാപിക്കുക. ഉപയോഗത്തിന് ശേഷം അവ പരിസ്ഥിതി സൌഹൃദമായി സംസ്കരിക്കുന്നതിനുമുള്ള സൌകര്യം ഒരുക്കുകയുമാണ് പദ്ധതിയുടെ ലക്ഷ്യം.
2: കണ്ണൂർ ജവഹർലാൽ നെഹ്റു പബ്ലിക് ലൈബ്രറി ആൻഡ് റിസർച്ച് സെന്ററിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ലിറ്റററി ഫെസ്റ്റ് ഇന്ന് സമാപിക്കും. വൈകിട്ട് മന്ത്രി പി സി വിഷ്ണുനാഥ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. രാവിലെ മുതൽ നടക്കുന്ന വിവിധ സെഷനുകളിൽ പ്രമുഖർ പങ്കെടുക്കും. തിരുവനന്തപുരം നഗരസഭാ കൌൺസിലറായി ആർ ശ്രീലേഖ തുടരുമെന്ന് മേയർ വി വി രാജേഷ്. നഗരസഭാ ഭരണത്തിൽ പ്രതിസന്ധിയില്ലെന്നും മേയർ തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ

0: പറഞ്ഞു. കൌൺസിലർമാർ അവരുടെ പ്രശ്നങ്ങൾ കത്തിലൂടെ മേയറെ അറിയിക്കാറുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. വരൾച്ചയുടെ പിടിയിലമർന്ന വയനാട്ടിലെ നെൽപ്പാടങ്ങൾ വെള്ളം ലഭിക്കാത്തതിനാൽ പുൽപ്പള്ളി ചേകാടി മുതൽ കൊളവള്ളി വരെയുള്ള നെൽപ്പാടങ്ങൾ വരണ്ടുണങ്ങിയ കാഴ്ചയാണ്. നെൽകൃഷിക്ക് പുറമെ മറ്റു കൃഷികളും കരിഞ്ഞുണങ്ങുന്നു. ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ് തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: ദിവസം തോറും വയനാട്ടിൽ വരൾച്ച രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതോടെ കബനിക്കരയിലെ നെൽപ്പാടങ്ങളും വരണ്ടുണങ്ങിയ അവസ്ഥയാണ്. ശക്തമായ മഴ ലഭിച്ചിട്ട് ഒരു മാസത്തിലേറെയായി. പുൽപ്പള്ളി ചേകാടി മുതൽ കൊളവള്ളി വരെയുള്ള പാടത്താണ് ആവശ്യത്തിന് വെള്ളമില്ലാത്തതിനാൽ നെൽച്ചെടികൾ കരിഞ്ഞുണങ്ങി നശിക്കുന്നത്. കൊളവള്ളി ജലസേചന പദ്ധതിയിൽ നിന്നും ഗൃഹന്നൂർ ഭാഗത്തേക്കൊന്നും വെള്ളവും എത്തുന്നില്ല. ചേകാടിയിലെ പദ്ധതിയിൽ നിന്നും വിലങ്ങാടി വീരാടി മറ്റുള്ള ഭാഗങ്ങളിലേക്ക് വെള്ളം എത്തുന്നില്ലെന്നും കർഷകർ പരാതിപ്പെടുന്നു. കന്നാരംപുഴയിൽ നിന്നും വെള്ളമെടുത്ത് കൃഷിയിറക്കിയ ശശിമല പാടത്തെ കർഷകരും ജലസേചനം ലഭിക്കാതായതോടെ പ്രതിസന്ധിയിലാണ്.
0: സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. 50th വയലാർ അവാർഡ് ആർ രാജശ്രീക്ക്. ആത്രേയം എന്ന നോവലിനാണ് പുരസ്കാരം. ഈ മാസം 27 മുഖ്യമന്ത്രി വി ഡി സതീശൻ പുരസ്കാരം സമ്മാനിക്കും. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് വിവിധ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സംഘടിപ്പിച്ച പ്രത്യേക ഗ്രാമസഭകളുടെ ഭാഗമായി രാജ്യത്തെ 1850 ഗ്രാമപഞ്ചായത്തുകളിലും ഗ്രാമങ്ങളിലും ജൽ അർപ്പൺ ചടങ്ങുകൾ നടന്നു. ഗ്രാമീണ കുടിവെള്ള വിതരണ സംവിധാനങ്ങളുടെ നടത്തിപ്പ് ജനങ്ങൾക്ക് കൈമാറുന്നതിലൂടെ ജനപങ്കാളിത്തം ശക്തിപ്പെടുത്തുകയാണ് ജൽ ജീവൻ മിഷൻ 2.0 ഭാഗമായി നടപ്പാക്കുന്ന ഈ സുപ്രധാന പരിഷ്കാരത്തിന്റെ ലക്ഷ്യം. പൂർത്തിയായ ഗ്രാമീണ കുടിവെള്ള പദ്ധതികൾ ഗ്രാമപഞ്ചായത്തുകൾക്കും വില്ലേജ് വാട്ടർ ആൻഡ് സാനിറ്റേഷൻ കമ്മിറ്റികൾക്കും ഔപചാരികമായി കൈമാറി. പഞ്ചായത്തുകൾക്കും ഗ്രാമങ്ങൾക്കുമായി 346 ഹർക്കർ ജെൽ സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: 4th അന്താരാഷ്ട്ര ലൈഫ് സയൻസ് കോൺക്ലേവും എക്സ്പോയും ബയോ കണക്ട് 4.0 എന്ന പേരിൽ ഈ മാസം 8-9 തീയതികളിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കും. കേരള ലൈഫ് സയൻസസ് ഇൻഡസ്ട്രീസ് പാർക്ക് പ്രൈവറ്റ് ലിമിറ്റഡിന് കീഴിലുള്ള ബയോ 360 ലൈഫ് സയൻസ് പാർക്കാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. 8th രാവിലെ 10 മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി മുഖ്യപ്രഭാഷകനാകും. മന്ത്രിമാരായ കെ മുരളീധരൻ, ടി സിദ്ദിഖ് എന്നിവർ പങ്കെടുക്കും. വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമായി തുടരുന്നതിനിടെ കാസർഗോഡ് മുള്ളേരിയ ബാറ്ററി ഊർജ്ജ സംഭരണ സംവിധാനം കമ്മീഷനിങ്ങിന്റെ അവസാനഘട്ടത്തിൽ. ഈ പദ്ധതിയിലൂടെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടക്കാനാണ് ലക്ഷ്യമിടുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി ജഗൻ നിവാസൻ.
3: 15 MW വൈദ്യുതി ശേഷിയും 60 MW അവർ സംഭരണ ശേഷിയുമുള്ള പദ്ധതിയുടെ പ്രധാന നിർമ്മാണ പ്രവർത്തനങ്ങളാണ് പൂർത്തിയായത്. മുള്ളേരിയ KSEB സബ്സ്റ്റേഷനോട് ചേർന്നുള്ള സ്ഥലത്താണ് പദ്ധതി പൂർത്തിയായത്. പകൽ സമയത്ത് ഗ്രിഡിൽ ലഭിക്കുന്ന അധിക വൈദ്യുതി ബാറ്ററിയിൽ സംഭരിച്ച് വൈദ്യുതി ആവശ്യകത ഉയരുന്ന പീക്ക് സമയത്ത് തിരികെ ഗ്രിഡിലേക്ക് നൽകുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. പൂർണ്ണശേഷിയിൽ പ്രവർത്തിക്കുമ്പോൾ 15 MW വൈദ്യുതി ഏകദേശം 4 മണിക്കൂർ വരെ ഗ്രിഡിലേക്ക് നൽകാൻ കഴിയുമെന്ന സംവിധാനവുമാണിത്.
0: ഇന്ന് ലോക മൃഗദിനം. ലോകമെമ്പാടുമുള്ള മൃഗങ്ങളുടെ ക്ഷേമം മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനായാണ് എല്ലാ വർഷവും 4th ലോക മൃഗദിനമായി ആചരിക്കുന്നത്. പ്രകൃതിയിൽ മൃഗങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും ദിനാചരണം പ്രാധാന്യം നൽകുന്നു. 20th ഏഷ്യൻ ഗെയിംസിന് ഇന്ന് സമാപനം. ഇന്ത്യൻ സമയം ഉച്ചതിരിഞ്ഞ് 2:30 സമാപന ചടങ്ങുകൾ നടക്കുക. ചടങ്ങിൽ അടുത്ത ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന ഖത്തറിന് പതാക കൈമാറും. സമാപന സമ്മേളനത്തിൽ രാജ്യങ്ങളുടെ പതാകകൾക്ക് പിന്നിലായി കായിക താരങ്ങളുടെ മാർച്ച് പാസ്റ്റ് നടക്കും. ഷൂട്ടിംഗിൽ 3 മെഡലുകൾ നേടിയ നീരു ദണ്ഡയാണ് ഇന്ത്യൻ പതാക ഏന്തുക. 21 സ്വർണവും 27 വെള്ളിയും 37 വെങ്കലവും ഉൾപ്പെടെ 85 മെഡലുകളോടെ പോയിന്റ് പട്ടികയിൽ 4th സ്ഥാനത്താണ് ഇന്ത്യ. വ്യോമസേനയുടെ ദക്ഷിണ വ്യോമ കമാൻഡ് സംഘടിപ്പിച്ച സെഖോൺ ഇന്ത്യൻ എയർഫോഴ്സ് മാരത്തൺ 2026 തിരുവനന്തപുരം ലുലു മാളിൽ നടന്നു. വ്യോമസേനയിലെ ഏക പരമവീര ചക്ര ജേതാവായ ഫ്ളയിംഗ് ഓഫീസർ നിർമ്മൽ ജിത് സിംഗ് സെഖോണിന്റെ വീരത്യാഗം അനുസ്മരിച്ചുകൊണ്ട് ദേശസ്നേഹം, അച്ചടക്കം, ശാരീരിക ക്ഷമത, ആരോഗ്യകരമായ ജീവിതശൈലി എന്നിവ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു പരിപാടിയുടെ ലക്ഷ്യം. വയോജനക്ഷേമത്തിനായി സർക്കാർ പുതുതായി വകുപ്പ് രൂപീകരിച്ചതിന് പിന്നാലെ വയോജന പഠന ഗവേഷണ കേന്ദ്രവുമായി കേരള സർവകലാശാല. വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്മലിന്റെ അധ്യക്ഷതയിൽ ശനിയാഴ്ച ചേർന്ന സിൻഡിക്കേറ്റ് യോഗത്തിലാണ് വയോജന പഠന വകുപ്പ് രൂപവത്കരിക്കാനുള്ള തീരുമാനം. വയോജനങ്ങൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങളും പരിഹാരത്തിനുള്ള നിർദ്ദേശങ്ങളും സംബന്ധിച്ച ഗവേഷണങ്ങളും ഈ പഠന വകുപ്പ് ഏറ്റെടുക്കും. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. പവന് 1,09,400 രൂപയും ഗ്രാമിന് 13,675 രൂപയുമാണ് ഇന്നത്തെ വില. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് റിയാദിലേക്കും ബഹ്റൈനിലേക്കും ഈ മാസം 27 മുതൽ പുതിയ വിമാന സർവീസുകൾ ആരംഭിക്കും. ചൊവ്വ, ശനി, വ്യാഴം ദിവസങ്ങളിൽ റിയാദിലേക്കും വ്യാഴം ശനി ദിവസങ്ങളിൽ ബഹ്റൈനിലേക്കുമാണ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ പുതിയ സർവീസ് തുടങ്ങുക. ഫ്ളൈ ദുബായ് വിമാനത്തിൽ സഹപൈലറ്റിന്റെ ആക്രമണത്തെ ചെറുത്തു തോൽപ്പിച്ച് 180 യാത്രക്കാരുടെ ജീവൻ രക്ഷിച്ച സ്മിത്ത് മച്ചാറിനെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഫോണിൽ വിളിച്ച് അഭിനന്ദിച്ചു. ഇസ്രായേലിന്റെ അടുത്ത സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം സ്വാതന്ത്ര്യദിന ദീപം തെളിയിക്കൽ ചടങ്ങിലേക്ക് ക്യാപ്റ്റൻ സ്മിത്തിനെയും അദ്ദേഹം ക്ഷണിച്ചു. സംസ്ഥാനത്ത് എയിംസ് സ്ഥാപിക്കുന്നതിനുള്ള തുടർ നടപടികളിൽ കോഴിക്കോടും പരിഗണനയിലുണ്ടെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. എം കെ രാഘവൻ MP, MLA മാരായ കെ പ്രവീൺകുമാർ, കെ ജയന്ത്, വി ടി സൂരജ് എന്നിവരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രിയാണ് ഇക്കാര്യം അറിയിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ സ്ഥിരം സമിതികൾ പുനഃസംഘടിപ്പിച്ചു. വിദേശകാര്യ വകുപ്പുമായി ബന്ധപ്പെട്ട സമിതിയുടെ അധ്യക്ഷനായി ശശി തരൂർ തുടരും. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഷീ സ്കൂട്ടർ വിതരണോദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നാളെ നിർവഹിക്കും. തിരുവനന്തപുരം നഗരസഭാ കൌൺസിലറായി ആർ ശ്രീലേഖ തുടരുമെന്ന് മേയർ വി രാജേഷ്. വരൾച്ചയുടെ പിടിയിലമർന്ന വയനാട്ടിലെ നെൽപ്പാടങ്ങൾ, ജലദൌർലഭ്യം രൂക്ഷമായതോടെ വലഞ്ഞ് മറ്റു കർഷകരും. മൃഗങ്ങളുടെ ക്ഷേമം മെച്ചപ്പെടുന്നതിനെക്കുറിച്ചുള്ള അവബോധമുയർത്തിക്കാട്ടി ഇന്ന് ലോക മൃഗദിനം. ഏഷ്യൻ ഗെയിംസിൽ 4-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത ഇന്ത്യ. ഇന്ന് നടക്കുന്ന സമാപന ചടങ്ങിൽ ഷൂട്ടിംഗ് താരം നീരു ദണ്ഡ ഇന്ത്യൻ പതാക ഏന്തും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
4: അമിതഭയം, ഉത്കണ്ഠ എന്നിവ മാനസികാരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നു? ഇവയ്ക്കുള്ള ഹോമിയോ ചികിത്സാ മാർഗങ്ങൾ എന്തെല്ലാം? ഡോക്ടർ BV ബിനയ സംസാരിക്കുന്നു.
5: സമ്മർദ്ദത്തിനോ അപകടത്തിനോ ഉള്ള മനുഷ്യന്റെ സ്വാഭാവിക പ്രതികരണമാണ് ഉത്കണ്ഠ. ഇത് നേരിയതോ കഠിനമോ ആകാം. ജോലി അഭിമുഖത്തിന് മുൻപോ പരീക്ഷയ്ക്കിടെയോ അല്ലെങ്കിൽ മെഡിക്കൽ ഫലങ്ങൾക്കായി കാത്തിരിക്കുമ്പോഴോ എല്ലാവർക്കും ഇടയ്ക്കിടെ ഉത്കണ്ഠ അനുഭവപ്പെടുന്നു. എന്നിരുന്നാലും ഉത്കണ്ഠ സ്ഥിരവും അമിതവുമായി തീരുകയും ദൈനംദിന ജീവിതത്തിൽ ഇടപെടുകയും ചെയ്യുമ്പോൾ അത് ഒരു ഉത്കണ്ഠ രോഗത്തിന്റെ ലക്ഷണമാകാം. ഇന്ത്യയിലും ലോകമെമ്പാടും ഏറ്റവും സാധാരണമായ മാനസികാരോഗ്യ പ്രശ്നങ്ങളിലൊന്നാണ് ഉത്കണ്ഠ. ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് 38 ദശലക്ഷത്തിലധികം ഇന്ത്യക്കാർ ഉത്കണ്ഠ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നു. ഉത്കണ്ഠ ഒന്നിലധികം വഴികളിൽ നമ്മുടെ ശരീരത്തിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്. ചില ആളുകൾക്ക് അതിവേഗം സ്പന്ദിക്കുന്ന ഹൃദയമായോ വയറിൽ വിചിത്രമായ ഒരു അസ്വസ്ഥത ആയോ ഇത് അനുഭവപ്പെടാം. മറ്റുള്ളവർക്ക് ഓക്കാനം, കടുത്ത ഉത്കണ്ഠ എന്നിവ അനുഭവപ്പെടുന്നു. ജോലിസ്ഥലത്തെ ഏതെങ്കിലും തർക്കമോ മോശം വാർത്തയോ സമ്മർദ്ദത്തിന് കാരണമാകുന്ന സ്ട്രെസ് ഹോർമോണുകൾ വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്നു. ഇതിനാൽ നിങ്ങളുടെ ഹൃദയം വേഗത്തിൽ മിടിക്കുകയും രക്തസമ്മർദ്ദം അതിവേഗം ഉയരുകയും ചെയ്യുന്നു. നിങ്ങൾ സമ്മർദ്ദത്തിൽ ആയിരിക്കുമ്പോൾ നിങ്ങളുടെ ശരീരം കൂടുതൽ കോർട്ടിസോൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഇക്കാരണത്താൽ നിങ്ങളുടെ ഹൃദയമിടിപ്പ് വർദ്ധിക്കുന്നു. നിങ്ങൾ കൂടുതൽ ശ്വസിക്കുകയും കിതയ്ക്കുകയും ചെയ്യുന്നു. അതിനോടൊപ്പം നിങ്ങളുടെ ഓക്സിജന്റെ ഉപഭോഗവും വർദ്ധിക്കുന്നു. അതുപോലെ ആധുനിക ജീവിതശൈലിയിൽ ഭൂരിഭാഗം ആളുകളും നേരിടുന്ന പ്രധാന വെല്ലുവിളികളിൽ ഒന്നാണ് മാനസിക സമ്മർദ്ദം. വ്യക്തിപരമായ പ്രശ്നങ്ങൾ, തൊഴിൽ സമ്മർദ്ദം, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എന്നിവയെല്ലാം സ്ട്രെസ്സിന് കാരണമാകാം. ഇതിന് ഫലപ്രദവും പാർശ്വഫലങ്ങൾ ഇല്ലാത്തതുമായ ഒരു പ്രതിവിധിയായി ഹോമിയോപ്പതി ചികിത്സാരീതി സ്വീകരിക്കാം. ഇന്ന് നമ്മുടെ ജീവിതം വളരെ വ്യത്യസ്തമാണ്. മാനസിക സമ്മർദ്ദം നേരിടേണ്ടി വരുന്ന പല സാഹചര്യങ്ങളും ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ വരാറുണ്ട്. നീണ്ടു നിൽക്കുന്ന സമ്മർദ്ദം മൂലം ആസ്മ, മലവിസർജന പ്രശ്നങ്ങൾ, ഉറക്കമില്ലായ്മ തുടങ്ങിയ അവസ്ഥകൾ ഉണ്ടാകാം. സമ്മർദ്ദം എപ്പോൾ വേണമെങ്കിലും വരാം. പക്ഷേ അതിന്റെ ഫലങ്ങൾ തീവ്രമാകുന്നതിൽ നിന്ന് എങ്ങനെ തടയിടാം എന്നതാണ് പ്രധാനം. ഇതിന് നിങ്ങളെ സഹായിക്കുന്ന കാര്യത്തിൽ ഹോമിയോപ്പതിയെ ആശ്രയിക്കാം. സമ്മർദ്ദം നിയന്ത്രിക്കുന്ന കാര്യത്തിൽ ഫലപ്രദമായ ബദലായി ഹോമിയോപ്പതി ഇപ്പോൾ പലരും ഉപയോഗിക്കുന്നു. ഹോമിയോപ്പതി സിമിലിയ സിമിലിവസ് ക്യുരണ്ടർ അഥവാ സമം സമേന ശാന്തി എന്ന തത്വത്തെ അടിസ്ഥാനമാക്കി ഉള്ളതാണ്. വലിയ അളവിൽ എടുക്കുകയാണെങ്കിൽ രോഗലക്ഷണങ്ങൾക്ക് കാരണമാകുന്ന ഒരു വസ്തു അതേ രോഗലക്ഷണങ്ങളെ ഫലപ്രദമായി ചികിത്സിക്കാൻ കുറഞ്ഞ ഡോസുകളിൽ ഉപയോഗിക്കാം. ഉദാഹരണത്തിന്, അമിതമായി കാപ്പി കുടിക്കുന്നത് ഉറക്കമില്ലായ്മയ്ക്കും അസ്വസ്ഥതയ്ക്കും കാരണമാകും. അതിനാൽ ഈ തത്വം

ത്വമനുസരിച്ച് ഇത് ഒരു ഹോമിയോ മരുന്നായി മാറുമ്പോൾ ഉറക്കമില്ലായ്മയും അസ്വസ്ഥതയും അനുഭവിക്കുന്ന ആളുകളെ ചികിത്സിക്കാൻ ഉപയോഗിക്കാം. ഉത്കണ്ഠ ഒരുപോലെയല്ല, ഇതിന് നിരവധി പ്രത്യേക തരങ്ങളുണ്ട്. അവയിൽ ഒന്നാണ് ജനറലൈസ്ഡ് ആൻസൈറ്റി ഡിസോർഡർ. ദൈനംദിന സംഭവങ്ങളെയും പ്രവർത്തനങ്ങളെയും കുറിച്ചുള്ള അമിതമായ ഉത്കണ്ഠ. പലപ്പോഴും ഒരു പ്രത്യേക കാരണവുമില്ലാതെ ഇത് ഉണ്ടാകുന്നു. GAD ഉള്ള ആളുകൾക്ക് അവരുടെ ഉത്കണ്ഠ നിയന്ത്രിക്കാൻ പ്രയാസമാണ്. മറ്റൊരു തരമാണ് പാനിക് ഡിസോർഡർ അല്ലെങ്കിൽ പാനിക് അറ്റാക്കുകൾ. തീവ്രമായ ഭയത്തിന്റെയോ അസ്വസ്ഥതയുടെയോ പെട്ടെന്നുള്ള എപ്പിസോഡുകൾ, നെഞ്ചുവേദന, വേഗത്തിലുള്ള ഹൃദയമിടിപ്പ്, തലകറക്കം അല്ലെങ്കിൽ ശ്വാസമുട്ടൽ തുടങ്ങിയ ശാരീരിക ലക്ഷണങ്ങളോടൊപ്പമാണ് ഈ അറ്റാക്ക് ഉണ്ടാകുന്നത്. അതുപോലെ സാമൂഹിക ഉത്കണ്ഠാ രോഗം സാമൂഹിക സാഹചര്യങ്ങളിൽ വിലയിരുത്തപ്പെടുമെന്നോ അപമാനിക്കപ്പെടുമെന്നോ ഉള്ള ഭയം, ഇത് വ്യക്തിബന്ധങ്ങളെയും കരിയർ വളർച്ചയെയും അക്കാഡമിക് പ്രകടനത്തെയും ബാധിച്ചേക്കാം. അതുപോലെ പ്രത്യേക ഭയങ്ങൾ, പ്രത്യേക വസ്തുക്കളോടോ സാഹചര്യങ്ങളോടോ ഉള്ള തീവ്രമായ ഭയം, ഉദാഹരണത്തിന് ഉയരത്തിൽ പോകാനുള്ള ഭയം, സൂചി കാണുമ്പോഴുള്ള ഭയം, മൃഗങ്ങൾ, പ്രാണികൾ മുതലായവയോടുള്ള ഭയം എന്നിവ. ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ മറ്റൊരു തരമാണ്. ആവർത്തിച്ച് കൈ കഴുകുകയോ കാര്യങ്ങൾ പലതവണ പരിശോധിക്കുകയോ ചെയ്യുന്നതുപോലുള്ള അനാവശ്യ ചിന്തകളും ആവർത്തിച്ചുള്ള പെരുമാറ്റങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ, ഗുരുതരമായ അപകടം, ആക്രമണം അല്ലെങ്കിൽ പ്രകൃതി ദുരന്തം പോലുള്ള ഒരു ആഘാതകരമായ സംഭവം മൂലമാണ് ഇത് സംഭവിക്കുന്നത്. ഓർമ്മകൾ, പേടി സ്വപ്നങ്ങൾ, വൈകാരിക മരവിപ്പ് എന്നിവയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. രണ്ടുപേർ ഒരേ തരത്തിലുള്ള സമ്മർദ്ദത്തിന് വിധേയരാകുമ്പോഴും അവരുടെ പ്രതികരണം വ്യത്യാസപ്പെടുന്നു. ഹോമിയോപ്പതിയുടെ അത്ഭുതം പ്രവർത്തിക്കുന്നത് ഇവിടെയാണ്. ഹോമിയോപ്പതിയിൽ നമ്മൾ രോഗത്തെ ചികിത്സിക്കുന്നില്ല, പകരം രോഗം ബാധിച്ച വ്യക്തിയെയാണ് ചികിത്സിക്കുന്നത്. ആ വ്യക്തിയുടെ രോഗലക്ഷണങ്ങളെയാണ് ചികിത്സിച്ച് ഭേദമാക്കുന്നത്. എല്ലാവരും സമ്മർദ്ദത്തോട് വ്യത്യസ്തമായി പ്രതികരിക്കുമ്പോൾ ഒരു ഹോമിയോ ഡോക്ടർ ഓരോ വ്യക്തിക്കും അവരുടെ സമ്മർദ്ദം അല്ലെങ്കിൽ ഉത്കണ്ഠ ശമിപ്പിക്കുന്നതിനായി ഒരു ഹോമിയോ മരുന്ന് വാഗ്ദാനം ചെയ്യുന്നു. സ്റ്റേജിൽ കയറുവാനുള്ള ഭയം, അസൈൻമെന്റ് സബ്മിഷൻ, പരീക്ഷകൾ, ജോലി, പ്രിയപ്പെട്ടവർക്ക് ഉണ്ടാകുന്ന അസുഖം, സങ്കടം എന്നിവയും ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ഉറക്കമില്ലായ്മ, വയറുവേദന, തൊണ്ടയിലെ വീക്കം, അസ്വസ്ഥത, വയറിളക്കം അല്ലെങ്കിൽ വിഷാദം, അതുമല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് സമ്മർദ്ദത്തിന്റെ ലക്ഷണങ്ങൾ എന്നിവ ഹോമിയോപ്പതി ചികിത്സയുടെ സഹായത്തോടെ ശരീരത്തിന് ശാന്തമാക്കാൻ കഴിയും. ഹോമിയോപ്പതി മരുന്നുകളുടെ മറ്റൊരു അത്ഭുതകരമായ ഗുണം പാർശ്വഫലങ്ങൾ ഉണ്ടാകുന്നില്ല എന്നതാണ്. വ്യക്തിഗത സവിശേഷതകൾക്കും വ്യക്തി എങ്ങനെ സമ്മർദ്ദത്തോട് പ്രതികരിക്കുകയും സമ്മർദ്ദ സാഹചര്യം അനുഭവിക്കുകയും ചെയ്യുന്നു എന്നതിനനുസരിച്ചാണ് ഹോമിയോ മരുന്നുകൾ തിരഞ്ഞെടുക്കുന്നത്. നിർദ്ദിഷ്ട രോഗങ്ങൾക്ക് പ്രത്യേക പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നതിന് പകരം ഹോമിയോപ്പതി ഡോക്ടർമാർ ഓരോ വ്യക്തിയുടെയും സവിശേഷ ലക്ഷണങ്ങളെ അടിസ്ഥാനമാക്കി പരിഹാരങ്ങൾ തിരഞ്ഞെടുക്കുന്നു. ഒരു രോഗിയുടെ രോഗലക്ഷണങ്ങൾ മുൻകാല ചരിത്രം, കുടുംബ ചരിത്രം, മെഡിക്കൽ ചരിത്രം, വൈകാരിക ചരിത്രം എന്നിവ പൂർണ്ണമായി മനസ്സിലാക്കുന്നതിനും പൂർണ്ണമായ വിലയിരുത്തൽ നടത്തുന്നതിനും ഒരു ഹോമിയോപ്പതി ഡോക്ടർ സാധാരണയായി ഒരു രോഗിയുമായി സമഗ്രമായ അഭിമുഖം നടത്തും. അതിലൂടെ നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും ശക്തിപ്പെടുത്തുന്നതിനും സമ്മർദ്ദം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ സുഖപ്പെടുത്തുന്നതിനും സഹായിക്കുന്ന ഒരു മരുന്ന് ശ്രദ്ധാപൂർവം തിരഞ്ഞെടുക്കുന്നു. മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനോടൊപ്പം സ്ട്രെസ് മൂലം ഉണ്ടാകുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളായ ഉറക്കമില്ലായ്മ, തലവേദന, അമിതമായ ഉത്കണ്ഠ, ദഹനക്കേട് എന്നിവയ്ക്കും ഹോമിയോപ്പതിയിൽ ഫലപ്രദമായ മരുന്നുകളുണ്ട്. ലഘു മാനസിക പ്രശ്നങ്ങളിൽ പെട്ടവരെ കൗൺസിലിംഗിന് ഉപയുക്തമായ രീതിയിൽ മാറ്റിയെടുക്കാൻ ഹോമിയോ മരുന്നുകൊണ്ട് സാധിക്കും. കൗൺസിലിംഗും ഹോമിയോ മരുന്നും കൂടെ കഴിച്ചാൽ വളരെ വേഗം സുഖമാകുകയും ചെയ്യുന്നു. വിഷാദം, ഉത്കണ്ഠ പ്രശ്നങ്ങൾ, സ്ത്രീകളിലെ മാസമുറ കാലത്തെ സ്വഭാവ വ്യതിയാനങ്ങൾ, പ്രസവാനന്തര മാനസിക പ്രശ്നങ്ങൾ, ലൈംഗിക പ്രശ്നങ്ങൾ മൂലമുണ്ടാകുന്ന ഉത്കണ്ഠ, കുട്ടികളിലെ പരീക്ഷാ പേടി, സഭാകമ്പം, ദേഷ്യം, വാശി, മോഷണശീലം, ഇവയ്ക്കെല്ലാം ഹോമിയോപ്പതിയിൽ മരുന്നുണ്ട്. ഒന്ന് രണ്ട് ആഴ്ച കൊണ്ട് തന്നെ സ്വഭാവ വ്യതിയാനം കാണുന്നു. അതുകൊണ്ട് തന്നെ അധികകാലം ഈ മരുന്ന് കഴിക്കേണ്ടതില്ല. ഈ മരുന്നുകൾക്ക് രുചി വ്യത്യാസമോ മണമോ ഉണ്ടാകില്ല. അതുപോലെ ഈ മരുന്നുകൾ തലച്ചോറിന്റെ പ്രവർത്തനത്തെ ബാധിക്കില്ല. മരുന്നിനോട് ആസക്തിയോ മരുന്നുമൂലം മയക്കമോ മറ്റു പാർശ്വഫലങ്ങളോ ഉണ്ടാകില്ല. ഓഫീസിലെ പ്രശ്നങ്ങൾ ഉള്ളിലൊതുക്കി പിന്നീട് വീട്ടിൽ വന്ന് ദേഷ്യം കാണിക്കുന്നവരുണ്ട്. ഇവർക്ക് നക്സ്വോമിക്ക, സ്റ്റാഫിസാഗ്ര മുതലായ മരുന്നുകൾ ഉപകാരപ്പെടുന്നു. ഉള്ളിൽ അമർത്തിവെച്ച സങ്കടങ്ങൾ, പ്രിയപ്പെട്ടവരുടെ വിയോഗം, ഏതെങ്കിലും ശാരീരിക പ്രയാസം മൂലം ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദം, ഇവയ്ക്കും മരുന്ന് ഹോമിയോപ്പതിയിൽ ഉണ്ട്. ഇഗ്നേഷ്യ, നാട്രമ്യൂർ, ആഴ്സാൽപ് മുതലായവ അവയിൽ പെടുന്നു. അതുപോലെ ആർത്തവ വിരാമം സ്ത്രീകളിൽ പല സ്വഭാവ മാറ്റങ്ങൾക്കും കാരണമാകുന്നുണ്ട്. ശരീരത്തിലെ ഹോർമോൺ വ്യതിയാനമാണ് ഇതിനു പിന്നിൽ. ഈ സമയത്ത് സ്ത്രീകളിൽ അമിതമായ

0: ഗുരുതരമായ മാനസികാരോഗ്യപരമോ വൈകാരികമോ ആയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഒരു വിദഗ്ധ ഡോക്ടറുടെ അവലോകനവും തുടർ നടപടികളും ആവശ്യമാണ്. സമ്മർദ്ദ സാഹചര്യങ്ങളെ കൂടുതൽ ശാന്തമായി കൈകാര്യം ചെയ്യുന്നതിന് ഹോമിയോ മരുന്നുകൾ സഹായമാവുകയും ഒപ്പം ശാരീരികവും മാനസികവുമായ ആരോഗ്യം തിരികെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയുകയും ചെയ്യും.
1: അമിതഭയം, ഉത്കണ്ഠ എന്നിവ മാനസികാരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നു? ഇവയ്ക്കുള്ള ഹോമിയോ ചികിത്സാ മാർഗങ്ങൾ എന്തെല്ലാം? ഡോക്ടർ ബി വി ബിനയ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: ഇനി മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. വിവിധ മന്ത്രാലയങ്ങളുമായി ബന്ധപ്പെട്ട പാർലമെന്ററി സമിതികൾ ലോക്സഭാ സ്പീക്കർ ഓം ബിർള പുനഃസംഘടിപ്പിച്ചു. ഇസ്രയേൽ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പരമ്പരാഗത ദീപം തെളിയിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെയും ക്ഷണിച്ച് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു. റഷ്യ യുക്രൈൻ വെടിനിർത്തൽ ലക്ഷ്യമിട്ട് ഇന്ത്യ മുന്നോട്ട് വച്ച സമാധാന കരാറിനെ സ്വാഗതം ചെയ്ത യുക്രൈൻ. ഐടിഐകളിലൂടെ നൈപുണ്യ വികസനവും തൊഴിൽ ശേഷിയും വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള കേന്ദ്ര പദ്ധതി പിഎം സേതു ഇന്ന് ഒരു വർഷം പൂർത്തിയാക്കുന്നു. കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ മഴയ്ക്ക് സാധ്യത. ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. 20th ഏഷ്യൻ ഗെയിംസിന് ഇന്ന് ജപ്പാനിൽ സമാപനം. 85 മെഡലുകളോടെ ഇന്ത്യ 4 സ്ഥാനത്ത്. സമാപന ചടങ്ങിൽ ഷൂട്ടിംഗ് താരം നീരു ദണ്ഡ ഇന്ത്യൻ പതാകയേന്തും. വാർത്തകൾ വിശദമായി. വിവിധ മന്ത്രാലയങ്ങളുമായി ബന്ധപ്പെട്ട പാർലമെന്ററി സമിതികൾ ലോക്സഭാ സ്പീക്കർ ഓം ബിർള പുനഃസംഘടിപ്പിച്ചു. ധനകാര്യ സമിതിയുടെ അധ്യക്ഷനായി ബിജെപി എംപി ഭർതൃഹരി മഹതാബിനെ നിയമിച്ചു. വിദേശകാര്യ സമിതിയുടെ അധ്യക്ഷനായി കോൺഗ്രസ് എംപി ശശി തരൂരിനെ സ്പീക്കർ നിയമിച്ചു. റെയിൽവേ സമിതിയുടെ അധ്യക്ഷനായി ബിജെപി എംപി സുധീർ ഗുപ്തയെയും രാസവസ്തു വളം സമിതിയുടെ അധ്യക്ഷയായി ലോക്സഭാ എംപി ഡോക്ടർ കകോലി ഘോഷ് ദസ്തിദാറിനെയും നിയമിച്ചു. റഷ്യ യുക്രൈൻ വെടിനിർത്തൽ ലക്ഷ്യമിട്ട് ഇന്ത്യ മുന്നോട്ട് വച്ച സമാധാന കരാറിനെ സ്വാഗതം ചെയ്ത യുക്രൈൻ. തങ്ങൾക്ക് ലഭിച്ച 4 ഉടമ്പടികളിൽ ഏറ്റവും വിശാലമാണ് ഇന്ത്യയുടെ ശുപാർശയെന്നും യുക്രൈൻ വിദേശകാര്യമന്ത്രി പ്രതികരിച്ചു. എന്നാൽ ഇത്തരത്തിലുള്ള ഏതു സമാധാന കരാറും കേവലം യുദ്ധഭൂമിക്കപ്പുറം ഊർജ്ജ തുറമുഖ സംവിധാനങ്ങളിലുള്ള ആക്രമണം, കരിങ്കടലിലെ നീക്കങ്ങൾ എന്നിവ കൂടി ഉൾപ്പെടുത്തുന്നത് ആകണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇന്ത്യ മുന്നോട്ട് വച്ച സമാധാന പദ്ധതിയെ നേരത്തെ റഷ്യയും സ്വാഗതം ചെയ്തിരുന്നു. ഇസ്രയേൽ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പരമ്പരാഗത ദീപം തെളിയിക്കുന്നതിനായി ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ക്ഷണിച്ച് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു. ക്യാപ്റ്റൻ മച്ചാറുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിനിടെ ഇന്ത്യയുടെയും ഇസ്രയേലിന്റെയും ലോകത്തിന്റെയും വീരനായകനെന്ന് അദ്ദേഹത്തെ നെതന്യാഹു പ്രശംസിച്ചു. ദീപം തെളിയിക്കാനുള്ള അവകാശം പരമ്പരാഗതമായി ഇസ്രയേലി പൌരന്മാർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടുള്ളതാണെന്ന് ചൂണ്ടിക്കാണിച്ച നെതന്യാഹു ക്യാപ്റ്റൻ മച്ചാറിന്റെ ധീരതയ്ക്കും സേവനത്തിനുമുള്ള അപൂർവവും സുപ്രധാനവുമായ അംഗീകാരമാണ് ഈ ക്ഷണമെന്നും വ്യക്തമാക്കി.
2: Captain, I want to invite you and my dear friend Prime Minister Narendra Modi to light a celebratory flame on our next Independent Day. You are a true hero of the brave peoples of India and Israel, and you are a hero of the entire world. I wish you a very speedy and complete recovery.
1: നവീകരിച്ച ഐടിഐകളിലൂടെ നൈപുണ്യ വികസനവും തൊഴിൽ ശേഷിയും വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി പിഎം സേതുവിന് ഇന്ന് ഒരു വയസ്സ്. കഴിഞ്ഞ ഒക്ടോബർ 4 നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയം പദ്ധതിക്ക് തുടക്കമിട്ടത്. തൊഴിൽ സേനയുടെ മാറുന്ന ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് പാഠ്യപദ്ധതികൾ പരിഷ്കരിക്കാനും പരിശീലന സൌകര്യങ്ങൾ നവീകരിക്കുന്നതുമടക്കം ലക്ഷ്യമിട്ടുള്ളതാണ് പദ്ധതി. ഗാന്ധിജയന്തിയോടനുബന്ധിച്ച് വിവിധ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സംഘടിപ്പിച്ച പ്രത്യേക ഗ്രാമസഭകളുടെ ഭാഗമായി രാജ്യത്തെ 1850 ഗ്രാമപഞ്ചായത്തുകളിലും ഗ്രാമങ്ങളിലും ജൽ അർപ്പൺ ചടങ്ങുകൾ നടന്നു. ഗ്രാമീണ കുടിവെള്ള വിതരണ സംവിധാനങ്ങളുടെ നടത്തിപ്പ് ജനങ്ങൾക്ക് കൈമാറുന്നതിലൂടെ ജനപങ്കാളിത്തം ശക്തിപ്പെടുത്തുകയാണ് ജൽജീവൻ മിഷൻ.

0: 2.0യുടെ ഭാഗമായി നടപ്പാക്കുന്ന ഈ സുപ്രധാന പരിഷ്കാരത്തിന്റെ ലക്ഷ്യം. പൂർത്തിയായ ഗ്രാമീണ കുടിവെള്ള പദ്ധതികൾ ഗ്രാമപഞ്ചായത്തുകൾക്കും വില്ലേജ് വാട്ടർ ആൻഡ് സാനിറ്റേഷൻ കമ്മിറ്റികൾക്കും കൈമാറി. സെഗോൺ ഇന്ത്യൻ എയർഫോഴ്സ് മാരത്തോണിന്റെ രണ്ടാം പതിപ്പിന് വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ എ പി സിംഗ് ഇന്ന് തുടക്കമിട്ടു. 1971 ഇന്ത്യ പാക് യുദ്ധത്തിൽ രാജ്യത്തിനായി ധീരസേവനം നൽകിയ ഫ്ളൈയിംഗ് ഓഫീസർ നിർമ്മൽജീത് സിംഗ് സെഖോണിന്റെ സ്മരണാർത്ഥം നടക്കുന്ന മാരത്തോണിന് ന്യൂഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് തുടക്കമായത്. 21, 10, 5 കിലോമീറ്റർ വിഭാഗങ്ങളിലാണ് മാരത്തോൺ നടക്കുന്നത്. നിർമ്മൽജീത് സിംഗ് സെഖോണിന്റെ സ്മരണാർത്ഥം വ്യോമസേന തിരുവനന്തപുരത്ത് സെഖോൺ ഇന്ത്യൻ എയർഫോഴ്സ് മാരത്തൺ 2026 സംഘടിപ്പിച്ചു. ദക്ഷിണ വ്യോമസേനാ മേധാവി എയർ മാർഷൽ ജസ്വീർ സിംഗ് മാൻ, ഗുസ്തിതാരം സംഗ്രാം സിംഗ് എന്നിവർ ചേർന്ന് മാരത്തൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. 3200 പേർ മാരത്തണിൽ പങ്കെടുത്തു. 19th പ്രവാസി ഭാരതി ദിവസ് കൺവെൻഷൻ അടുത്ത വർഷം ജനുവരി 7 മുതൽ 9 വരെ കൊൽക്കത്തയിൽ നടക്കും. പശ്ചിമബംഗാൾ സർക്കാരുമായി ചേർന്നാകും വിദേശകാര്യ മന്ത്രാലയം പരിപാടി സംഘടിപ്പിക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. സമാപന സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു പ്രവാസി ഭാരതി സമ്മാൻ പുരസ്കാരങ്ങളും വിതരണം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ന് ലോക മൃഗദിനം. ലോകമെമ്പാടുമുള്ള മൃഗങ്ങളുടെ ക്ഷേമം മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനായാണ് എല്ലാ വർഷവും ഒക്ടോബർ 4 ലോക മൃഗദിനമായി ആചരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുകയാണ്. 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് കേന്ദ്ര സർക്കാർ നിരവധി പദ്ധതികളാണ് നടപ്പാക്കി വരുന്നത്. ജനസേവനമാണ് ദേശസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന് അസമിലെ ഗുവാഹത്തിയിലുള്ള ലോക്പ്രിയ ഗോപിനാഥ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ നവീകരണം വടക്കുകിഴക്കൻ മേഖലയുടെ വികസനത്തിൽ വഹിച്ച പങ്കിനെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത്. ഒരു റിപ്പോർട്ട്.
1: അസമിലെ ലോക്പ്രിയ ഗോപിനാഥ് അന്താരാഷ്ട്ര വിമാനത്താവളം മുൻനിര ആഗോള കവാടമായി മാറിയിരിക്കുകയാണ്. വടക്കുകിഴക്കൻ മേഖലയിൽ ഉടനീളം സാമ്പത്തികവും സാംസ്കാരികവുമായ പുനരുജ്ജീവനത്തിന് ഈ മാറ്റം വഴിയൊരുക്കുന്നു. പ്രകൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട പുതുതായി പ്രവർത്തനമാരംഭിച്ച ഇന്റഗ്രേറ്റഡ് ടെർമിനൽ 2 കേന്ദ്രീകരിച്ചുള്ള വിപുലീകരണം കേന്ദ്ര സർക്കാരിന്റെ ആക്ട് ഈസ്റ്റ് നയത്തിന് കീഴിലെ നിർണായക നാഴികക്കല്ലാണ്. 2025 ഡിസംബർ 20 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടെർമിനൽ 2 ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. അത്യാധുനിക സൌകര്യങ്ങളോടെയുള്ള പുതിയ ടെർമിനൽ വിമാനത്താവളത്തിന്റെ ശേഷി വർദ്ധിപ്പിക്കുകയും പ്രതിവർഷം 1.3 കോടിയിലധികം യാത്രക്കാരെ ഉൾക്കൊള്ളാൻ പ്രാപ്തമാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: 20th ഏഷ്യൻ ഗെയിംസിന് ഇന്ന് ജപ്പാനിൽ സമാപനം. നഗോയയിലെ പലോമ മിസുഹോ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:30 സമാപന ചടങ്ങ് നടക്കുക. സമാപന പരേഡിൽ ഷൂട്ടിംഗ് താരം നീരു ദണ്ഡ ഇന്ത്യയുടെ പതാകയേന്തും. 21 സ്വർണവും 27 വെള്ളിയും 37 വെങ്കലവും അടക്കം ആകെ 85 മെഡലുകളോടെ ഇന്ത്യ 4 സ്ഥാനം നേടി. 50th വയലാർ സാഹിത്യ അവാർഡ് ആർ രാജശ്രീക്ക്. ആത്രയേകം എന്ന നോവലിനാണ് പുരസ്കാരം. 1,00,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഈ മാസം 27 തിരുവനന്തപുരം നിശാഗന്ധിയിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ അവാർഡ് സമ്മാനിക്കും. തിരുവനന്തപുരം നഗരസഭാ കൌൺസിലറായി ആർ ശ്രീലേഖ തുടരുമെന്ന് മേയർ വി വി രാജേഷ്. നഗരസഭ ഭരണത്തിൽ പ്രതിസന്ധിയില്ലെന്നും മേയർ തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കൌൺസിലർമാർ അവരുടെ പ്രശ്നങ്ങൾ കത്തിലൂടെ മേയറെ അറിയിക്കാറുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടു കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി. കേരളം, മാഹി, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിലെ ഒറ്റപ്പെട്ട മേഖലകളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അടുത്ത 2 മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, കർണാടകം, തെലങ്കാന സംസ്ഥാനങ്ങളിൽ നിന്നും തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കൂടുതൽ പിൻവലിയുമെന്നും IMD അറിയിച്ചു. സ്വർണവിലയിൽ മാറ്റമില്ല. പവന് 1,09,400 രൂപയും ഗ്രാമിന് 13,675 രൂപയുമാണ് ഇന്നത്തെ വില. അമേരിക്കയുടെ സാമ്പത്തിക സമ്മർദ്ദവും ഉപരോധങ്ങളും ശക്തമാകുന്ന സാഹചര്യത്തിൽ ഇറാനിലെ പ്രത്യേക സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് പുതിയൊരു സംവിധാനം ഏർപ്പെടുത്തിയതായി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ. ഇറാൻ ജനതയുടെ മേൽ സമ്മർദ്ദം ചെലുത്തുന്നതിന് രാജ്യത്തിന്റെ നിർണായക സാമ്പത്തിക മാർഗ്ഗങ്ങൾ തടയാനാണ് അമേരിക്കയും മറ്റും ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ ആരോപിച്ചു. എന്നാൽ ജനങ്ങളുടെ പിന്തുണയും സർക്കാർ സ്വീകരിച്ച നടപടികളും ഇത്തരം ശ്രമങ്ങൾ വിജയിക്കുന്നത് തടഞ്ഞതായും ഇറാൻ പ്രസിഡന്റ് വ്യക്തമാക്കി.

0: അമേരിക്കയിൽ ഇന്ത്യൻ എംബസി സംഘടിപ്പിച്ച വികസിത് ഭാരത് യൂണിറ്റി റൺ പരിപാടിയിൽ പങ്കെടുക്കാൻ വിർജീനിയയിലെ ഗ്രാവലി പോയിന്റ് പാർക്കിൽ നിരവധി ഇന്ത്യൻ വംശജർ ഒത്തുചേർന്നു. യോഗ, ധ്യാനം എന്നിവ സംയോജിപ്പിച്ച പരിപാടി ശാരീരിക ക്ഷമതയുടെയും സമൂഹ പങ്കാളിത്തത്തിന്റെയും സന്ദേശമാണ് മുന്നോട്ട് വച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. വിവിധ മന്ത്രാലയങ്ങളുമായി ബന്ധപ്പെട്ട പാർലമെന്ററി സമിതികൾ ലോക്സഭാ സ്പീക്കർ ഓം ബിർള പുനഃസംഘടിപ്പിച്ചു. ഇസ്രയേൽ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പരമ്പരാഗത ദീപം തെളിയിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മഞ്ചാറിനെയും ക്ഷണിച്ച് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു. റഷ്യ യുക്രൈൻ വെടിനിർത്തൽ ലക്ഷ്യമിട്ട് ഇന്ത്യ മുന്നോട്ട് വച്ച സമാധാന കരാറിനെ സ്വാഗതം ചെയ്ത യുക്രൈൻ. ഐടിഐകളിലൂടെ നൈപുണ്യ വികസനവും തൊഴിൽ ശേഷിയും വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള കേന്ദ്ര പദ്ധതി പിഎം സേതു ഇന്ന് ഒരു വർഷം പൂർത്തിയാക്കുന്നു. കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ മഴയ്ക്ക് സാധ്യത. ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. 20th ഏഷ്യൻ ഗെയിംസിന് ഇന്ന് ജപ്പാനിൽ സമാപനം. 85 മെഡലുകളോടെ ഇന്ത്യ 4 സ്ഥാനത്ത്. സമാപന ചടങ്ങിൽ ഷൂട്ടിംഗ് താരം നീരു ദണ്ഡ ഇന്ത്യൻ പതാകയേന്തും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: സമയം 1 മണി. ആകാശവാണി

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, രഞ്ജനിയിലേക്ക് സ്വാഗതം. രഞ്ജനിയിലെ ആദ്യത്തെ കത്ത് വായിക്കാം. ഈ കത്ത് എഴുതിയത് വരവിളയിലുള്ള രത്നമ്മയാണ്. പ്രിയപ്പെട്ട രഞ്ജിനി, ഞാൻ നിനക്കായി എഴുതുന്ന മൂന്നാമത്തെ കത്താണിത്. ഇതിനെങ്കിലും ഗാനത്തിലൂടെ മറുപടി തരുമെന്ന് പ്രതീക്ഷിക്കട്ടെ. എനിക്ക് വേണ്ട ഗാനം രാജപരമ്പര എന്ന ചിത്രത്തിലെ ദേവി നിൻ ചിരിയിൽ എന്ന് തുടങ്ങുന്ന ഗാനമാണ്. ഞാനൊരു റിട്ടയർഡ് ടീച്ചറാണ്. ഈ ഗാനം കേൾക്കാൻ ഏറെ ആഗ്രഹിച്ചുകൊണ്ടും പ്രതീക്ഷിച്ചുകൊണ്ടും നിർത്തുന്നു. വരവിളയിലുള്ള രത്നമ്മ ടീച്ചറിന്റെ ഇഷ്ടഗാനം നമുക്ക് രഞ്ജിനിയിലൂടെ കേൾക്കാം. അപ്പൻ തച്ചയത്തെഴുതി, എ ടി ഉമ്മർ സംഗീതം നൽകി. രാജപരമ്പര എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഇഷ്ടഗാനം ഇതാണ്.

അടുത്ത കത്ത് വായിക്കാം. എൻ്റെ പ്രിയപ്പെട്ട രഞ്ജിനിക്ക്, ഞാൻ രതി ബാലൻ, ചെങ്ങന്നൂർ ITI ജംഗ്ഷനിൽ നിന്ന് എഴുതുന്നു. ഞാൻ ഉണരുന്നതും ഉറങ്ങുന്നതും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയായ ഫിലിപ്സ് റേഡിയോയുടെ കൂടെയാണ്. ആകാശവാണി ഇല്ലാതെ എനിക്കൊരു ജീവിതമില്ല. എൻ്റെ ഭർത്താവ് എനിക്ക് സമ്മാനിച്ചതാണ് ഈ റേഡിയോ. അദ്ദേഹം ഇന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയാണവൾ. 45 വർഷമായി ഒരു ആത്മാവ് പോലെ കഴിയുന്നു. എനിക്ക് വേണ്ട ഗാനം കല്യാണപ്പന്തൽ എന്ന ചിത്രത്തിൽ KC വർഗീസ് പാടിയ മാനസവീണയിൽ നീയൊന്നു തൊടു എന്ന പാട്ടാണ്. എൻ്റെ അയൽക്കാരും ബന്ധുക്കളുമായ ജയൻ, മണി, ജയ, രാജി, ഉണ്ണിക്കുട്ടൻ എന്നിവർക്കായി ഈ പാട്ട് സമർപ്പിക്കുന്നു. ചെങ്ങന്നൂരുള്ള രതിബാലൻ്റെ ഇഷ്ടഗാനം നമുക്ക് രഞ്ജിനിയിലൂടെ കേൾക്കാം. യൂസഫ് അലി കേച്ചേരി എഴുതി, ATU ഉമ്മാർ സംഗീതം നൽകി. കല്യാണപ്പന്തൽ എന്ന ചിത്രത്തിനുവേണ്ടി KC വർഗീസ് പാടിയത്.

അടുത്ത കത്ത് മലപ്പുറം ജില്ലയിലെ അരീക്കോടിനടുത്ത് കൊല്ലംപടിയിൽ നിന്ന് അനീഷ് എഴുതുന്നതാണ്. പ്രിയപ്പെട്ട രഞ്ജിനിക്ക്, തിരുവനന്തപുരം നിലയത്തിലെ ഒട്ടുമിക്ക പരിപാടികളും കേൾക്കുന്ന കൂട്ടത്തിൽ ശനിയും ഞായറും പ്രക്ഷേപണം ചെയ്യുന്ന രഞ്ജിനിയും മുടങ്ങാതെ കേൾക്കാറുണ്ട്. രഞ്ജിനി പരിപാടിയിലെ കത്തുകൾ വായിക്കുന്നത് കേൾക്കാൻ പ്രത്യേക രസമാണ്. ശ്രോതാക്കളുടെ സുഖദുഃഖ സമ്മിശ്രമായ കത്തുകളാണ് ഇഷ്ടഗാനങ്ങളുടെ അകമ്പടിയോടെ കേൾക്കാറുള്ളത്. എനിക്ക് ഇന്ദ്രപ്രസ്ഥം എന്ന ചിത്രത്തിലെ പറയുമോ മൂകയാമമേ എന്ന ഗാനം രഞ്ജിനിയിലൂടെ കേൾപ്പിച്ചു തരുമോ? മലപ്പുറം ജില്ലയിലെ അരീക്കോടിനടുത്തുള്ള കൊല്ലംപടിയിൽ നിന്നുള്ള അനീഷിന്റെ ഇഷ്ടഗാനം രഞ്ജിനിയിലൂടെ കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, വിദ്യാസാഗർ സംഗീതം നൽകി, ചിത്രപാടിയ ഗാനം.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: അടുത്ത കത്ത് വായിക്കാം. കത്തെഴുതിയിരിക്കുന്നത് പുനലൂരിൽ നിന്നും ജ്യോതിലക്ഷ്മിയാണ്. കത്തിങ്ങനെ, എന്നും ഏറെ പ്രിയപ്പെട്ട ഒരു വ്യക്തിത്വമാണ് ആകാശവാണിക്കുള്ളത്. വാക്കുകൾ കൊണ്ട് നിർവചിക്കാനാവാത്തത്. ആകാശവാണിയുടെ പല കൈവഴികളിൽ പ്രധാനപ്പെട്ടത് തന്നെ രഞ്ജിനിയും. എല്ലാ ആഴ്ചയിലെയും രഞ്ജിനി കേൾക്കാറുണ്ട്. ഞാൻ റേഡിയോയെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. ഏകദേശം 50 വർഷമായി നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ആകാശവാണി. എനിക്ക് രഞ്ജിനിയിലൂടെ പുലരിപ്പൂ പോലെ ചിരിച്ചും എന്ന ഗാനം കേൾപ്പിച്ചു തരുമെന്ന് വിശ്വസിക്കുന്നു. ഇക്കത്ത് ഒത്തിരി പേർക്ക് സമർപ്പിക്കുന്നു. പുനലൂർ ബാലൻ ലൈബ്രറിയിലെ വയോജനങ്ങളുടെ ഗ്രൂപ്പായ ഹാപ്പിനെസ് ഫോറത്തിനും മറ്റു കൂട്ടുകാർക്കുമൊക്കെ സമർപ്പിക്കുന്നതാണ് എഴുതിയിരിക്കുന്നത്. പുനലൂരുള്ള ജ്യോതിലക്ഷ്മിയുടെ ഇഷ്ടഗാനം നമുക്ക് രഞ്ജിനിയിലൂടെ കേൾക്കാം. സുരേഷ് ഹരി എഴുതി, വിശ്വജിത്ത് സംഗീതം നൽകി. സത്യം പറഞ്ഞാൽ വിശ്വസിക്കുവോ എന്ന ചിത്രത്തിനു വേണ്ടി സിത്താര പാടിയ ഗാനം.

അടുത്ത കത്തെഴുതിയിരിക്കുന്നത് എ കെ ലാലാണ്. കത്ത് വായിക്കാം. പ്രിയ രഞ്ജിനിക്ക്, ഞാൻ ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂരിൽ നിന്നാണ് ഈ കത്തെഴുതുന്നത്. ഞാൻ ആകാശവാണി 40 വർഷമായി സ്ഥിരം കേൾക്കുന്ന ശ്രോതാവാണ്. എനിക്ക് അഭിനിവേശം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ സന്ധിതൻ അമ്പലത്തിൽ എന്ന ഗാനമാണ് കേൾക്കേണ്ടത്. ഈ ഗാനം പ്രക്ഷേപണം ചെയ്യുമല്ലോ. കത്തിനോടൊപ്പം ആകാശവാണിക്ക് പ്രക്ഷേപണം ചെയ്യാൻ പറ്റിയ കുറച്ച് ഗാനങ്ങളുമൊക്കെ എഴുതി അയച്ചിട്ടുണ്ട്. സന്തോഷം. ചെങ്ങന്നൂരിലുള്ള എ കെ ലാലിൻ്റെ ഇഷ്ടഗാനം നമുക്ക് രഞ്ജിനിയിലൂടെ കേൾക്കാം. ശ്യാമിൻ്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ് അഭിനിവേശം എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീകുമാരൻ തമ്പി എഴുതിയത്.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: അടുത്ത കത്ത് മാവേലിക്കര ചെട്ടിക്കുളങ്ങരയിൽ നിന്നും വി ആർ സദാനന്ദൻ എഴുതിയതാണ്. ആകാശവാണിയുടെ ഒരു സ്ഥിരം ശ്രോതാവാണ് ഞാനും എന്റെ കുടുംബവും. രഞ്ജിനിയും ഓർമ്മച്ചെപ്പും കേൾക്കാതിരിക്കില്ല. എല്ലാ പരിപാടികളും നല്ല നിലവാരം പുലർത്തുന്നു. എനിക്ക് കണ്ണപ്പനുണ്ണി എന്ന സിനിമയിലെ പഞ്ചവർണ കിളിവാലൻ എന്ന ഗാനം രഞ്ജിനിയിലൂടെ കേൾപ്പിച്ചു തരണം. ഈ ഗാനം ആകാശവാണി ശ്രോതാക്കൾക്കും എന്റെ സുഹൃത്തുക്കൾക്കും കൂടാതെ ആകാശവാണിയുടെ അണിയറ ശില്പികൾക്കും സമർപ്പിക്കുന്നു. മാവേലിക്കര ചെട്ടിക്കുളങ്ങരയ്ക്കടുത്തുള്ള വി ആർ സദാനന്ദന്റെ ഇഷ്ടഗാനം നമുക്ക് രഞ്ജിനിയിലൂടെ കേൾക്കാം. പി ഭാസ്കരൻ എഴുതി, കെ രാഘവൻ സംഗീതം നൽകി, യേശുദാസും വാണി ജയറാമും ചേർന്ന് പാടിയത്.

0: സംഗീതസരണി കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് വർക്കല CS ജയറാം. മറക്കാതെ കേൾക്കുക കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. സംഗീതസരണി
1: രഞ്ജിനി തുടരുന്നു. അടുത്ത കത്ത് വായിക്കാം. എന്റെ പേര് തങ്കച്ചൻ. താമസിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ വള്ളിക്കോട് കോട്ടയം എന്ന സ്ഥലത്താണ്. 4 ഞായറാഴ്ചയിലെ രഞ്ജിനിയിൽ ഞാനൊരു ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. 1971 റിലീസായ തെറ്റ് എന്ന ചിത്രത്തിലെ യേശുദാസ് സാർ പാടിയ തെറ്റ് തെറ്റ് ഇത് തുടങ്ങിയതെന്നോ എവിടെയോ എന്ന ഗാനമാണ് വേണ്ടത്. ഈ പാട്ടിറങ്ങിയ സമയത്ത് ഞാൻ പത്തനംതിട്ടയിൽ പ്രീഡിഗ്രിക്ക് പഠിക്കുകയാണ്. അനേക വർഷം കഴിഞ്ഞെങ്കിലും ഈ ഗാനം മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. 4 ഈ ഗാനം കേൾക്കാൻ കാത്തിരിക്കുന്നുവെന്നും തങ്കച്ചൻ എഴുതിയിട്ടുണ്ട്. കോട്ടയം വള്ളിക്കോട്ടുള്ള തങ്കച്ചൻ്റെ ഇഷ്ടഗാനം നമുക്ക് രഞ്ജിനിയിലൂടെ കേൾക്കാം. ജി ദേവരാജൻ്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയ ഗാനമാണിത്. തെറ്റ് എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ എഴുതിയത്.

അടുത്ത കത്ത് വായിക്കാം. പ്രിയ രഞ്ജിനി, ഞാൻ സുധാ സുരേഷ്, ആലപ്പുഴ ചെന്നിത്തല തെന്നടിയിൽ നിന്നുമാണ് കത്തെഴുതുന്നത്. ഒക്ടോബർ 4 ഞങ്ങളുടെ മകൾ സ്വാതിയുടെ ജന്മദിനമാണ്. മകൾക്ക് ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് കളിപ്പാട്ടം എന്ന ചിത്രത്തിലെ മൊഴിയഴകും മിഴിയഴകും എന്നിലണിഞ്ഞമ്മ എന്ന ഗാനം കേൾപ്പിച്ചു തരണം. ഈ ഗാനം മരുമകൻ അരുൺകുമാറിന് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഞങ്ങൾ രഞ്ജിനിയുടെ സ്ഥിരം ശ്രോതാക്കളാണ്. രഞ്ജിനിക്കും അണിയറ പ്രവർത്തകർക്കും ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇന്ന് ജന്മദിനമാഘോഷിക്കുന്ന സ്വാതിക്ക് ആകാശവാണിയുടെയും ജന്മദിനാശംസകൾ നേരുകയാണ്. സുധാ സുരേഷിന്റെ ഇഷ്ടഗാനം നമുക്ക് രഞ്ജിനിയിലൂടെ കേൾക്കാം. കോന്നിയൂർ ഭാസ എഴുതി, രവീന്ദ്രൻ സംഗീതം നൽകി, യേശുദാസും ചിത്രയും ചേർന്ന് പാടിയ ഗാനം, ചിത്രം കളിപ്പാട്ടം.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: അടുത്ത കത്ത് കോട്ടയം തട്ടാശ്ശേരി ചെറുവെള്ളാത്ത് ഹൌസിലെ പ്രസാദ് ബാബുവിന്റേതാണ്. ഇന്ന് രഞ്ജിനിയിലൂടെ എനിക്കൊരു പാട്ട് വച്ചു തരണേ. തൊമ്മന്റെ മക്കൾ എന്ന ചിത്രത്തിലെ ഞാൻ ഉറങ്ങാൻ പോകുന്നതിന് മുൻപായി എന്ന ഗാനമാണ് വേണ്ടത്. കോട്ടയം തട്ടാശ്ശേരി ചെറുവെള്ളാത്ത് ഹൌസ് പ്രസാദ് ബാബുവിന്റെ ഇഷ്ടഗാനം നമുക്ക് രഞ്ജിനിയിലൂടെ കേൾക്കാം. എസ് ജാനകി പാടിയ ഗാനമാണ് ഇത്.

അറിയിപ്പ്: നാളെ രാവിലെ 11:02 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മുതൽ ഹരിത സമ്പദ്വ്യവസ്ഥ വരെ സാങ്കേതികവിദ്യയുടെ ഹരിത വഴികൾ. ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സീനിയർ മാനേജ്മെന്റ് എക്സ്പേർട്ട് ഡോക്ടർ മീര ആസ്മി മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496556321. ഒരു നമ്പർ കൂടി 9496569631. അറിയിപ്പ് കഴിഞ്ഞു. രഞ്ജിനി തുടരുന്നു. അടുത്ത കത്ത് മയ്യനാട് നിന്ന് മുന്താസ് ബീഗം എഴുതിയതാണ്. പ്രിയപ്പെട്ട രഞ്ജിനി, ഞാൻ നിന്നിലൂടെ ഒരു ഗാനം കേൾക്കാൻ വളരെയേറെ ആഗ്രഹിക്കുന്നു. ഗാനമിതാണ് ഇവിടെ എല്ലാവർക്കും സുഖം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ എത്ര മനോഹരം ഈ ഭൂമി.

എന്ന ഗാനമാണ്. പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. മയ്യനാട് മുംതാസ് ബീഗത്തിന്റെ ഇഷ്ടഗാനം നമുക്ക് രഞ്ജിനിയിലൂടെ കേൾക്കാം. ഒ എൻ ബി കുറിപ്പ് എഴുതി, ജി ദേവരാജൻ സംഗീതം നൽകി. ഇവിടെ എല്ലാവർക്കും സുഖം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ആ ഗാനം ഇതാണ്.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: അടുത്ത കത്ത് മലപ്പുറത്ത് നിന്നും ഷഹിന എഴുതുന്നതാണ്. പ്രിയപ്പെട്ട രഞ്ജിനിക്ക്, എത്രയോ നാളുകൾക്ക് ശേഷമാണ് നിനക്കൊരു കത്തെഴുതുന്നത്. കത്തെഴുതിയില്ലെങ്കിലും നിന്നെ കേൾക്കാറുണ്ട്. എനിക്ക് കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന ചിത്രത്തിന്റെ കസവിന്റെ തട്ടമിട്ട് എന്ന് തുടങ്ങുന്ന ഗാനം രഞ്ജിനിയിലൂടെ കേൾപ്പിച്ചു തരുമോ? മലപ്പുറത്തുള്ള ഷഹിനയുടെ ഇഷ്ടഗാനം നമുക്ക് രഞ്ജിനിയിലൂടെ കേൾക്കാം. ബി ആർ പ്രസാദ് എഴുതി, വിദ്യാസാഗർ സംഗീതം നൽകി, വിനീത് ശ്രീനിവാസനും സുജാതയും ചേർന്ന് പാടിയതാണ് ഈ ഗാനം. കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന ചിത്രത്തിൽ നിന്നാണ്.

ഒരു കത്ത് കൂടി വായിക്കാം. ഈ കത്ത് എഴുതിയിരിക്കുന്നത് മണക്കാട് കുരിയാത്തിൽ നിന്നും സന്ധ്യയാണ്. പ്രിയപ്പെട്ട രഞ്ജിനിക്ക്, ഭാവഗായകനായ ശ്രീ പി ജയചന്ദ്രനെ എനിക്കേറെ ഇഷ്ടമാണ്. അദ്ദേഹം ആലപിച്ച ഹിറ്റായി മാറിയ കളിത്തോഴൻ എന്ന ചിത്രത്തിലെ പി ഭാസ്കരൻ മാഷ് രചിച്ച മഞ്ഞിലയിൽ മുങ്ങിത്തോർത്തി എന്ന ഗാനം രഞ്ജിനിയിലൂടെ കേൾപ്പിച്ചു തരുമോ? മണക്കാട് കുറ്റിയാണിയിലുള്ള സന്ധ്യയുടെ ഇഷ്ടഗാനം നമുക്ക് രഞ്ജിനിയിലൂടെ കേൾക്കാം. പി ഭാസ്കരൻ എഴുതി, ജി ദേവരാജൻ സംഗീതം നൽകി, പി ജയചന്ദ്രൻ പാടിയ ആ ഗാനം ഇതാ രഞ്ജിനിയിലൂടെ. ചിത്രം കളിത്തോഴൻ.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ രഞ്ജിനി ഇവിടെ പൂർണ്ണമാകുന്നു. കത്തുകളയച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. ഇനിയും നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കുന്നതിനായി രഞ്ജിനിയിലേക്ക് കത്തുകളയക്കൂ. അയക്കേണ്ട വിലാസം: രഞ്ജിനി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. സ്നേഹാശംസകളോടെ ലതീഷ് എം.ആർ., പോത്തൻകോട്.

0: rainfall at isolated places over Kerala, Mahe, Tamil Nadu, Puducherry and Karaikal till tomorrow. Yemen confirms strikes against Houthi-controlled areas in Sana'a and Sada. Houthi claims missile and drone attack targeting Aramco facilities in Riyadh. And Asian Games 2026 to conclude today at Nagoya in Japan. India secures fourth place in overall medal standings with a tally of 85 medals, including 21 gold, 27 silver and 37 bronze. And with that, we end the midday news.
1: ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം കൈതപ്രം എഴുതി രതീഷ് വേഗ സംഗീതം നൽകി. ആടുപുലിയാട്ടം എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രൻ പാടിയ ഗാനം.

0: 15.
1: മോഹൻ സിദ്ധാരയുടെ സംഗീതത്തിൽ ചിത്രപാഠ്യഗാനമാണിനി. സാന്ത്വനം എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്രം എഴുതിയത്.

സന്തോഷ് വർമ്മയുടെ വരികൾ, ജെറി അമൽദേവിൻ്റെ സംഗീതം, യേശുദാസും വാണി ജയറാമും ചേർന്ന് പാടിയത് ചിത്രം ആക്ഷൻ ഹീറോ ബിജു.

0: പൂയം ആയില്യ മഹോത്സവം 2026 ഒക്ടോബർ 4, 5, 6 തീയതികളിൽ.
1: ഒക്ടോബർ 4 പുണർന്നം നാളിൽ മുഴുക്കാപ്പ്, വൈകിട്ട് നൃത്തസന്ധ്യ. 5ാം തീയതി പൂയം നാളിൽ ദീപാരാധന. 6ാം തീയതി ആയില്യം നാളിൽ ഉച്ചയ്ക്ക് 3 മണിക്ക് മേപ്പള്ളിയിലെത്ത് നാലുകെട്ടിലേക്ക് ശ്രീ നാഗരാജ സ്വാമിയുടെ എഴുന്നള്ളത്ത്.
0: ഏവർക്കും നാഗരാജ സന്നിധിയിലേക്ക് സ്വാഗതം.

0: മോളെ
1: ഓർമ്മയുണ്ടോ, ബോണസിൽ നിന്നും കുറച്ച് പൈസ അക്കൗണ്ടിലിട്ടിരുന്നില്ലേ?
0: രണ്ടു വർഷമായിട്ട് അക്കൗണ്ടിൽ ഒരു ഇടപാടും നടന്നിട്ടില്ല. ചിലപ്പോൾ ഇന്നോപ്പറേറ്റീവ് ആയിട്ടുണ്ടോ?
2: ഇപ്പൊ തന്നെ ബാങ്കിൽ ചെന്ന് വീഡിയോ KYC മുഖേന KYC അപ്ഡേറ്റ് ചെയ്യൂ, അക്കൗണ്ട് ആക്ടീവ് ആകും, തികച്ചും ഫ്രീ. വാ,
3: എങ്ങോട്ട്?
2: അഡ്മിഷൻ എടുക്കാൻ. അക്കൗണ്ട് ആക്ടീവ് ആയി.
3: RBI പറയുന്നു,
4: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
5: ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്രകാരം കേൾക്കാം. ബിജു തിരുമൽ എഴുതി, രവീന്ദ്രൻ സംഗീതം നൽകി, യേശുദാസും ചിത്രയും ചേർന്ന് പാടിയത് ചിത്രം ചമ്പക്കുളം തച്ചൻ.

0: ഹരിതവാണിയിൽ ഇന്ന് പെട്രോൾ വാഹനങ്ങളിൽ E20 ഉപയോഗിക്കുമ്പോൾ. തിരുവനന്തപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് മുൻ പ്രിൻസിപ്പാളും അനർട്ട് മുൻ ഡയറക്ടറുമായ ഡോക്ടർ PS ചന്ദ്രമോഹൻ നടത്തുന്ന പ്രഭാഷണം കേൾക്കാം.
1: 2026 ഏപ്രിൽ 1 മുതൽ ഇന്ത്യയിൽ എല്ലാ പെട്രോൾ പമ്പുകളിൽ നിന്നും കിട്ടുന്നത് E20 ഇന്ധനമാണ്. എന്താണ് E20? ഉത്തരം വളരെ ലളിതമാണ്. പെട്രോളിൽ 1/5 ഭാഗം, അതായത് 20% എത്തനോൾ എന്ന ആൽക്കഹോൾ കലർത്തിയിരിക്കുന്നു. അതായത് 80% പെട്രോളും 20% എത്തനോളും ചേർന്ന ഇന്ധനമാണ് കിട്ടുന്നത്. ഇത് വേണ്ടെങ്കിൽ 100 ഒക്ടേൻ പ്രീമിയം പെട്രോൾ മാത്രമാണ് എത്തനോൾ ഇല്ലാതെ കിട്ടുക. ഇതിന് വില കൂടുതലാണ്, എല്ലാ പമ്പുകളിലും ലഭ്യവുമല്ല. E20 എല്ലാ പെട്രോൾ വാഹനങ്ങളിലും ഉപയോഗിക്കാമോ? ഉപയോഗിച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇതൊക്കെയാണ് മിക്കവരുടെയും സംശയം. ഭാരത സർക്കാരിൻ്റെ എത്തനോൾ ബ്ലെൻഡഡ് പെട്രോൾ പ്രോഗ്രാമിൻ്റെ ഭാഗമായി 2003 5% എത്തനോൾ കലർത്തി E5 എന്ന പേരിൽ വിതരണം തുടങ്ങി. പിന്നീട് 10% കലർത്തി E10 ആയി. ഇപ്പോൾ രാജ്യമൊട്ടാകെ E20 ആണ് സ്റ്റാൻഡേർഡ് ആക്കിയിരിക്കുന്നത്. കരിമ്പ്, ചോളം, പിന്നെ മിച്ചം വരുന്ന ഭക്ഷ്യധാന്യങ്ങളുമൊക്കെ എത്തനോൾ ഉൽപ്പാദനത്തിന് ഉപയോഗിക്കാം. എന്തിനാണ് എത്തനോൾ കലർത്തുന്നത്? പ്രസക്തമായ 3 കാരണങ്ങൾ ഇതിനു പിന്നിലുണ്ട്. 1, നമ്മൾ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത് കുറയ്ക്കാൻ, അങ്ങനെ കോടിക്കണക്കിന് ഡോളർ ലാഭിക്കാം. പെട്രോളിയം പ്ലാനിംഗ് ആൻഡ് അനാലിസിസ് സെല്ല്, അതായത് PPAC കണക്ക് പ്രകാരം 40+ രാജ്യങ്ങളിൽ നിന്നും നാം ഇറക്കുമതി ചെയ്യുന്നത് നമ്മുടെ ഇന്ധന എണ്ണ ആവശ്യത്തിൻ്റെ 85% മുതൽ 91% വരെയാണ്. 2, മലിനീകരണം കുറയ്ക്കാൻ. E20 ഒക്ടേൻ റേറ്റിംഗ് കൂടുതലാണ്. ഒക്ടേൻ നമ്പർ എന്നത് പെട്രോളിൻ്റെ ഗുണനിലവാരം അളക്കുന്ന ഒരു സംഖ്യയാണ്. 3, നമ്മുടെ കർഷകരുടെ വരുമാനം കൂട്ടാൻ. ഇനി E20 നമ്മുടെ വാഹനത്തിന് അനുയോജ്യമാണോ എന്ന വസ്തുത പരിശോധിക്കാം. 2023 ഏപ്രിൽ 1 ശേഷം, അതായത് ഇന്ത്യയുടെ പുതിയ എമിഷൻ സ്റ്റാൻഡേർഡായ ഭാരത് Stage 6 BS 6 Phase 2 നിയമം പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ഇറങ്ങിയ എല്ലാ കാറിനും മോട്ടോർ സൈക്കിളിനും E20 ധൈര്യമായി ഉപയോഗിക്കാം. അവ ഫാക്ടറിയിൽ തന്നെ എത്തനോളിനെ പ്രതിരോധിക്കുന്ന, വിശ്വസ്തതയാർന്ന കമ്പനികൾ നിർമ്മിക്കുന്ന ഫ്ലൂറോ കാർബൺ റബ്ബർ മെറ്റീരിയൽസ് കൊണ്ടുള്ള ഫ്യൂവൽ ഹോസുകളും സീലുകളും ഓറിങ്ങുകളും ഗാസ്കറ്റുകളും വച്ചാണ് ഉണ്ടാക്കുന്നത്. അതിനു മുമ്പുണ്ടാക്കിയിട്ടുള്ള, അതായത് BS 3 BS 4 നിലവിലിരുന്ന കാലത്ത് പുറത്തു വന്ന വണ്ടികളാണെങ്കിൽ അവയുടെ ഇന്ധന അടപ്പിൽ E20 കോമ്പറ്റിബിൾ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് നോക്കുക. ഓപ്പറേറ്റിംഗ് മാനുവൽ നോക്കുകയോ സംശയമുണ്ടെങ്കിൽ കമ്പനി ഷോറൂമിൽ വിളിച്ച് തിരക്കുകയോ ആവാം. എന്തൊക്കെയാണ് E20 ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ? മൈലേജ് കുറയും എന്നൊരു പരാതിയുണ്ട്. ഇതിൽ അല്പം വാസ്തവമുണ്ട്. കാരണം ശുദ്ധമായ പെട്രോളിനേക്കാൾ എത്തനോളിൽ ഊർജ്ജ സാന്ദ്രത കുറവാണ്. എന്നാൽ ഈ മൈലേജ് കുറവ് സർക്കാർ കണക്ക് പ്രകാരം 3 മുതൽ 5% വരെ മാത്രമാണ്. ഓട്ടോമൊബൈൽ റിസർച്ച് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ARAI പഠനത്തിൽ ഇത് 1 മുതൽ 6% വരെയും. എഞ്ചിൻ കേടാവുമോ എന്ന ചിന്ത പലർക്കുമുണ്ട്. BS 6 അനുസരിച്ച് പുറത്തു വന്നിട്ടുള്ള പുതിയ വാഹനങ്ങൾക്ക് ഒരു കുഴപ്പവും ഇല്ല. പഴയ വണ്ടികളിൽ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്.

തുരുമ്പിന് കാരണമാകാനും ഇടയുണ്ട്. പഴയ വണ്ടികളിലെ ചില റബ്ബർ പൈപ്പുകൾക്കും സീലുകൾക്കുമൊക്കെ കാലക്രമേണ കേടുവരാനും സാധ്യതയുണ്ട്. അരായുടെ പരീക്ഷണങ്ങളിൽ തന്നെ ലോഹഭാഗങ്ങൾക്ക് കാര്യമായ തുരുമ്പില്ലെന്ന് കണ്ടെങ്കിലും പഴയതരം റബ്ബറിന് കേട് കൂടുതലാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാറുകൾ വിൽക്കുന്ന പ്രമുഖ കമ്പനിയുടെ കണക്ക് പറയുന്നത് 2025-26 വർഷം 2.84 കോടി വാഹനങ്ങൾ സർവീസ് ചെയ്തവയിൽ പകുതിയിലേറെ, അതായത് 1.5 കോടി വാഹനങ്ങളും E20 സർട്ടിഫൈ ചെയ്യാത്ത പഴയ വാഹനങ്ങളായിരുന്നു. എങ്കിലും അവയിൽ E20 ഉപയോഗവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കണ്ടെത്താനായില്ല എന്നാണ്. മൈലേജിൽ ലേശം കുറവ് സംഭവിച്ചാലും E20യുടെ ഉയർന്ന ഒക്ടെയിൻ റേറ്റിംഗ് നോക്കിംഗ് ഒഴിവാക്കാനും അതുവഴി എഞ്ചിൻ പ്രവർത്തനം സുഗമമാക്കാനും സഹായിക്കും. ഇത് എങ്ങനെയെന്ന് ലളിതമായി വിവരിക്കാം. പെട്രോൾ എഞ്ചിനുകളിൽ പെട്രോളും വായുവും ചേർന്ന മിശ്രിതം സിലിണ്ടറിനുള്ളിൽ വച്ച് സ്പാർക്ക് പ്ലഗ് തീപ്പൊരി കൊടുത്ത് കത്തിക്കുകയാണ് ചെയ്യുന്നത്. സിലിണ്ടറിനുള്ളിൽ മിശ്രിതത്തെ പിസ്റ്റൺ പരമാവധി അമർത്തിക്കഴിയുമ്പോഴാണ് തീപ്പൊരി കൊടുക്കേണ്ടതും മിശ്രിതം തീ പിടിക്കേണ്ടതും. അന്നേരം ഉണ്ടാവുന്ന ഉയർന്ന മർദ്ദമാണ് പിസ്റ്റണെ താഴേക്ക് തള്ളുന്നത്. ഇങ്ങനെയാണെങ്കിൽ എഞ്ചിൻ്റെ മുഴുവൻ പവർ ലഭിക്കുകയുള്ളൂ. ഈ കത്തൽ സമയം തെറ്റുന്നതാണ് നോക്കിംഗ്. സിലിണ്ടറിനുള്ളിൽ ചൂട് കൂടുമ്പോൾ സ്പാർക്ക് പ്ലഗ് തീ കൊടുക്കുന്നതിന് മുമ്പേ തന്നെ പെട്രോൾ തനിയെ കത്തിപ്പോയെന്ന് വരാം. അതിനെ തുടർന്ന് സ്പാർക്ക് പ്ലഗ് തീപ്പൊരി ഉണ്ടാക്കുമ്പോൾ വീണ്ടും ഒരു പൊട്ടിത്തെറിയും ഉണ്ടാവാം. അങ്ങനെ അടുത്തടുത്ത് രണ്ട് തീപ്പൊരി രണ്ട് പ്രഷർ വേവ് തമ്മിൽ ഇടിക്കും. ടക് ടക്, ക്ലിങ് ക്ലിങ് എന്ന് ലോഹം തമ്മിൽ ഇടിക്കുന്ന പോലെ ഒരു ശബ്ദം എഞ്ചിനിൽ നിന്ന് കേൾക്കും. കയറ്റം കയറുമ്പോഴോ വണ്ടിക്ക് ലോഡ് കൂടുമ്പോഴോ ആക്സിലറേറ്റർ ചവിട്ടുമ്പോഴോ ഒക്കെ ഇതിനുള്ള സാധ്യത ഏറെയാണ്. ഇതാണ് നോക്കിംഗ്. ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? 1. ഒക്ടേൻ നമ്പർ കുറഞ്ഞ പെട്രോൾ പെട്ടെന്ന് തനിയെ കത്തും. 2. കാർബൺ അടിഞ്ഞുകൂടിയാൽ സിലിണ്ടറിൽ കരി കൂടുകയും ചൂട് കൂടുകയും ചെയ്യും. 3. എഞ്ചിൻ അമിതമായി ചൂടായാൽ. വല്ലപ്പോഴുമാണിത് സംഭവിക്കുന്നതെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ സ്ഥിരമായി നോക്കിംഗ് വന്നാൽ പിസ്റ്റൺ, കണക്റ്റിംഗ് റോഡ്, ബെയറിംഗ് ഒക്കെ കാലക്രമേണ തേയ്മാനം വന്ന് എഞ്ചിൻ കേടാവും, മൈലേജും പവറും കുറയും. ഇവിടെയാണ് E20യുടെ ഒരു ഗുണം. എത്തനോളിന് ഒക്ടേൻ നമ്പർ കൂടുതലാണ്. സാധാരണ പെട്രോളിൻ്റെ ഒക്ടേൻ 91 മുതൽ 95 വരെയാണെങ്കിൽ E20യുടേത് 95 മുകളിലാണ്. ഒക്ടേൻ കൂടുന്തോറും പെട്രോൾ താനെ കത്താനുള്ള സാധ്യത കുറയും, നോക്കിംഗ് പ്രതിരോധം കൂടും. ജൈവ ഇന്ധനമായ എത്തനോളിൻ്റെ ഏറ്റവും വലിയ വിജയകഥ ബ്രസീലിൻ്റേതാണ്. 1931 കഥ തുടങ്ങുന്നത്. കരിമ്പ് കർഷകരെ സഹായിക്കാൻ ബ്രസീൽ സർക്കാർ 5% എത്തനോൾ പെട്രോളിൽ ചേർക്കുന്നത് നിർബന്ധമാക്കി, അതായത് E5. ലക്ഷ്യം ഊർജമായിരുന്നില്ല, കരിമ്പിന് വില കിട്ടുക എന്നതായിരുന്നു. ഈ നിയമം പലതവണ മാറി. 5% നിന്നും 7.5% വരെ ആയി. 1973 ഒപെക് രാഷ്ട്രങ്ങൾ എണ്ണ വില ഒറ്റയടിക്ക് 4 ഇരട്ടിയോളം കൂട്ടി. അങ്ങനെ ആദ്യത്തെ ആഗോള എണ്ണ പ്രതിസന്ധി വന്നു. അക്കാലത്ത് ബ്രസീലിൻ്റെ ഇന്ധന എണ്ണ ഇറക്കുമതി 80% രാജ്യത്തിൻ്റെ വിദേശ നാണ്യം മുഴുവൻ എണ്ണയ്ക്ക് പോയി. അന്നേരമാണ് സർക്കാർ ബയോഫ്യൂവൽ പദ്ധതി വ്യാപകമാക്കുന്നതിനെപ്പറ്റി ചിന്തിച്ചത്. 1975 നവംബർ 14 പ്രസിഡന്റ് എർണസ്റ്റോ ഗെയ്സൽ ചരിത്രപ്രസിദ്ധമായ പ്രോ അൽക്കൂൾ പ്രഖ്യാപിച്ചു, ലോകത്തിലെ ഏറ്റവും വലിയ ബയോഫ്യൂവൽ പദ്ധതി. തുടർന്ന് സർക്കാർ ചെയ്ത കാര്യങ്ങൾ ഇവയാണ്. 1. കരിമ്പ് കർഷകർക്ക് കുറഞ്ഞ പലിശയ്ക്ക് ലോൺ. 2. പഞ്ചസാര മില്ലുകൾക്ക് എത്തനോൾ ഫാക്ടറിയായി മാറാൻ സബ്സിഡി. 3. പെട്രോബ്രാസ് എന്ന സർക്കാർ എണ്ണ കമ്പനിക്ക് എല്ലാ എത്തനോളും വാങ്ങി എല്ലാ പമ്പിലും എത്തിക്കാൻ നിർദ്ദേശം. 4. എത്തനോൾ കാറുകൾക്ക് നികുതി ഇളവ്. ഫലം അത്ഭുതകരമായിരുന്നു. 1975 60 കോടി ലിറ്റർ ആയിരുന്ന എത്തനോൾ ഉൽപ്പാദനം 1979-80 ആയപ്പോഴേക്കും 340 കോടി ലിറ്ററായി. 1978 100% എത്തനോളിൽ ഓടുന്ന ആദ്യത്തെ കാർ ഫിയറ്റ് 147 ഇറങ്ങി. 1984-86 കാലത്ത് ബ്രസീലിലെ സ്റ്റാൻഡേർഡ് ബ്ലെൻഡ് E20 ആയിരുന്നു, അതായത് ഇന്ത്യയിലെ ഇപ്പോഴത്തെ അവസ്ഥ പോലെ. 1980 മധ്യത്തിൽ ബ്രസീൽ വിറ്റ പുതിയ കാറുകളിൽ 75% ശുദ്ധ എത്തനോൾ കാറുകളായിരുന്നു.
പക്ഷേ പിന്നീട്

0: പദ്ധതി തകർന്നു. 1986 ശേഷം എണ്ണ വില കുത്തനെ കുറഞ്ഞു. പഞ്ചസാര വില കൂടി. മില്ലുകൾ പഞ്ചസാര ഉണ്ടാക്കാൻ തുടങ്ങി. എത്തനോൾ കിട്ടാതെയായി. 1989-90 രാജ്യത്ത് എത്തനോൾ ക്ഷാമം വന്നു. പമ്പുകളിൽ ക്യൂ ആയി. ആളുകൾക്ക് എത്തനോൾ കാറുകളിൽ വിശ്വാസം പോയി. 1990 പ്രോ അൽക്കോൾ പദ്ധതി ഔദ്യോഗികമായി അവസാനിച്ചു. ഈ തകർച്ചയിൽ നിന്നാണ് ബ്രസീൽ ഏറ്റവും വലിയ പാഠം പഠിച്ചത്. ഒരു ഇന്ധനത്തെ മാത്രം ആശ്രയിച്ചാൽ പറ്റില്ല, ഉപഭോക്താവിന് ചോയ്സ് വേണം. 2003 മാർച്ചിൽ ഫോക്സ് വാഗൺ ഗോൾഡ് 1.6 ഫ്ലക്സ് എന്ന കാർ ഇറക്കി. അതായിരുന്നു രംഗം മാറ്റിമറിച്ചത്. ഒരു കാറിൽ ഒരു ടാങ്കും ഒരു എഞ്ചിനും മാത്രം. അതിൽ E20, E27, E30 എന്നിവയിൽ ഏതും ഒഴിക്കാം, അല്ലെങ്കിൽ E100 എന്ന ശുദ്ധ ഹൈഡ്രസ് എത്തനോൾ തന്നെ അടിക്കാം, അതല്ലെങ്കിൽ രണ്ടും കൂടി ഏതനുപാതത്തിലും കലർത്തി ഒഴിക്കാം. എത്തനോൾ എത്രയുണ്ടെന്ന് കാറിലെ സെൻസർ മനസ്സിലാക്കി താനേ എഞ്ചിൻ ട്യൂൺ ചെയ്ത് ഓടിക്കൊള്ളും. ഇതോടെ ഉപഭോക്താക്കൾക്ക് സ്വാതന്ത്ര്യമായി. പമ്പുകളിൽ രണ്ട് വില ബോർഡുണ്ട്. ഒന്ന് E30 മറ്റേത് E100. തുടർന്ന് എത്തനോൾ കാറുകളുടെ വിൽപ്പന കുതിച്ചുയർന്നു. ഇപ്പോൾ ബ്രസീലിലെ സാധാരണ പെട്രോൾ 70% പെട്രോളും 30% എത്തനോളും ആണ്. നിയമം അനുസരിച്ച് സർക്കാരിന് E35 വരെ പോകാം. ബ്രസീലിലെ 40,000-ലധികം പമ്പുകളിലും എത്തനോൾ ലഭ്യമാണ്. 1970 മുതലുള്ള അടിസ്ഥാന സൗകര്യമാണിത്. ബ്രസീൽ ഇത് എങ്ങനെ നടപ്പാക്കിയെന്നത് പഠിക്കേണ്ടുന്ന കാര്യമാണ്. E20 നിന്ന് E27 അത് കഴിഞ്ഞ് E27 നിന്ന് E30 പോകും മുമ്പ് ബ്രസീൽ സർക്കാർ അവരുടെ പെട്രോബ്രാസ് കമ്പനി, വാഹന നിർമ്മാണ കമ്പനികൾ, മോട്ടോർ സൈക്കിൾ അസോസിയേഷൻ തുടങ്ങി ഈ രംഗത്തുള്ള എല്ലാവരും ചേർന്ന് ലക്ഷക്കണക്കിന് കിലോമീറ്റർ ടെസ്റ്റ് നടത്തി. എഞ്ചിൻ കേടാവുമോ, മൈലേജ് എത്ര കുറയും, മെറ്റൽ തുരുമ്പ്, റബ്ബർ വീക്കം, എമിഷൻ എന്നിവയുടെ എല്ലാ റിപ്പോർട്ട് പരസ്യമായി പ്രസിദ്ധീകരിച്ചു. ആളുകൾക്ക് വിശ്വാസം വന്നു. ഇന്ത്യയിൽ ആ ടെസ്റ്റുകൾ നടന്നുവെന്ന് പറയുന്നു. പക്ഷേ വിശദമായി ഇനം തിരിച്ചുള്ള റിപ്പോർട്ടുകൾ പൊതുജനങ്ങൾക്ക് ലഭ്യമല്ല എന്നതാണ് വിമർശനം. ബ്രസീൽ ഒരു നൂറ്റാണ്ടെടുത്തു ഇവിടം വരെ എത്താൻ. ഇന്ത്യ അത് ഏതാനും വർഷങ്ങൾ കൊണ്ട് നടപ്പാക്കി. ഉയരുന്ന ഇന്ധന എണ്ണ വിലയും 85-90% ഇറക്കുമതിയെ ആശ്രയിക്കുന്നതും പശ്ചിമേഷ്യയിലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എണ്ണ എത്തിക്കാനുള്ള പ്രശ്നങ്ങളുമൊക്കെ കണക്കാക്കുമ്പോൾ ആ നീക്കം സ്വാഗതാർഹം തന്നെയാണ്. എന്നാൽ അതോടൊപ്പം പരമപ്രധാനമാണ് ഉപഭോക്താക്കൾക്ക് വിശ്വാസമുണ്ടാക്കുക എന്നത്. വാഹന ഉടമകൾക്ക് ചെയ്യാൻ കഴിയുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. BS6 പ്രകാരം പുറത്തു വന്നിട്ടുള്ള വാഹനങ്ങൾക്ക് പ്രശ്നമില്ല. പഴയ വാഹന ഉടമകൾ ശ്രദ്ധിക്കേണ്ടവ ഇതാണ്: 1. വണ്ടിയുടെ സർവീസ് കൃത്യമായി ചെയ്യുക. 2. കഴിവതും വണ്ടി ദീർഘനാൾ നിർത്തിയിടാതിരിക്കുക. ഇനി അഥവാ ഒരു മാസമെങ്കിലും അങ്ങനെ വേണ്ടി വന്നാൽ പ്രീമിയം പെട്രോൾ അടിച്ച ശേഷം ഇടുക. കാരണം പ്രീമിയം പെട്രോളിന് ഉയർന്ന ഒക്ടേൻ റേറ്റിംഗ് ഉണ്ട്. കൂടാതെ കരിയും മറ്റു മാലിന്യങ്ങളും പറ്റിപ്പിടിക്കുന്നത് തടയാനുള്ള പെട്രോൾ ഡിറ്റർജൻറ് അഡിറ്റീവ്സ് അതിൽ ചേർത്തിട്ടുമുണ്ട്. 3. നല്ല പമ്പിൽ നിന്ന് മാത്രം പെട്രോൾ അടിക്കുക. 4. ഫ്യൂവൽ ഇഞ്ചക്ടർ ക്ലീനാക്കി വയ്ക്കാൻ പോളി ഈഥർ അമീൻ, PEA അധിഷ്ഠിത പെട്രോൾ അഡിറ്റീവ് പോലുള്ളവ പരിചയസമ്പന്നനായ മെക്കാനിക്കിൻ്റെയോ വണ്ടികളുടെ സർവീസ് എഞ്ചിനീയറുടെയോ ഉപദേശപ്രകാരം ചേർക്കാവുന്നതാണ്. അഴുക്ക് കാരണം നഷ്ടപ്പെട്ടേക്കാവുന്ന തടസ്സങ്ങൾ ഒഴിവാക്കാനും സ്മൂത്ത്നെസ് തിരിച്ചു കിട്ടാനും ഇത് സഹായിക്കും. വളരെ ലളിതമായി പറഞ്ഞാൽ ഇന്ധന സംവിധാനത്തിനുള്ള ഒരു ഡിറ്റർജൻറ്റ് അഥവാ സോപ്പ് എന്നതിനെ വിശേഷിപ്പിക്കാം. ബ്രസീലിൻ്റെ വിജയഗാഥയിൽ നിന്ന് നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം: E20 എന്നത് എഞ്ചിനെ കൊല്ലുന്ന വിഷമൊന്നുമല്ല. ഗുണമേന്മയുള്ള മെറ്റീരിയൽ, കൃത്യതയാർന്ന ടെസ്റ്റിംഗ്, ശരിയായ നയം, ശരിയായ പരിപാലനം എന്നിവ ഉണ്ടെങ്കിൽ E30 പോലും ധൈര്യമായി ഉപയോഗിക്കാം. E20 എന്നത് ഒരു പരിണാമമാണ്. പുതിയ വണ്ടികൾക്ക് സുരക്ഷിതം, പഴയ വണ്ടികൾക്ക് അല്പം ശ്രദ്ധ മതി. E20 ഉപയോഗം പരിഹരിക്കാനാവാത്ത പ്രശ്നങ്ങളൊന്നും വണ്ടിക്ക് ഉണ്ടാക്കുകയില്ല. സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ അപ്പാടെ വിശ്വസിക്കാതിരിക്കുക. ചുരുക്കത്തിൽ, പേടിക്കേണ്ട യാതൊരു കാര്യവുമില്ല, ജാഗ്രത മതിയാവും.
1: പെട്രോൾ വാഹനങ്ങളിൽ E20 ഉപയോഗിക്കുമ്പോൾ തിരുവനന്തപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് മുൻ പ്രിൻസിപ്പാളും അനർട്ട് മുൻ ഡയറക്ടറുമായ ഡോക്ടർ PS ചന്ദ്രമോഹൻ നടത്തിയ പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.
2: ഹരിതവാണി സമാപിക്കുന്നു.
3: ഓരോ ബാങ്കിലും വെവ്വേറെ പേപ്പേഴ്സ്. ഒരു ചാവി ഉണ്ടായിരുന്നെങ്കിൽ.
4: ഉണ്ടല്ലോ അച്ഛാ, CKYC ID.
3: CKYC എന്ന് വെച്ചാ?
4: ബാങ്ക് നിങ്ങളുടെ KYC വിവരങ്ങൾ CKYC രജിസ്റ്ററിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കും 14-digit ഒരു പ്രത്യേക CKYC ID. ഇത് എല്ലാ സാമ്പത്തിക ഇടപാടുകൾക്കും ഉപയോഗിക്കാം. ഒരിടത്ത് KYC അപ്ഡേറ്റ് ചെയ്താൽ ബാക്കി ബാങ്കുകളിലും ധനകാര്യ സ്ഥാപനങ്ങളിലും അപ്ഡേറ്റ് ആകും.
3: വാഹ്, RBI പറയുന്നു
4: KYC സുരക്ഷിതമായ ബാങ്കിങ്ങിനുള്ള ആദ്യത്തെ ചുവടുവെപ്പ്.
5: ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം കൈതപ്രം എഴുതി ജോൺസൺ സംഗീതം നൽകി ഞാൻ ഗന്ധർവൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം.

കൈതപ്രത്തിന്റെ വരികൾ ജെറി അമൽദേവിന്റെ സംഗീതം. യേശുദാസ്, സതീഷ് ബാബു, സുനന്ദ എന്നിവർ ചേർന്ന് പാടിയ ഗാനം ചിത്രം എന്നും കണ്ണേട്ടന്റെ.

വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾ, ജി ദേവരാജന്റെ സംഗീതം. എന്റെ പൊന്നു തമ്പുരാൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ലേഖ ആർ നായറും പാടിയത്.

0: അങ്ങനെയല്ല, സ്വരം പാടൂ.
1: മാ പാദവ മാ മ ഗ മ ഗ ഗ ഗ
0: ശരി, ഇനി ഹമ്മിംഗ് ആയി പാടൂ.

ഔസേപ്പച്ചന്റെ സംഗീതത്തിൽ എം ജി ശ്രീകുമാറും സുജാതയും ചേർന്ന് പാടിയ ഗാനം ഇനി കേൾക്കാം. ഒരു മുത്തശ്ശി കഥ എന്ന ചിത്രത്തിനു വേണ്ടി ഷിബു ചക്രവർത്തി എഴുതിയത്.

ഭാഗ്യരാജിൻ്റെ രചനയിലും സംഗീതത്തിലും ജോജോ ജോർജ്, ബെനഡിക്ട് ഷൈൻ എന്നിവർ ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. ചിത്രം ജോസഫ്.

0: പ്രിയ ശ്രോതാക്കളെ, ആർട്ടിസ്റ്റ് ഗോപാലനാണ് ഇന്ന് സായന്തനത്തിലെ അതിഥി. അദ്ദേഹത്തോടൊപ്പം ജി സന്തോഷ് കുമാർ.
1: മലയാളത്തിന്റെ രേഖാചിത്രകലാ രംഗത്ത് തിളങ്ങി നിന്ന ആർട്ടിസ്റ്റ് ഗോപാലനാണ് ഇന്ന് സായന്തനം പരിപാടിയിൽ നമ്മുടെ അതിഥിയായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത്. വീട്ടിലെ മുറ്റത്തെ തരിമണലിൽ വിരലുകൾ വെച്ച് ചിത്രങ്ങൾ വരച്ചാണ് കലാജീവിതം തുടങ്ങുന്നത്. അതായിരുന്നു തുടക്കത്തിലെ വരകൾ എന്ന് കേട്ടിട്ടുണ്ട്.
2: ശരിയാണ്. ഏതാണ്ട് 1948 കാലമാണ്. എനിക്കിന്ന് 8 വയസ്സുണ്ട്, കൊച്ചുകുട്ടിയാണ്. എൻ്റെ ഗ്രാമം എന്ന് പറയുന്നത് പരിഷ്കാരമൊന്നും എത്താത്ത ഒരു കാലമാണ്.
1: ചവറ പുതുക്കാട് അല്ലേ?
2: ചവറ പുതുക്കാട്, പുത്തൻ വീട് എൻ്റെ വീട്ടുപേരാണ്. പഴയ നാലുകെട്ടും ഒരുപാട് കൃഷിയും ഒക്കെ ഉള്ളൊരു വീടാണ്. വിശാലമായ മുറ്റം, വെള്ളാമണൽ. അക്കാലത്ത് സത്യത്തിൽ ഇന്നത്തെ നിലാവിന് വെളിച്ചമില്ല. ഞാൻ പറയുകയാണ്, അന്ന് ഞാൻ കണ്ട നിലാവിൻ്റെ അത്രയും വെളിച്ചമില്ല. ഇത്ര മനോഹരമായിരുന്നു അന്നത്തെ നിലാവ്. അപ്പോൾ എൻ്റെ വീടിൻ്റെ വരാന്തയിലിരുന്നാലേ വടക്കുവശത്തും കിഴക്കുവശം വിശാലമായ നെൽപ്പാടമാണ്. ചന്ദ്രൻ ഉദിച്ചിങ്ങനെ നിൽക്കുമ്പോൾ അതിൻ്റെ പ്രകാശം, വെള്ളി മേഘങ്ങളൊക്കെ കണ്ട് ഞാനൊരു 8 വയസ്സുകാരനാണ്. എന്താ വരെയെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇത് കണ്ടിട്ട് എനിക്കങ്ങ് എന്തോ, ഞാനങ്ങ് ഇറങ്ങി മുറ്റത്തേക്ക് ഇറങ്ങുകയാണ്.
1: കാണുന്ന കാഴ്ചകളൊക്കെ വരയുടെ വിഷയങ്ങളാണ്.
2: അതെ അതെ അതെ, അത് ഞാൻ വരയ്ക്കുകയാണ്. എൻ്റെ മനസ്സ് വിരലുകൊണ്ട് വരയ്ക്കുകയാണ്. എന്നിട്ട് വരച്ചിട്ട് എനിക്കത് മേളോട്ട് നോക്കുമ്പോൾ അതുപോലൊക്കെ ഇരിക്കുന്നു എനിക്ക് തോന്നുകയാണ്. ഇത് വീട്ടിലാരും അറിയുന്നൊന്നുമില്ല.
1: വരച്ചിട്ട് മാറിയെന്ന് നോക്കുമായിരിക്കും.
2: ആ, മാറിയെന്ന് നോക്കും, പിന്നെ ഇറങ്ങുമ്പോൾ തോന്നിയിരിക്കും. അങ്ങനെ ഒരു കാലഘട്ടമാണ്. പിന്നെ വീട്ടിലെ കാള, പോത്ത്, പശുക്കൾ ഒരുപാട് ഉള്ളതാണ്. അപ്പോൾ ഇതിനെയൊക്കെ മുറ്റത്തും അയ്യത്തും ഒക്കെ കെട്ടിയിട്ടുണ്ട്. ഇതിനെയൊക്കെയാണ് ഞാൻ വരയ്ക്കുന്നത്.
1: കുടുംബത്തിൽ ആർക്കെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് അങ്ങനെ പാരമ്പര്യമായിട്ട് ഈ ഒരു കഴിവ്
2: ഉണ്ടായിരുന്നു? പിൽക്കാലത്ത് ഞാൻ അന്വേഷിച്ചപ്പോഴാണ് അമ്മ പറഞ്ഞു കേട്ടോണ്ട്. അമ്മയുടെ രണ്ട് അമ്മാവന്മാർ അക്കാലത്തെ വലിയ കർട്ടൻ എഴുത്തുകാരാണ്. കർട്ടൻ,
1: ഈ നാടക
2: നാടകത്തിൻ്റെ കർട്ടൻ, ബാക്ക്ഡ്രോപ്പ്. MI വേലു, MI ഗോപാൽ സഹോദരങ്ങളാണ്. അങ്ങനെ ഉണ്ടായിരുന്നു, എനിക്കറിയില്ല.
1: ആ ഒരു കഴിവായിരിക്കണം താങ്കൾക്ക്.
2: ആയിരിക്കും, ആയിരിക്കണമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഇപ്പം അല്ലാതെ എൻ്റെ വീട്ടിലാർക്കും അറിയില്ല.
1: ഈ അച്ഛനും അമ്മയൊക്കെ ഇതിനോട് എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നോ?
2: ഇല്ല, അവർക്ക് ഇതൊന്നും ഇതേക്കുറിച്ച്, വരയെക്കുറിച്ച് പറഞ്ഞുകൂടാ, അങ്ങനെയുള്ള ഒരു ചിന്ത പോലും അവർക്കില്ല. കൃഷി നടക്കുന്ന വീടാണ്,
1: കർഷക കുടുംബമായിരുന്നു,
2: കുടുംബമാണ്. ഒരുപാട് ഈ വേലക്കാരികളും ഒരുപാട് ആളുകൾ ധൃതിയാണ്. അന്ന് വയലിൽ പണി നടക്കുന്നവർക്കെല്ലാം ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കുന്ന ജോലികളാണ്. അപ്പോൾ കഞ്ഞിയും ചക്കപ്പൊടുപ്പുമാണ് ഇത് തയ്യാറാക്കേണ്ട അമ്മയും മറ്റ് ജോലിക്കാരുമാണ്. അപ്പോൾ അവർക്ക് എടുക്കുന്നത് ജോലിയാണ്.
1: ഇതൊന്നും ശ്രദ്ധിക്കാനുള്ള
2: നേരമൊന്നുമില്ല. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, മുറ്റത്താണ് അവരെ നിരത്തിയിരുത്തി കിണ്ണത്തിൽ ഇത് ഒഴിച്ചു കൊടുക്കുന്നതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ വരയ്ക്കുന്ന ആരാ നോക്കുന്നത്? വരയെക്കുറിച്ച് അവർക്കൊരു വിവരമില്ലല്ലോ.
1: ഈ ആദ്യമായിട്ട് ഈ താങ്കളുടെ വര ശ്രദ്ധിക്കുന്നത് അയൽക്കാരായ ഒരു കുടുംബക്കാരായിരുന്നു. സ്റ്റുഡി ബേക്കർ കാറ് ചുവരിൽ വരച്ചിരുന്നത് അവരാണ് ശ്രദ്ധിക്കുന്നതെന്നും പിന്നെ അങ്ങനെ എല്ലാവരുടെ ശ്രദ്ധയിൽപ്പെട്ടതായിട്ടും പറഞ്ഞു.
2: അങ്ങനെയാണ് ആദ്യമായിട്ട് അടുത്തുള്ളവരെല്ലാം ഇങ്ങനെ ഈ കാർ കണ്ട്. അപ്പൊ എന്തുകൊണ്ടെന്ന് പറഞ്ഞാലെന്നൊരു, അവർ കുറച്ച് വിദ്യാസമ്പന്നരായ
1: ആൾക്കാരായിരുന്നു.
2: അവർക്കൊരു ചെറിയ വയലുണ്ട്, അതിന് അവർ തന്നെയാണ് പോണേ. കള പറിക്കാനും ഒക്കെ പോകുന്ന കൂട്ടി നമ്മുടെ വീടിൻ്റെ മുമ്പിൽ കൂടെ പോണേ. അപ്പോൾ അവരിങ്ങനെ നോക്കിയപ്പോൾ ഞാൻ അന്ന് 8 വയസ്സുണ്ട്, ഭിത്തിയിൽ കരിയുണ്ട്. അന്ന് പുതിയൊരു സ്റ്റുഡി ബേക്കർ കാർ ഇറങ്ങി,
1: ആഡംബര കാറായിരുന്നു അന്നത്തെ.
2: അതെ, അന്നത്തെ ഏറ്റവും, അത് കേരളകൗമുദിയിലെ 1/2 പേജ് പരസ്യം കൊടുത്തിരിക്കുകയാണ്.
1: മരിക്കാർ മോട്ടോഴ്സ്,
2: മരിക്കാർ മോട്ടോഴ്സിൻ്റെ. അത് കണ്ടിട്ടാണ് ഞാനത് അത്രയും വലിപ്പത്തിൽ അങ്ങ് വരയ്ക്കുകയാണ്. ആ ഭിത്തിയിലെ ഒരു ചെറുക്കിന് 8 വയസ്സ് കാണത്തുള്ളൂ. അത് കണ്ടിട്ടാണ് ഇവർക്ക് അതിനുള്ള വിവരമുണ്ടല്ലോ. അവർ വന്ന് നിന്ന് നോക്കിയിട്ട് ഇങ്ങനെ പുകഴ്ത്തിയൊക്കെ പറഞ്ഞിട്ട് പോകുന്നു. അടുത്ത് നിന്ന് അടുത്ത വീട്ടുകാരൊക്കെ കേട്ട് അമ്മയുടെ അടുത്ത് വന്ന് പറഞ്ഞു. അമ്മയ്ക്ക് ഇതൊന്നും കേട്ടിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ അവരെ നെഗ്ലക്ട് ചെയ്തും കളഞ്ഞു.
1: പിന്നെ ഈ സ്കൂളിൽ ചേർന്നതിന് ശേഷമാണ് ഈ അടുത്ത സ്കൂൾ മാഗസിനകത്തൊക്കെ വരയ്ക്കാൻ തുടങ്ങിയായിരുന്നു.
2: അന്ന് ഞാൻ ശ്രദ്ധിച്ചത് കൗമുദി വാരികയിലേ ഉള്ളൂ രേഖാചിത്രങ്ങൾ വരുന്നത്. അത് VM ബാലനാണ് അതിനകത്ത് വരച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് വിശേഷ പ്രതികൾക്കാണ് അദ്ദേഹം വരയ്ക്കുന്നത്. മറ്റേ ആനുകാലിക പ്രതികൾക്ക് വേറെ ഒന്നുമില്ല. അപ്പം അത് കണ്ടാണ് എനിക്ക് ഈ വരയെല്ലാം നോക്കുന്നതും
1: അതിലേക്കൊരു താല്പര്യം വരുന്നത്.
2: താല്പര്യം കുറച്ചുകൂടെ അദ്ദേഹത്തിൻ്റെ, പക്ഷേ അത് അക്കാലത്തൊരു വളരെ നല്ല ചിത്രങ്ങളായിരുന്നു. അങ്ങനെയാണ് ഈ രേഖാചിത്രത്തിലേക്ക് അങ്ങ് വീഴുന്നത്.
1: സ്കൂളിലെ ആ മാഗസിനകത്ത് വരയ്ക്കുമായിരുന്നു അല്ലേ? ഏത് സ്കൂളിലായിരുന്നു?
2: ഹൈസ്കൂൾ ശങ്കരമംഗലം.

0: ഹൈസ്കൂളിലാണ്
1: പഠിച്ചത്.
0: അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴേ, അപ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന ഒരേ ബെഞ്ചിൽ പഠിച്ചാണ് ഇന്നത്തെ കവി ചവറ കെ എസ് പിള്ള. അപ്പോൾ പുള്ളിയാണ് സാഹിത്യ സമ്മേളനത്തിൻ്റെ സെക്രട്ടറി. അപ്പം ഒരു കലാവേദി മാസിക, കയ്യെഴുത്ത് മാസിക തുടങ്ങി. അപ്പോൾ അതിനകത്ത് ഞാനാണ് വരയ്ക്കുന്നതും എഴുതുന്നതും ബുക്ക് തയ്യാറാക്കുന്നതും എല്ലാം ഞാൻ തന്നെയാണ്. കെ എസ് പിള്ള മാറ്ററുകൾ തരികയെന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് അതിന് പ്രസിദ്ധനായ സ്കൂളിലെ വയലാർ രാമവർമ്മ ഒ എൻ കുറിപ്പൊക്കെയാണെന്ന്
1: സ്കൂളിലെ
0: സാഹിത്യ സമാജം ഉദ്ഘാടനത്തിന് വന്നത്. അത് കെ എസ് പിള്ളയാണ് എൻ്റെ ചുമതല. വിദ്യാർത്ഥിയാണെന്ന് ആലോചിക്കണം. വയലാറിൻ്റെ വീട്ടിലൊക്കെ പോയി വലിയ അത്ഭുതമാണത്. സത്യത്തിൽ അന്നത്തെ കാലത്ത് ടീച്ചേഴ്സിനോടും അത്ഭുതമാണ്. പുള്ളി അവരെയൊക്കെ കൊണ്ടുവന്നാണ്. അപ്പോൾ ആ കാലത്ത് ഈ സ്റ്റേജിലിരുന്ന് ഇത് കണ്ടിട്ട് വയലാറിന് ഭയങ്കര ഇഷ്ടം തോന്നി. ഇത്രയും ഒരു പയ്യൻ ഇവിടെ. അപ്പോൾ അനൗൺസ് ചെയ്ത് ഇത് വരച്ച് ഗോപാൽ ഈ കൂട്ടത്തിലുണ്ട്, സ്റ്റേജിൽ വരണമെന്ന്. അങ്ങനെയാണ് ആദ്യത്തെ ഒരു ഉപഹാരം കിട്ടുന്നതെന്ന്.
1: ആദ്യത്തെ സമ്മാനം അദ്ദേഹം തന്നതാണ്, വയലാർ രാമവർമ്മ തന്നതാണ്. എന്തായിരുന്നു സമ്മാനം?
0: ബ്ലാക്ക് ബേർഡ് പേനയാണ്
1: അദ്ദേഹം ഉപയോഗിക്കുന്ന പേനയായിരുന്നു.
0: അദ്ദേഹം ഉപയോഗിക്കുന്ന പോക്കറ്റിൽ എടുത്താൽ എൻ്റെ പോക്കറ്റിൽ കുത്തി തരുന്നത്. അതൊരു വലിയ സംഭവമല്ലേ,
1: പത്രത്തിലേക്കൊക്കെ വരുന്നത്.
0: അതിന് മുമ്പായിട്ട് എൻ്റെ തയ്യാറെടുപ്പെന്ന് പറഞ്ഞാൽ ഞാൻ ഈ പാശ്ചാത്യ ചിത്രകാരന്മാരുടെയാണ് ഞാൻ ഫോളോ ചെയ്തേക്കുന്നത്.
1: അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തോന്നൽ അന്നേ ഉണ്ടാവാൻ കാര്യം?
0: അക്ഷരാഭ്യാസം ഇല്ലാത്തവൻ വരെ ആസ്വദിക്കാൻ പറ്റിയ കലയാണ് ചിത്രകല, ശരിയല്ലേ? അക്ഷരം അറിയണ്ട, മനസ്സിലാവും. അപ്പോൾ ആ മനസ്സിലാകത്ത രീതിയിൽ ഉള്ള വര വരയ്ക്കുന്നതിനാണ് എനിക്ക് താല്പര്യം വന്നത്. അത് കാരണം ഞാൻ പാശ്ചാത്യ ചിത്രകാരന്മാരെയാണ് ആലോചിച്ചത്. പിന്നെ അന്നത്തെ കാലത്ത് മാതൃഭൂമി ഈ എറണാകുളത്തിന് ഇങ്ങോട്ട് കാണത്തില്ല. ആകെയുള്ളത് നമ്മുടെ കൗമുദിയാണ് പ്രസിദ്ധീകരണങ്ങളിൽ. അതുകൊണ്ടാണ് ആ കൗമുദി കാണാൻ ഇടയായത്. അപ്പോഴേ എനിക്ക് ഈ പാശ്ചാത്യ പ്രസിദ്ധീകരണങ്ങളുണ്ട്, കൊല്ലത്തൊരു കടയുണ്ട്,
1: അതൊക്കെ അന്നേ മേടിച്ച് വായിക്കും.
0: അതെ അതെ അതെ, അതാണ് ഞാൻ ഫോളോ ചെയ്തത്. അക്കാഡമിക്കായി പഠിക്കാൻ പഠിച്ചിട്ടില്ല
1: ചിത്രരചന. അങ്ങനെ
0: ഞാൻ സ്വന്തമായിട്ട് ഇതൊക്കെ അങ്ങ് ആർജിക്ക് എടുക്കുകയാണ്. അങ്ങനെ ആ സമയത്താണ് തോമസ് എന്ന് പറഞ്ഞൊരു സുഹൃത്തുണ്ട്, അയാളെ അച്ഛൻ പട്ടം പഠിക്കാൻ റോമിലേക്ക് പോയി. അപ്പോൾ എനിക്ക് അവിടുന്ന് അമേരിക്കൻ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞൊരു വലിയ പ്രസിദ്ധീകരണമുണ്ട് ന്യൂയോർക്കിൽ ഇറങ്ങുന്നത്. ആ ബുക്ക് എനിക്ക് അയച്ചു തന്നു ഒരു മാസത്തേക്ക്. അത് നോക്കിയാണ് ഞാൻ പിന്നെ പഠിച്ചതും എല്ലാം. അപ്പോൾ അതിനകത്ത് ഒരു പോസ്റ്റൽ ട്യൂഷൻ്റെ സ്കൂളുണ്ട്, വാഷിങ്ടൺ സ്കൂൾ ഓഫ് ആർട്സ്. അതിനകത്ത് ഞാനൊരു കത്തെഴുതി, ഞാൻ എന്താണ് ചെയ്യുന്നതെന്നൊക്കെ അറിയണമല്ലോ, അപ്പം ഞാൻ ഒരുപാട് വരച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ കോപ്പിയൊക്കെ വെച്ച് അവർക്ക് അയച്ചു കൊടുത്തു. ഒരു 15-20 ദിവസം കഴിഞ്ഞപ്പം മറുപടി വന്ന്, അതിൻ്റെ ട്യൂഷൻ ക്ലാസ്സും ഒരു 3 ക്ലാസ്സുകൾ, പിന്നെ വരയ്ക്കേണ്ട രീതികൾ, വരയ്ക്കേണ്ട മെറ്റീരിയൽ. അന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ മെറ്റീരിയൽ എന്താണ്. അതെനിക്ക് അയച്ചു തരികയാണ്. അപ്പോൾ അതിനകത്ത് $5 ഫീസ്. $5 എന്ന് പറയുമ്പം അന്ന് ഞാൻ അന്വേഷിച്ച് നോക്കിയപ്പോൾ 26 രൂപയാണ് ഒരു ഡോളർ ഇന്ത്യൻ രൂപകളിൽ. ഞാൻ ബാങ്കിലെ
1: ഇത് ഏത് വർഷമായിരുന്നു?
0: ഇത് 60-ൽ.
1: അന്നൊക്കെ പൈസക്ക് ഭയങ്കര വിലയുള്ള സമയമാണ്.
0: സ്വർണത്തിന് ഏണ്ട് 70-80-90-നകത്ത് നിൽക്കുന്ന കാലം. ഒരു ഒരു
1: പവന്
0: ആ. അപ്പോൾ $5 എന്ന് പറയുമ്പോൾ എത്ര രൂപയായി? നടക്കത്തില്ല, വീട്ടിൽ പറയാനൊന്നും ഒക്കത്തില്ലല്ലോ. വീട്ടിലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ആരും ശ്രദ്ധിക്കുന്നൊന്നുമില്ലല്ലോ. അപ്പോൾ അവരതിൻ്റെ ക്ലാസ്സൊക്കെ അയച്ചു തന്നിട്ട് എൻ്റെ രീതികളൊക്കെ ഒരുപാട് ക്ലാസ്സുകൾ എനിക്ക് അയച്ചു തന്നു. അപ്പം ഞാൻ റിപ്ലൈ എടുക്കാറായി. അപ്പോൾ അവർ വീണ്ടും അയച്ചു, നിങ്ങളുടെ ഫീസ് $3 കുറച്ചിരിക്കുന്നു എന്ന് പറഞ്ഞൊരു കത്ത് എനിക്ക് വന്നു. അതൊക്കെയെന്ന് വെച്ചാൽ ന്യൂയോർക്കിൽ നിന്ന് ഒരു കത്തെന്ന് പറഞ്ഞാൽ ഇത്ര ദിവസം കഴിഞ്ഞ് വരുന്നതാണ്. അപ്പോൾ അതിന് രക്ഷയില്ല. അപ്പോൾ അതങ്ങനെ അങ്ങ് ഉപേക്ഷിച്ചു. പക്ഷേ അവരെനിക്ക് ക്ലാസ് അയച്ചു തന്നു,
1: ഫ്രീ ആയിട്ട് അയച്ചു തന്നു
0: അയച്ചു തന്നുണ്ട്. അതൊരു വലിയ ഭാഗ്യമാണ്. അതിനകത്തുനിന്ന് ഞാൻ ഒരുപാട്
1: പഠിക്കാൻ കഴിയും
0: എന്തൊക്കെ മെറ്റീരിയൽ എന്നും. അപ്പോൾ എനിക്ക് JJ സ്കൂൾ ഓഫ് ആർട്സ് ഉണ്ടല്ലോ ബോംബെയിലെ, അതാണ് എനിക്കൊരു വലിയ മോഹം. അവിടെ നിന്ന് പഠിക്കണമെന്നായിരുന്നു. ഞാൻ വരച്ചുകൊണ്ടേ ഇരിക്കത്തുള്ളൂ എപ്പോഴും. F മട്ടാനിയ എന്ന് പറഞ്ഞ വലിയൊരു ചിത്രകാരനുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രമാണ് ഞാൻ വരച്ചത്, കോപ്പി ചെയ്തത്. അത് രേഖാചിത്രമാണ്, കംപ്ലീറ്റ് ലൈനാണ്, പെനാനിങ് വർക്കാണ്. അതൊരു റോമൻ രാജകുമാരി ആ രാജകീയ കിടക്കയിൽ ഇങ്ങനെ നഗ്നയായിട്ട് കിടക്കുകയാണ്. അവരുടെ മേളിലൊരു വലയുണ്ട്, നൂല് വല, ചെറുതിനും ചെറു നൂല് കൊടുത്തൊരു വല. അപ്പോൾ ആലോചിച്ച് നോക്കൂ, ഒരു സ്ത്രീ നഗ്നയായിട്ട് നിർത്തുമ്പോൾ ആ വലകൾ എവിടേക്കാണ് കയറി ഇറങ്ങിപ്പോൾ ഒരു നിബ്ബില ഡ്രോയിങ്ങിൽ ചെയ്യാന്ന് പറഞ്ഞാൽ അപാര വർക്കാണ്. ഞാനത് ചെറിയ കോപ്പിയായിരുന്നു, അതിനെ 4 ഇരട്ടി വലിപ്പത്തിൽ വരച്ച് അയച്ചു കൊടുത്തു. അങ്ങനെയാണ് അവിടുന്ന് എനിക്കിത് അപ്ലിക്കേഷൻ ഒരു കവറിനകത്ത് വന്നു,
1: അഡ്മിഷന് വേണ്ടിയിട്ട്
0: അഡ്മിഷൻ. അപ്പോൾ അതിനകത്ത് അടിയിലെ ഇംഗ്ലീഷിലെ നിങ്ങളുടെ വർക്ക് ഗ്രേറ്റ് ടാലൻറ്റ് എന്ന് പറഞ്ഞാണ് പുള്ളി പ്രിൻസിപ്പൾ എഴുതിയ ഒരു ലൈനുണ്ട് അതിനകത്ത്. അത് കണ്ടപ്പോൾ എനിക്ക് വീണ്ടും വിശ്വാസമായി, പക്ഷേ പഠിക്കാൻ കാശില്ല, അങ്ങനെ തങ്ങ് ഉപേക്ഷിച്ചു.
1: അല്ല, വീട്ടിലെ ശരിക്കും പറഞ്ഞു കേട്ടിട്ടുണ്ട് അന്നത്തെ ആ പ്രദേശത്തെ ഏറ്റവും സമ്പത്തുള്ള ഒരു കുടുംബത്തിലാണ് ജനിച്ചത്.

0: സംബന്ധിച്ചുള്ള ധാരാളം നെൽവയലും പുരയിടങ്ങളും തെങ്ങും പുരയിടം ഒക്കെ ഉള്ള വീടാണ്. പക്ഷെ അവർക്കേ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ആളൊക്കെ ഈ കല ഇതൊന്നും അവർക്ക്
1: അറിയില്ല
0: അറിയില്ല അവർക്ക്
1: മൂല്യം അറിയില്ല
0: ഇല്ല അവർക്ക് ആസ്വദിക്കാനുള്ള കഴിവും ഇല്ല. പിന്നെ അവരെന്തിനാ അത് നോക്കുന്നത്? അവരുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ കോളേജിൽ പോവുക, ഒരു ഡിഗ്രി എടുക്കുക, അന്നത്തെ കാലം അതാണ്. പിന്നെ ആ ഡിഗ്രി വെച്ച് ജോലി കിട്ടുക, ഇത്രയേ ഉള്ളൂ. പിന്നെ ഈ ചിത്രകലയെക്കുറിച്ച് ആർക്കും പുച്ഛമാണ്. എൻ്റെ നാട്ടിൽ ഞാൻ സത്യം പറയുകയാണ്, ഞാൻ വളരെ സ്ട്രഗിൾ ചെയ്താണ് വന്നത്. അങ്ങനെയാണ് ഞാൻ എറണാകുളത്ത് പോയി.
1: ഇതിൻ്റെ അഡ്മിഷൻ നടന്നില്ല?
0: ഇല്ല, വലിയ മോഹത്തിൽ ഞാൻ ചെന്നു, അത് നടക്കുന്നില്ല. അപ്പം പിന്നെ ഏറ്റവും താല്പര്യം കിട്ടുന്നതാ എറണാകുളം വി എം ബാലൻ്റെ സ്റ്റുഡിയോയിലാണ്. അതെനിക്ക് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പം തന്നെ ഒരു കത്ത് ഇദ്ദേഹത്തിന് അയച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പഠിത്തം കഴിഞ്ഞ് വന്നോളൂ പഠിക്കാമെന്ന് പറഞ്ഞു, ഒരു കത്തെൻ്റെ കയ്യിൽ തന്നിരുന്നു. അന്ന് അതിനുശേഷമാണ്
1: ഈ സംഭവങ്ങളൊക്കെ പോയി.
0: അപ്പോൾ ഒരു 60-ൽ ആണ് ഞാൻ നേരെ എറണാകുളത്ത് പോയി. അദ്ദേഹത്തിൻ്റെ കൂടെ കൂടി അദ്ദേഹത്തിൻ്റെ ഇന്ന് കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. അന്നത്തെ പ്രിൻറ്റിങ്ങിൻ്റെയൊക്കെയാണ്, അന്ന് കളർ പ്രിൻറ്റിങ് ഒന്നുമില്ല. എന്നുവെച്ചാൽ 3 കളറിലാണ് അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ട് കളർ ചെയ്താണ് നമ്മൾ കളർ ചെയ്യണം, എന്നിട്ടാണത് ബ്ലോക്ക് എടുത്ത് കളർ. അപ്പോൾ ഈ മെത്തേഡൊക്കെയാണ് എറണാകുളത്തോട്ട് പഠിക്കുന്നത്. അപ്പോൾ അതെല്ലാം ഞാൻ സ്വായത്തമാക്കി ഏതാണ്ടൊരു 8-9 മാസക്കാലം. അപ്പോൾ അതിനകത്ത് പ്രിൻറ്റിങ്ങിൻ്റെയും വരയ്ക്കിൻ്റെയും എങ്ങനെയാണെന്നും കളർ എങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊണ്ട് എത്ര ഈ 3 കളർ കാണിക്കുന്നത് എങ്ങനെയാണ് അതിന് ടെക്നിക്കുണ്ട്, അത് പഠിക്കണം. അത് പഠിച്ചതെന്ന് വെച്ചാൽ എറണാകുളത്ത് നിന്ന് ഇങ്ങോട്ട് അങ്ങനെ ആരുമില്ല. പിന്നെ കോട്ടയത്തുണ്ട് ബ്ലോക്ക് സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ, ആൻ്റണി സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ കോട്ടയത്തുണ്ട്, തിരുവനന്തപുരത്ത് പ്രിൻറ്റേഴ്സ് ബ്ലോക്സ് ഉണ്ട്, ഒരു ന്യൂടൗൺ ബ്ലോക്സ് ഉണ്ട്. ഇതാണ് ആകെയുള്ള. പക്ഷേ ഈ പ്രസ് മീഡിയ എന്ന് പറഞ്ഞാൽ ഈ ബ്ലോക്ക് സ്റ്റുഡിയോ ഇല്ലാതെ മുന്നോട്ട് പോകാനൊക്കത്തില്ല. ഇന്നങ്ങനെ അല്ലല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ മെത്തേഡ് പഠിക്കുകയെന്ന് വെച്ചാൽ ഒരു പ്രത്യേക രീതിയാണ്. അത് എറണാകുളത്തെ കെട്ടി. അങ്ങനെ 8 മാസം കഴിഞ്ഞ് ഞാൻ ആ വർക്കങ്ങ് നിർത്തി. വെച്ചാൽ എനിക്ക് വീട്ടിൽ അമ്മയാണ് മാസം അയച്ചുകൊണ്ട് ഒരു 50 രൂപ അയച്ചുകൊണ്ട് വരുന്നത്. അതേറെക്കുറെ അയക്കാതെ വെക്കാതെ ആക്കി. അങ്ങനെ ഞാനങ്ങ് തിരിച്ചു പോരാൻ തീരുമാനിച്ചു. അപ്പം ബാലമാഷ് നിൽക്കാൻ തയ്യാറാണ്. കാരണം ഞാൻ അവിടെ എന്നുവെച്ചാൽ ഞാൻ വരയ്ക്കാനായിട്ടൊക്കെ എന്നുവെച്ചാൽ വ്യാവസായികമായിട്ട് ഡിസൈൻ ചെയ്ത് കൊടുക്കാനൊക്കെ എനിക്കൊരു
1: പ്രാപ്തിയായി.
0: അപ്പം ഞാൻ അങ്ങനെ ഇരുന്നാലും അവിടെ നിന്ന് കാശ് അതുകൊണ്ട് ഉള്ളിയെ വിചാരിച്ചാലും എനിക്കവിടെ നിൽക്കാം. പക്ഷെ ഞാൻ ഇനി പോകുന്നു, എനിക്കത് പോരാ, എനിക്ക് കളറിനകത്തുള്ള സ്റ്റഡിയാണ് വേണ്ടേ. പിന്നെ ഞാനിങ്ങനെ കൊല്ലത്ത് വന്നു. സിനി വി നാരായണൻ എന്ന് പറഞ്ഞൊരു വലിയ പ്രസിദ്ധനായ ഒരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു, കളറിനകത്ത് ഭയങ്കര വിദഗ്ധനാണ്. അപ്പോൾ അദ്ദേഹത്തിനടുത്ത് ഞാൻ ചെന്നു, ഞാൻ വരച്ച ലൈൻ സ്കെച്ചുകളൊക്കെ കൊടുത്തു. പുള്ളി ഇതെല്ലാം നോക്കിയിട്ട് പറഞ്ഞു, നീ എൻ്റെ കൂടെ നില്ലേ. പുള്ളി കളറിലാണ് വിദഗ്ധൻ. ഈ കമേഴ്ഷ്യൽ ആർട്ടെന്ന് പറയുന്നത് വ്യാവസായികമായിട്ട് പരസ്യങ്ങളും ലെറ്റർ എഴുതുക ഇതൊന്നും അവിടെ ആളില്ല. പുള്ളി നോക്കിയപ്പോൾ ഇതെല്ലാം അറിയാവുന്നതാണ് ഞാൻ. അതുകൊണ്ടാണ് പുള്ളി നീ എൻ്റെ കൂടെ നിൽക്കുന്നത്. അപ്പോൾ പുള്ളിക്ക് ആ വഴിക്കുള്ള വർക്ക് എടുക്കുകയും ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്കത് പഠിക്കുകയും ചെയ്യാം, കളർ പഠിക്കുകയും ചെയ്യാം.
1: പരസ്പരം മ്യൂച്വൽ
0: വലിയ ഇതാണ്. അദ്ദേഹത്തിന് എനിക്ക് മറക്കാനൊക്കത്തില്ല. ഞാനാണ് 2-ാമത്തെ ആളവിടുത്തെ. അതെന്നുവെച്ചാൽ ഒരുപാട് വർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് അന്ന് ഈ കുണ്ടറ ആലിൻ്റെ എന്ന് പറഞ്ഞൊരു വലിയ
1: ഫാക്ടറി ഉണ്ടായിരുന്നു.
0: അവരുടെ ഈ കോയിൽ പരസ്യം ചെയ്യുന്നേ കവർ ഉണ്ടാക്കാനും അതിൻ്റെ ലെറ്റർ തയ്യാറാക്കുന്നതൊക്കെ സിനി വി നാരായണൻ. അപ്പോൾ പുള്ളിയുടെ അത് പോരാ, വിജിരി നേടാനൊക്കെ ഒരുപാട് സജഷൻ കൊടുക്കുന്നു, പുള്ളിക്കതിനോട് ഒക്കുന്നില്ല. ഞാൻ വന്നപ്പം എന്നെ വിളിച്ചുകൊണ്ട് പോയി വിജിരി നേർ അദ്ദേഹമായിട്ട് സംസാരിച്ചു. അതിനുശേഷം ഞാൻ ലെറ്റർ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതൊക്കെ എല്ലാം അപ് ടു ഡേറ്റ് സമ്മതിച്ചിരിക്കുന്നു അദ്ദേഹം. അങ്ങനെ ആ വർക്ക് ഇത്രയും അദ്ദേഹത്തിന് കിട്ടി. അപ്പോഴാണ് ഈ 62-ലാണ് കേരള ശബ്ദം തുടങ്ങുന്നത്. അപ്പം ഞാൻ കേരള ശബ്ദത്തിലേക്ക് വന്നു.
1: കേരള ശബ്ദത്തിൽ എത്ര വർഷത്തോളം പ്രവർത്തിച്ചു?
0: ഒരു 7-8 മാസം കഴിഞ്ഞപ്പം കോമഡി വരിക, ന്യൂസ് പ്രിന്റിന്റെ അഭാവം കാരണം രേഖകളൊക്കെ മുടങ്ങി. അങ്ങനെ ഇരുന്നപ്പോഴാണ് ജനയത്തിലെ കാമ്പശ്ശേരി എന്നെ വിളിക്കുന്നത്. അപ്പം പിന്നെ ഞാൻ കാമ്പശ്ശേരിയെ പോയി കണ്ടു, പറഞ്ഞു നിനക്ക് 60 രൂപ ഞങ്ങൾ തരും മാസം ജനയത്തിൽ ചേരാമെങ്കിൽ ചേരും, കേരളത്തിലും മരിച്ചോളൂ, കുഴപ്പമില്ല. അപ്പം പിന്നെ നമുക്ക് കുഴപ്പമില്ലല്ലോ. അപ്പം അങ്ങനെ ഞാൻ ഒരു ഇല്ലസെറ്റ് ചെയ്ത് കൊടുത്തു. ഒരു വാഷ് ശൈലിയിലാണ്, അന്ന് വാഷ് ശൈലി കുറവാണ്, അതങ്ങ് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെയാണ് ഞാൻ അതിനകത്ത് വരച്ചു തുടങ്ങുന്നത്. അപ്പം രണ്ടും കൂടെ ആയി.
1: പിന്നീട് ഈ ഏറ്റവും കൂടുതൽ പ്രശസ്തി ഉണ്ടായത് ഈ ബിമൽ മിത്രയുടെ നോവലിന് വേണ്ടിയിട്ട് വരച്ചപ്പോഴാണ്.
0: അതെ അതെ.
1: അതെങ്ങനെയായിരുന്നു?
0: അത് 64-ലാണ്. ഞാൻ അപ്രന്റീസ് ആണ്, കമ്പശ്ശേരിയുടെ മുറിയിലാണ്. ഞാനും കമ്പശ്ശേരി ഒരു മുറിയിലാണ്. അപ്പം ഈ എം എൻ സത്യാർത്ഥി വിവർത്തകനാണ്, ഇത് കൊണ്ടുവന്നു. കമ്പശ്ശേരിയായിട്ടൊക്കെ സമയം ഏത് സാഹിത്യകാരന്മാരെ വന്നാലും എന്നെയും പരിചയപ്പെടും. കാരണം അപ്പോഴത്തേന് വേറൊരു രീതിയായല്ലോ. ആ കാലയളവിൽ തന്നെ വയലാറ് വന്നിട്ടുണ്ട്, അവിടെ യാത്രയുണ്ട്, അവരിൽ നിന്ന് കറങ്ങി കമ്പശ്ശേരി കാണാനും ഗണയത്തിൽ കയറാനും. അപ്പോഴെല്ലാം ഞാൻ പരിചയപ്പെട്ട ആർട്ടിസ്റ്റ് ഗോപാലനാണെന്ന് പറഞ്ഞു. വരാറ് സംസാരിച്ച് ഒരുപാട്

0: കാര്യങ്ങളൊക്കെ സംസാരിക്കും, കവിതയ്ക്ക് വരയ്ക്കുന്നതൊക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ അന്നേരത്തെ പോലും ഈ അന്ന് എനിക്ക് സാറ് എനിക്കൊരു പേന തന്നു, ബ്ലാക്ക് ബേർഡ് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഈ നോവലൊരു 2 കൊല്ലം പ്രസിദ്ധീകരിച്ച സീരിയൽ ചെയ്ത നോവലാണ്. ഇപ്പോൾ വലിയ നോവലാണ്. ഇതിൻ്റെ കഥ അറിയാതെ എങ്ങനെ ഇല്ലസ്ട്രേറ്റ് ചെയ്യും? ബംഗാളിയാണ് ഇല്ലസ്ട്രേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യാൻ നോക്കും?
1: ആ കഥാപാത്രങ്ങളുടെ വേഷവിധാനങ്ങളൊന്നും,
0: വേഷവിധാനം പരിസരങ്ങളും ഒക്കെ വേണ്ടേ, എങ്ങനെ ചെയ്യാൻ നോക്കും? ഞാനൊരു ചെറിയ പയ്യനാണെന്നേ പറയാൻ നോക്കും, പയ്യനും യുവാവും അല്ല എന്നുള്ള രീതിയിലുള്ള രീതിയിലാണ്. അപ്പം എൻ്റെ അടുത്ത് കഥ മുഴുവൻ ഇദ്ദേഹം പറഞ്ഞിരുന്നു തന്ന് അവസാനം വരെ. അപ്പോൾ എനിക്കൊരു ഒരു ഐഡിയ കിട്ടി, അങ്ങനെയാണ് അതിന് വരച്ചു തുടങ്ങുന്നത്. അപ്പോൾ അതിനകത്ത് വേറൊരു രസമുണ്ടല്ലോ, അതിനകത്തൊരു സതി എന്ന് പറഞ്ഞ വളരെ പ്രസിദ്ധിയായ ഒരു കഥാപാത്രമുണ്ട്. ലക്ഷ്യമായിട്ട് രണ്ട് സഹോദരിമാരുടെ കഥയാണ് ഇപ്പം മെയിനായിട്ടുള്ളത്. ആ സതിയെ നമ്മൾ രൂപം കൊടുക്കുക എന്ന് പറഞ്ഞാലൊരു കഥാപാത്രത്തിന് ഭയങ്കരമാണത്, വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ നോക്കും അതിനെ എങ്ങനെ ചെയ്യണം. അപ്പോൾ അതിനോട് ഞാൻ ബാക്കിലേക്ക് പോകേണ്ട ഒരു കാര്യം പറഞ്ഞത്, ഞാൻ എറണാകുളത്തെ സെൻറ്റ് തെരേസസ് കോളേജിലെ ബോർഡുകളൊക്കെ എഴുതാൻ പോയി കൂട്ടത്തിലെ ഒരു കുട്ടിയെ ഞാൻ കണ്ട. അവിടെ ഞാൻ എഴുതിക്കൊണ്ട് നിൽക്കുമ്പോൾ 3-4 ദിവസം വന്ന് നോക്കി നിൽക്കുന്ന ഒരു കുട്ടിയുണ്ടായിരുന്നു. വളരെ ചുരുണ്ട തലമുടിയും വിശാലമായ കണ്ണും നേർത്ത ചുണ്ടും കൂർത്ത താടിയൊക്കെ ഉള്ളൊരു അതിമനോഹരിയായ ഒരു പെണ്ണുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ അത് ഇരിപ്പുണ്ടായിരുന്നു. ആ കുട്ടിയുടെ മുഖമാണ് ഈ സതിയെ ഞാൻ കൊടുത്തത്. ഒരുപാട് എഴുത്താണ് വന്നിട്ടുള്ളത്, ഈ കഥാപാത്രങ്ങളെ എങ്ങനെ കെട്ടി എങ്ങനെ ചെയ്തു എന്നൊക്കെ ഇത്രയോ കത്തുകളാണെന്ന് പറഞ്ഞിട്ടുണ്ടറിയാം. അങ്ങനെ ഓരോരുത്തരെ വെച്ചാണ് ഞാൻ ആ കഥാപാത്രത്തെ എടുത്തത്. പിന്നെ ഹിന്ദി പടങ്ങൾ, ഹിന്ദിയുടെ ചിത്രങ്ങൾ, മാസികകൾ, പിന്നെ ടൈംസ് ഓഫ് ഇന്ത്യയുടെ പ്രസിദ്ധീകരണങ്ങൾ മൊത്തം ഞാൻ വരുത്തും. ഇല്ലസ്ട്രേറ്റഡ് വീക്കിലി, ഫിലിം ഫെയർ, സാരിക, ഹിന്ദി മാസികയൊക്കെ ഉണ്ടല്ലോ, മാധുരി, അവർക്ക് ഒരുപാട് പ്രസിദ്ധീകരണങ്ങൾ, ഇത് മൊത്തം ഞാൻ വരുത്തും. കാരണം അതെല്ലാം റെഫർ ചെയ്താലേ എനിക്ക് വരയ്ക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണ് ഈ ഇല്ലസ്ട്രേറ്റ് ചെയ്യാന്ന് വെച്ചാൽ വലിയൊരു പ്രയാസമുള്ളൊരു കാര്യമാണ് സത്യം പറഞ്ഞാൽ. കാരണം സാഹിത്യകാരൻ അക്ഷരങ്ങൾ കൂടെ അല്ലേ എഴുതി വെക്കത്തുള്ളൂ, നമ്മളത് വിഷ്വലൈസ് ചെയ്ത് കാണിക്കണ്ടേ, വരച്ച് കാണിക്കണ്ടേ, എങ്ങനെ എങ്ങനെ ഒക്കും, അതിന് ഭാവന വേണം.
1: പിന്നീട് ഗവൺമെന്റ് സർവീസിലേക്ക് പോയല്ലോ, ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിപ്പാർട്ട്മെന്റിലല്ലായിരുന്നോ?
0: അതെ.
1: അത് ഏത് വർഷമായിരുന്നു?
0: അത് 67-ലാണ്. 67-ന് മുമ്പ് ഞാൻ ജനീവത്തിൻ്റെ സ്ഥിരം ആർട്ടിസ്റ്റ് ആയിരുന്നു. അപ്പോൾ തന്നെയാണ് ഞാൻ ടെസ്റ്റിന് പോയതും. ഇപ്പം ടെസ്റ്റിന് പോകാതിരിക്കാനൊക്കെ ജനയും മാനേജരും ഒക്കെ ഒരുപാട് ശ്രമിച്ചിരുന്നു എന്നെ ഇൻ്റർവ്യൂവിന് പോകാതെ. തലേന്ന് എന്നെ 2-ാമത്തെ സിനിമ കാണാൻ കയറ്റി ഇരുത്തി, ബസ്സില്ല പിന്നെ വീട്ടിലേക്ക് പോയി. അപ്പം പിന്നെ ഇയാൾ നാളെ 9 മണിക്കുള്ള ഇൻ്റർവ്യൂവിന് പോകില്ലല്ലോ. അങ്ങനെ പോയി ഞാൻ രാത്രി 1-3 മണിക്ക് വീട്ടിൽ ചെന്ന് കയറി. വീട്ടിൽ നിന്നും ആരും അങ്ങനെ എപ്പോഴും ചെല്ലുന്നുള്ള ഒരു കാര്യമൊന്നും ഇല്ലല്ലോ. ഏതായാലും പൊയ്ക്കളാന്ന് പറഞ്ഞൊരു 3 മണിക്ക് ഞാൻ അവിടെ നിന്ന് കയറി. ഒരു കഷ്ടമഞ്ചുണ്ടായിരുന്നു. 5 മണിക്ക് ഇവിടെ വന്ന് പാളയത്ത് വന്നിറങ്ങി. തിരുവനന്തപുരം കണ്ടിട്ടില്ല. അവിടെ നടന്ന് കാണെന്ന് വെച്ച് ഒരു മുറിയെടുത്തതിനകത്ത് കയറി ഇരുന്ന് ഈ ആഫീസ് പറഞ്ഞുകൂടാ. ആഫീസിൽ ചെന്ന് ടെസ്റ്റ് ഉണ്ടായിരുന്നു. ടെസ്റ്റൊക്കെ ഭംഗിയായിട്ട് ചെയ്തു. ടെസ്റ്റാണ് വേണ്ടുന്നത്. പിന്നെ ഒഫീഷ്യലായിട്ടുള്ളത് കണക്കുകളൊക്കെയാണ്. ടെസ്റ്റൊരു ഓടുന്ന കുതിരയും ഒക്കെയാണ് എഴുതേണ്ടത്. അതൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും ആർക്കും വരയ്ക്കാൻ പറ്റുന്ന പ്രയാസമുള്ള കാര്യമാണ്. അത് ചെയ്ത് വരും. അപ്പം അന്ന് ഉദയവാനി സാറാണ് PSC വന്നത്. അപ്പോൾ ഉദയവസാറിന് എനിക്കറിയില്ല, പക്ഷെ അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളൊക്കെ ടൈറ്റ് ഇൻ്റർവ്യൂ ലേഔട്ട് ചെയ്ത് കൊടുക്കും, ടൈറ്റിൽ എഴുതി കൊടുക്കാൻ ഞാൻ അദ്ദേഹത്തിന് അറിയാം. ആർട്ടിസ്റ്റ് ഗോപാലനാണ്, കാരണം അവരുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ ജനകത്തിൻ്റെ. എനിക്കറിഞ്ഞൂടാ. ഇപ്പോൾ അദ്ദേഹം മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇൻ്റർവ്യൂ ചെയ്തു. ആദ്യത്തെ ഇൻ്റർവ്യൂ ഇദ്ദേഹത്തിൻ്റെയാണ്, നമ്മുടെ സർവീസിലുള്ള ഓഫീസറാണ് വരുന്നത് ചോദ്യം ചെയ്യുന്നത്. അപ്പോൾ ഒന്നും അറിഞ്ഞൂടാ. ഞാൻ പറഞ്ഞു ഓ എനിക്കറിഞ്ഞൂടാന്ന് പറഞ്ഞു. അപ്പം ഇത് ഇടപെട്ട് ആർട്ടിസ്റ്റുമാർക്ക് കണക്കറിയണമെന്നില്ലല്ലോ, വരച്ചാൽ പോരെ എന്നൊരു വാക്ക് പറഞ്ഞപ്പോൾ അദ്ദേഹം രക്ഷപ്പെട്ടു അദ്ദേഹത്തിൻ്റെ ചോദ്യം നിന്ന്. പിന്നെ അടുത്ത ആളുടെ ചോദ്യമായി. അദ്ദേഹം ഒരു എനിക്കറിഞ്ഞൂടാരായിരുന്നെന്ന്, പക്ഷെ അദ്ദേഹം ചിത്രകലയെക്കുറിച്ച് എല്ലാം അറിയാവുന്ന ആൾ. അതിനെല്ലാം മണി മണി പോലെ എൻ്റെ ആൻസർ കേട്ട് അവർ എന്നെ അത്ഭുതപ്പെട്ടു പോയി. അങ്ങനെ അത് തീർന്നു വന്നു. എനിക്ക് ഫസ്റ്റ് റാങ്ക് ആയിരുന്നു. അങ്ങനെയാണ് കിട്ടിയത്.
1: അപ്പോൾ അതോടുകൂടി ജനാധിപത്യം എന്നൊക്കെ വിട്ടോ?
0: ഇല്ല
1: ഇല്ല,
0: ജനാധിപത്യം ഞാൻ വരച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇവിടെ വന്ന് ഇവിടെ താമസിക്കുന്നു വിചാരിച്ച് എനിക്ക് ശനിയും ഞായറും ഇവിടെ പോകല്ലോ. അവിടെ സിനിരമ തുടങ്ങി, പിന്നെ നോവൽ പതിപ്പ് തുടങ്ങി, ബാലയുഗം തുടങ്ങി. ഇതിനെല്ലാം ഒരു ആർട്ടിസ്റ്റാണ്, എല്ലാം ഞാനാണ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ ശനിയും ഞായറും കൂടെ പോയാൽ ഓഫീസിൽ വർക്കെല്ലാം ചെയ്തിട്ട് ഇല്ലസ്ട്രേഷനെല്ലാം വീട്ടിലിരുന്ന് ഒരാഴ്ച കൊണ്ട് ചെയ്തുകൊണ്ട് പോകും. കഥയെല്ലാം എനിക്ക് തരികയല്ലേ. ഇപ്പം എൻ്റെ കയ്യിൽ ഒരാഴ്ച ചെല്ലുമ്പോൾ 10 കഥ തരും, സെലക്ട് ചെയ്തതാണ്. 10 കഥകാരും ഇതിന് ഇല്ലസ്ട്രേറ്റ് ചെയ്താൽ മതി. പക്ഷേ എപ്പം എങ്ങനെ ചെയ്യണമെന്നൊക്കെ എനിക്കറിയാം. എനിക്കങ്ങ് ചെയ്തുകൊണ്ടാൽ മതി, പുള്ളി ഇടപെടത്തൊന്നുമില്ല. ഇപ്പം ഞാൻ അതിനകത്ത് ഈ വരയ്ക്കാൻ ബുദ്ധിമുട്ടുള്ള ചില കഥകളുണ്ട്. കാരണം പിന്നെ ഡൽഹിയിലോ കാശ്മീരിലോ ബോംബെയിലൊക്കെയുള്ള കഥകാരിയും, അപ്പോൾ അതിനെ ഞാനൊന്ന് മാറ്റി വെക്കും, എന്നുവെച്ചാൽ ഒന്ന് റെഫർ ചെയ്താലേ വരയ്ക്കാൻ നോക്കൂ. അങ്ങനെ അതൊന്ന് മാറ്റി വെച്ചിട്ട് താമസിച്ചേ കൊടുക്കത്തുള്ളൂ.
1: എങ്ങനെയായിരുന്നു പത്മരാജനുമായിട്ടുള്ള അടുപ്പവും?
0: പത്മരാജൻ അങ്ങനെ ഒരു കഥ അന്വേഷിച്ചാണ് എൻ്റെ അടുത്ത് വരുന്നത്. അപ്പം പത്മരാജൻ ചോദിച്ചാൽ വിതിര ബേബിയാണ് എൻ്റെ അസിസ്റ്റൻ്റ് എഡിറ്റർ വാരിയുടെ വാരിയെടുത്ത്. അപ്പോൾ വിതിര ബേബി പറഞ്ഞു ഈ ഗോപാൽ ദൈ വരയ്ക്കാൻ കൊടുത്തിട്ടുണ്ട്, തിരുവനന്തപുരത്ത് അയാൾ താമസിക്കുന്നത്, ആ പ്രസ് റോഡിലുള്ളൊരു വീടുണ്ട് അവിടെ പോയാൽ മതി. അങ്ങനെ എന്നപ്പോഴാണ് പത്മനാഭൻ രസി വരുന്നത്. അപ്പോൾ എന്നെ കണ്ടില്ല. അപ്പോൾ എൻ്റെ ഒരു സഹമുറിയനാണ് പറഞ്ഞത്, ഇപ്പോൾ പുള്ളി ഞാൻ വന്നപ്പോൾ പറഞ്ഞു ഇന്നൊരാളെ ടൈറ്റ് പാൻറ്റൊക്കെ ആയിട്ടൊരു സുന്ദര കലാഭരം അന്വേഷിച്ചു വന്നു, ആരാന്നറിഞ്ഞില്ല. ഞാൻ പറഞ്ഞ സാഹിത്യകാരന്മാരായിരിക്കും, അല്ലാതെ എന്നെ അന്വേഷിച്ച് ആര് വരാനാ. അടുത്ത ദിവസം രാവിലെ ഞാൻ റെസ്റ്റോറൻറ്റിൽ കാപ്പി കുടിക്കാനിരിക്കുമ്പോൾ ഒരാൾ വന്നു, വളരെ സമുഖനായ ഒരാളാണ്. എൻ്റെ അടുത്ത് നിന്ന് ഇരുന്നിട്ട് വളരെ സ്വാതന്ത്ര്യത്തോടെ ഞാൻ തിന്നുകൊണ്ടിരുന്ന ദോശ എന്നെടുത്തങ്ങ് തിന്നിയാണ്. ഞാൻ ഞെട്ടി, ഇതെന്താ? അപ്പോൾ പുള്ളി പറയും ഞാൻ പത്മരായി കാര്യം പറഞ്ഞു, ഇങ്ങനെ സംഗതിയാണ്, ഇനി എയറിലാണ് എനിക്ക് ജോലി. ഓ, എനിക്ക് അയാളെ സമീപനവും സംഭാഷണ രീതിയും നമ്മളൊരു ആകർഷണീയതയുണ്ടല്ലോ. അങ്ങനെയാണ് പുള്ളിയോട് സംസാരിച്ചാൽ പിന്നെ നമ്മൾക്ക് അങ്ങനെയാണ് ഞങ്ങൾ സുഹൃത്തുക്കളായിരുന്നത്. പിന്നീട് ഞാൻ ആയുർവേദ കളയുന്നിടത്ത് ഒരു വീടെടുത്താൽ താമസിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾ ഒരുമിച്ചായി അവിടെ താമസം അയാളുടെ വിവാഹം വരെ.
1: ഈ പത്മരാജനുമായിട്ടുള്ള അടുപ്പം പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ സിനിമാ രംഗത്ത് അതിന് ശേഷമൊക്കെ അടുപ്പമുണ്ടായിരുന്നു, അതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ചു.
0: ഞാനും പത്മരാജനും താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഇൻസിഡൻറ്റ് ഞാൻ പറയുകയാണ്. തുലാഭാരത്തിൻ്റെ പരസ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു മുറിയും അടുത്ത മുറിയിൽ രണ്ടുപേരെ താമസിക്കുള്ളൂ, വലിയൊരു വീടാണ്, ഞാൻ എടുത്തിരിക്കുകയാണ്. അപ്പോൾ അപ്പുറത്തെ മുറിയിൽ ഇവനും ഞാനും ഇരിക്കുകയാണ്. അപ്പം ഞാൻ പരസ്യം ചെയ്തുകൊണ്ടിരിക്കുമ്പം എൻ്റെ അടുത്ത് വന്നിരുന്നു, ഇതൊക്കെ പശ അരച്ച് തേച്ച് വരുന്ന പുള്ളിയാണ്, ഈ ടൈപ്പ് ഇട്ടിരിക്കണമല്ലോ, വരച്ചൊക്കെ വെച്ചിട്ടുണ്ട്, ഇപ്പം സംവിധാനം ഗാനങ്ങൾ ഇതൊക്കെ ഉണ്ടല്ലോ, അതിന് ടൈപ്പാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ ഈ ടൈപ്പ് ഒട്ടിച്ച് പശ തേച്ച് വരുന്ന പുള്ളിയാണ്. പുള്ളി എടുത്ത് ഒട്ടി ചേർന്നിട്ടെന്ന് പറഞ്ഞൊരു വാക്കാണ്, ഡേയ് സംവിധാനം പി പത്മരാജൻ എന്ന് എഴുതി ഒട്ടിക്കടേ. ആക്ച്വലി എൻ്റെ നാക്കിൽ വന്നത് ഒരു ദിവസം നിൻ്റെത് വരും, ഇതുപോലെ നിൻ്റെ വരും, ഇതുപോലെ പരസ്യം, പക്ഷേ ഞാനായിരിക്കത്തില്ല അത് ഒട്ടിക്കുന്നത്. വളരെ കറക്റ്റായിരുന്നു.
1: പിന്നെ ഈ ചിത്രരചനയൊക്കെ നിർത്തിയത് ഇപ്പം വരയ്ക്കാറില്ലല്ലേ?
0: വരയ്ക്കാറില്ല. അത് കാരണം ഞാൻ നോക്കിയപ്പോഴേ ഒരുപാട് പത്രം, ഇപ്പം മനോരമ, ദീപിക, മംഗളം, മലയാള നാട്, ഇതിനെല്ലാം ഞാൻ വരച്ചിട്ടുണ്ട്. എല്ലായിടത്തും എൻ്റെ ഇല്ലസ്ട്രേഷൻ വേണം എല്ലാവർക്കും. എൻ്റെ സൗകര്യം നോക്കിയാണ് ഇതെല്ലാം ചെയ്യുന്നത്, അല്ലാതെ ഞാൻ അവിടെ അങ്ങ് പോകാറില്ല. എന്നെ തേടിയെത്തല്ല, ഞാൻ എങ്ങും തേടി പോയിട്ടില്ല. അങ്ങനെ ഒരു ചരിത്രം എനിക്കുണ്ട്, അത് സത്യമാണ്.
1: ലഭിച്ചിട്ടുള്ള അംഗീകാരങ്ങൾ അതുപോലെ പുരസ്കാരങ്ങൾ അതേക്കുറിച്ച്?
0: ഒരെണ്ണത്തിന് ഞാൻ വാങ്ങാനോ ഒന്നിനും പോകത്തുമില്ല. ഈ അടുത്ത സമയത്താണ് ഈ ബുക്കിൻ്റെ പ്രകാശന ചടങ്ങിൽ എന്നെ ഒഴിവാക്കണം ഒഴിവാക്കണം എന്ന് നമ്മുടെ ബൈജു ചന്ദ്രനോട് പല പ്രവർത്തി ഞാൻ ആവർത്തി. ചേട്ടനൊന്ന് വന്നാൽ മതി, ചേട്ടനൊന്നും കയറിയേം വേണ്ട, സ്റ്റേജിലും വേണ്ട, ഒന്നും വേണ്ട, പക്ഷെ ഒരുപാട് പേര് കാണുമ്പോൾ ഒന്ന് നിൽക്കണമല്ലോ. അങ്ങനെയാണ് പ്രത്യക്ഷപ്പെടുന്നത് ഇതിനു വേണ്ടി.
1: ആദ്യമായിട്ടാണ്. ഇപ്പം എന്താ എങ്ങനെയാണ് സമയം ചെലവഴിക്കുന്നത്?
0: ഞാൻ വളരെ തൃപ്തനാണല്ലോ എൻ്റെ വർക്കിൽ. എൻ്റെ വർക്കിൽ വളരെ
1: തൃപ്തനാണ്. വരയ്ക്കാറുണ്ടോ വീട്ടിലിരിക്കുന്ന സമയത്ത്?
0: ഇല്ല, ഞാനത് 35 കൊല്ലമായി ബ്രഷ് എടുത്തിട്ട് ഞാൻ ഒരുക്കെ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ എടുക്കത്തില്ല. അത് നിർത്താൻ കാര്യം ഞാൻ പറഞ്ഞുകൊണ്ട് വന്നല്ലോ, ഇത്രയും സ്ഥലങ്ങൾ പറഞ്ഞു വന്നല്ലോ. പക്ഷേ ഒരു ഫാക്റ്റ് പറഞ്ഞ സാമ്പത്തികം ഏറ്റവും കൂടുതൽ വരച്ച ഞാനാണ്. പക്ഷേ എനിക്കതിനു വേണ്ടി നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നമുക്ക് ജീവിക്കണ്ടേ? ഞാനതുകൊണ്ട് ഞാനതങ്ങ് മാറ്റി വെച്ചതാണ്. 93 വരെ വരച്ചിട്ടുണ്ട്, വരെ അങ്ങ് നിർത്തി. ഞാനിത് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചാളാണ്. ഒരാൾ വരയ്ക്കും പെയിൻറ്റർ ആയിരിക്കും, അയാൾക്ക് പെയിൻറ്റർ അറിയാം, പോർട്രേറ്റ് പോർട്രേറ്റേ അറിയാവും, മനസ്സിലായില്ലേ? എനിക്കതല്ല, ഞാൻ എല്ലാ മേഖലയും വർക്ക് ചെയ്ത ആളാണ്. അപ്പോൾ എനിക്ക് ഞാൻ എൻ്റെ അടുത്ത മേഖലയാണ് ഈ കമേഴ്ഷ്യൽ വർക്ക്, ഈ എക്സിബിഷൻ കണ്ടക്ട് ചെയ്യുക, വിപുലമായ രീതിയിലുള്ള
1: അതൊക്കെ ചെയ്യാറുണ്ടോ.
0: ഞാൻ ബാലൻ മാഷടുത്ത് പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഹൈദരാബാദ് അദ്ദേഹത്തിന് ഈ ചന്ദ്രിയ പവലിയൻ, ചന്ദ്രിയയുടെ ഷോപ്പിൻ്റെ പവലിയൻസ് ഉണ്ടായിരുന്നു. മദ്രാസിൽ പോയിട്ടുണ്ട്, ഹൈദരാബാദിൽ പോയിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഞാനാ പോയി അസിസ്റ്റ് ചെയ്യുന്നതൊക്കെ അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ അറിയാം, ഇതെങ്ങനെ ഡിസൈൻ ചെയ്യണം, എങ്ങനെ പണി കഴിപ്പിക്കണം. ചിത്രകലയുടെ വേറെ ലെവലാണത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ രംഗത്തിലേക്ക്, അതായത് IIT ഫെയർ, നമ്മുടെ വേൾഡ് ട്രേഡ് ഫെയർ ഇല്ലേ ഇവിടെ ഡൽഹിയിലെ, ആ കാലങ്ങളിൽ ഞാൻ എല്ലാ വർഷവും ഞാനൊരു പവലിയൻസ് അവിടെ ചെയ്യാറുണ്ട്. ഏതെങ്കിലും ഗവൺമെൻറ് ഇൻഡസ്ട്രീസിലെ ടൂറിസത്തിൻ്റെ ഒന്ന് രണ്ട് പവലിയൻ ഞാൻ ചെയ്തിട്ടുണ്ട് അവിടെ. കാശ്മീരിൽ വരെ പോയ പവലിയൻ ചെയ്ത ഒരു പക്ഷേ ഞാൻ മാത്രമേ കാണത്തുള്ളൂ. അന്ന് ഈ അഹമ്മദാണ് ഇൻഡസ്ട്രീസിൻ്റെ ആൾ, കയർ ഡിപ്പാർട്ട്മെന്റിന്റെ ആയിട്ടാണ്

0: പോയത്. ബാംഗ്ലൂരിൽ ഒരു എക്സിബിഷൻ നടത്തിയിരുന്നു കയറിൻ്റെ ആദ്യത്തെ. അത് ഉദ്ഘാടനം ചെയ്യാൻ വന്ന ഈ അഹമ്മദാണ് മന്ത്രി. അത് കണ്ട് പുള്ളി ഭയങ്കരമായി ത്രില്ലായി. കയറുകൊണ്ട കംപ്ലീറ്റ് കയർ വർക്ക് അത് ചെയ്ത് വരുമ്പം പുള്ളിക്ക് കയറുകൊണ്ട് തന്നെ നമ്മൾ മഹാത്മാഗാന്ധി ബോസ് പിന്നെ അങ്ങനെ ഒരുത്തരുടെ സിംഹങ്ങൾ ഷോ പീസുകൾ കയറുകൊണ്ടുണ്ടാക്കി ഫിക്സ് ചെയ്ത് ഒട്ടിച്ച് കണ്ട ഒരു ലയൻ കണ്ട ലയൻ്റെ ജടയൊക്കെ അങ്ങനെ തോന്നും. അങ്ങനെയൊക്കെ ചെയ്ത് ഭയങ്കര ഇതായി പുള്ളിക്ക്. പുള്ളി ഉടനെ തന്നെ അടുത്ത ശ്രീനഗറിൽ ഒരു നടക്കുന്നുണ്ട്. ഉടനെ പോകാനായിട്ട് ഞാൻ ഡയറക്റ്റ് വിളിച്ചു പറഞ്ഞു. അങ്ങനെയൊക്കെ ശ്രീനഗറിൽ പോകേണ്ടി വന്നത് എങ്ങനെയാണ്.
1: ഇപ്പോൾ അന്നേരം വീട്ടിൽ വിശ്രമ ജീവിതമാണ് അല്ലേ?
0: അതെ, വിശ്രമ ജീവിതമാണ്. കാരണം എൻ്റെ മകന് വേണുഗോപാൽ എന്ന് പറയാള് ഫിലിം ഫീൽഡിലാണ്.
1: വരയ്ക്കണമെന്നുള്ളൊരു
0: അതൊക്കെ ഇല്ല, ഞാൻ അതങ്ങ് ഉപേക്ഷിച്ചു. ഞാൻ വരയ്ക്കാനുള്ളതെല്ലാം വരച്ച് കഴിഞ്ഞ്, ഇനിയിപ്പോൾ എന്തിട്ട് വരയ്ക്കാനാ, അതാണ് കാര്യം. ഒരു ഇല്ലസ്ട്രേഷൻ നിങ്ങൾ ഇപ്പോഴും നിങ്ങളെടുത്ത് നോക്കിക്കോളൂ, അതിനകത്ത് ഇല്ലസ്ട്രേഷൻ ഉണ്ടല്ലോ, നോക്കൂ. അങ്ങനെ അങ്ങ് നിർത്തിയതാണ്.
1: അപ്പം വളരെ സന്തോഷമുണ്ട്. താങ്കളുടെ ചിത്രകലാ ജീവിതവും അതുപോലെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളെല്ലാം വളരെ വിശദമായിട്ട് സംസാരിച്ച് പരിപാടിയിൽ പങ്കെടുത്തതിന് ആകാശവാണിയുടെ പേരിലും നന്ദി അറിയിക്കാൻ
0: എനിക്കുണ്ട്. നന്ദി.
2: ആർട്ടിസ്റ്റ് ഗോപാലനുമായി ജി സന്തോഷ് കുമാർ നടത്തിയ അഭിമുഖമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
3: സായന്തനം സമാപിച്ചു.
2: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം നാളെ വൈകുന്നേരം 4 മണിക്ക്.

പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

അറിയിപ്പ്: നാളെ രാവിലെ 11:02 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മുതൽ ഹരിത സമ്പദ്വ്യവസ്ഥ വരെ സാങ്കേതികവിദ്യയുടെ ഹരിത വഴികൾ. ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സീനിയർ മാനേജ്മെന്റ് എക്സ്പേർട്ട് ഡോക്ടർ മീര അസ്മി മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയുന്നു: 9495964321, അല്ലെങ്കിൽ 9495563321. മറ്റൊരു നമ്പർ കൂടി 9495596321. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:02 മുതൽ. അറിയിപ്പ് കഴിഞ്ഞു.

സംഗീതസരണി കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് വർക്കല CS ജയറാം. മറക്കാതെ കേൾക്കുക കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. സംഗീതസരണി.

മൊഴിയുറവകൾ ആകാശവാണിയുടെ 90-ാം വാർഷികത്തോടനുബന്ധിച്ച് ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്നുള്ള പരിപാടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി മൊഴിയുറവകൾ.

ഉത്സവമാണ് ഇന്ന് മൊഴിയുറവുകളിൽ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കെ കേളപ്പൻ, സാമൂഹിക പരിഷ്കർത്താവായ വി ടി ഭട്ടതിരിപ്പാട് എന്നീ മഹാത്മാക്കളാണ് ഇന്ന് ശബ്ദസാന്നിധ്യമായി നമ്മോടൊപ്പമുള്ളത്.

0: കെ കേളപ്പൻ. കൊയപ്പള്ളി കേളപ്പൻ നായർ എന്ന കെ കേളപ്പൻ സ്വാതന്ത്ര്യസമര സേനാനിയും സാമൂഹിക പരിഷ്കർത്താവുമായിരുന്നു. 1889 ആഗസ്റ്റ് 24 കോഴിക്കോട് ജില്ലയിലെ മൂടാടിയിൽ ജനനം. ഗാന്ധിയൻ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തിയ അദ്ദേഹം അയിത്ത ഉച്ചാടനത്തിനും കേരളത്തിൻ്റെ സാമൂഹിക മുന്നേറ്റത്തിനും നൽകിയ സംഭാവനകൾ അനന്യമാണ്. 1930 കോഴിക്കോട് നിന്നും പയ്യന്നൂരിലേക്ക് നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകി. ഗാന്ധിജി ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിൽ കേരളത്തിൽ നിന്നും പങ്കെടുത്ത ആദ്യ വ്യക്തിയാണ് കെ കേളപ്പൻ. പത്മശ്രീ ബഹുമതി നൽകി രാജ്യം ആദരിക്കാൻ തീരുമാനിച്ചെങ്കിലും അവാർഡുകൾ സ്വീകരിക്കില്ല എന്ന നിലപാടുകൊണ്ട് അദ്ദേഹം അത് നിരസിച്ചു. ജീവിതത്തിലുടനീളം ലളിതമായ രീതി പിന്തുടർന്ന കെ കേളപ്പൻ 1971 ഒക്ടോബർ 7 അന്തരിച്ചു. സർവോദയം. കെ കേളപ്പൻ നടത്തിയ പ്രഭാഷണം ഇപ്പോൾ കേൾക്കാം.
1: ജനങ്ങൾ അന്യോന്യം സ്നേഹിച്ച് സഹകരിച്ച് ജീവിക്കുന്ന സാമൂഹ്യ വ്യവസ്ഥിതിയാണ് സർവോദയം. ലോകമാകുന്ന തറവാട്ടിലെ അംഗങ്ങളാണ് മനുഷ്യരെല്ലാം. ഒരു സർവോദയ സമുദായത്തിൻ്റെ സ്മരണ നിലനിർത്താനാണ് ഓണം കൊണ്ടാടുന്നത്. മാവേലി നാടു വാണിയിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തൊന്നും ആർക്കുമൊട്ടില്ല താനും. ദുഷ്ടരെ കൺകൊണ്ട് കാണാനില്ല, നല്ലവരല്ലാതെ ഇല്ലവാരിൽ. കള്ളവുമില്ല ചതിയുമില്ല, എള്ളോളമില്ല പൊളിവചനം. കള്ളപ്പറയും ചെറുനാഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല. അന്ന് ഇന്നത്തെ മാതിരി ഭക്ഷണ സാധനങ്ങളിൽ മായം ചേർത്ത് വിൽക്കാറില്ല. അരിക്ക് തൂക്കം കൂട്ടാൻ വെള്ളം തളിക്കാറില്ല. കരിഞ്ചന്തയില്ല. എല്ലാവരുടെയും ക്ഷേമത്തിനുള്ള പ്രവർത്തനത്തിൽ എങ്ങും സഹകരണവും സമാധാനവും പ്രതീക്ഷിക്കാം. ഭേദബുദ്ധിയാണ് മത്സരവും അസമാധാനവും സൃഷ്ടിക്കുന്നത്. വേർതിരിഞ്ഞു നിന്ന് ഞാൻ നന്നാവണം, എനിക്കെല്ലാം വേണം, അത്രയും പോരാ, അന്യൻ നശിക്കണം, മറ്റുള്ളവരുടെ കയ്യിലുള്ളതും അപഹരിക്കണം എന്ന സ്വാർത്ഥത്താൽ പ്രേരിതരായി ജീവിക്കുന്നിടത്താണ് വഞ്ചനയും മത്സരവും വഴക്കും. അന്യോന്യം സഹകരിച്ചും സ്നേഹിച്ചും ജീവിക്കുന്നതിന് എല്ലാവർക്കും മതിയായ കാരണങ്ങളുണ്ട്. മതവിശ്വാസികൾക്ക് ഈശ്വരൻ ലോകപിതാവും മനുഷ്യരെല്ലാം സഹോദരി സഹോദരന്മാരുമാണ്. ഹിന്ദുക്കളാണെങ്കിൽ ഈശാവാസ്യമിതം സർവം എന്ന് വിശ്വസിക്കുന്നവരാണ്. ഈശ്വരനിൽ നിന്ന് അന്യമായിട്ട് ഒന്നുമില്ല. എഴുത്തച്ഛൻ്റെ ഭാഷയിൽ സർവലോകങ്ങളും നിങ്കൽ വസിക്കുന്നു, സർവലോകേഷു നീയും വസിച്ചുവിടുന്നു. ഈശ്വര സാക്ഷാത്കാരമാണ് മനുഷ്യൻ്റെ ജീവിത ലക്ഷ്യം. തന്നെപ്പോലെ മറ്റുള്ളവരെയും കാണുവാനും ഏകോദര സഹോദരഭാവം പുലർത്താനും കഴിയുന്ന മനുഷ്യൻ്റെ ജീവിതമാണ് വിജയകരമായ ജീവിതം. അങ്ങനെ ജീവിക്കുന്നവരെ ജന്മസാഫല്യം നേടിയ ജീവൻമുക്തന്മാരായി കണക്കാക്കാം. അങ്ങനെ മനുഷ്യ ജന്മസാഫല്യം നേടുന്നതിന് ഒരു സർവോദയ സമുദായം അനുപേക്ഷണീയമാണ്. അന്യോന്യം മത്സരിച്ച് വലുത് ചെറുതിനെ പിടിച്ചു തിന്ന് ശക്തൻ ദുർബലനെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന സമുദായം അതിന് ഉതകില്ല. അവിടെ മനുഷ്യൻ അധപ്പതിക്കുകയുള്ളൂ. മനുഷ്യന് ഉയർച്ചയില്ല. സംസ്കാരമുള്ള മനുഷ്യൻ എപ്പോഴും പ്രാർത്ഥിക്കുക, ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നാണ്. എല്ലാവരുടെയും സുഖത്തിനുള്ള യത്നമാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത്. ഞാനെന്നും കാലത്ത് ഉണരാറ് ഞാൻ ആരാണെന്ന് സ്മരിച്ചുകൊണ്ടാണ്. അതാർക്കും നല്ലൊരു വഴക്കമായിരിക്കും. പ്രാതസ്മരാമി ഹൃദയ സംസ്ഫുരത ആത്മതത്വം സച്ചിത് സുഖം പരമഹംസഗതിയും തുരീയം യത് സ്വപ്നജാഗര സുഷുപ്തമവൈതി നിത്യം തദ് ബ്രഹ്മനിഷ്കളമഹം നച്ച ഭൂതസംഘ. താൻ നിഷ്കള ബ്രഹ്മമാണ്, നശിച്ചു പോകുന്ന ഒരുപിടി മണ്ണല്ല എന്നോർക്കുന്നത് നിർഭയമായി നിസ്വാർത്ഥമായി സേവനമനുഷ്ഠിച്ച് ജീവിക്കുന്നതിന് സഹായിക്കും. ഈ തത്വചിന്തയൊന്നുമില്ലെങ്കിലും പരമഭക്തനായ പൂന്താനം ചോദിക്കുന്നത് പോലെ കൂടിയെല്ലാ പിറക്കുന്ന നേരത്തും കൂടിയെല്ലാ മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് എന്തിനു നാം വൃഥാ? ഒരു സർവോദയ സമുദായത്തിൽ മാത്രമേ വ്യക്തികൾക്ക് വികസിക്കുവാനും ജീവിതം സഫലമാക്കുവാനും സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുവല്ലോ. എന്താണ് സർവോദയം സമുദായം? സർവോദയ സമുദായത്തിൽ എല്ലാവരും സ്വതന്ത്രരായിരിക്കും. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് മനുഷ്യൻ പാടുപെടുന്നത്. ചെങ്കോല് ദൂരത്തിട്ട് യോഗതെണ്ണെടുക്കുന്നു, പൊൻകിരീടത്തെ ജടാജടമായി മാറ്റിയിടുന്നു. ഇത്രയും തൃണപ്പായം ഞങ്ങൾക്ക് ജഗത്തിങ്കിൽ മൃഗമായ ഒന്നേയുള്ളൂ സ്വാതന്ത്ര്യം, സാക്ഷാൽ മോക്ഷം. പൂർണ്ണ സ്വാതന്ത്ര്യം ഭരണമുക്ത സമുദായത്തിലേ സാധ്യമാകുകയുള്ളൂ. ഒരു ഭരണമുക്ത സമുദായമാണ് സർവോദയം വിഭാവനം ചെയ്യുന്നത്. ഓരോരുത്തരും തന്നിഷ്ടം പോലെ ജീവിക്കുന്ന സമുദായത്തിൽ കുടുംബജീവിതവും സമാധാന പാലനവും സാധ്യമാകുന്നത് എങ്ങനെ എന്ന ചോദ്യത്തിന് അവകാശമുണ്ട്. യഥാർത്ഥ ജീവിതം സമുദായ സേവനമാണെന്ന് മനസ്സിലാക്കുന്ന ഒരു പരിഷ്കൃത സമുദായം നിയമത്തിൻ്റെയും അധികാരത്തിൻ്റെയും അപേക്ഷ ഇല്ലാതെ തന്നെ ആത്മനിയന്ത്രണവും അഹിംസയും ആയുധമാക്കി സാമൂഹ്യ ജീവിതം സമാധാനപരമായി നയിക്കും. ആ സർവോദയ സമുദായത്തിൻ്റെ പ്രവർത്തനം മനസ്സിലാക്കുന്നതിന് അതിൻ്റെ ഒരു സംക്ഷിപ്ത വിവരണം ആവശ്യമാണ്. കേന്ദ്രീകൃത ഭരണത്തിൽ സാധാരണ വ്യക്തികൾ വിസ്മരിക്കപ്പെട്ടു പോകും. പ്രാപ്തരും പ്രതിഭാശാലികളുമായ ചുരുക്കം വ്യക്തികൾക്ക് മാത്രമേ പൊതുരംഗത്ത് സ്ഥാനവും അംഗീകാരവും ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ഒരു സർവോദയ സമുദായം വിഭാവനം ചെയ്യുന്നത് ഒരു വ്യക്തി പോലും വിസ്മരിക്കപ്പെട്ടു പോകാത്ത ഒരു വികേന്ദ്രീകൃത ഭരണമാണ്. ഓരോ ഗ്രാമവും ഒരു ഗ്രാമസ്വരാജ്, ഒരു സ്വതന്ത്ര ഭരണകൂടം ആയിരിക്കും. ഗ്രാമീണരാജ് സർവസമ്മതമായി തിരഞ്ഞെടുക്കപ്പെടുന്ന ഏതാനും വ്യക്തികളടങ്ങുന്ന ഒരു പഞ്ചായത്തായിരിക്കും ഭരണം നടത്തുക. അവിടെ കക്ഷിരാഷ്ട്രീയത്തിന് സ്ഥാനമില്ല. കക്ഷിരാഷ്ട്രീയമുള്ളതിക്കിൽ സർവസമ്മതമായ തീരുമാനങ്ങൾ സാധ്യമല്ല. പഞ്ചായത്തിൻ്റെ തീരുമാനങ്ങൾ എപ്പോഴും എല്ലാവരുടെയും സമ്മതത്തോടുകൂടിയാവും. പ്രായപൂർത്തിയെത്തിയ എല്ലാ സ്ത്രീകളും പുരുഷന്മാരും അടങ്ങിയ ഗ്രാമസഭയായിരിക്കും പ്രധാന കാര്യങ്ങൾ തീരുമാനിക്കുക. ഗ്രാമസഭയുടെ തീരുമാനങ്ങൾ സർവസമ്മതമായിട്ടാകും. കഴിവിനനുസരിച്ച് ജോലി, ആവശ്യത്തിനനുസരിച്ച് പ്രതിഫലം എന്ന സിദ്ധാന്തം സമുദായം അംഗീകരിക്കും. ഗ്രാമങ്ങൾ കഴിയുന്നതും സ്വയംപൂർണങ്ങളാകും. ജീവിതത്തിനാവശ്യമായ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിൽ എല്ലാവർക്കും പങ്കുണ്ടാകും. കൃഷിഭൂമി ഗ്രാമത്തിൻ്റേതായിരിക്കും. അത് കൈകാര്യം ചെയ്യുന്നത് പഞ്ചായത്താകും. അതുമാത്രമാണ് ഭൂപ്രശ്നത്തിന് ഏക പരിഹാരമാർഗം. കൃഷി ചെയ്യുന്നവനും മറ്റു നിത്യോപയോഗ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നവനും ഭരണം നടത്തുന്നവനും സമുദായത്തിന് ആവശ്യമായ മറ്റു സേവനങ്ങൾ അനുഷ്ഠിക്കുന്നവനും ജീവിതത്തിന് ആവശ്യമായതെല്ലാം ലഭിക്കും. കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം നൽകപ്പെടും. ഗ്രാമപഞ്ചായത്തുകൾ ചേർന്നുള്ള ജില്ലാ പരിഷത്തുകളും ജില്ലാ പരിഷത്തുകളുടെ പ്രാതിനിധ്യം വഹിക്കുന്ന സംസ്ഥാന ഭരണകൂടങ്ങളും സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യമുള്ള രാജ്യസഭയും രാജ്യങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ലോകസഭയും വഴി ഒരു ലോകസാഹോദര്യവും ഭരണവും ഉൾപ്പെട്ടുള്ളതാണ് സർവോദയ വിശ്വാസികൾ വിഭാവനം ചെയ്യുന്ന ഭാവി ലോകം. ഇന്ന് ലോകത്തിൽ കാണുന്ന സ്വാർത്ഥവും മാത്സര്യവും വഞ്ചനയും അധികാരത്തിനുള്ള വടംവലിയും ദുർബല രാജ്യങ്ങളെ കീഴടക്കി വെക്കാൻ ശക്തിയുള്ള രാജ്യങ്ങൾ കാണിക്കുന്ന ദുർമോഹവും എല്ലാം നോക്കിയാൽ സർവോദയം ഒരു പ്രായോഗിക സിദ്ധാന്തമായി കരുതാമോ എന്ന ചോദ്യം പ്രസക്തമാണ്. അതിനൊരു സമാധാനമേ ഉള്ളൂ. മനുഷ്യൻ്റെ ജീവിത ലക്ഷ്യം എന്താണെന്ന് ചോദ്യത്തിന് ഈശ്വര സാക്ഷാത്കാരം, സ്വർഗസ്ഥനായ പിതാവിനെപ്പോലെ പരിപൂർണനാവുക, സർവലോകങ്ങളുടെയും പിതാവായ ഈശ്വരൻ്റെ നിശ്ചയത്തിനനുസരിച്ച് ജീവിക്കുക എന്നെല്ലാം വിവിധ മതക്കാർ സമാധാനം പറയും. ഇതിൻ്റെ എല്ലാം അർത്ഥം പ്രായണ ഒന്നു തന്നെയാണ്: ഈശ്വരാംശമായ മനുഷ്യൻ ഈശ്വരനോളം വളരുക. ആ ലക്ഷ്യം പ്രായോഗികമാണോ എന്ന് ചോദിച്ചാൽ കിട്ടുന്ന സമാധാനം അതാണ് മനുഷ്യജീവിതം, അതിനുള്ള യത്നം അത്യാവശ്യമാണെന്നായിരിക്കും. അതുപോലെ തന്നെ സർവോദയ സമുദായം ഒരു പ്രായോഗിക ലക്ഷ്യമാണോ എന്ന് ചോദിച്ചാലും മറുപടി നൽകാവുന്നതാണ്: ഒരു സർവോദയ സമുദായം ലക്ഷ്യമാക്കി നാം പ്രയത്നിക്കും. ഇന്ന് കാണുന്നതിലും കൂടുതൽ സ്നേഹവും സഹകരണവും അഹിംസയിലും സത്യത്തിലും നീതിയിലും വിശ്വാസവും കൈവരുത്തുവാൻ ആ യത്നം സഹായിക്കും. വിജയം 50% ആവാം, 60%, 60%, 70%, 80%, അങ്ങനെ 100% തന്നെയോ ആയിക്കൂടുന്നില്ല. പ്രയത്നത്തിൻ്റെ തീവ്രതയനുസരിച്ചിരിക്കും വിജയമെന്ന് മാത്രമേ പറയാനാവൂ. ഒരു സർവോദയ വ്യവസ്ഥിതിക്കുള്ള പ്രവർത്തനത്തിന് ഇന്നുള്ളത്ര ആവശ്യം അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. നാട്ടിൽ നടക്കുന്ന രാഷ്ട്രീയ വഴക്ക്, ജാതി മത്സരം, ഭക്ഷണക്ഷാമം, കരിഞ്ചന്ത, സ്വാർത്ഥം, കൈക്കൂലി, വിദ്യാർത്ഥികളുടെ അച്ചടക്കരാഹിത്യം തുടങ്ങിയ ദുസ്ഥിതി ഈ രാജ്യത്തിന് ഇത്രയധികം എപ്പോഴെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടോ എന്ന് സംശയമാണ്. അതിനെല്ലാമുള്ള ഏക പരിഹാരമാർഗം ഒരു സർവോദയ വ്യവസ്ഥിതിക്കുള്ള യത്നമാണ്. എങ്ങോട്ട് തിരിഞ്ഞാലും കേൾക്കുന്ന യുദ്ധഭീഷണിയും ആറ്റം ബോംബ് തുടങ്ങിയ നശീകരണ സാധനങ്ങളുടെ നിർമ്മാണവും യുദ്ധസാമഗ്രികൾ സംഭരിക്കുവാനുള്ള ബദ്ധപ്പാടും എല്ലാം അഹിംസാത്മകമായ ഒരു സമുദായ സൃഷ്ടിക്ക് എത്രമാത്രം സഹായമാണ്. രാജ്യരക്ഷയ്ക്ക് ആയുധങ്ങളും പട്ടാളങ്ങളും ഒരുക്കുകയല്ലേ ദേശാഭിമാനിയായ ഓരോ ഇന്ത്യക്കാരൻ്റെയും ഇന്നത്തെ കർത്തവ്യമെന്ന് ചോദിച്ചാൽ, ഒരു അഹിംസാവാദിയുടെ സമാധാനം, ഹിംസയെ അഹിംസ കൊണ്ടേ ജയിക്കാനാവൂ, അതുകൊണ്ട് അഹിംസാത്മകമായ ഒരു സമീപനമാണ് ആവശ്യമെന്നായിരിക്കും. ഹിംസയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം മനുഷ്യ സമുദായത്തിൻ്റെ അത്ര തന്നെ പഴക്കമുള്ളതാണ്. ലോകചരിത്രത്തിൻ്റെ ഒരു സാമാന്യ വീക്ഷണം നമ്മെ പഠിപ്പിക്കുന്നത് ഹിംസയ്ക്ക് ഒരു വിഷമ പ്രശ്നവും പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും ലോകം ഹിംസയിൽ നിന്ന് അഹിംസയിലേക്ക് നീങ്ങുകയാണ് എന്നുമാണ്. പ്രകൃതിക്ക് ചിലപ്പോഴെല്ലാം ഒരു ക്ഷോഭം സംഭവിക്കാറുണ്ട്. അതൊരു താൽക്കാലിക യാദൃശ്ചിക സംഭവം മാത്രമാണ്. ഈ യുദ്ധഭീഷണിയെയും അത്തരത്തിൽ കരുതിയാൽ മതി. ലോകത്തിലെങ്ങും അഹിംസാവാദികൾ വർദ്ധിച്ചു വരുന്നതായിട്ടാണ് നമ്മുടെ അനുഭവം. അമേരിക്കയിലെ നീഗ്രോ വർഗക്കാരും അവരുടെ അവകാശ സ്ഥാപനത്തിന് ഹിംസയെ ഉപേക്ഷിച്ച് ഡോക്ടർ മാർട്ടിൻ ലൂഥർ കിങ്ങിൻ്റെ നേതൃത്വത്തിൽ സത്യാഗ്രഹം സ്വീകരിക്കുന്നതായി നാം കാണുന്നു. ലോർഡ് റസ്സലിനെ പോലുള്ള പല പ്രസിദ്ധ ചിന്തകന്മാരും അഹിംസാവാദികളാണ്. ലോകത്തിൻ്റെ ചിന്താഗതി ഹിംസയിൽ നിന്ന് അഹിംസയിലേക്കാണെന്ന് ഞാൻ തീർത്തു പറയുന്നു. അഹിംസ ഹിംസയുടെ മേൽ വിജയം നേടും. ഒരു സർവോദയ വ്യവസ്ഥിതിക്കുള്ള യത്നം ആഴത്തിലും പരപ്പിലും ക്രമപ്രബദ്ധമായി ശക്തിപ്പെട്ടു വരികയാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ജയ് ജഗത്.
0: സർവോദയം കെ കേളപ്പൻ നടത്തിയ പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്. കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവും നവോത്ഥാന നായകനും എഴുത്തുകാരനുമാണ് വി ടി ഭട്ടതിരിപ്പാട്. 1896 മാർച്ച് 26 ജനനം. ഒഴുക്കിനെതിരെ നീന്തിയ അദ്ദേഹം സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെ ശക്തമായി പോരാടി. 1923 യോഗക്ഷേമം കമ്പനിയിൽ ഗുമസ്തനായി. മിശ്രഭോജനം, മിശ്രവിവാഹം എന്നീ വിപ്ലവ ആശയങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടു. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം കേരളത്തിൽ നവോത്ഥാന നീക്കങ്ങൾക്ക് വെളിച്ചം പകർന്ന രചനയാണ്. കണ്ണീരും കിനാവും, ജീവിത സ്മരണകൾ എന്നീ ആത്മകഥകളും, വെടിവട്ടം, സത്യമെന്നത് ഇവിടെ മനുഷ്യനാകുന്നു എന്നീ ലേഖനങ്ങളും അദ്ദേഹം എഴുതി. 1982 February 12 വി ടി ഭട്ടതിരിപ്പാട് അന്തരിച്ചു. കാലത്തിൻ്റെ സാക്ഷി എന്ന പരമ്പരയിൽ വി ടി ഭട്ടതിരിപ്പാട് പങ്കുവച്ച സ്മരണകൾ ഇപ്പോൾ കേൾക്കാം.
2: മേലത്തൂരിൽ ഞങ്ങൾക്ക് ഊരായ്മയുള്ള ഒരമ്പലത്തിൻ്റെ മുക്കിലിരുന്ന് ഋഗ്വേദ സംഹിത ഞാൻ കുണുങ്ങിക്കുണുങ്ങി ഉരുക്കഴിക്കുകയാണ്. മതിലകത്ത് മറ്റു കുട്ടികൾ കളിച്ചു നിമർക്കുകയും അവരുടെ ഇടയിലേക്ക് ഓടിച്ചെല്ലാൻ എനിക്ക് ബദ്ധപ്പാടായി. പക്ഷേ എന്തു ചെയ്യും? ഒരിളം കിടാവിനെ കൊണ്ട് എന്തിനിങ്ങനെ ഓത്തുചൊല്ലിക്കുന്നു? ആരും അത് ആലോചിക്കുന്നില്ല. എന്നെ അതിന് ഹേമിച്ച കാരണവന്മാരുടെ നേരെ എനിക്ക് കലശരായ കാലുഷ്യം തോന്നി. ആട്ടെ, ഈ തടങ്ങൽ പാളയം ഒരിക്കൽ ഞാൻ തച്ചു തകർക്കും. ആരോ എന്റെ ഉള്ളിലിരുന്ന് മുറുമുറുക്കുന്നതായി എനിക്ക് തോന്നി. അന്ന് ബ്രിട്ടീഷ് ഭരണം ഇവിടെ പൂവണിഞ്ഞു നിൽക്കുകയാണ്. സൂര്യന്റെ കീഴിലുള്ള എന്തും അവർക്ക് അധീനമാണ്. കടലിലും കരയിലും ആകാശത്തും ബ്രിട്ടീഷ് ആധിപത്യം നിറഞ്ഞു തുളുമ്പുകയാണ്. ഇവിടെ രാജാക്കന്മാരുണ്ട്, ജന്മികളുണ്ട്, കൃഷിക്കാരുണ്ട്, കച്ചവടക്കാരുണ്ട്, വ്യവസായികളുണ്ട്, കൈവേലക്കാരുണ്ട്, തൊഴിലാളികളുണ്ട്, ഒരു ക്ഷേമരാഷ്ട്രം കെട്ടിപ്പടുക്കാൻ ആവശ്യമായ വിഭവസമൃദ്ധിയും സാഹചര്യവും ഇല്ലായകയില്ല. പക്ഷേ എല്ലാം നിർവീര്യം, നിശ്ചലം. ഇംഗ്ലണ്ടിലെ പാർലമെന്റിന്റെ പ്രതിപുരുഷൻ ഡൽഹിയിലിരുന്ന് എല്ലാം നയിക്കുന്നു, നിയന്ത്രിക്കുന്നു. കൊട്ടാരങ്ങൾ പ്രശാന്തമാണ്. ദർബാറില്ല, നിവേദനങ്ങളില്ല, നിരസനമില്ല. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി ചെയ്ത ഉടമ്പടി പ്രകാരം സെക്രട്ടേറിയറ്റിന്റെ ആഭിമുഖ്യത്തിൽ ചിട്ടപ്രകാരം കാര്യങ്ങൾ നടക്കുന്നു. നീരാട്ടുകുളി, തൃക്കൺപാർക്കൽ, നിത്യദാനം, ബ്രാഹ്മണ സദ്യ, ഇങ്ങനെ ഓരോന്നും അതിൻ്റെതായ പഴമയും പ്രൗഢിയും പുലർത്തി നിലനിൽക്കുകയും ചെയ്യുന്നു. തമ്പുരാക്കന്മാർക്ക് ഒന്നിലും ഇടപെടേണ്ട ആവശ്യമില്ല. നേത്യാരമ്മയുടെ ദുർമുഖം ഒരു ശല്യമാണ്, സംശയമില്ല. സ്വന്തം ഉത്തരവാദിത്വത്തിന്മേൽ കൈകാര്യം ചെയ്യേണ്ട ഈ തീർപ്പ് അദ്ദേഹം ഭംഗിയായി നിർവഹിക്കുകയും ചെയ്യുന്നു. അക്കാലത്ത് ജമ്മികൾ ബഹുഭാഗ്യവാന്മാരാണ്. കാലാകാലങ്ങളിൽ പാട്ടമിച്ചവാരങ്ങൾ പുക്കിച്ച് രസീത് വാങ്ങി കുടിയാൻ സൂക്ഷിക്കേണ്ടതാണ്. വീഴ്ച വരുത്തിയാൽ കോടതി ജന്മിക്ക് അനുകൂലമായിരിക്കും. എല്ലാറ്റിനും പുറമെ മേൽച്ചാർത്ത എന്ന ദിവ്യാവിധം കൈമോശപ്പെട്ടിരുന്നുമില്ല. സ്വന്തം മലബാരങ്ങളിൽ ആനപിടുത്തം, നായാട്ട്, കുതിരപ്പന്തയം, എന്തെന്ത് ചുമതലകൾ! തപശ്ചര്യാനിരതരായ നമ്പൂതി ബ്രാഹ്മണർ അന്നും തടപ്പുള്ളിയും ഊട്ടുപുരയുമായി കഴിയുന്നു. വേളിയും കുട്ടികളും വലിയേട്ടന് മാത്രം അവകാശപ്പെട്ടതാകയാൽ രസികന്മാരായ അപ്പന്മാർ തമ്പുരാക്കന്മാരുടെയും തമ്പുരാട്ടിമാരുടെയും സേവകന്മാരായി പലതും പറഞ്ഞ് സുഖിക്കുന്നു. കുളിക്കാനൊരു കുളം, ഉണ്ണാനൊരു ഊട്ടുപുര, രാത്രി ചേക്കേറാനൊരു മണിയറ, ഇത്രയുമായാൽ നമ്പൂതിരി പരമസംതൃപ്തനായി. ചതുരംഗം, ചീട്ടുകളി, അക്ഷരശ്ലോക മത്സരം, ഓത്തൂട്ട്, തേവാരം, കൂത്ത്, കൂടിയാട്ടം, ആട്ടക്കഥ, ആറാറ് വർഷത്തിലൊരിക്കൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊരു മൃജവും തഥാസ്തു. അതാണ് പൂർണ്ണം ബ്രാഹ്മണ്യം. തീയർ, പാണൻ, തറയൻ, ഇങ്ങനെ അകറ്റി നിർത്തപ്പെട്ട അവർണരെപ്പറ്റി പരാമർശമേ ഇല്ല. അവർ എവിടെയോ ഉണ്ട്. തീയർ പനചെത്തുന്നു, പുരയൻ പാടം പണിയുന്നു, നടുന്നു, കൊയ്യുന്നു. പായ, പനമ്പ്, വട്ടി, കൊട്ട, ഇത്തരം കൈവേലകളും മരം കയറലും അവരുടെ കുലത്തൊഴിലാണ്. അവരെങ്ങനെ ജീവിക്കുന്നു ഇതിനൊരു ഇതൊരു പ്രശ്നമേ അല്ല. ടോ ക്യാസു വെറ്റില നൂറ് തേച്ചുകൊണ്ടിരിക്കെ ഓതിക്കൻ പറയുകയുണ്ടായി, പാണൻ, പുലയൻ, ഈ വാക്കാരിൽ ആരുടെ മുഖവും ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. നമ്മെപ്പോലുള്ളവർ തന്നെയാണോ? എനിക്കൊരു രൂപമില്ല. അല്ല, അന്വേഷിക്കേണ്ട ആവശ്യവും ഇല്ലാച്ചോളൂ. എപ്പോഴെങ്കിലും വഴിവക്കൽ വച്ച് കണ്ടെത്തിയാൽ അവർ ഓടി ഒളിച്ചു കളയും. അവസാനം ഉറക്കെ ഒന്ന് പൊട്ടിച്ചിരിച്ചു. ഇരുപതാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം കേരളത്തിൽ അങ്ങനെ ആരംഭിച്ചു. ഏലം, കുരുമുളക്, വീട്ടി, തേക്ക്, ആനക്കൊമ്പ്, ഇത്തരം മലഞ്ചരക്കുകൾ ഇംഗ്ലണ്ടിലേക്കും ICS, ബാരിസ്റ്റർ, ഡോക്ടർ, എഞ്ചിനീയർ ആദിയായ ബിരുദധാരികൾ ഇന്ത്യയിലേക്കും കൈമാറ്റം ചെയ്യപ്പെട്ടു. മലഞ്ചരക്കുകൾ അവിടുത്തെ പ്രദർശനശാലകളിലും ബിരുദധാരികൾ ഇവിടുത്തെ സെക്രട്ടേറിയറ്റിലും ഗവൺമെന്റ് ആഫീസുകളിലും സ്ഥലം പിടിച്ചു. ജന്മിമാരും ഉദ്യോഗസ്ഥന്മാരും തടിച്ചു കൊടുത്തു. അവർ പരസ്പരം ഇണങ്ങിച്ചേർന്നു. ബാനർജി ക്ലബിൽ ഒന്നിച്ചു. കുടിയാന്മാരായ ഇടത്തരക്കാരും അധ്വാനശീലരായ തൊഴിലാളികളും മെലിഞ്ഞു. ആദ്യം പറഞ്ഞവർ ക്രമേണ ഇവിടുത്തെ രാജാക്കന്മാരായി. രണ്ടാമത് പറഞ്ഞവർ വിദേശങ്ങളിലെ ഹോട്ടൽ തൊഴിലാളികളും എച്ചിൽക്കുപ്പ തോണ്ടികളുമായി തുലഞ്ഞു. ഞാൻ യുവത്വത്തിലേക്ക് എഴുന്നേൽക്കുമ്പോൾ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ത്രിവർണ പതാക നീലാകാശത്ത് ആടിക്കളിക്കുകയാണ്. ആഫ്രിക്കയിൽ നിന്ന് തിരിച്ചെത്തിയ മഹാത്മജി ചെമ്പാരനിലെ നീലം കൃഷിക്കാർക്കിടയിൽ നിന്ന് ഉയർന്നു വന്ന ആവലാദികൾക്ക് പരിഹാരം ആരാഞ്ഞു നടക്കുകയാണ്. എടോ ചെട്ടിയാരെ, ഒരു കൊട്ട പപ്പടുണ്ടോ വിൽക്കാൻ? മേളത്തൂരിലെ കുണ്ടനിരവിയിൽ വെച്ചായിരുന്നു ഞാൻ ആദ്യം അദ്ദേഹത്തെ കണ്ടെത്താൻ ഇടവന്നതെങ്കിൽ അങ്ങനെയൊരു വിഡ്ഢിത്തം കാട്ടുമായിരുന്നു. അത്രയ്ക്ക് സാധാരണക്കാരിൽ വെച്ച് സാധാരണക്കാരനാണ് അദ്ദേഹം. എല്ലാവരും അദ്ദേഹത്തെ പറ്റിയാണ് പറയുന്നത്. തിലാക്കിന്റെ മരണം, ജെയിംസ് ബോണ്ട് ഭരണപരിഷ്കാരം, ജാലിയൻവാലാബാഗിലെ കൂട്ടക്കൊല, ഉദ്യോഗസ്ഥ ബഹിഷ്കരണം, വിദ്യാർത്ഥികൾ കോളേജ്

0: ഇറങ്ങി വരൽ, മലബാറിലെ കലാപം, ഇങ്ങനെ നിർണായകങ്ങളായ ഏതു വഴിത്തിരിവിലും അദ്ദേഹം ശങ്കിച്ചു നിന്നില്ല. ഉറച്ച കാൽവെപ്പോടെ മുന്നോട്ടു നീങ്ങി. ഒരിടത്തും വഴിമുട്ടി പിന്തിരിയേണ്ട ഗതികേടും നേരിട്ടതായി കണ്ടില്ല. മഹാത്മജി ഉന്നയിക്കുന്ന ജീവിത മൂല്യങ്ങളെ പറ്റിയ മിക്ക പ്രശ്നങ്ങളും ആവുന്നത്ര ഞാൻ ശ്രദ്ധിച്ചു കേട്ടു. എത്ര ലളിതം, പക്ഷേ ഒരു തീവ്ര തപസ്യ വേണം അത് ആചരിക്കുവാൻ. അന്നെനിക്ക് തോന്നിയിട്ടുണ്ട്, ഇദ്ദേഹം അഭിലഷിച്ചത് ഇന്ത്യയുടെ പൂർണ്ണ സ്വാതന്ത്ര്യമോ മനുഷ്യജീവിതത്തിന്റെ സാംസ്കാരിക സമുദ്ധരണമോ എന്ന്. ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ ദൃഷ്ടിയിൽ അത് രണ്ടും ഒന്നായിരിക്കാം. സ്വാതന്ത്ര്യം ചരിത്രത്തിന്റെ അതിപ്രധാനമായ ഒരധ്യായമാണല്ലോ ഉപ്പുസത്യഗ്രഹം. കാഴ്ചയിലും കാര്യത്തിലും അതിനിസ്സാരമായ ഒരു സംഭവം. നിരായുധരായ ഒരു പറ്റം വളണ്ടിയർമാർ കാൽനടയായി കടൽക്കരയിൽ ചെന്ന് ഒരു കുടന്ന ഉപ്പുവെള്ളം കുറുക്കി ഒരു പിടി ഉപ്പുണ്ടാക്കി വിതരണം ചെയ്യുക എന്ന നിയമലംഘനം. അതിന്റെ പ്രാധാന്യമോ ഏത് സ്വേച്ഛാധിപത്യത്തെയും മുട്ടുകുത്തിക്കുന്ന ധാർമ്മിക വിജയവും ദ്രവ്യം അളന്നും തൂക്കിയും വിലമതിക്കുന്നു. കർമ്മമോ അതിന്റെ പിന്നിലുള്ള ചൈതന്യമാണ് മൂല്യം. സേവനത്തിന്റെ വിജയം ആത്മാർത്ഥതയിലാണ്. അഭിലഷിക്കുന്നത് പറയുക, പറയുന്നത് ചെയ്യുക, ആദർശനിഷ്ഠ എന്ന് അതിനെ വിളിക്കുന്നു. രാഷ്ട്രീയ തലത്തിൽ എന്നല്ല, ഏതു കാര്യത്തിലും അവ അവലംബിക്കുന്നത് നന്നായിരിക്കും. പൊതുപ്രവർത്തകരെ മുൻനിർത്തി അദ്ദേഹം അങ്ങനെ അനുശാസിച്ചിട്ടുണ്ട്. ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്നത് ബ്രിട്ടീഷ് ഭരണതന്ത്രത്തിന്റെ മൂലക്കല്ലാണ്. ഇന്ത്യയാകട്ടെ ഒരു ഏകജനതാ സാമ്രാജ്യമൊട്ടല്ലതാനും. കൗതുകം കൊണ്ടും കയ്യൂക്കുകൊണ്ടും വ്യത്യസ്ത കാലങ്ങളിൽ വിവിധ മേഖലകളിൽ നിന്ന് കയറിപ്പറ്റിയ ജനതയുടേതായ സംഘടിത സംസ്കാരമാണ് ഇവിടെ പുലർന്നു വരുന്നത്. തൊട്ടാൽ ത്രസിക്കുന്ന വീണക്കമ്പി പോലെ ക്ഷണത്തിൽ വികാരതരളിതരാകുന്ന വികാരജീവികളും പരസ്പര സംഘർഷത്തിന് ഈ സ്വഭാവം വഴിവെക്കുകയും ചെയ്തു. എന്തെങ്കിലും ഒരു ഭാഗത്ത് ബ്രിട്ടനുണ്ടാവും, ക്ഷീണിതരിൽ നിന്ന് മുതലെടുക്കുകയും ചെയ്യും. അങ്ങനെ സ്വാതന്ത്ര്യ സമരത്തിന്റെ എല്ലാ പിരിമുറുക്കത്തെയും അവർ തളർത്തിക്കളയും. ഈശ്വര അള്ളാ തേരെ നാം എന്ന മുദ്രാവാക്യത്തിന്റെ പിന്നിൽ ഒരവിഭക്ത ഭാരതത്തിന്റെ ആശയമാണ് സർവത്ര പ്രധാനമെന്ന് ഞാൻ കരുതുന്നു. ജനനം ഒരു എതിർച്ഛാ സംഭവമാണ്. കരിഷവൃത്തി പോലെ നട്ടുവളർത്താൻ ആവശ്യമായ ശാസ്ത്ര വൈദഗ്ധ്യവും കലാബിരുദും മനുഷ്യൻ കൈവശപ്പെടുത്തി കഴിഞ്ഞിട്ടില്ല. ഞാനാകുന്ന പടുമരം മുളച്ചു പൊന്തിയത് മനവളത്തിലാണ്. അതിനാൽ നമ്പൂതിരി എന്ന പേരിൽ അറിയപ്പെടേണ്ടി വന്നു. എന്നല്ല, ചാതുർവർണ്ണ്യം മയാസൃഷ്ടത്തിന്റെ ഭർത്താവും പ്രഭുവും സാക്ഷിയും എന്റെ തലതൊട്ടപ്പനാകയാൽ ഒരിച്ചിർക്കുപ്പ എനിക്ക് ചുമക്കേണ്ടതായും വന്നു. സ്വാഭാവികമായി എന്റെ അഭിമതം സാമൂഹ്യ സാംസ്കാരിക മേഖലയിലേക്ക് തിരിയുവാൻ അതായിരിക്കണം കാരണം. നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്ന ആഹ്വാനം ചെയ്ത മഹാൻ ഞാനല്ല. എന്നാൽ അവരെ മനുഷ്യലോകത്തിലേക്ക് ക്ഷണിച്ചിരുത്തി മറ്റുള്ളവരെ പോലെ ജീവിക്കുവാൻ വിഭവമോ ഒരുക്കിക്കൊടുത്തതും തടസ്സങ്ങൾ തട്ടിത്തീർത്തതും ഞാനും എന്റെ കൂട്ടാളികളുമാണ്. പൂണൂൽ പൊട്ടിച്ചത്, മറക്കുള തല്ലിപ്പൊളിച്ചത്, ചേലപ്പതുപ്പ് ചീന്തിക്കളഞ്ഞത്, കാമിക്കുന്നവരെ കല്യാണം കഴിക്കാൻ ആവശ്യമായ സാഹചര്യം സൃഷ്ടിച്ചത് എല്ലാം സാമൂഹ്യ പരിവർത്തന പ്രക്രിയയിലൂടെയാണ്. ഇതെല്ലാം എളുപ്പത്തിൽ സാധിച്ചതല്ല. വിശ്രമമെന്നൊന്നില്ലാതെ, സുഖമെന്നൊന്നും ആസ്വദിക്കാതെ വീടുതോറും കയറിയിറങ്ങി തൊണ്ടകീറി പ്രസംഗിച്ചതിന്റെയും ഉറക്കമിഴിച്ചിരുന്ന് സാമൂഹ്യം സൃഷ്ടിച്ചതിന്റെയും ഫലമാണ്. ഹരിജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനും ക്ഷേത്രപ്രവേശന സംരംഭത്തിനും മിശ്രഭോജനത്തിനും വിവാഹത്തിനും അവരർപ്പിക്കപ്പെട്ട കണ്ണുനീരിന്റെ പുളിപ്പും ബന്ധുജന വിരഹത്തിന്റെ കയ്പും ഇന്നും മാറിക്കഴിഞ്ഞിട്ടില്ല. ഞാൻ ഓർക്കുകയാണ്, ഒരിക്കൽ ഭാര്യയുടെ അച്ഛൻ ഇട്ടിയാമ്പറമ്പത്ത് വാസുദേവൻ നമ്പൂതിരി ഞങ്ങളുടെ രസികസദനത്തിൽ വിരുന്നു വന്നു. ആ നാലുകെട്ടിലെ അന്തപുരം സൗഹൃദത്തിന്റെയും സൽക്കാരത്തിന്റെയും സീൽക്കാരത്താൽ ശബ്ദായമാനമായി. അന്ന് ഉച്ചയ്ക്ക് ശേഷം ഒരു കാർ ഞങ്ങളെ വീട്ടുപടിക്കൽ വന്നു നിന്നു. എന്നെ കൂട്ടിക്കൊണ്ടു ചെല്ലാൻ അക്കിക്കാവൽ രാമൻ വൈദ്യർ കാർ കൊടുത്തയച്ചിരിക്കുകയാണ്. ഡ്രൈവർ ഡോർ തുറന്നു കാണിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ഇട്ടിയാമ്പുറമ്പും വരുന്നുവോ? ഇരുട്ടിനു മുമ്പേ തിരിച്ചെത്താം. അദ്ദേഹം ഒന്ന് സംശയിച്ചിരുന്നു. എന്റെ സുഹൃത്ത് രാമൻ വൈദ്യർ ഇതിനിടയിൽ തീരുവാങ്ങിയ പറമ്പിൽ ഒരു പഴയ ശിവക്ഷേത്രമുണ്ട്. അത് ഇന്ന് ഹരിജനങ്ങൾക്ക് ആയി തുറന്നു കൊടുക്കുകയാണ്. ഉദ്ഘാടകൻ ഞാനാണ്. ഒരു പൊതുയോഗവും ആശംസാ പ്രസംഗവും ഉണ്ടാകും. എന്നാൽ ഞാനും പോരാ. അദ്ദേഹം കാറിൽ കയറി വലിയ മുണ്ടു വിടർത്തി ചുറ്റി തോർത്ത് തോളിലിട്ട് മാറിൽ തിളങ്ങുന്ന പൂണൂരുമായി ശിരസിൽ പാറിപ്പറക്കുന്ന കുടുമയുമായി ക്ഷേത്ര നടക്കിൽ കാറിൽ നിന്നിറങ്ങിയ അദ്ദേഹം അവിടെ കൂടിയിരുന്ന ജനതയെ ഹഠാത് ആകർഷിച്ചു. ഹൃദ്യമായ ഒരു വരവേൽപ്പ് അവിടെ ആചരിക്കപ്പെടുകയും ചെയ്തു. നഗ്നപാതരായി ക്ഷേത്ര നടക്കിൽ ഞങ്ങൾ കൂപ്പുകൈയോടെ കാത്തുനിന്നു. ഒരു ഈഴവസന്യാസി പ്രസന്നപൂജയ്ക്ക് നട തുറന്നു. ഹരഹര മഹാദേവ, ഒരു ഇരമ്പം അവിടെ മുഴങ്ങി. ശാന്തി തീർത്ഥജലവുമായി എന്നെ സമീപിച്ചു. ഞാൻ വലം കൈയിൽ തീർത്ഥജലം കൈക്കൊണ്ടു. എന്നെ ഉരുമ്പി നിൽക്കുന്ന വാസുദേവൻ നമ്പൂതിരിയുടെ നേരെ തിരിഞ്ഞു ശാന്തിക്കാരൻ. നമ്പൂതിരി എന്റെ മുഖത്തേക്ക് സംശയഭാവത്തിൽ നോക്കി, മേടിക്കൂ. ഞാൻ അദ്ദേഹത്തിന്റെ ചെകിട്ടിൽ മന്ത്രിച്ചു. അദ്ദേഹം അതനുസരിച്ചു. വീണ്ടും ഒരു ഇതികർത്തവ്യതാബോധം അദ്ദേഹത്തിന്റെ മുഖത്ത് നിഴൽ പരത്തി. കുടിച്ചോളൂ, ഞാൻ അദ്ദേഹത്തെ ഉപദേശിച്ചു. അദ്ദേഹം തീർത്ഥം സേവിച്ചു. ആദ്യത്തെ വിധവാ വിവാഹം ചെയ്യപ്പെട്ട ഉമ ഇദ്ദേഹത്തിന്റെ രണ്ടാമത്തെ മകളാണ്. കല്ലാട്ട് കൃഷ്ണനെ മിശ്ര വിവാഹം ചെയ്ത പ്രിയദത്ത അദ്ദേഹത്തിന്റെ ഒടുക്കത്തെ ഓമന മകളാണ്. വിപ്ലവത്തിന്റെ ഈറ്റില്ലമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇറ്റാമ്പറമ്പത്തില്ലം ആധുനിക നവോത്ഥാനത്തിലേക്കുള്ള വഴിത്താവളമാണ്. പക്ഷേ ഈ ഉമാന്തർജനത്തിന്റെയും പ്രിയദത്തയുടെയും മാതാപിതാക്കൾ ഇന്ന് ജീവിച്ചിരിപ്പില്ല. പക്ഷേ സാമൂഹ്യ വിപ്ലവ ചരിത്രത്തിന്റെ ശിലാഫലകത്തിന്മേൽ ആ ദമ്പതികളുടെ പേരുകൾ മായാതെ നിലകൊള്ളും. മനുഷ്യ സമുദായത്തെ മുഴുവൻ സ്പരിശിക്കുന്നതും ആഗോളവ്യാപകവുമായ ഒരു അഭ്യുത്ഥാനത്തിന്റെ കാലഘട്ടമാണ് ഈ 20-ാം നൂറ്റാണ്ട്. സ്വേച്ഛാധിപത്യത്തിന്റെ ഇലകൾ കൊഴിയുന്നു, ജനാധിപത്യത്തിന്റെ ചില്ലതോറും തളിരണിയുന്നു. ഇങ്ങനെ ഉയർച്ചയുടെയും തളർച്ചയുടെയും താഴ്വാരത്തിലൂടെ ഇഴഞ്ഞു നീങ്ങുന്ന ഈ ഘോഷയാത്ര എന്നെ വികാരതരളത്തിനാക്കുമ്പോഴൊക്കെ അയൽവീട്ടിലെ അസ്വസ്ഥങ്ങളായ മുഖങ്ങൾ മനസ്സിലേക്ക് കടന്നു വരികയും ചെയ്യുന്നു.
1: കാലത്തിന്റെ സാക്ഷി എന്ന പരമ്പരയിൽ വി ടി ഭട്ടതിരിപ്പാട് പങ്കുവച്ച ഓർമ്മകളാണ് ഇതുവരെ കേട്ടത്. ടേപ്പ് ലൈബ്രറി സഹായം സംഗീത പ്രദീപ്, അശ്വതി പ്രദീപ്, ഗ്രീഷ്മ എസ്, ഗായത്രി രാകേഷ്, ഷർജിത ജെ എ, ആര്യ രാജേഷ്, സ്നേഹ രഞ്ജിത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് എൻ ജെ ജോഷിലാൽ.

മൊഴി ഉറവകൾ ആകാശവാണിയുടെ 90-ാം വാർഷികത്തോടനുബന്ധിച്ച് ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്നുള്ള പരിപാടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി.

0: കിസാൻ വാണി.
1: ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 6:50
0: കിസാൻ വാണി. മറക്കാതെ കേൾക്കുക കിസാൻ വാണി. കിസാൻ വാണി.

ആകാശവാണി സമയം 5 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം അഭിമന്യു എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാറും ചിത്രയും പാടിയത്. രചന കൈതപ്രം, സംഗീതം രവീന്ദ്രൻ.

അടുത്ത ഗാനം എസ് രമേശൻ നായർ വരികൾ എഴുതി, എം ജയചന്ദ്രൻ സംഗീതം പകർന്ന്, യേശുദാസും സുജാതയും പാടിയത് ചിത്രം വാൽ കണ്ണാടി.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ഒരു ഗാനം കൂടി കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി, സുരേഷ് പീറ്റേഴ്സ് സംഗീതം പകർന്ന്, ശങ്കർ മഹാദേവനും ജ്യോത്സനയും പാടിയത്, ചിത്രം 2020.

0: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.
1: പ്രിയ ശ്രോതാക്കളെ, സി എസ് ഐ ചർച്ച് കൊയർ എഴുത്താവൂർ അവതരിപ്പിക്കുന്ന ഭക്തിഗാനങ്ങൾ ഇപ്പോൾ കേൾക്കാം. ആദ്യ ഗാനം നേരം വേഗം വൈകിടും.

0: സി എസ് ഐ ചർച്ച് കൊയർ എഴുത്താവൂർ അവതരിപ്പിച്ച ഭക്തിഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, സ്വച്ഛ് ഭാരത് മിഷൻ; 6:10 വയനാട് ജില്ലാ വൃത്താന്തം; 6:30 പ്രാദേശിക വാർത്തകൾ; 6:40 ചലച്ചിത്ര ഗാനങ്ങൾ; 6:50 വയലും വീടും. നാടൻ പശു വളർത്തലിലും ജൈവകൃഷിയിലും നേട്ടം കൊയ്യുന്ന സംരംഭക വീണ രാജ്കുമാറുമായി അഭിമുഖം. 7:10 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര. 7:45 വാർത്തകൾ, 7:55 ചലച്ചിത്ര ഗാനം. 8:00 നാട്ടുചിന്ത്, തോന്നയ്ക്കൽ നവകേരള കലാസമിതി അവതരിപ്പിക്കുന്ന വിൽപ്പാട്ട്. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, സ്വധർ ഗൃഹ സ്കീം. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 പണ്ട് പണ്ട് പണ്ട്. 9:30 അക്ഷര സൗരഭം, സാഹിത്യകാരി സോണിയ റഫീഖുമായി അഭിമുഖം. 10:00 രവിവാസരിയ അഖില ഭാരതീയ സംഗീതസഭ ഡൽഹിയിലെ ഹിന്ദോൾ പെന്തുസയുടെ ഖയാൽ വാദനം. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:05 ഏഷ്യൻ ഗെയിംസ് 2026 ഡെയിലി ഹൈലൈറ്റ്സ്. 11:25 മുതൽ നാളെ രാവിലെ 5:48 വരെ FM ഗോൾഡ് പ്രക്ഷേപണം ഡൽഹിയിലെ. നാളെ രാവിലെ 5:55 സുഭാഷിതം പ്രൊഫസർ ടി എൽ ഗിരിജ അവതരിപ്പിക്കുന്നു. 6:00 ഉഷമലരി, MP അപ്പൻ എഴുതിയ കവി എന്ന കവിത. ആലാപനം VT മുരളി. 6:15 ഉദയഗീതം, SP ബാലസുബ്രഹ്മണ്യം പാടിയ ഗാനങ്ങൾ. 6:30 പ്രഭാതവേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 7:00 മുതൽ 8:00 വരെ പുലർവട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ, റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിലിന്ന്, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, നല്ല മലയാളം, കാലം സാക്ഷി, ഗ്രാമകേരളം, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 7:25 വാർത്തകൾ. 8:30 നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 161 ഭാഗം. 8:35 സ്മൃതിമധുരം. 8:45 യോഗസൗഖ്യം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 വാർത്താ തരംഗിണി. 9:10 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര. 9:45 ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസർ പരിപാടി. 10:15 രാഗാമൃതം.

ദിവ്യ എസ് വിജയൻ പാടുന്ന കൃതികൾ എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, വസുദേവ് കൃഷ്ണൻ കെ മൃദംഗം, തുടർന്ന് രാജേശ്വരി പത്മനാഭൻ വീണയിൽ വായിച്ച കൃതി. 11:02 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. 12:00 ചലച്ചിത്ര ഗാനങ്ങൾ. 12:20 കെ എസ് സുദീപ് കുമാർ പാടിയ ലളിതഗാനങ്ങൾ. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. ആർത്തവ വിരാമവും ഹോർമോൺ തെറാപ്പിയും. ഡോക്ടർ അർച്ചന എം പി സംസാരിക്കുന്നു. 12:50 വാർത്തകൾ. 1:00 ഗാനസല്ലാപം. തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 2:15 തുടർനാടകം അഗ്നിച്ചിറകുള്ള കാട്ടുപക്ഷികൾ 11-ാം ഭാഗം. രചന സലിംകുമാർ പട്ടണക്കാട്, സംവിധാനം എൻ വാസുദേവ്. 2:30 ഉമംഗ് സിഇടി സ്പോൺസർ പരിപാടി. 3:00 ഗാനോപഹാരം. 4:00 സായന്തനം. ആർട്ടിസ്റ്റ് ഗോപാലൻ പങ്കെടുത്തത്. 4:30 മഴവില്ല് വിവിധ ഭാഷാ ചലച്ചിത്ര ഗാന പരിപാടി. 5:00 അക്ഷരശ്ലോകം. ശ്രീ ശങ്കര അക്ഷരശ്ലോക സമിതി അവതരിപ്പിക്കുന്നു. 5:30 ചലച്ചിത്ര ഗാനം. 5:45 പുരാണ പാരായണം. കുരിപ്പുഴ സജീവ് പാരായണം ചെയ്യുന്നു. 6:00 പദ്ധതികൾ ജനനിർമ്മയ്ക്ക് സ്വച്ഛ് ഭാരത് മിഷൻ. 6:10 ഇടുക്കി ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താ വീക്ഷണം. 6:50 വയലും വീടും. കൃഷിയിൽ സൂക്ഷ്മ മൂലകങ്ങളുടെ പ്രാധാന്യവും പ്രയോഗവും. ഡോക്ടർ വി തുളസിയുമായി അഭിമുഖം. 7:10 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര ഡൽഹിയിലെ. 7:45 വാർത്തകൾ. 7:55 ചലച്ചിത്ര ഗാനം. 8:00 ഹലോ ഡോക്ടർ. ജീവിതശൈലിയും ക്യാൻസർ പ്രതിരോധവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഡോക്ടർ അരുൺ എ ജെ മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് നാഷണൽ ഹെൽത്ത് മിഷൻ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 കാഞ്ഞങ്ങാട് ടി പി ശ്രീനിവാസന്റെ സംഗീത കച്ചേരി. ആർ സ്വാമിനാഥൻ വയലിൻ, വി സനൽകുമാർ മൃദംഗം. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:10 മുതൽ എഫ് എം ഗോൾഡ് പ്രക്ഷേപണം ഡൽഹിയിലെ. പ്രിയ ശ്രോതാക്കളെ, ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33°C, കുറഞ്ഞ താപനില 24°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.4°C, കുറഞ്ഞ താപനില 24.6°C. അറിയിപ്പ് കഴിഞ്ഞു.

0: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 6 മണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇപ്പോൾ സ്വച്ഛ് ഭാരത് മിഷനെ കുറിച്ച് കേൾക്കാം.
2: ഒരു രാജ്യത്തിന്റെ സമഗ്ര പുരോഗതി നിർണയിക്കപ്പെടുന്നത് കേവലം സാമ്പത്തിക വളർച്ച കൊണ്ട് മാത്രമല്ല, മറിച്ച് അവിടുത്തെ ജനങ്ങളുടെ ജീവിത നിലവാരവും പൊതുജനാരോഗ്യ സൂചികകളും കൂടി മുൻനിർത്തിയാണ്. ഈ തിരിച്ചറിവിൽ നിന്ന് രൂപം കൊണ്ട ഏറ്റവും വലിയ ജനകീയ ശുചിത്വ പരിവർത്തന പദ്ധതിയാണ് സ്വച്ഛ് ഭാരത് മിഷൻ. മഹാത്മാഗാന്ധിയുടെ 150-ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് രാജ്യത്തെ സമ്പൂർണ്ണ ശുചിത്വത്തിലേക്ക് നയിക്കുക എന്ന ദീർഘവീക്ഷണത്തോടെ 2014 ഒക്ടോബർ 2-നാണ് കേന്ദ്ര സർക്കാർ സ്വച്ഛ് ഭാരത് മിഷന് തുടക്കം കുറിച്ചത്. ഭരണനിർവഹണ സൌകര്യാർത്ഥം ഈ ദേശീയ ദൌത്യത്തെ 2 പ്രത്യേക വിഭാഗങ്ങളായാണ് തിരിച്ചിരിക്കുന്നത്. 1. സ്വച്ഛ് ഭാരത് മിഷൻ ഗ്രാമീൺ. കേന്ദ്ര ജൽശക്തി മന്ത്രാലയത്തിന് കീഴിൽ ഗ്രാമീണ മേഖലകളെ കേന്ദ്രീകരിച്ച് നടപ്പിലാക്കുന്നു. 2. സ്വച്ഛ് ഭാരത് മിഷൻ അർബൻ. കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിൽ നഗരപ്രദേശങ്ങൾക്കായി പ്രവർത്തിക്കുന്നു. ആദ്യഘട്ടത്തിൽ തുറസായ സ്ഥലങ്ങളിലെ മലമൂത്ര വിസർജനം പൂർണ്ണമായും ഇല്ലാതാക്കുക അഥവാ ODF ഓപ്പൺ ഡിഫെക്ഷൻ ഫ്രീ പദവി കൈവരിക്കുക എന്നതായിരുന്നു പ്രഥമ ദൌത്യം. രാജ്യവ്യാപകമായി 10 കോടിയിലധികം ഗാർഹിക ശൌചാലയങ്ങളും ലക്ഷക്കണക്കിന് കമ്മ്യൂണിറ്റി ടോയ്ലറ്റുകളും നിർമ്മിച്ച് 2019-ൽ ഈ പ്രാരംഭ ലക്ഷ്യം

0: വിജയകരമായി പൂർത്തീകരിച്ചു. തുടർന്ന് കൈവരിച്ച നേട്ടങ്ങളെ നിലനിർത്തുന്നതിനും സമഗ്ര മാലിന്യ സംസ്കരണത്തിനുമായി പദ്ധതിയുടെ രണ്ടാം ഘട്ടം സ്വച്ഛ് ഭാരത് മിഷൻ 2.0 പ്രവർത്തനക്ഷമമായി. പ്രധാനമായും 5 മേഖലകളിലാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഒന്നാമതായി ODF+ മാതൃക. ശൌചാലയങ്ങളുടെ ഉപയോഗം നിലനിർത്തുന്നതിനോടൊപ്പം ഗ്രാമനഗര വ്യത്യാസമില്ലാതെ ഖരദ്രവ്യ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ശാസ്ത്രീയമായി ഇതിൽ നടപ്പിലാക്കുന്നു. രണ്ടാമതായി ശാസ്ത്രീയ ഖരമാലിന്യ സംസ്കരണം. ഇതിന് പ്രകാരം വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും ഉറവിട മാലിന്യ തരം തിരിക്കൽ നിർബന്ധമാക്കുക, ജൈവമാലിന്യങ്ങളെ കമ്പോസ്റ്റോ ബയോഗ്യാസോ ആയി മാറ്റുക, പുനരുപയോഗ സാധ്യതയുള്ള അജൈവ മാലിന്യങ്ങൾക്കായി മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റികൾ സജ്ജമാക്കുക എന്നിവ ഇതിലുൾപ്പെടുന്നു. മൂന്നാമതായി ഉപയോഗിച്ച ജലത്തിന്റെ പുനരുപയോഗം. മലിനജലം ശുദ്ധീകരിച്ച് വ്യാവസായിക ആവശ്യങ്ങൾക്കും നഗര സൌന്ദര്യവൽക്കരണത്തിനും പ്രയോജനപ്പെടുത്തുന്ന സുസ്ഥിര വാട്ടർ പ്ലാന്റുകളുടെ നിർമ്മാണമാണ് ഇതിലുൾപ്പെടുത്തിയിട്ടുള്ളത്. നാലാമതായി ലെഗസി വേസ്റ്റ് നിർമ്മാർജ്ജനം. വർഷങ്ങളായി നഗരപ്രാന്തങ്ങളിൽ കുന്നുകൂടിക്കിടക്കുന്ന വൻകിട മാലിന്യ കൂമ്പാരങ്ങളെ ബയോമൈനിംഗ് സാങ്കേതികവിദ്യയിലൂടെ നീക്കം ചെയ്ത് നഗരഭൂമി വീണ്ടെടുക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. അഞ്ചാമതായി സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് നിയന്ത്രണം. പരിസ്ഥിതിക്ക് കനത്ത ആഘാതമുണ്ടാക്കുന്ന ഒറ്റത്തവണ ഉപയോഗ പ്ലാസ്റ്റിക്കുകൾ ഘട്ടംഘട്ടമായി നിരോധിച്ച് പുനരുപയോഗ സമ്പദ്വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഹരിതകർമ്മസേന, ശുചീകരണ പ്രവർത്തകർ, റെസിഡൻസ് അസോസിയേഷനുകൾ എന്നിവയുടെ ഏകോപനത്തിലൂടെയാണ് ഈ പ്രവർത്തനങ്ങൾ സ്വച്ഛ് സർവേക്ഷൻ എന്ന പേരിൽ രാജ്യത്തെ നഗരങ്ങളിലും തദ്ദേശ സ്ഥാപനങ്ങളിലും നടത്തിവരുന്നത്. ഒരു ജനതയുടെ ആരോഗ്യം, ദേശീയ പുരോഗതി എന്നിവ ഈ പദ്ധതി ലക്ഷ്യമിടുന്നു.
1: സ്വച്ഛ് ഭാരത് മിഷനെ കുറിച്ചാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: The center has sanctioned 3 lakh houses for Andhra Pradesh and will sanction another 3 lakh before the completion of the ongoing construction. Secretary in the Ministry of Statistics and Programme Implementation Saurabh Garg today said India's economic resilience, supported by strong corporate performance and sustained investment activity, is now being reflected in upward revisions to the country's growth estimates by various international agencies. Mr. Garg was talking to the media on the sidelines of the Kautilya Economic Enclave in New Delhi. Campaigning ended today for by-elections to 5 assembly constituencies across Tamil Nadu, Puducherry and West Bengal, and 1 Lok Sabha constituency in Assam. Polling for the 6 seats will be held on Tuesday, while counting of votes will take place on Friday. Meanwhile, the BJP has fielded Dinesh Arya as the party candidate for the upcoming biennial election to the Rajya Sabha in Uttarakhand. The BJP has also announced the name of Rukmini Malik as its candidate for the Rajya Sabha by-election in West Bengal. Uttar Pradesh Chief Minister Yogi Adityanath has announced that Bhadohi district will now be known as Sant Ravidas Nagar Bhadohi. Speaking at a program in Bhadohi today, Mr. Adityanath said the new name reflects the district's association with Sant Ravidas, the medieval saint and social reformer. On the occasion, the Chief Minister also inaugurated and laid the foundation stones for 112 development projects worth more than 1,340 crore rupees. Vice President C.P. Radhakrishnan has said that the truly developed India must be built on trust among citizens, strong family values, character among the youth and compassion in society. Mr. Radhakrishnan was addressing the Mahaparv Shamapana Ceremony 2026 organized by Bhagwan Mahavir Memorial Committee and Jain Mahasabham in New Delhi today. Early in the day, the Vice President addressed the 58th Foundation Day of the Institute of Company Secretaries of India in New Delhi. Mr. Radhakrishnan emphasized that corporate governance is the invisible infrastructure of a modern economy. The curtain has come down on the Asian Games with a dazzling closing ceremony in Aichi, Nagoya, Japan, bringing more than 2 weeks of action-packed competition across 43 disciplines to an end. The ceremony featured the traditional parade of athletes, the lowering of the Asian Games flag, and the formal handover to Doha, Qatar, the host city for the 2030 edition. Proudly carrying the Indian tricolour for the closing ceremony was India's women's flag bearer and shooting star Neeru Dhanda. The double gold medalist led the Indian contingent in a proud moment for the nation. India signed off from the games in fourth place in the overall medal standings behind China, Japan and South Korea. The Indian contingent returned with an impressive haul of 85 medals, including 21 gold, 27 silver and 37 bronze. And that is the end of this news bulletin.
1: ആകാശവാണി കോഴിക്കോട്. വയനാട് ജില്ലാ വൃത്താന്തം.
2: മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്കായി നിർമ്മിക്കുന്ന പുനരധിവാസ ടൗൺഷിപ്പിലെ വീടുകളുടെ നിർമ്മാണം ഒക്ടോബർ 31നകം പൂർത്തിയാക്കും. ടൗൺഷിപ്പിലെ മറ്റ് അടിസ്ഥാന സൌകര്യങ്ങളുടെ നിർമ്മാണം നവംബർ 15നകം പൂർത്തിയാക്കാനും മന്ത്രിമാരായ എ പി അനിൽകുമാർ, അഡ്വക്കേറ്റ് ടി സിദ്ദിഖ്, കെ എം ഷാജി എന്നിവരുടെ സാന്നിധ്യത്തിൽ തിരുവനന്തപുരത്ത് ചേർന്ന ക്യാബിനറ്റ് സബ് കമ്മിറ്റി യോഗം തീരുമാനിച്ചു. നിർമ്മാണം പൂർത്തിയാക്കുന്ന വീടുകൾ ഗുണഭോക്താക്കൾക്ക് കൈമാറുവാനായി നറുക്കെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ കളക്ടർക്ക് യോഗം നിർദ്ദേശം നൽകി. വീടുകൾ അനുവദിക്കേണ്ട ഗുണഭോക്താക്കളുടെ പട്ടിക അന്തിമമാക്കുവാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അഭിപ്രായം കൂടി പരിഗണിക്കും. ദുരന്തബാധിതർക്ക് നിലവിൽ നൽകി വരുന്ന വാടകയും ഫുഡ് കൂപ്പണും തുടരും. കൃഷിനാശം സംഭവിച്ച കർഷകരുടെ വിവരങ്ങൾ ലഭ്യമാക്കാൻ ജില്ലാ ദുരന്ത നിവാരണ വിഭാഗത്തിന് നിർദ്ദേശം നൽകി. കർഷകർക്കും വ്യാപാരികൾക്കും അർഹമായ നഷ്ടപരിഹാര തുക വേഗത്തിൽ കൈമാറുന്നതിനും യോഗം നിർദ്ദേശം നൽകി. പ്രകൃതിക്ഷോഭത്തിൽ കാർഷിക വിളകൾക്ക് സംസ്ഥാനത്തെ കർഷകർക്ക് നൽകാനുള്ള ധനസഹായം ഒക്ടോബർ അവസാനത്തോടെ ലഭ്യമാക്കുമെന്ന് കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖ് കൽപ്പറ്റ ചന്ദ്രഗിരി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച 7th അന്താരാഷ്ട്ര കാപ്പി ദിനാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിള ഇൻഷുറൻസ്, കുടിശ്ശിക തീർപ്പാക്കൽ ഇതിനായി 6 കോടി രൂപ നീക്കിവെച്ചതായും മന്ത്രി പറഞ്ഞു. തുക വിതരണത്തിനായുള്ള നടപടികൾ പൂർത്തീകരിച്ചെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അടുത്ത സാമ്പത്തിക വർഷം മുതൽ പ്രകൃതിക്ഷോഭത്തിന്റെ ഭാഗമായി കർഷകനുണ്ടാകുന്ന വിള നഷ്ടത്തിനോടൊപ്പം പുതിയ നടീൽ വസ്തുക്കൾ, തുക, വളം നൽകുന്ന പദ്ധതിയും കൃഷി വകുപ്പ് ആവിഷ്കരിക്കും. വന്യമൃഗശല്യത്തിൽ കർഷകന് നഷ്ടമുണ്ടായാൽ നഷ്ടത്തിന് നിലവിലുള്ള തുക 100% വർദ്ധിപ്പിക്കുവാൻ സംസ്ഥാന സർക്കാർ തീരുമാനമെടുക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. കാപ്പി കൃഷിയുമായി ബന്ധപ്പെട്ട് നേരിടുന്ന പ്രധാന വെല്ലുവിളി

0: കാലാവസ്ഥ വ്യതിയാനമാണെന്നും മന്ത്രി സൂചിപ്പിച്ചു. കേരള പിറവി ദിനത്തിൽ വയനാടിനെ രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഈ മാലിന്യമുക്ത മാതൃക ജില്ലയായി മാറ്റുന്നതിനുള്ള ബൃഹത് പദ്ധതികൾ ആരംഭിച്ചതായി കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖ്. ഗാന്ധി ജയന്തി ദിനത്തിൽ സമ്പൂർണ്ണ ഈ മാലിന്യമുക്ത സർക്കാർ സ്ഥാപന ജില്ലാ പ്രഖ്യാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അലക്ഷ്യമായി തള്ളുന്ന ഈ മാലിന്യങ്ങളിൽ അടങ്ങിയിരിക്കുന്ന മെർക്കുറി, ഈയം, കാഡ്മിയം തുടങ്ങിയ വിനാശകരങ്ങളായ വിഷവസ്തുക്കളിൽ നിന്നും പരിസ്ഥിതിയും പൊതുജന ആരോഗ്യത്തെയും സംരക്ഷിക്കാനാണ് ഈ മാലിന്യമുക്ത ദൌത്യത്തിലൂടെ ലക്ഷ്യമിടുന്നത്. പാരിസ്ഥിതിക സംരക്ഷണവും സുസ്ഥിര വികസന ലക്ഷ്യങ്ങളും മുൻനിർത്തി ജില്ല മുന്നേറുകയാണെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. ഈ മാലിന്യമുക്ത ജില്ലാ പ്രഖ്യാപനത്തിന് മുന്നോടിയായി സെപ്റ്റംബർ 28 മുതൽ 30 വരെ നടന്ന ആദ്യഘട്ട പ്രവർത്തനത്തിന്റെ ഭാഗമായി ജില്ലയിലെ വിവിധ സർക്കാർ ഓഫീസുകളിൽ നിന്നും 31 ടൺ ഈ മാലിന്യമാണ് ശേഖരിച്ചത്. തദ്ദേശസ്വയംഭരണ സ്ഥാപനങ്ങൾ, ശുചിത്വ മിഷൻ എന്നിവയുടെ സംയുക്ത സഹകരണത്തോടെയാണ് കൽപ്പറ്റയിൽ നിന്നും 12 ടണ്ണും, സുൽത്താൻപത്തിൽ നിന്നും 12 ടൺ, മാനന്തവാടിയിൽ നിന്നും 5 ടൺ, പനമരത്തു നിന്നും 2 ടൺ ഈ മാലിന്യങ്ങളുമാണ് പദ്ധതിയുടെ ഭാഗമായി ശേഖരിച്ചത്. ഇവ ഗ്രീൻ കേരള കമ്പനിക്ക് കൈമാറുകയും ചെയ്തു. ജില്ലയിലെ വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതിക്ക് ആവശ്യങ്ങൾ പദ്ധതികൾ സമയബന്ധിതമായി നടപ്പാക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ പറഞ്ഞു. കളക്ടറേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ ജില്ലയിലെ വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥരുമായി നടന്ന യോഗം അവലോകനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജില്ലയിലെ വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതി, നിലവിൽ നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങൾ, വികസന പദ്ധതികൾ, വെല്ലുവിളികൾ എന്നിവ മന്ത്രി യോഗത്തിൽ വിലയിരുത്തി. വിദ്യാഭ്യാസ മേഖലയുടെ സമഗ്ര ഭൌതിക വികസനം, പഠന നിലവാരം ഉയർച്ചയ്ക്കായി ജില്ലാ പഞ്ചായത്ത് പ്ലാൻ ഫണ്ടിൽ 10 കോടി രൂപ വകയിരുത്തിയതായി യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്രകൃഷ്ണൻ അറിയിച്ചു. വൈത്തിരി താലൂക്കിലെ മേപ്പാടി പഞ്ചായത്തിലുള്ള പുതിയ വില്ലേജ് അംബേക്കർ കുപ്പച്ചി ഉന്നതികളിൽ സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ചെയർപേഴ്സൺ ജുനു സക്രിയ ഉമ്മന്റെ നേതൃത്വത്തിൽ സന്ദർശനം നടത്തി. ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം 2013 പ്രകാരം വിവിധ വകുപ്പുകൾ നടപ്പിലാക്കുന്ന പദ്ധതികളുടെ നിർവഹണ പുരോഗതി വിലയിരുത്തി. അട്ടമല 50-ആം നമ്പർ അംഗൻവാടി, ചൂരൽമലയിലെ 54-ആം നമ്പർ അംഗൻവാടി എന്നിവ സന്ദർശിച്ച് കമ്മീഷൻ അമൃതം പൊടി വിതരണത്തിലെ തടസ്സം സംബന്ധിച്ച് വിശദമായി അന്വേഷിച്ചു. സാങ്കേതിക തടസ്സങ്ങൾ അടിയന്തരമായി പരിഹരിച്ച് പോഷകാഹാര വിതരണം കൃത്യമായി നടത്തുവാൻ ഭക്ഷ്യ കമ്മീഷൻ ചെയർമാൻ ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചു. പൊതുസ്ഥലങ്ങളിൽ വ്യക്തികൾ, രാഷ്ട്രീയ പാർട്ടികൾ, സംഘടനകൾ, മതസ്ഥാപനങ്ങൾ, സ്വകാര്യ ഏജൻസികൾ, ബോർഡുകൾ, ബാനറുകൾ, പോസ്റ്ററുകൾ, കൊടി തോരണങ്ങൾ എന്നിവ സ്ഥാപിക്കുകയോ പ്രദർശിപ്പിക്കുകയോ ചെയ്യരുതെന്ന് തദ്ദേശസ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ അറിയിച്ചു. പൊതു ഇടങ്ങൾ, റോഡുകൾ, നടപ്പാതകൾ, കൈവരികൾ, ട്രാഫിക് ഐലൻഡുകൾ എന്നിവിടങ്ങളിൽ ചട്ടവിരുദ്ധമായി സ്ഥാപിച്ച അനധികൃത ബോർഡുകൾ, ബാനറുകൾ, ഫ്ലക്സുകൾ സ്ഥാപിച്ച വ്യക്തികളും സ്ഥാപനങ്ങളും സ്വന്തം ഉത്തരവാദിത്തത്തിൽ അവ നീക്കം ചെയ്യണം. അല്ലാത്ത പക്ഷം യാതൊരു മുന്നറിയിപ്പും കൂടാതെ അവ നീക്കം ചെയ്യുമെന്നും അനധികൃതമായി സ്ഥാപിച്ച ഓരോ ബോർഡിനും 5,000 രൂപ വീതം പിഴ ചുമത്തുമെന്നും അധികൃതർ അറിയിച്ചു.
1: വയനാട് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി വയനാട് പ്രതിനിധി അരുൺ വിൻസെന്റ്.
2: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.

സംഗീതസരണി കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് വർക്കല CS ജയറാം. മറക്കാതെ കേൾക്കുക കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. സംഗീത

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. നാളെ രാവിലെ 11:02 മുതൽ പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മുതൽ ഹരിത സമ്പദ് വ്യവസ്ഥ വരെ സാങ്കേതിക വിദ്യയുടെ ഹരിത വഴികൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സീനിയർ മാനേജ്മെന്റ് എക്സ്പേർട്ട് ഡോക്ടർ മീര ആസ്മി മറുപടി നൽകുന്നു. ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ 9495943321 ഒരു നമ്പർ കൂടി 9495953321. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:02 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.

0: കിസാൻ വാണി.
1: ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 6:50
0: കിസാൻ വാണി. മറക്കാതെ കേൾക്കുക കിസാൻ വാണി.

ഇന്ന് വൈകുന്നേരം 6:50 വയലും വീടും പരിപാടിയിൽ നാടൻ പശു വളർത്തലിലും ജൈവകൃഷിയിലും നേട്ടം കൊയ്യുന്ന സംരംഭക വീണ രാജ്കുമാറുമായി അഭിമുഖം. വയലും വീടും പരിപാടി ഇന്ന് വൈകുന്നേരം 6:50. ഇന്ന് രാത്രി 8 മണിക്ക് നാട്ടുചിന്ത് തോന്നയ്ക്കൽ നവകേരള കലാസമിതി അവതരിപ്പിക്കുന്ന വിൽപ്പാട്ട്. നാട്ടുചിന്ത് ഇന്ന് രാത്രി 8 മണിക്ക്.

0: ഇന്ന് രാത്രി 9:30 അക്ഷര സൗരഭം, സാഹിത്യകാരി സോണിയ റഫീഖുമായി അഭിമുഖം. അക്ഷര സൗരഭം ഇന്ന് രാത്രി 9:30.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
2: എന്നും രാവിലെ 7:13.
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

ഇന്ന് രാത്രി 10 മണിക്ക് രവിവാസരിയ അഖില ഭാരതീയ സംഗീത സഭയിൽ ഹിന്ദോൾ പിൻസെയുടെ ഖയാൽ വാദനം കേൾക്കാം. രവിവാസരിയ അഖില ഭാരതീയ സംഗീത സഭ ഇന്ന് രാത്രി 10 മണിക്ക്.

0: than this.
1: Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
2: പ്ലാറ്റ്ഫോം നമ്പർ 2 ചെല്ലിയ വാലി സൂപ്പർ
3: ഫാസ്റ്റ് എക്സ്പ്രസ് കിയാ 2 ചേച്ചിയല്ല ഇതാണ് മൊബൈൽ ചാർജ് ചെയ്യാനാ
4: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യ്
3: ഇത്തരം പബ്ലിക് പോർട്ടിൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും
4: കണ്ടില്ലേ
5: പപ്പ നിക്കു ഞാൻ പേ ചെയ്യാം
6: നോ സിഗ്നൽ
3: ഇനി എന്ത് ചെയ്യും
5: ഫ്രീ വൈഫൈ ഉണ്ടല്ലോ
4: ഏയ് മണ്ടത്തരം നിർത്ത്
3: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ
6: അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ
3: RBI പറയുന്നു
4: ശരിയായി തുടങ്ങൂ ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ
7: ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ പ്രധാന വാർത്തകൾ വികസിത ഭാരതം സാധ്യമാക്കുന്നതിന് കരുത്തുറ്റ സ്ഥാപനങ്ങളും മികച്ച ഭരണവും പ്രധാനമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ കെഎസ്ആർടിസിയെ ആധുനിക സൌകര്യങ്ങളോടെ വികസന പാതയിലേക്ക് നയിക്കുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ മരുന്ന് ലഭ്യത ഉറപ്പാക്കാൻ നിരീക്ഷണ സംവിധാനവുമായി ആരോഗ്യവകുപ്പ് 50th വയലാർ സാഹിത്യ പുരസ്കാരം ആർ രാജശ്രീക്ക് സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യത ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞജാഗ്രത 20th ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ സമാപനം 85 മെഡലുകളോടെ ഇന്ത്യ 4th അടുത്ത ഗെയിംസ് ഖത്തറിൽ വാർത്തകൾ വിശദമായി വികസിത ഭാരതം സാധ്യമാക്കുന്നതിന് ഭൌതിക ഡിജിറ്റൽ സൌകര്യങ്ങൾ പോലെ തന്നെ പ്രധാനമാണ് കരുത്തുറ്റ സ്ഥാപനങ്ങളും മികച്ച ഭരണവുമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യയുടെ 58th സ്ഥാപക ദിനാഘോഷത്തെ ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം സാമ്പത്തിക രംഗത്തിന്റെ സുസ്ഥിരമായ പുരോഗതിക്ക് നിക്ഷേപകരുടെ വിശ്വാസം ആർജിക്കേണ്ടത് പ്രധാനമാണെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു ഇസ്രയേൽ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പരമ്പരാഗത ദീപം തെളിയിക്കുന്നതിനായി ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ക്ഷണിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു ക്യാപ്റ്റൻ മച്ചാറുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിനിടെ ഇന്ത്യയുടെയും ഇസ്രായേലിന്റെയും ലോകത്തിന്റെയും വീരനായകനെന്ന് അദ്ദേഹത്തെ നെതന്യാഹു വിശേഷിപ്പിച്ചു അടുത്തിടെ ഫ്ളൈ ദുബായ് വിമാനത്തിലുണ്ടായ ആക്രമണം ധീരതയോടെ നേരിട്ട് 100 കണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിച്ച പൈലറ്റാണ് സ്മിത്ത് മച്ചാർ നവീകരിച്ച ITIകളിലൂടെ നൈപുണ്യ വികസനവും തൊഴിൽ ശേഷിയും വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയായ PM സേതു ഇന്ന് 1 വർഷം പൂർത്തിയാക്കി കഴിഞ്ഞ 4th നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയം പദ്ധതിക്ക് തുടക്കമിട്ടത് തൊഴിൽ സേനയുടെ മാറുന്ന ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് പാഠ്യപദ്ധതികൾ പരിഷ്കരിക്കാനും പരിശീലന സൌകര്യങ്ങൾ നവീകരിക്കാനും ലക്ഷ്യമിട്ടുള്ളതാണ് പദ്ധതി കെഎസ്ആർടിസിയെ കൂടുതൽ ആധുനിക സൌകര്യങ്ങളോടെ സമഗ്ര വികസന പാതയിലേക്ക് നയിക്കുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ എറണാകുളം നോർത്ത് പറവൂർ യൂണിറ്റിൽ നിന്നുള്ള 7 പുതിയ സർവീസുകളുടെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം പൊതുജനങ്ങളുടെ യാത്രാ സൌകര്യം കൂടുതൽ മെച്ചപ്പെടുത്താൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് പ്രിയദർശിനി പദ്ധതി വഴി കെഎസ്ആർടിസിക്ക് യാതൊരു കുഴപ്പവും സംഭവിച്ചിട്ടില്ലെന്നും കൂടുതൽ കളക്ഷനോടെയാണ് ബസുകൾ സർവീസ് നടത്തുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി
8: കെഎസ്ആർടിസി ഏറ്റവും ആധുനികമായ സൌകര്യങ്ങളോടുകൂടി കൂടുതൽ സർവീസുകൾ ആരംഭിച്ച് കൂടുതൽ പ്രൊഫഷണലായി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് സർക്കാരിന്റെ നേതൃത്വത്തിൽ ചെയ്യുന്നത് അതോടൊപ്പം പ്രിയദർശിനി യാത്ര ആരംഭിച്ചു അത് തുടങ്ങിയപ്പോൾ പലരും പറഞ്ഞു കെഎസ്ആർടിസി കൂട്ടിപ്പോകും പ്രശ്നമായിരിക്കും കെഎസ്ആർടിസിക്ക് ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല ഭംഗിയായിട്ട് പോകുന്നു കൂടുതൽ കളക്ഷനോടുകൂടി കെഎസ്ആർടിസി പോവാം
7: ഷി സ്കൂട്ടർ വിതരണോദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നാളെ നിർവഹിക്കും തിരുവനന്തപുരത്തെ വെള്ളയമ്പലം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി വി അബ്ദുൽ ഗഫൂർ അധ്യക്ഷനാകും സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി മത്സ്യത്തൊഴിലാളി വനിതാ സംരംഭകരുടെ സംഗമവും ഇതോടൊപ്പം നടക്കും 2006 പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിയായിരിക്കെ KSTP പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഗ്യാനേഷ് കുമാറിനെതിരെ ഉയർന്ന അഴിമതി ആരോപണങ്ങളിൽ വിശദമായ അന്വേഷണം നടത്താൻ വിജിലൻസ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല KPCC നിർവാഹക സമിതി അംഗമാണ് പരാതി നൽകിയത് ശ്രീ ഗ്യാനേഷ് കുമാർ ഇപ്പോൾ വഹിക്കുന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പദവി ഈ അന്വേഷണത്തിന് തടസ്സമാകില്ലെന്നും ശ്രീ രമേശ് ചെന്നിത്തല വ്യക്തമാക്കി സൌദി അറേബ്യയിൽ പീഡനത്തിനും ശാരീരിക മർദ്ദനത്തിനും ഇരയായി കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന യുവതിക്ക് നിയമസഹായവും സുരക്ഷയും ഉറപ്പാക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ സമാനതകളില്ലാത്ത ക്രൂരതയാണ് യുവതിക്ക് നേരിടേണ്ടി വന്നതെന്നും സംഭവത്തിൽ കൃത്യമായ നിയമ നടപടി സ്വീകരിക്കാനും പ്രതിക്കെതിരെ ശക്തമായ നടപടി ഉറപ്പാക്കാനും പോലീസിന് മന്ത്രി നിർദ്ദേശം നൽകി സംസ്ഥാന സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയത്തിൽ രൂപീകരിച്ച പരാതി പരിഹാര സെൽ നാളെ പ്രവർത്തനം ആരംഭിക്കും. പദ്ധതി സംബന്ധിച്ച സംശയങ്ങളും പരാതികളും നിർദ്ദേശങ്ങളും 9188946063 എന്ന ഫോൺ നമ്പറിൽ അറിയിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
7: 50th വയലാർ സാഹിത്യ അവാർഡ് ആർ രാജശ്രീക്ക്. ആത്രേയകം എന്ന നോവലിനാണ് പുരസ്കാരം. 1,00,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ്. ഈ മാസം 27 തിരുവനന്തപുരം നിശാഗന്ധിയിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ പുരസ്കാരം സമ്മാനിക്കും. സർക്കാർ ആശുപത്രികളിൽ അവശ്യ മരുന്നുകളുടെ തടസ്സമില്ലാത്ത ലഭ്യത ഉറപ്പാക്കുന്നതിനായി ആരോഗ്യവകുപ്പ് നിരീക്ഷണ സംവിധാനം ഒരുക്കുന്നു. ഓരോ ജില്ലയിലും ജില്ലാതല മരുന്ന് ലഭ്യത നിരീക്ഷണ സമിതി രൂപീകരിക്കാൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശം നൽകി. ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: അഡീഷണൽ DMO അല്ലെങ്കിൽ ഡെപ്യൂട്ടി DMO കൺവീനറായ സമിതിയായിരിക്കും ഇതിന് നേതൃത്വം നൽകുക. കൂട്ടായ ഇടപെടലിലൂടെ മരുന്നുകളുടെ ലഭ്യത സുഗമമാക്കുകയാണ് നിരീക്ഷണ സംവിധാനത്തിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി കെ മുരളീധരൻ വ്യക്തമാക്കി. സ്റ്റോക്ക് നില മുൻകൂട്ടി നിരീക്ഷിച്ച് കുറവുണ്ടാകാനുള്ള സാധ്യത തിരിച്ചറിഞ്ഞ് ഇടപെടുന്നതിനാണ് പുതിയ സംവിധാനം ഒരുക്കുന്നത്. നിലവിലുള്ള ചട്ടങ്ങളും നടപടിക്രമങ്ങളും പാലിച്ച് ആവശ്യമായ ആശുപത്രിയിലേക്ക് ലഭ്യമായ സ്റ്റോക്ക് പുനർവിതരണം ചെയ്യുന്നതിനുള്ള സാധ്യത പരിശോധിക്കും.
7: തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ലാബ് പരിശോധനകൾ മുടങ്ങിയതായുള്ള പ്രചാരണങ്ങൾ വസ്തുതാ വിരുദ്ധമാണെന്ന് ആശുപത്രി സൂപ്രണ്ട്. നിലവിൽ ആവശ്യമായ പരിശോധനാ കിറ്റുകൾ പ്രധാന സ്റ്റോറിൽ നിന്ന് ലഭ്യമാക്കുന്നുണ്ട്. പരിശോധനകൾ തടസ്സപ്പെടാതിരിക്കാനുള്ള ക്രമീകരണങ്ങൾ ആശുപത്രി തലത്തിൽ ഉറപ്പാക്കുന്നുണ്ടെന്നും സൂപ്രണ്ട് അറിയിച്ചു. 20th ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ സമാപനം. നഗോയയിലെ മിസുഹോ പാർക്ക് അത്ലറ്റിക് സ്റ്റേഡിയത്തിലായിരുന്നു സമാപന ചടങ്ങ്. 2030 ദോഹയിൽ അടുത്ത ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന ഖത്തറിന്റെ പ്രതിനിധികൾക്ക് ചടങ്ങിൽ ദീപശിഖയും പതാകയും കൈമാറി. ഗെയിംസിൽ 2 സ്വർണവും 1 വെള്ളിയും നേടിയ ഷൂട്ടർ നീരു ധണ്ട സമാപന പരേഡിൽ ഇന്ത്യൻ പതാകയേന്തി. 21 സ്വർണവും 27 വെള്ളിയും 37 വെങ്കലവും അടക്കം 85 മെഡലുകളോടെ ഇന്ത്യ 4th സ്ഥാനത്തെത്തി. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം നടപ്പാക്കുന്ന നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് 100 Sundays ക്യാമ്പയിന്റെ ഭാഗമായി എന്റെ ആരോഗ്യം എന്റെ അഭിമാനം എന്ന പ്രമേയത്തിൽ തിരുവനന്തപുരത്ത് ആരോഗ്യ പദയാത്രയും സൈക്കിൾ റാലിയും സംഘടിപ്പിച്ചു. കവടിയാർ വിവേകാനന്ദ പ്രതിമയ്ക്ക് സമീപം വി മുരളീധരൻ MLA റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. ഫ്ളയിംഗ് ഓഫീസർ നിർമ്മൽജിത് സിംഗ് സെഖോണിന്റെ സ്മരണാർത്ഥം വ്യോമസേന തിരുവനന്തപുരത്ത് സെഖോൺ ഇന്ത്യ എയർഫോഴ്സ് മാരത്തൺ 2026 സംഘടിപ്പിച്ചു. ദക്ഷിണ വ്യോമസേനാ മേധാവി എയർ മാർഷൽ ജസ്വീർ സിംഗ് മാൻ, ഗുസ്തി താരം സംഗ്രാം സിംഗ് എന്നിവർ ചേർന്ന് മാരത്തൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രതാ നിർദ്ദേശം നൽകി. പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ നാളെ മഞ്ഞജാഗ്രതയാണ്. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് 46th സംസ്ഥാന സമ്മേളനവും വാർഷിക ജനറൽ ബോഡി യോഗവും ഇടക്കാല തെരഞ്ഞെടുപ്പും തൃശൂർ സെന്റ് തോമസ് കോളേജിൽ നടന്നു. രാജൻ ജെ പല്ലൻ MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പുതിയ പ്രസിഡന്റായി സാജി ഐസക് തെരഞ്ഞെടുക്കപ്പെട്ടു. കോഴിക്കോട് ചെറുപുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. ഇന്ന് ഉച്ചയ്ക്കാണ് 2 കുട്ടികൾ ഒഴുക്കിൽപ്പെട്ടത്. സനു ഫിയാസ് എന്ന കുട്ടിയുടെ മൃതദേഹമാണ് സ്കൂബ ടീം കണ്ടെത്തിയത്. മലപ്പുറം ജില്ലയിലെ ജനങ്ങളെ അധിക്ഷേപിച്ച് CPM നേതാവ് പി നന്ദകുമാർ നടത്തിയ പ്രസംഗം കേരളത്തിന്റെ മതേതര നിലപാടിനെതിരായ വെല്ലുവിളിയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. വികസിത ഭാരതം സാധ്യമാക്കുന്നതിന് കരുത്തുറ്റ സ്ഥാപനങ്ങളും മികച്ച ഭരണവും പ്രധാനമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. KSRTCയെ ആധുനിക സൌകര്യങ്ങളോടെ വികസന പാതയിലേക്ക് നയിക്കുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ മരുന്ന് ലഭ്യത ഉറപ്പാക്കാൻ നിരീക്ഷണ സംവിധാനവുമായി ആരോഗ്യവകുപ്പ്. 50th വയലാർ സാഹിത്യ പുരസ്കാരം ആർ രാജശ്രീക്ക്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യത. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞജാഗ്രത. 20th ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ സമാപനം. 85 മെഡലുകളോടെ ഇന്ത്യ 4th സ്ഥാനത്ത്. അടുത്ത ഗെയിംസ് ഖത്തറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:45.
9: ആകാശവാണി സമയം 6:40. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം രാക്ഷസ രാജാവ് എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും സംഘവും പാടിയ ഗാനം. രചന എസ് രമേശൻ നായർ, സംഗീതം മോഹൻ സിതാര.

ഒരു ഗാനം കൂടി കേൾക്കാം. എസ് രമേശൻ നായർ വരികൾ എഴുതി, വിദ്യാസാഗർ സംഗീതം പകർന്ന്, ചിത്രയും സംഘവും പാടിയ ഗാനം. ചിത്രം ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ.

ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി, സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ചെയ്യുന്ന കൊച്ചു കൊച്ചു നന്മകൾ ഒരിക്കലും വെറുതെയാകില്ല. അത് ആരുടെയൊക്കെയോ കണ്ണുനീരൊപ്പുന്നുണ്ടാവും, ചിലരുടെയെങ്കിലും ജീവിതത്തിൽ വലിയൊരു വെളിച്ചമായി മാറുന്നുണ്ടാകും. നന്മ മരവിക്കാത്ത മനസ്സുകൾ എന്നും ലോകത്തിനൊരു അനുഗ്രഹമാണ്. ഒപ്പം നമുക്കും ചേരാം. ഈ നല്ല ചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിച്ചാലോ? ഇന്നത്തെ പരിപാടിയിൽ നമ്മുടെ അതിഥി നാടൻ പശു വളർത്തലും ജൈവ കൃഷിയുമൊക്കെയായി ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന സംരംഭകയായ ശ്രീമതി വീണ രാജ്കുമാറാണ്. പരിപാടിയിലേക്ക് കടക്കും മുമ്പ് പതിവ് പോലെ ഇന്നും ശ്രോതാക്കളോടുള്ള ചോദ്യം എന്താണെന്ന് നോക്കാം. ചോദ്യം പറയാം. നായ്ക്കളിൽ കണ്ടുവരുന്ന കള്ളഗർഭം അഥവാ സ്യൂഡോ പ്രഗ്നൻസി എന്നാൽ എന്താണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കും അല്ലേ? എന്തായാലും ശരിയുത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം. പരമ്പരാഗത കാർഷിക രീതികളെയും ആധുനിക സംരംഭകത്വം

0: കൃഷിയും ചെയ്യുന്നുണ്ട്. ഈ മേഖലയിലോട്ട് വരാനുള്ള ഒരു പ്രചോദനം എങ്ങനെയായിരുന്നു?
1: അങ്ങനെ ചോദിച്ചാൽ കോവിഡിനെ തന്നെ പറയേണ്ടി വരും. ലോക്ക്ഡൌൺ സമയത്ത് ഞങ്ങൾ കുവൈറ്റിലായിരുന്ന സമയത്ത് കുട്ടികളെല്ലാം നാട്ടിലായി. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല. ഓൾമോസ്റ്റ് വൈൻഡ് അപ്പ് ആവാറായി, പ്രവാസി ജീവിതം നിർത്താറായി. അപ്പോൾ എന്തെങ്കിലും നാട്ടിൽ വന്നിട്ട് പ്രൊഡക്റ്റീവായിട്ട് ചെയ്യണം, ഞങ്ങൾക്കും നാട്ടുകാർക്കും ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ ഏറ്റവും മനുഷ്യന് ആവശ്യമുള്ളത് ഭക്ഷണമാണ്. അപ്പോൾ അത് വിഷമില്ലാതെ നല്ല ശുദ്ധമായ ഭക്ഷണം കൊടുക്കണം എന്നൊരു ആഗ്രഹം മനസ്സിലുദിച്ചു. അങ്ങനെ തുടങ്ങിയതാണ്. കാരണം ഒത്തിരി സ്ഥലം വെറുതെ കിടപ്പുണ്ട്. അപ്പം അതിനെ ഒന്ന് നന്നാക്കി എടുത്താൽ നമുക്ക് വേറെ എങ്ങും പോകണ്ട, നമ്മുടെ സ്ഥലത്ത് തന്നെ സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കാം.
0: അങ്ങനെ ഒരു തുടക്കം ഇട്ടതാണ്. അഗ്രികൾച്ചർ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ കാർഷിക, നമുക്ക് എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു?
1: വലിയ എക്സ്പീരിയൻസ് എന്ന് പറയാനില്ല. കുട്ടിക്കാലം മുതൽ എൻ്റെ അമ്മൂമ്മയുടെ പറമ്പും അവിടെ കൃഷി ചെയ്യണതും ഞാറക്കുന്നതും എല്ലാം കണ്ടു വളർന്നതാണ്. അപ്പോൾ അതെനിക്ക് ഇഷ്ടമായിരുന്നു. ആ ഒരു ഇഷ്ടം ഇപ്പോൾ അത് വീണ്ടും മനസ്സിൽ ഡെവലപ്പ് ചെയ്ത് വന്നു. അങ്ങനെ തുടങ്ങിയതാണ്. ഓർഗാനിക് പച്ചക്കറികളും ഉണ്ട്, പശുക്കളും
0: ഉണ്ട്. അപ്പം പശുക്കളെ കുറിച്ച് നമുക്ക് ആദ്യം സംസാരിക്കാം. ഏത് പശുക്കളാണ്? നമ്മുടെ സങ്കരണം പശുക്കളായിരിക്കുമല്ലോ വളർത്തുന്നത്?
1: അല്ല അല്ല, നാടനാണ്. കാരണം ഞാൻ 100% ഓർഗാനിക്കാണ്, സർട്ടിഫൈഡ് ഓർഗാനിക് ഫാമറും കൂടിയാണ്.
0: ഓക്കെ.
1: വിഷമില്ലാത്ത നല്ല പച്ചക്കറികൾ നാട്ടുകാർക്കും ഞങ്ങൾക്കും എല്ലാം ഉപയോഗിക്കണമെങ്കിൽ നാടൻ പശുക്കൾ തന്നെ വേണം.
0: അപ്പം പശുക്കളിൽ നിന്ന് പാലല്ല നമ്മുടെ പ്രധാന എയിം അല്ലേ?
1: അതെ അതെ, രണ്ടും ബാലൻസ് ചെയ്ത് പോകാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഞങ്ങൾ ഒരു പശുവിൽ തുടങ്ങി. ആദ്യം കാസർഗോഡ് കുള്ളനായിരുന്നു. ഒരു മാസം കഴിഞ്ഞപ്പോൾ ഒരു വെച്ചൂരും കൂടി എടുത്തു. ഞങ്ങളിപ്പോൾ ഏതാണ്ട് 16 പശുക്കളുണ്ട്, കുഞ്ഞുങ്ങളും എല്ലാം ആയിട്ട് 16 പേരായി. അപ്പോൾ അവരുടെ ചാണകം തന്നെയാണ് മെയിനായിട്ടും എൻ്റെ കൃഷിക്ക് ഉപയോഗിക്കുന്നത്.
0: അപ്പോൾ ഈ പശു വളർത്തൽ തുടങ്ങുന്നതിൻ്റെ ഒരു മെയിൻ റീസൺ നമുക്ക് ഈ ഓർഗാനിക് ഇൻപുട്സ് കിട്ടണമെന്നായിരുന്നു.
1: അതെ അതെ, ഓർഗാനിക് പച്ചക്കറിയാണ് നമ്മൾ കൃഷി ചെയ്യണമെങ്കിൽ നാടൻ പശുക്കൾ തന്നെ വേണം. അവരുടെ പശുക്കളുടെ ചാണകം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈക്കകത്തിരിക്കും അവരുടെ ചാണകം, അതാണ് നാടൻ പശു. ഈ ചാണകം എന്ന് പറഞ്ഞാൽ ഒരു ചാണകമാണ്, അതാണ് അതിൻ്റെ സയന്റിഫിക് ആയിട്ട് പറഞ്ഞാൽ. ആ ചാണകം നമ്മുടെ കൃഷിക്ക് ഉപയോഗിച്ചാൽ വേറെ ഒന്നും വേണ്ട.
0: ഈ ഒരു ജേർണി ഒന്ന് പറയാമോ, ഇതെങ്ങനെയായിരുന്നു?
1: അതൊരു റോളർ കോസ്റ്റർ ജേർണി തന്നെയായിരുന്നു. കാരണം തുടങ്ങണം എന്ന് ആഗ്രഹിച്ചപ്പോഴേക്കും എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറയാണ്, നമ്മളൊരു കാര്യം സിൻസിയർ ആയിട്ട് ആഗ്രഹിച്ചാൽ പ്രകൃതിയും ഈശ്വരനും കൂടെ നിൽക്കും. എൻ്റെ ഫാമിലിയുടെ സപ്പോർട്ടുണ്ട്, പിന്നെ ഈ പറഞ്ഞ പോലെ പ്രകൃതിയുടെയും സപ്പോർട്ടുണ്ട്.
0: അതെ,
1: ഒരു ഷെഡ് തുടങ്ങി, പിന്നെ അതിപ്പോ എക്സ്റ്റെൻഡ് ചെയ്ത് ഇപ്പൊ 16 പേർക്കുള്ള ഷെഡായി.
0: പുല്ലൊക്കെ എവിടുന്നാണ്?
1: പുല്ലിപ്പോ ഞാന് പുല്ലിന് മാത്രമായിട്ടൊരു സ്ഥലം മാറ്റി വെച്ചിട്ടുണ്ട്, അതും കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ വേനൽ സമയമാകുമ്പോൾ ഇതെല്ലാം കുറയും. അപ്പം പുറത്തുനിന്നും നമ്മൾ എടുക്കുന്നുണ്ട്, നമുക്ക് പരിചയക്കാരുടെ അടുത്തുനിന്നും എടുക്കുന്നുണ്ട്, നമ്മുടെ ഗവൺമെന്റിന്റെ നിന്നും കുറച്ചെടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ്. പിന്നെ വൈക്കോൽ, പിന്നെ പുണ്ണാക്ക്, അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്.
0: അതെ അതെ,
1: കാരണം അവർക്ക് പച്ചപ്പുല്ല് കൊടുത്താലാണ് നല്ല പാല് കിട്ടുന്നത്. അപ്പോൾ നാടൻ പശുക്കൾക്ക് നാടൻ പുല്ല് തന്നെയാണ് നല്ലത് കൂടുതലും.
0: ഈ പുല്ലിനൊക്കെ ജലസേചനത്തിനുള്ള
1: അതെല്ലാം പമ്പും എല്ലാം വെച്ചിട്ടുണ്ട്. തേങ്ങാ പുണ്ണാക്ക്, പിന്നെ പരുത്തിക്കുരു പുണ്ണാക്ക്, അങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ആദ്യത്തെ ഒരു പശുവിനെ കൊണ്ടുവന്നപ്പോൾ തന്നെ അത് ഗർഭിണിയായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് പരിചയമുള്ള നല്ലൊരു ഡോക്ടർ ഞങ്ങളുടെ അടുത്ത് തന്നെയുണ്ട്, പുള്ളിക്കാരിയാണ് എന്നെ ഹെൽപ്പ് ചെയ്തത് കൂടുതലും.
0: അപ്പൊ ഈ പശുക്കളുടെ മാഡം സൂചിപ്പിച്ച് നമ്മുടെ മറ്റ് ഉൽപ്പന്നങ്ങളൊക്കെ എടുക്കുന്നുണ്ട്.
1: ആ ഉണ്ട്, പാല്, പാലിന്റെ തൈര് എടുക്കുന്നുണ്ട്, നമ്മൾ വെണ്ണയാക്കുന്നുണ്ട്, അത് വെണ്ണ ഉരുക്കി നെയ്യായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ബുക്കിംഗ് ആണ്, കാരണം എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞുള്ള പാലാണ് ഞാൻ എനിക്ക് എടുക്കുന്നത്, അതുകൊണ്ട് ഞാൻ തന്നെയാണ് ഉണ്ടാക്കുന്നത്.
0: ഓക്കെ. അപ്പൊ ഇതൊക്കെ നമ്മൾ നാടൻ രീതിയിൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന മാതിരിയാണോ അതോ നെയ്യൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്?
1: ഉണ്ട്. ഒരു എനിക്ക് വെണ്ണ എടുക്കാനായിട്ട് എനിക്കൊരു മെഷീൻ ഉണ്ട്, അത് വെച്ചിട്ട് പിന്നെ നമ്മുടെ നാടൻ ഉരുളി തന്നെയാണ് ഞാൻ തന്നെയാണ് ഉരുക്കിയെടുക്കുന്നത്.
0: അപ്പൊ ഈ വേനൽക്കാലം നടക്കുവാണല്ലോ, നല്ല ചൂടും ഉണ്ട്, പശുക്കളെ അപ്പം പരിചരിക്കുമ്പം പ്രത്യേകമായിട്ട് ശ്രദ്ധ കൊടുക്കാറുണ്ട്?
1: നമുക്ക് മനുഷ്യർക്കും അത് താങ്ങാൻ പറ്റുന്നില്ല. അപ്പം പിന്നെ മൃഗങ്ങളുടെ കാര്യം പറയണോ. പിന്നെ ഈ നാടൻ പശുക്കൾക്ക് ഒരു ഗുണമുള്ളത്, അവരെല്ലാം സഹിക്കും. എത്ര ഹൈ എക്സ്ട്രീം ക്ലൈമറ്റും ലോ എത്ര വന്നാലും അവർക്കതൊരു പ്രോബ്ലം അല്ല. പിന്നെ അവർക്ക് അങ്ങനെ അസുഖങ്ങൾ വരാറില്ല. ഞാൻ വളരെ റയറായിട്ടേ ഡോക്ടറെ വിളിക്കാറുള്ളൂ. ആ പിന്നെ നമ്മുടെ തന്നെ നാടൻ പെല്ലറ്റ്സ് ഒന്നും കൊടുക്കുന്നില്ല, കെമിക്കൽ അടങ്ങിയ ഒരു സാധനവും കൊടുക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് അവര് ഹെൽത്തി ആണ്, അവർക്ക് ആ ചൂട് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്.
0: നമ്മുടെ ഈ നാടൻ പശുവിന്റെ ഗോമൂത്രത്തിനും നല്ല ഡിമാൻഡാണല്ലോ.
1: ഉണ്ട്. കാരണം എനിക്കിപ്പം 2-3 കസ്റ്റമേഴ്സ് കന്നാസ അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്, അവർക്ക് കൃഷി ചെയ്യാൻ വേണം. പിന്നെ ഈ മരണം നടക്കുമ്പോൾ ചടങ്ങിനും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. അവർക്കൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്.
0: പക്ഷെ നമ്മൾ ഈ നാടൻ പശുക്കളെ വളർത്തിയാൽ ഒന്ന് നമ്മൾ അവരെ സംരക്ഷിക്കാൻ പറ്റുന്നുണ്ട്, ഓർഗാനിക് ഫാമിംഗിന് വേണ്ടി അത് ഹെൽപ്പ് ആവുന്നുണ്ട്, പ്ലസ് ഈ പ്രൊഡക്ട്സിനൊക്കെ നല്ല ഡിമാൻഡും ഉണ്ട്. എക്സ്പീരിയൻസ് വെച്ച് മാഡം ഇതൊരു ലാഭകരമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും?
1: അത് ഗ്രാജുവലി പറ്റുള്ളൂ, അതൊരു സ്ലോ ഗ്രോയിങ് ഗ്രാഫ് ആണ്. ഇപ്പൊ ഞങ്ങൾക്ക് ഇപ്പം പച്ചക്കറി കൊണ്ട് മാത്രം അല്ലെങ്കിൽ പാല് കൊണ്ട് മാത്രമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇപ്പൊ ഞാനിപ്പോ ചെയ്യുന്ന ഒരു ഓയിൽ യൂണിറ്റ് ഉണ്ട് എനിക്ക്, ഒരു നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ കൊടുക്കും.

0: ഉണ്ട്. അതിനൊരു ഡ്രയറുണ്ട്, ചോപ്പറുണ്ട്, പിന്നെ ഓയിൽ എക്സ്ട്രാക്റ്റിംഗ് മെഷീനുണ്ട്, പിന്നെ വാക്യൂം സീൽ മെഷീനുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാനത് മുദ്രാ ലോൺ വഴി എടുത്തതാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഓയിലും ഇതിൻ്റെ കൂടെ പോകുന്നുണ്ട്.
1: അപ്പോൾ അതിന് തേങ്ങ പുറത്തുനിന്ന് സോഴ്സ് ചെയ്യുന്നു,
0: എനിക്ക് തന്നെ ഉണ്ട്. അപ്പോൾ എൻ്റെ പറമ്പിൽ തികയാതെ വരുമ്പോൾ എനിക്ക് പരിചയക്കാരുടെ നിന്ന് ഞാൻ എടുക്കുന്നുണ്ട്.
1: പിന്നെ മാഡം സൂചിപ്പിച്ച് ഓർഗാനിക് വെജിറ്റബിൾ ചെയ്യുന്നുണ്ട്. എന്തൊക്കെ പച്ചക്കറിയാണ് ഉള്ളത്?
0: എല്ലാം നമ്മുടെ പാവൽ, പടവലം, കത്തിരി, വഴുതന, തക്കാളി, വെണ്ട, ടൊമാറ്റോ എല്ലാം ഉണ്ട്, കോളിഫ്ലവർ.
1: എത്ര സ്ഥലത്താണിത്?
0: അതിപ്പോൾ 52 സെന്റിൽ ഞാനിപ്പോൾ ഫസ്റ്റ് പ്രിസിഷൻ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഡ്രിപ്പ് ലൈനൊക്കെ ഇട്ടിട്ട് പ്രിസിഷൻ ഫാമിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് പാരലായിട്ട് ഒരു 75 സെന്റിൽ ഞാൻ തുടങ്ങിയിട്ടുണ്ട്. അതിപ്പോൾ 12 കയറിയിട്ടുണ്ട്. കാരണം എനിക്ക് കണ്ടിന്യൂ സപ്ലൈ ചെയ്യാൻ കഴിയണം. ഒരിടത്ത് കഴിയുമ്പോഴേക്കും അടുത്തടുത്ത് ഉണ്ടാവണം, അവിടെ കഴിയുമ്പോഴേക്കും മറ്റടുത്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിയണം.
1: ഈ പ്രിസിഷൻ ഫാമിംഗ് ഇപ്പം ആൾക്കാർ ഇതിലോട്ട് വരുന്നുണ്ട്, ഡ്രിപ്പ് ഇറിഗേഷനൊക്കെ ഇട്ടിട്ട്.
0: അതെ,
1: ഇതൊന്ന് വിശദീകരിക്കുക മാഡം, എങ്ങനെയാണ് ഇത് ചെയ്തത്?
0: ഇതുകൊണ്ടുള്ളൊരു ഗുണം ഞാൻ മനസ്സിലാക്കിയത്, വീഡ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റും,
1: കള
0: കൺട്രോൾ ചെയ്യാൻ പറ്റും. പ്ലസ് പിന്നെ വെള്ളം വളരെ കുറച്ച് മതി. അപ്പോൾ രാവിലെ ഒരു അല്ലെങ്കിൽ വൈകുന്നേരം ഒരു 2 മണിക്കൂർ ഇട്ട് കഴിഞ്ഞാൽ അത് മതി.
1: ആദ്യം ആ ഫീൽഡ് ലേ ഔട്ട് ചെയ്ത് നമുക്ക്
0: അതെ ബണ്ട് പിടിക്കും. ബണ്ട് പിടിച്ചിട്ട് ആ ബണ്ടിനകത്ത് നമ്മളൊരു 2-3 വിളക്കുള്ള വളങ്ങൾ അകത്ത് കൊടുക്കും. അതിപ്പം നമ്മുടെ നാടൻ വേപ്പിൻ പിണ്ണാക്ക്, സൂഡോമോണാസ്, പിന്നെ ചാണകം, നമ്മുടെ ചാണകം തന്നെ. എനിക്കൊരു കമ്പോസ്റ്റ് കുഴിയുണ്ട്, നമ്മുടെ പറമ്പിലുണ്ടാകുന്ന ഉണക്കയാണെങ്കിലും പച്ചയാണെങ്കിലും എല്ലാ വേസ്റ്റും, ഇലകളും, നമ്മൾ കട്ട് ചെയ്യുന്ന പ്രൂൺ ചെയ്യണം എല്ലാം കൂടി ആ കമ്പോസ്റ്റ് കുഴിക്കകത്തിട്ടിട്ട് ഗോമൂത്രവും ചാണകവും കൂടെ മിക്സ് ചെയ്തിട്ടിരിക്കും. അത് 2 മാസം ശരിക്കും കറുത്ത പൊടിയായിട്ട് വരും കമ്പോസ്റ്റ്. ഇതാണ് മെയിൻ ആയിട്ടും ഈ ബണ്ട് എടുത്തിട്ട് അതിനകത്ത് ഇടുന്നത്. എന്നിട്ട് മണ്ണിട്ട് കവർ ചെയ്തിട്ടാണ് ഡ്രിപ്പ് ലൈൻ ഇടുന്നത്. ഡ്രിപ്പ് ലൈൻ ഇട്ട് കഴിഞ്ഞിട്ട് മൾച്ചിങ് ചെയ്യുന്നത്, എന്നിട്ടാണ് നമ്മൾ തൈകൾ വെക്കുന്നത്. തൈകളോ വിത്തോ എന്താന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടം പോലെ. അതൊരു ഒരു ഈൽഡ് ഇപ്പൊ ഞങ്ങൾക്ക് കഴിയാറായി, പയറൊക്കെ ഇപ്പൊ കഴിഞ്ഞു. കഴിഞ്ഞിപ്പോൾ അതെല്ലാം ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഈ മൾച്ചിങ് ഷീറ്റ് മാറ്റി ഇട്ടിട്ട് 2 ദിവസം നല്ലോണം വെയിൽ കൊള്ളിക്കും. വെയിൽ കൊള്ളിച്ചിട്ട് അതിൽ സൂഡോമോണാസ് ഇട്ട് നമ്മൾ പിന്നെ കമ്പോസ്റ്റ് കുറച്ചിട്ടാൽ മതി, അധികം ഇടണ്ട, ആദ്യത്തെ പോലെ നമ്മൾ ഇടണ്ട. കുറച്ചൊന്നിട്ട് മണ്ണൊന്ന് ലെവൽ ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ആ സെയിം മൾച്ചിങ് ഷീറ്റ് തന്നെ കവർ ചെയ്യും. എന്നിട്ട് അടുത്ത വെള്ളം നമുക്ക് ഉടനെ തുടങ്ങാം.
1: ഈ വെള്ളം നമ്മൾ എങ്ങനെയാണ്? മോട്ടർ വെച്ച്
0: പമ്പുണ്ട്, ബോർവെല്ലാണ്.
1: ഇതും നല്ല, നമുക്ക് കുറേ വർഷം യൂസ് ചെയ്യാന്ന് തോന്നുന്നു. ഡ്രിപ്പ് ലൈൻ ഒരു പ്രാവശ്യം ഇട്ട് കഴിഞ്ഞാൽ
0: പിന്നെ നമുക്ക് പണി വളരെ കുറവാണ്. ഇനിഷ്യൽ സ്റ്റേജിലുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ, അത് കഴിയുമ്പോഴേക്കും പിന്നെ നമുക്ക് അത് മാനേജ് ചെയ്ത് പോവാം.
1: അപ്പൊ ഇങ്ങനെ നമ്മൾ ജൈവമായിട്ട് പച്ചക്കറിയൊക്കെ ചെയ്യുമ്പം ഈ കീടങ്ങളും രോഗങ്ങളും ആണല്ലോ ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ തോതൊന്നും കുറഞ്ഞ് കണ്ടിട്ടുണ്ട്?
0: വളരെ കുറവാണ്. കാരണം എനിക്ക് ആദ്യം ചെയ്തപ്പോൾ ഉണ്ടായ ആ ബുദ്ധിമുട്ടുകളൊന്നും ഇപ്പൊ ഇല്ല. കാരണം നമ്മുടെ മണ്ണ് കുറെ കൂടെ നന്നായി. ഞാൻ പറഞ്ഞല്ലോ, തുടങ്ങിയ സമയത്ത് ഞാനിപ്പം മണ്ണ് നമ്മളൊന്നും ചെയ്യാതിട്ടിരുന്ന മണ്ണായിരുന്നു. അത് ഫസ്റ്റ് നമുക്ക് വിള നന്നായിട്ട് കിട്ടി. രണ്ടാമത്തെ വിള വന്നപ്പോൾ നല്ലോണം ഡ്രോപ്പ് ചെയ്തു. ഓരോ ദിവസം നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുകയാണ്. അപ്പോഴാണ് മനസ്സിലായത്, ആദ്യത്തെ ഉണ്ടായിരുന്ന കുറേ കാലം യൂസ് ചെയ്യാതിട്ടിരുന്നപ്പോൾ കിടന്ന മണ്ണിൻ്റെ
1: ശക്തി
0: അങ്ങ് പെട്ടെന്ന് കുറഞ്ഞു. അപ്പം നോക്കി മണ്ണരയില്ല, പശുക്കളുടെ അപ്പം എണ്ണം കൂടി വരുന്നേ ഉള്ളൂ. അപ്പം അങ്ങനെ അവരുടെ ചാണകം ഉപയോഗിച്ച് വന്നപ്പോഴേക്കും ഇപ്പം മണ്ണങ്ങ് നന്നായി. മണ്ണ് നന്നായി, ഇടുന്ന വിത്ത് നല്ല ക്വാളിറ്റിയുള്ള വിത്തുണ്ടെങ്കിൽ വീഡ്സും പിന്നെ മറ്റേ ഈ പറഞ്ഞ പെസ്റ്റ് അറ്റാക്കും എല്ലാം കുറവായിരിക്കും.
1: വിത്തൊക്കെ എങ്ങനെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുവാണ്?
0: സ്വന്തമായിട്ട് ഇപ്പം ചില വിത്തുകളെ ഉള്ളൂ, എല്ലാ വിത്തുകളും എൻ്റെ സ്വന്തമായിട്ടില്ല. നമുക്കിപ്പം നല്ലോണം ഡിമാൻഡ് ഉള്ളതുകൊണ്ട് ഹൈബ്രിഡ് വിത്തുകളും നാടൻ വിത്തുകളും രണ്ടും കൂടെ മിക്സ് ചെയ്താണ് ചെയ്യുന്നത്. കാരണം ഒന്നിൽ കുറഞ്ഞാലും നമുക്ക് അടുത്തതിൽ കയറണം. കാരണം 2 ഷോപ്പിൽ ഞാൻ കൊടുക്കുന്നുണ്ട്, സ്ഥിരമായിട്ട് കുറെ കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പൊ അവരുടെ ഡിമാൻഡ് അനുസരിച്ച് നമുക്ക് സപ്ലൈ ചെയ്തേ പറ്റുള്ളൂ. പിന്നെ ജൈവമാവുമ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ അങ്ങനെ ഒത്തിരി അങ്ങ് ഉണ്ടാവത്തുമില്ല. ഉണ്ടാവുന്നത് നല്ല സാധനമാണ്.
1: അപ്പൊ ഇത് എത്ര നമ്മൾ ശ്രദ്ധിച്ചാലും കീടങ്ങളും രോഗങ്ങളും എന്തായാലും വരാതിരിക്കത്തില്ല.
0: അത് ഞാനിപ്പോ ഫെറമോൺ, യെല്ലോ ട്രാപ്പ്, ബ്ലൂ ട്രാപ്പും ഉണ്ട്, അതാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഗോമൂത്രം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് നമ്മൾ സ്പ്രേ ചെയ്യും. പിന്നെ ഓർഗാനിക് രീതിയിലുള്ള പെസ്റ്റിസൈഡ് നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ സ്പ്രേ ചെയ്യും.
1: ഈ ഗോമൂത്രം എങ്ങനെയാണ് ഡൈല്യൂട്ട് ചെയ്ത് അങ്ങനെ അങ്ങ് സ്പ്രേ ചെയ്യുക?
0: ഗോമൂത്രം എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഇപ്പം അവിടുത്തെ ഫാമിലെ സിസ്റ്റം അനുസരിച്ച് നമ്മൾ ഈ തൊഴുത്ത് കഴുകി വരുന്നത് 2, 3, 4 നമ്മൾ ഇങ്ങനെ പലയിടത്തായിട്ട് നമ്മൾ കുഴിയും എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ലാസ്റ്റ് വന്ന് ഇത് കളക്ട് ചെയ്യും. അതൊരുമാതിരി ടാറിൻ്റെ കളറായിരിക്കും. അപ്പോൾ അത് ശരിക്കും നല്ല വളമാണ്. അതൊരു 1 ആഴ്ച കഴിയുമ്പോഴേക്കും അതിനകത്ത് തന്നെ അത് ഫെർമെൻ്റ് ചെയ്ത് ശരിക്കും അതൊരു സ്ലറി രൂപമാവും. അതിനെ ഡൈലൂട്ട് ചെയ്ത് ഉപയോഗിക്കുകയാണ്.
1: അപ്പം ഈ മാഡം പറഞ്ഞില്ലേ പൂജപ്പുരിയിലാണ് ചെയ്യുന്ന, സിറ്റി ഏരിയ ആണ്. അപ്പം ഇത്രയും പശുക്കളൊക്കെ ഉള്ളപ്പം ഈ സാനിറ്റേഷൻ അല്ലെങ്കിൽ ശുചിത്വത്തിന്റെ പ്രശ്നം വല്ലതും വന്നിട്ടുണ്ടോ?
0: ഇതുവരെ വന്നിട്ടില്ല. എന്തെന്ന് വെച്ചാല് നമ്മുടെ നാടൻ പശുക്കളുടേത് ഭയങ്കര നല്ല ചാണകം. ഞാൻ പറഞ്ഞല്ലോ, ഒരു ചാണകം അതിന് സ്മെല്ലാണ്, ശരിക്കും പറഞ്ഞാല് അതിന് നാറ്റമല്ല. കാരണം ആരും പരിസരത്തുള്ളതിലോ ആരും നമുക്ക് ഇതുവരെ കംപ്ലൈന്റ് വന്നിട്ടില്ല. HF ഒക്കെ അടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. ഇത് അങ്ങനെയല്ല, നമ്മൾ എനിക്ക് തൊട്ടടുത്ത് തന്നെ കുറെ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഒക്കെ ഞാൻ ഫാമ് ചെയ്തിട്ടുണ്ട്. വരുന്നവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല.
1: കാണാൻ വേണ്ടി ആൾക്കാരും വരും അല്ലേ?
0: പിന്നെ ഇഷ്ടംപോലെ വരുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. കുട്ടികളെയൊക്കെ കൊണ്ടുവരും, കുഞ്ഞുങ്ങൾ ഇപ്പോൾ 1-5 പേരുണ്ട്, അവരുടെ കൂടെ കളിക്കും.
1: അതൊരു ചെറിയൊരു ഫാം ടൂറിസം മാതിരി.

0: എന്തായാലും പ്ലാൻ
1: ചെയ്യണം.
0: ചെയ്തിട്ടുണ്ട്.
1: യെസ്, ഫ്യൂച്ചറിൽ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്.
0: നമ്മുടെ നാടൻ പശു എന്ന് പറഞ്ഞാൽ അത് ഇറ്റ്സെൽഫ് ഒരു അട്രാക്ഷൻ തന്നെയാണ്
1: പിന്നെ
0: ആൾക്കാർക്ക് കാണാൻ.
1: ഞാൻ സീനിയർ സിറ്റിസൺസിന് വേണ്ടി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്.
0: അവർക്ക് അവിടെ വന്നൊന്ന്
1: അവർക്ക്
0: സ്വസ്ഥമായിട്ട്
1: വന്നിരുന്ന അവരുടെ ഓർമ്മകളെല്ലാം ഒന്ന് അയവിറക്കാനും അവർക്ക്, കാരണം എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അച്ഛൻ ഒരു മരിക്കുന്നതിന് ഒരു മാസം മുമ്പ് പുള്ളി വന്നായിരുന്നു. പുള്ളി വളരെ മ്യൂട്ടായിരുന്ന ഒരു സമയമായിരുന്നു, അധികം ആരുടെ അടുത്ത് സംസാരിക്കില്ല, ഹെൽത്ത് ഇഷ്യൂസ് ഒത്തിരി ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് പുള്ളിയെ കൊണ്ട് വന്നായിരുന്നു ഫാമിലി. അത് കഴിഞ്ഞ് ഒരാഴ്ചയോളം പുള്ളി നോൺ സ്റ്റോപ്പായിട്ട് പുള്ളി സംസാരിച്ചു. അവൾ എന്നോട് ഒത്തിരി നന്ദി പറഞ്ഞു. പഴയ കാലത്ത് പുള്ളി കൃഷി ചെയ്തിരുന്ന കാര്യങ്ങളും അന്നത്തെ ആൾക്കാരുടെ പേര് വരെ ഓർമ്മിച്ച് പുള്ളി പറഞ്ഞു.
0: ഭയങ്കര,
1: കാരണം ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് അവിടെ നിൽക്കുമ്പോൾ കിട്ടുന്നത്. നമുക്ക് എന്തെങ്കിലും മൂഡ് ഡൗൺ ആണെങ്കിൽ ഇവരടുത്ത് പോയി ഒന്ന് നിന്നാൽ മതി, ഇവരൊന്ന് കെട്ടിപ്പിടിച്ചാൽ മതി, നമ്മുടെ ഓറ തനിയെ കയറും. നമ്മൾ പോസിറ്റീവായിട്ട് വളരെ നന്നായിട്ട് നമ്മൾ ബ്രൈറ്റ് ആവും. ഒത്തിരി എക്സ്പീരിയൻസ്
0: ഉണ്ടായിട്ടുണ്ട്.
1: തീർച്ചയായിട്ടും അവിടെ വന്ന് നിൽക്കുമ്പോൾ മനസ്സിലാവും. അത് ഈ നാടൻ പശുക്കൾക്കേ ഉള്ളൂ, അവർക്കൊരു സൂര്യകേതു നാഡിയുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ സൂര്യന്റെ അടുത്ത് നിൽക്കുമ്പോൾ ഉള്ള ഒരു ആ ഒരു സൂര്യന്റെ എനർജി അവർ അട്രാക്ട് ചെയ്ത് വെച്ചിട്ട് അത് നമ്മൾക്ക് കൂടി തരും അവർ.
0: ഇതിപ്പോ ഈ പശുക്കളുടെ ഡിമാൻഡ് വെച്ച ആൾക്കാർ വരാറുണ്ടോ?
1: ഉണ്ടുണ്ട്, ഒത്തിരി പേര്. എൻ്റെ ഇപ്പോൾ വാട്സാപ്പിൽ തന്നെ ഞാൻ അതിനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. കാരണം അവർക്കൊക്കെ പശുക്കളെയാണ് ആവശ്യം.
0: കിടാക്കളെയല്ല, പശു, വളർന്ന പശുവിനെയാണ്.
1: ഞാനതെങ്ങനെ കൊടുക്കും? കാരണം എനിക്കിപ്പോൾ ഒത്തിരി പാല് ഡിമാൻഡുണ്ട്, അത് എടുക്കുന്നുണ്ട്, പക്ഷെ എനിക്കത് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഒത്തിരി പേര് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്, ഞാനതിങ്ങനെ സോർട്ട് ഔട്ട് ചെയ്തിട്ട് ആർക്ക് കൊടുക്കണം.
0: ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ കുത്തിവെച്ചാണോ?
1: ആർട്ടിഫിഷ്യലും ഉണ്ട്.
0: അല്ല, നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ അല്ലെങ്കിൽ കുത്തി വെക്കുമ്പോൾ ഇതിന്റെ നാടൻ പശുവിന്റെ സെമൻസ് ഉണ്ടല്ലേ?
1: ഉണ്ട്, വെച്ചൂര്
0: തന്നെയാണ്.
1: അതെ അതെ, ഡോക്ടറിന് ചെയ്യുന്ന വെച്ചൂര് തന്നെയാണ്.
0: അപ്പൊ പിന്നെ ആ ഒരു വലിയ പ്രശ്നം അത് വരുന്നില്ല.
1: ഇല്ല ഇല്ല.
0: പച്ചക്കറി ഒഴിച്ച് വേറെ മറ്റേ കൃഷികളും ഉണ്ടോ?
1: വാഴയ്ക്ക് മാത്രമായിട്ട് ഞാൻ ഒരു ഏരിയ ഇട്ടിട്ടുണ്ട്. അത് നമ്മുടെ കപ്പയുണ്ട്, ഏത്തനുണ്ട്, രസകദളിയുണ്ട്, ഞാലിപ്പൂവനുണ്ട്, എല്ലാം ഉണ്ട്.
0: അപ്പൊ വാഴ കൃഷി സെപ്പറേറ്റ് ആയിട്ട് ചെയ്യും?
1: സെപ്പറേറ്റ് ഒരു ഏരിയ അതിന് മാത്രമായിട്ട് വെച്ചിട്ടുണ്ട്.
0: അപ്പൊ പച്ചക്കറി വിട്ടിട്ട് ഈ വാഴയിലോട്ട് വരാനുള്ള സ്പെഷ്യൽ അട്രാക്ഷൻ വല്ലതും ഉണ്ടായിരുന്നു?
1: അങ്ങനെ അതല്ല, നമുക്ക് കൃഷിയാകുമ്പോൾ ഡിമാൻഡ് അനുസരിച്ചല്ലേ നമ്മൾ സപ്ലൈ ചെയ്യേണ്ടത്. അപ്പം പഴത്തിന് നല്ല ഡിമാൻഡ്, ഞാലിപ്പൂവിനൊക്കെ നല്ല ഡിമാൻഡുണ്ട്,
0: ഓർഗാനിക് ആകുമ്പോൾ
1: പിന്നെ
0: ജൈവമാകും.
1: അതെ അതെ അതെ അതെ. അപ്പൊ അതിന് നമുക്കൊരു പെട്ടെന്ന് ഒരു എമൗണ്ട് കിട്ടും. നമുക്കിപ്പോൾ ഒരു കൊല കൊണ്ട് കൊടുത്താലും പഴമാണെങ്കിലും നമുക്ക് പെട്ടെന്നൊരു ബൾക്ക് എമൗണ്ട് നമുക്ക് കിട്ടും. അങ്ങനെ വാങ്ങുന്നുണ്ട്. എനിക്കൊരു ഷോപ്പ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, രണ്ടു പേർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരൊരു 4-5 കിലോ ഒരുമിച്ചാണ് അവർക്ക് വേണ്ടത്.
0: അപ്പോൾ എല്ലാം ഒന്നിച്ച് കൊണ്ടുപോകുന്നുണ്ട്. വേണം പറഞ്ഞ് വെളിച്ചെണ്ണ, ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ ചെയ്യുന്നുണ്ട്, പച്ചക്കറിയുണ്ട്, വാഴ കൃഷിയുണ്ട്, പിന്നെ നമ്മുടെ നാടൻ പശുക്കൾ അത് നല്ലതായിട്ട് പോകുന്നുണ്ട്. ഇതൊഴിച്ച് വേറെ എന്തെങ്കിലും ഉണ്ടോ?
1: ഒരു ഫാം ടൂറിസം പ്ലാൻ ചെയ്യണമുണ്ട്
0: ഭാവിയിൽ. അത്
1: ഭാവിയില്, കാരണം എനിക്കൊരു ഔട്ട് ഹൗസ് ഉണ്ട്. ഞാനിപ്പോൾ എൻ്റെ ആദ്യത്തെ ഫാമിലി പശുക്കളുള്ള ഫാമിൽ ഒരു 78 മരങ്ങൾ വെച്ചിട്ടുണ്ട്. അതെല്ലാം എക്സോട്ടിക്കാണ്. അപ്പം സന്തോളുണ്ട്, പിന്നെ ഈ പറഞ്ഞ പോലെ അബിയുണ്ട്, എല്ലാം റംബൂട്ടാനുണ്ട്, മാങ്കോസ്റ്റീൻ ഉണ്ട്, പിന്നെ നമ്മൾ പഴയ നൊസ്റ്റാൾജിയ വെച്ചിട്ട് നാടൻ കാരയ്ക്ക, അരിനെല്ലി, അങ്ങനത്തെയൊക്കെ നമ്മുടെ സ്കൂൾ ചൈൽഡ്ഹുഡ് ഓർമ്മ വെച്ചിട്ട് അങ്ങനത്തെ കുറേ നാടൻ സംഭവങ്ങളും വെച്ചിട്ടുണ്ട്. എല്ലാം കൂടെ ഒരു 10-85 മരങ്ങളും വെച്ചിട്ടുണ്ട് ഫാമിലി.
0: പിന്നെ
1: ജാമ്പ, നമ്മുടെ ആ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ. നാടൻ ജാമ്പയുണ്ട്, ബെൽ ജാമ്പയുണ്ട്, പേരയ്ക്ക തന്നെ പലതരം വെച്ചിട്ടുണ്ട്, പിന്നെ സീതപ്പഴം, എല്ലാം
0: പശുക്കളെ പുറത്ത് ഫാമിലോട്ട് അഴിച്ചു വിടാം.
1: ഉണ്ടുണ്ടുണ്ട്, അതിനൊരു ഏരിയ അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഉണ്ടുണ്ടുണ്ട്.
0: അപ്പൊ നമ്മുടെ ശ്രോതാക്കൾക്കും ഈ ഒരു ചർച്ച ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്കൾ ഇത്രയും സമയം നമ്മോടൊപ്പം ചെലവഴിച്ച് വളരെ നന്ദി.
1: താങ്ക് യു.
2: നാടൻ പശു വളർത്തലും ജൈവ കൃഷിയുമായി മുന്നേറുന്ന സംരംഭകയായ ശ്രീമതി വീണ രാജ്കുമാറുമായി ഷിബു ജോർജ് നടത്തിയ അഭിമുഖം കേട്ടല്ലോ.
3: രാഷ്ട്രീയ ഗോകുൽ മിഷൻ ഇന്ത്യയുടെ കാർഷിക ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയിൽ മൃഗസംരക്ഷണത്തിന്, പ്രത്യേകിച്ച് പശുപരിപാലനത്തിന് അത്യന്തം പ്രധാന പങ്കുണ്ട്. പശുപാലന മേഖലയുടെ വികസനവും ദേശീയ പശുജാതികളുടെ സംരക്ഷണവും ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതിയാണ് രാഷ്ട്രീയ ഗോകുൽ മിഷൻ അഥവാ RGM. ഈ മിഷന്റെ മുഖ്യ ലക്ഷ്യം തനത് ഇനങ്ങളെ സംരക്ഷിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ്. ഇന്ത്യയിൽ കാണപ്പെടുന്ന തദ്ദേശീയ പശു ഇനങ്ങൾ കാലാവസ്ഥാ പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കഴിവും രോഗപ്രതിരോധ ശേഷിയും കൂടുതലുള്ളവയാണ്. ഇവയുടെ ജനറ്റിക് ഗുണനിലവാരം മെച്ചപ്പെടുത്തിയും സംരക്ഷിച്ചും പശുപരിപാലന മേഖലയെ കൂടുതൽ ലാഭകരമാക്കാനാണ് രാഷ്ട്രീയ ഗോകുൽ മിഷൻ ശ്രമിക്കുന്നത്. ഈ പദ്ധതിയുടെ ഭാഗമായി ഗോകുൽ ഗ്രാമങ്ങൾ സ്ഥാപിക്കുന്നു. ഇവിടങ്ങളിൽ ശാസ്ത്രീയമായ വളർത്തൽ രീതികളും മെച്ചപ്പെട്ട പരിപാലനവും പരിശീലനവും നൽകുന്നു. കൂടാതെ കൃത്രിമ

0: ഗർഭധാരണം, എംബ്രിയോ ട്രാൻസ്ഫർ സാങ്കേതികവിദ്യ, പശു ഇനങ്ങളുടെ രജിസ്ട്രേഷൻ തുടങ്ങിയ ആധുനിക രീതികൾ പദ്ധതിയുടെ ഭാഗമാണ്. ഇതിലൂടെ പാലുൽപാദനം വർദ്ധിപ്പിക്കാനും പശുക്കളുടെ ആരോഗ്യനില മെച്ചപ്പെടുത്താനും കഴിയും. രാഷ്ട്രീയ ഗോകുൽ മിഷൻ വഴി ക്ഷീര കർഷകരുടെ സാമ്പത്തിക നേട്ടം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. മികച്ച ഗുണനിലവാരമുള്ള പശുക്കൾ ലഭ്യമാക്കുന്നതിലൂടെ പാലുൽപാദനം വർദ്ധിക്കുകയും സ്ഥിരമായ വരുമാനം ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ചെറുകിട കർഷകർക്കും വനിതകൾക്കും ഈ പദ്ധതി വലിയ ആശ്വാസമാണ്. രാഷ്ട്രീയ ഗോകുൽ മിഷൻ പശു ഇനങ്ങളുടെ സംരക്ഷണം മാത്രമല്ല, ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്ന ഒരു ദീർഘദർശനമാണ്. പശുപാലനം കൂടുതൽ ശാസ്ത്രീയവും ലാഭകരവുമായ മേഖലയായി മാറുന്നതിലൂടെ കർഷകരുടെ ജീവിത നിലവാരമുയർത്താൻ ഈ പദ്ധതി സഹായിക്കുന്നു.
1: ഇന്നത്തെ പരിപാടിയുടെ സമയം അവസാനിക്കാറായി. അപ്പോൾ നമുക്ക് പരിപാടിയുടെ തുടക്കത്തിൽ ശ്രോതാക്കളോട് ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യം ഒരിക്കൽ കൂടി പറയാം. നായ്ക്കളിൽ കണ്ടുവരുന്ന കള്ളഗർഭം അഥവാ സ്യൂഡോ പ്രഗ്നൻസി എന്നാൽ എന്താണ്? ഉത്തരം കേട്ടോളൂ. ഇണ ചേർന്നതിനു ശേഷം നായ്ക്കൾ ഗർഭം ധരിച്ചിട്ടില്ലെങ്കിലും ഗർഭലക്ഷണം കാണിക്കുന്നതിനെയാണ് സ്യൂഡോ പ്രഗ്നൻസി അഥവാ കള്ളഗർഭം എന്ന് പറയുന്നത്. ഉത്തരം വ്യക്തമായല്ലോ. എങ്കിൽ നമുക്ക് ഇന്നത്തെ പരിപാടിയിൽ നിന്നും വിട പറയാം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം കൃഷ്ണ ദിലീപ്.
2: വയലും വീടും

0: बहुत अच्छे चीजें हुए। एक तो डिजिटल डेटा आ गया हर प्रोजेक्ट के बारे में, दूसरा फिजिकल मीटिंग्स नहीं होते थे, ये वीडियो कॉन्फ्रेंस होते थे, तीसरा ये जीआईएस और जियो स्पेशल इन्फॉर्मेशन आ गया, चौथा सारे सेंट्रल मिनिस्ट्रीज स्टेट मिनिस्ट्रीज और जो प्रोजेक्ट मॉनिटरिंग अथॉरिटीज वो इकट्ठा आ गया, और पांचवी जो किसी का अगर ग्रीवियंस होता था वो रिजोल्व हो जाता था। अगर आप देखें 2026 का जो डेटा है तो 382 प्रोजेक्ट्स प्रगति में रिव्यू हुए थे, करीब 85 लाख करोड़ के भी थे और करीब 3000 इश्यूज एक टाइम रिजोल्व हो गए। इसको एक नई सोच आई, ये प्रोजेक्ट्स को एक तरह से सैंक्शन नहीं करना चाहिए, इसको कंटिन्यूअस मॉनिटर करना चाहिए था। फिर 13 अक्टूबर 2021 में ये पीएम गति शक्ति, उन्हें एक लॉजिस्टिक्स डिपार्टमेंट खड़ा किया और एक सेक्रेटरी था लॉजिस्टिक्स के लिए। तो उसमें क्या किया था कि अगर आप इंफ्रास्ट्रक्चर और लॉजिस्टिक्स में देखें तो अगर आपके पास एक किसी इंडस्ट्रियल इस्टेट में शहर में आपका एक फैक्ट्री है तो आपको लोकल इंडस्ट्रियल इस्टेट से हाईवे तक ले जाना या एयरपोर्ट तक ले जाना या पोर्ट तक ले जाना वो एक ज्यूरिसडिक्शन आता है, पोर्ट में दूसरा ज्यूरिसडिक्शन आता है, अगर आप हाईवे में ले गए तो नेशनल हाईवेज अथॉरिटी आ जाती है, फिर पोर्ट आ जाता है, फिर एयरपोर्ट आ जाता है। तो ये जो प्लेटफॉर्म है ये सारे जो बॉडीज है इसमें इंटीग्रेट करते हैं और एक पॉइंट से दूसरे पॉइंट में सीमलेस कनेक्टिविटी और उसको कैसे करें, और हम उसको इतना ध्यान नहीं देते कि नहीं, जो फास्ट टैग सिस्टम भी आया है टोल हाईवेज में वो भी इसी का, क्योंकि टोल में वेटिंग होता था और टाइम करता था। एक कोई नया मैन्युफैक्चरिंग क्लस्टर, जैसे संतोष जी ने पहले धोलेरा का सेमीकंडक्टर्स का बोला था, अब सेमीकंडक्टर्स को बहुत ही इंपॉर्टेंट एयरपोर्ट और पोर्ट कनेक्टिविटी चाहिए क्योंकि वो क्विक टर्न अराउंड है। तो एक तो आपने कॉस्ट की बात की थी, कॉस्ट तो एक चीज है जो हम 16% या 17% से हम उसको एक सिंगल डिजिट 8 या 9% में ले आए हैं। दूसरा जो पोर्ट में टर्न अराउंड टाइम है, एयरपोर्ट में टर्न अराउंड टाइम है, अगर आप देखें तो आज आप दिल्ली से मुंबई 17 या 18 घंटे में कर सकते थे, जैसे आपको 3 दिन या 4 दिन लगते थे। और ये जो फैक्ट्री से रोड से रेलवे से लॉजिस्टिक पार्क से पोर्ट और शिपिंग और एयरपोर्ट, ये पूरा जो चेन पीएम गति शक्ति में आ गया है, अब आप उसको बॉटलनेक्स को आइडेंटिफाई कर सकते हैं। जो इंडस्ट्री एसोसिएशंस हैं, जो सेक्टर एसोसिएशन है, उनसे फीडबैक लिया जाता है भी कहाँ प्रॉब्लम है, क्या प्रॉब्लम है। गति शक्ति जो है ये इंफ्रास्ट्रक्चर बिल्डिंग प्रोजेक्ट नहीं है, ये एक बिल्डिंग कनेक्टिविटी एज ए नेटवर्क का एक तरीका है। और सारा स्कीम आप देखें तो इसमें पीएम गति शक्ति के द्वारा उन्होंने एक नेशनल लॉजिस्टिक पॉलिसी भी अनाउंस किया था और ये पूरा इंडिया एक मॉडल हो सकता है।
1: विषय बहुत व्यापक है, समय बहुत कम है संतोष जी, हम कार्यक्रम के अपने समापन की तरफ बढ़ रहे हैं। 25 वर्षों का सफर हमने बहुत छोटे छोटे तरीकों से चर्चा करने की कोशिश की, इस सफर का जो लक्ष्य है वो है 2047 का विकसित भारत। कैसे देखते हैं आने वाले समय में इस आधार पर किस तरह की इमारतें बनते हुए, संक्षेप में?
2: जिस समय में मुख्यमंत्री थे गुजरात के नरेंद्र मोदी जी, और उस समय चुनाव का वक्त था, तो मैंने एक बहुत ही सीनियर ऑफिशियल फाइनेंस मिनिस्ट्री में थे जो मेरे दोस्त थे, और उस समय डॉक्टर मनमोहन सिंह की सरकार थी, चल रही थी, मैंने उनसे पूछा कि आप कैसे देखते हैं, क्योंकि उनको गुजरात का एक्सपीरियंस था। तो मैंने पूछा कि एक विजनरी या इकोनॉमिस्ट प्राइम मिनिस्टर है वो पूरे देश को विजन के तौर पर देखता है, दूसरी तरफ एक चीफ मिनिस्टर है जो कि यहां आएंगे वो जीत जाएंगे तो आएंगे, तो आपको क्या लगता है? उन्होंने बड़ा ही इंटरेस्टिंग जवाब दिया था और वो इस पूरे 25 साल के सफर को समअप करता है और आगे की बात जो आपने 2047 की उसको भी इंगित करता है। उन्होंने ये कहा, संतोष देखिए, पॉलिसी बनाना ये भी जरूरी है, लेकिन पॉलिसी को ग्राउंड लेवल पर इंप्लीमेंट करना ये आज देश की जरूरत है। नरेंद्र मोदी जी ने गुजरात में पॉलिसीज को इंप्लीमेंट करके बड़े बड़े प्रोजेक्ट्स को लाया है। भारत को आज बड़े प्रोजेक्ट्स की जरूरत है, इसलिए इस लिहाज से अगर आप देखेंगे तो देश की तरक्की जो है वो बड़े प्रोजेक्ट्स को इम्प्लीमेंट करने में दिखेगी। 1.5 दशक की जो उनकी सरकार का जो एक्सपीरियंस है, आपको प्रोजेक्ट्स इम्प्लीमेंट होते हुए दिखेंगे। यही प्रोजेक्ट इम्प्लीमेंटेशन अभी तक जो आप ओल्ड एज इकोनॉमी में या इंफ्रास्ट्रक्चर में कर रहे थे, आज आपको न्यू एज इकोनॉमी में ले जाना है और उसकी शुरुआत हो चुकी है। 2047 में भारत में जो ग्रोथ होगा और जहां भारत पहुंचेगा वो टेक लेड ग्रोथ होगा, टेक्नोलॉजी होगा। अभी हाल में वित्त मंत्री ने कहा बेंगलुरु में कि सेमीकंडक्टर, एआई, ये सारी चीजें जो हैं देश के जो टॉप पॉलिसी मेकर्स हैं अब वो ये बात करने लगे हैं। प्रधानमंत्री तो पहले से करते हैं, एआई हो सेमीकंडक्टर हो। आगे का भारत जो 2047 का आप देखेंगे, मैं आंकड़ों पे नहीं जा रहा क्या ग्रोथ रेट होगा क्या होगा, पर टेक लेड ग्रोथ होगा और 2047 में हम सिर्फ विकसित भारत नहीं होंगे, हम एक ग्लोबल टेक्नोलॉजी हब होंगे जो बनाता भी है, टेक्नोलॉजी इनोवेट भी करता है और विश्व में सप्लाई भी करता है।
1: दिलीप जी, आपके क्लोजिंग रिमार्क्स।
0: देखिए, अगर आप प्रधानमंत्री का एक जर्नी देखें तो गुजरात से भारत तक जो ये एक यात्रा सिर्फ योजनाओं की नहीं है, ये एक बहुत बड़ी परिवर्तन की एक कहानी है। यह सरकार की ये बदलती भूमिका है, तो जहाँ पे पहले वो एक गेटकीपर थी, आके आपको सबके चीज के लिए एक परमिशन चाहिए होता था, अब सरकार की अनुमति चाहिए थी, फिर सुविधाएं देने के लिए और सब चीजें प्राप्त करने के लिए मल्टीपल विंडोज हुआ करते थे, आपको कहीं कहीं जाने से। अगर अब जो सरकार देखे, अब कोशिश है कि ये सरकार कारोबार, निवेश और रोजगार के नए अवसर बनाने की काम कर रही है। और जैसे जो आज की इकोनॉमी है वो 2047 में इकोनॉमी में काफी अंतर होगा, और इस सरकार का ये प्रयास है कि सबको साथ लेके, सबका विकास लेकर के आगे करके एक विकसित भारत बनाए।
1: यदि हम देखें तो पिछले 25 वर्षों में सुशासन से समृद्धि की यात्रा केवल आंकड़ों का खेल नहीं है, बल्कि ये करोड़ों युवाओं के सपने को आत्मनिर्भर भारत के संकल्प से जोड़ने की कहानी है। गुजरात की सिंगल विंडो से शुरू हुआ ये सफर आज डिजिटल इंडिया और विश्व स्तरीय वित्तीय केंद्रों तक पहुंच गया है। दिलीप जी आपका और संतोष जी आपका आकाशवाणी के इस विशेष कार्यक्रम में शामिल होने के लिए और विशेषज्ञ राय श्रोताओं के साथ साझा करने के लिए बहुत बहुत आभार।
2: धन्यवाद आनंद जी।
3: विशेष श्रृंखला जनसेवा से देश सेवा के 18वें संस्करण में आप सुन रहे थे परिचर्चा, व्यापक निवेश और सुलभ कारोबार। इसमें भाग ले रहे थे आर्थिक विश्लेषक दिलीप चिनॉय और संतोष तिवारी। कार्यक्रम का संचालन कर रहे थे आनंद श्रीवास्तव। ये कार्यक्रम आकाशवाणी के समाचार सेवा प्रभाग द्वारा प्रस्तुत किया गया। इसे आप हमारे मोबाइल ऐप न्यूज ऑन AIR और यूट्यूब चैनल न्यूज ऑन AIR ऑफिशियल पर भी सुन सकते हैं। इस कार्यक्रम के संबंध में अपनी प्रतिक्रिया आप हमें ईमेल या व्हाट्सएप के माध्यम से भेज सकते हैं। ईमेल का पता है airnhdtalks@gmail.com और व्हाट्सएप नंबर है 9289094044।
4: പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താ വിഭാഗം അവതരിപ്പിച്ച പ്രത്യേക പരമ്പരയാണ് നിങ്ങൾ കേട്ടത്. പ്രിയ ശ്രോതാക്കളെ, അല്പസമയത്തിനകം മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
5: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. പൌരന്മാർക്കിടയിലെ വിശ്വാസവും മൂല്യബോധവും സ്വഭാവ ഗുണങ്ങളുമാണ് വികസിത ഇന്ത്യയുടെ അടിത്തറയെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. വിവിധ സംസ്ഥാനങ്ങളിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും അസമിലെ നഗാവ് ലോക്സഭാ മണ്ഡലത്തിലേക്കുമുള്ള ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം സമാപിച്ചു. വോട്ടെടുപ്പ് മറ്റന്നാൾ. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും ഉറപ്പാക്കുന്നതിൽ വികസ്വര രാജ്യങ്ങളുടെ സഹകരണം അനിവാര്യമെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. അമേരിക്കയുമായുള്ള തർക്കപരിഹാരത്തിന് നയതന്ത്ര ചർച്ചകൾ മാത്രമാണ് പോംവഴിയെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഖ്ചി. കേരളത്തിൽ വരും ദിവസങ്ങളിൽ വ്യാപക മഴയ്ക്ക് സാധ്യത. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ജപ്പാൻ ഏഷ്യൻ ഗെയിംസിന് കൊടിയിറങ്ങി. അടുത്ത ഗെയിംസ് 2030 ഖത്തറിൽ. വാർത്തകൾ വിശദമായി. രാജ്യം യഥാർത്ഥത്തിൽ വികസിതമാണെങ്കിൽ പൌരന്മാർക്കിടയിൽ വിശ്വാസവും കുടുംബങ്ങളിൽ മൂല്യബോധവും യുവാക്കളിൽ സ്വഭാവ ഗുണങ്ങളും അനിവാര്യമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഭഗവാൻ മഹാവീർ സ്മാരക സമിതിയും ജെയിൻ മഹാസഭയും ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച മഹാപർവ ക്ഷമാപണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി. ന്യൂഡൽഹിയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യയുടെ 58ാം സ്ഥാപക ദിനാഘോഷത്തെയും ഉപരാഷ്ട്രപതി അഭിസംബോധന ചെയ്തു. വികസിത ഭാരതത്തിലേക്കുള്ള പ്രയാണം MSMEകൾ, സ്റ്റാർട്ടപ്പുകൾ എന്നിവയുടെ കരുത്തിലായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. സാങ്കേതിക പുരോഗതിയുടെ കാലഘട്ടത്തിലേക്ക് കടക്കുമ്പോഴും ലോകത്തിലെ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥകളിലൊന്നായി ഇന്ത്യ തുടരുകയാണ്. 3-ാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥയായി ഇന്ത്യ ഉടൻ മാറുമെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു.
6: So the significance of this great journey becomes even more apparent when we look at India of today. Our country stands as one of the fastest growing economies of the world while simultaneously entering an era of rapid technological advancement. From fragile 5 economy, we become the 4th largest economy, and I'm sure soon we are going to be the 3rd largest economy of the world.
5: വിവിധ സംസ്ഥാനങ്ങളിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും അസമിലെ നഗാവ് ലോക്സഭാ മണ്ഡലത്തിലേക്കുമുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം സമാപിച്ചു. മറ്റന്നാളാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ വെള്ളിയാഴ്ച. തമിഴ്നാട്ടിലെ മധുരാന്തകം, ധാരാപുരം, പുതുച്ചേരിയിലെ തട്ടഞ്ചാവടി, പശ്ചിമബംഗാളിലെ റെജിനഗർ, നന്ദിഗ്രാം എന്നിവയാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങൾ. അന്താരാഷ്ട്ര സമാധാനം, സുരക്ഷ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വികസ്വര രാജ്യങ്ങളുടെ സഹകരണം അനിവാര്യമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ 62-ാമത് മ്യൂണിക് സുരക്ഷാ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. മാറിവരുന്ന ആഗോള സാഹചര്യങ്ങളിൽ ഉൽപ്പന്നങ്ങളുടെ വിതരണ ശൃംഖലയിൽ രാജ്യങ്ങൾ തമ്മിലുള്ള പരസ്പരാശ്രയത്വം പ്രധാന ഘടകമാണെന്ന് ശ്രീ ജയശങ്കർ പറഞ്ഞു.
7: Conflicts going on, if there are tensions, other than biggest countries, can other nations pool their resources, back each other's diplomacy up, try to do something out there. Another obvious area, of course, is investment and trade itself. And a good example is what happened this year between India and the European Union.
5: ക്വാഡ്, ബ്രിക്സ് കൂട്ടായ്മകൾ ആഗോളതലത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് അമേരിക്കയുടെ ഇൻഡോ പസഫിക് കമാൻഡർ അഡ്മിറൽ സാമുവൽ ജെ പാപ്പാരോയുമായി കൂടിക്കാഴ്ച നടത്തി. ഇൻഡോ പസഫിക് മേഖലയിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള സമുദ്ര സഹകരണം കൂടുതൽ ശക്തമാക്കുന്നതിനുള്ള വഴികൾ അവർ ചർച്ച ചെയ്തു. 17-ാമത് പെൻഷൻ അദാലത്ത് നാളെ ന്യൂഡൽഹിയിൽ നടക്കും. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് അധ്യക്ഷനാകും. ദീർഘകാലമായി തീർപ്പാകാതെ കിടക്കുന്ന 897 പരാതികൾ അദാലത്തിൽ പരിഗണിക്കും. 2017-ലാണ് അദാലത്തുകൾക്ക് തുടക്കമിട്ടത്. ഇതുവരെ 20,676 പരാതികൾ പരിഹരിച്ചു. അമേരിക്കയുമായുള്ള തർക്കപരിഹാരത്തിന് നയതന്ത്ര ചർച്ചകൾ മാത്രമാണ് പോംവഴിയെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഖ്ചി. അമേരിക്ക സൈനിക നീക്കത്തിനാണ് മുതിരുന്നതെങ്കിൽ നേരിടാൻ ഇറാൻ സജ്ജമാണെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഇറാനുമായുള്ള യുദ്ധം വേഗം അവസാനിക്കുമെന്നും അസംസ്കൃത എണ്ണ വില ഗണ്യമായി കുറയുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു. റഷ്യ യുക്രൈൻ സംഘർഷം രൂക്ഷമാകുന്നു. യുക്രൈനിലെ കിയേവിൽ റഷ്യ ആക്രമണം കടുപ്പിച്ചു. യുക്രൈൻ സൈനിക കേന്ദ്രങ്ങൾ, പ്രതിരോധ വ്യാവസായിക മേഖലകൾ എന്നിവ ആക്രമിക്കുമെന്ന് റഷ്യ മുന്നറിയിപ്പ് നൽകി. നേരത്തെ യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കി റഷ്യൻ എണ്ണ ശുദ്ധീകരണശാലകൾക്ക് നേരെ ആക്രമണം രൂക്ഷമാക്കുമെന്ന് പ്രസ്താവിച്ചിരുന്നു. ഇന്ത്യയും കാനഡയും തമ്മിൽ നിർദ്ദിഷ്ട സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിനായുള്ള 5-ാം ഘട്ട ചർച്ചകൾ നാളെ കാനഡയിലെ ഓട്ടവയിൽ ആരംഭിക്കും. ഇക്കൊല്ലം അവസാനത്തോടെ വ്യാപാര കരാർ പൂർത്തിയാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇരു രാജ്യങ്ങളിലെയും ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ചർച്ച. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
8: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
5: ഇസ്രായേൽ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പരമ്പരാഗത ദീപം തെളിക്കാൻ ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ക്ഷണിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു. ദീപം തെളിക്കാനുള്ള അവകാശം പരമ്പരാഗതമായി ഇസ്രായേലി പൌരന്മാർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടുള്ളതാണെന്ന് ചൂണ്ടിക്കാണിച്ച നെതന്യാഹു ക്യാപ്റ്റൻ മച്ചാറിന്റെ ധീരതയ്ക്കും സേവനത്തിനുമുള്ള അപൂർവവും സുപ്രധാനവുമായ അംഗീകാരമാണ് ഈ ക്ഷണമെന്ന് വ്യക്തമാക്കി. കേന്ദ്ര നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയത്തിന്റെ പിഎം സേതു പദ്ധതി ഒരു വർഷം പൂർത്തിയാക്കി. വ്യവസായ മേഖലയുടെ നേതൃത്വത്തിലുള്ള ഭരണ സംവിധാനം ശക്തപ്പെടുത്തുക, പരിശീലന അടിസ്ഥാന സൌകര്യങ്ങൾ നവീകരിക്കുക, മാറിവരുന്ന തൊഴിൽ ശക്തിയുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള കോഴ്സുകൾ പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് പദ്ധതിയുടെ ലക്ഷ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുകയാണ്. 2047-ഓടെ വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് കേന്ദ്ര സർക്കാർ നിരവധി പദ്ധതികളാണ് നടപ്പാക്കി വരുന്നത്. ജനസേവനമാണ് ദേശസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന് പെൺകുട്ടികളുടെ ശാക്തീകരണത്തിനായി നടപ്പാക്കിയ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിയെക്കുറിച്ച് ഒരു റിപ്പോർട്ട്.
9: 2015 ജനുവരി 22-ന് കേന്ദ്ര സർക്കാർ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ലിംഗനിർണയം തടയുക, പെൺകുട്ടികളുടെ അതിജീവനവും സംരക്ഷണവും വിദ്യാഭ്യാസവും ഉറപ്പാക്കുക എന്നിവയായിരുന്നു ഈ ദൌത്യത്തിന്റെ പ്രധാന ലക്ഷ്യം. പുതിയ റിപ്പോർട്ട് പ്രകാരം ദേശീയ തലത്തിൽ ലിംഗസമയത്തെ ലിംഗാനുപാതം 2014-15 918 നിന്നും 2025-26 929 വർദ്ധിച്ചിട്ടുണ്ട്. സെക്കൻഡറി തലത്തിലുള്ള സ്കൂളുകളിൽ പെൺകുട്ടികളുടെ മൊത്തം പ്രവേശനാനുപാതം 75.51 നിന്ന് 83.4% വർദ്ധിച്ചു. ഈ നേട്ടത്തിൽ സുപ്രധാന ചുവടുവയ്പ്പായി മാറുകയാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
5: കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രാലയത്തിന്റെ ചിന്താ ശിബിരം നാളെ ഗുജറാത്തിൽ. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി നേതൃത്വം നൽകും. രണ്ട് ദിവസം നീളുന്ന ശിബിരത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും വിവിധ ഏജൻസികളിലെയും പ്രതിനിധികൾ പങ്കെടുക്കും. കേരളത്തിൽ

0: 27 വെള്ളിയും 37 വെങ്കലവും ഉൾപ്പെടെ 85 മെഡലുകൾ നേടി. 2030 അടുത്ത ഏഷ്യൻ ഗെയിംസിന് ഖത്തർ ആതിഥേയത്വം വഹിക്കും. KSRTCയെ കൂടുതൽ ആധുനിക സൌകര്യങ്ങളോടെ സമഗ്ര വികസന പാതയിലേക്ക് നയിക്കുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. എറണാകുളത്ത് പുതിയ സർവീസുകളുടെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. 50th വയലാർ സാഹിത്യ പുരസ്കാരം ആർ രാജശ്രീയുടെ ആത്രേയകം എന്ന നോവലിന്. ഈ മാസം 27 തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ പുരസ്കാരം സമ്മാനിക്കും. വ്യോമസേന ഇന്ന് രാജ്യത്തെ വിവിധ നഗരങ്ങളിൽ 2nd സെഖോൺ മാരത്തോൺ സംഘടിപ്പിച്ചു. ന്യൂഡൽഹിയിൽ വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ എ പി സിംഗ് ഫ്ളാഗ് ഓഫ് ചെയ്തു. 1971 ഇന്ത്യ പാക് യുദ്ധത്തിൽ രാജ്യത്തിനായി ധീരസേവനം നൽകിയ ഫ്ളയിംഗ് ഓഫീസർ നിർമ്മൽജീത് സിംഗ് സെഖോണിന്റെ സ്മരണയ്ക്കായാണ് മാരത്തോൺ സംഘടിപ്പിച്ചത്. 2 ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് പക്ഷികളെ രാജസ്ഥാനിലെ ജയ്സാൽമറിലുള്ള ഡെസേർട്ട് ദേശീയോദ്യാനത്തിൽ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിലേക്ക് തുറന്നുവിട്ടു. പ്രജനനക്ഷമതയുള്ള പക്ഷികളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് നീക്കമെന്ന് കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവ് വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. പൌരന്മാർക്കിടയിലെ വിശ്വാസവും മൂല്യബോധവും സ്വഭാവ ഗുണങ്ങളുമാണ് വികസിത ഇന്ത്യയുടെ അടിത്തറയെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. വിവിധ സംസ്ഥാനങ്ങളിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും അസമിലെ നഗാവ് ലോക്സഭാ മണ്ഡലത്തിലേക്കുമുള്ള ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം സമാപിച്ചു. വോട്ടെടുപ്പ് മറ്റന്നാൾ. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും ഉറപ്പാക്കുന്നതിൽ വികസ്വര രാജ്യങ്ങളുടെ സഹകരണം അനിവാര്യമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അമേരിക്കയുമായുള്ള തർക്ക പരിഹാരത്തിന് നയതന്ത്ര ചർച്ചകൾ മാത്രമാണ് പോംവഴിയെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഖ്ചി. കേരളത്തിൽ വരും ദിവസങ്ങളിൽ വ്യാപക മഴയ്ക്ക് സാധ്യത. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ജപ്പാൻ ഏഷ്യൻ ഗെയിംസിന് കൊടിയിറങ്ങി. അടുത്ത ഗെയിംസ് 2030 ഖത്തറിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. വാഴുന്നോർ എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഔസേ പച്ചൻ.

0: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 8 മണി.
1: നാട്ടുചിന്ത വിൽപ്പാട്ട് അവതരിപ്പിക്കുന്നത് നവകേരള കലാസമിതി തോന്നയ്ക്കൽ. കഥ കഥ പറയുമ്പോൾ.
2: പ്രിയമുള്ളവരെ, കഥാപ്രസംഗം എന്ന ജനകീയ കലാരൂപം 102 വർഷങ്ങൾ പിന്നിടുകയാണ്. കഥാപ്രസംഗത്തിന്റെ പൂർവ്വരൂപം എന്ന് പറയാവുന്ന കലയാണ് വിൽപ്പാട്ട്. വിൽപ്പാട്ടിലൂടെ കഥാപ്രസംഗ കലയുടെ ചരിത്രം ഞങ്ങൾ അവതരിപ്പിക്കുകയാണ്. ഇത് 100 വർഷം മുമ്പ് ജീവിച്ചിരുന്നവരുടെ കഥയാണ്, നമ്മുടെ പൂർവ്വ തലമുറയുടെ ചരിത്രമാണ്. നിങ്ങളുടെ അനുവാദത്തോടെ ഞങ്ങൾ ആരംഭിക്കുന്നു കഥ കഥ പറയുമ്പോൾ.

1923 ധനുമാസം. കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിൽ പഴയ തിരുവിതാംകൂറിൽ കോവളത്തിനടുത്ത് വാഴമുട്ടം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന കുന്നുംപാറ ക്ഷേത്രം. പേരുപോലെ തന്നെ പാറകൾ നിറഞ്ഞ ഒരു കുന്നൻപുറം. അവിടെ സുബ്രഹ്മണ്യനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒരു ചെറിയ ശ്രീകോവിൽ. കത്തിച്ചു വച്ചിരിക്കുന്ന പന്തത്തിന്റെ വെളിച്ചത്തിൽ ധാരാളം ആളുകൾ വന്ന് സുബ്രഹ്മണ്യനെ താണു തൊഴുത് അതാ നിൽക്കുകയാണ്.

ഈ ക്ഷേത്രത്തിൽ ഇന്ന് ഉത്സവം നടക്കുകയാണ്. അവിടെ ഒരുക്കിയിരിക്കുന്ന ചെറിയ വേദിയിലിരുന്ന് അതിസുന്ദരനായ ഒരു യുവാവ് മാർക്കണ്ഡേയ പുരാണം ഹരികഥാ കാലാക്ഷേപമായിട്ട് അവതരിപ്പിക്കുകയാണ്. മാർക്കണ്ഡേയൻ ശിവഭഗവാനെ ഭജിക്കുന്നതൊക്കെ ഭക്തിയോടെ ആളുകൾ കേട്ടിരിക്കുന്നു. ഇതിനിടയിൽ അടുത്തിരുന്ന ഒരാൾ മറ്റൊരാളോട് ചോദിച്ചു, എടാ ഈ കഥ പറയുന്ന ആളല്ലേടാ കഴിഞ്ഞ വർഷം കുഴിത്തുറയിലും തിരുവട്ടാറും ഒക്കെ വന്ന് ഹരികഥ പറഞ്ഞത്. ആ പക്ഷെ ഇദ്ദേഹത്തിന്റെ പേര് എന്റെ നാവിൻ തുമ്പത്തിരിക്കുന്നു, ഇങ്ങോട്ട് കിട്ടുന്നില്ല, നിനക്കറിയാമോ? ആ ഇതാണ് സി എ നീലകണ്ഠ ശാസ്ത്രികൾ. പെട്ടെന്ന് അടുത്തിരുന്ന ഒരാൾ തിരുത്തി, എടാ നീലകണ്ഠ ശാസ്ത്രികൾ എന്നതൊക്കെ പഴയ പേരാണ്, ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ പേര് സത്യദേവൻ എന്നാണ്. സി എ സത്യദേവൻ ശ്രീനാരായണ ഗുരുദേവന്റെ പ്രിയപ്പെട്ട ശിഷ്യനാണ് ഇദ്ദേഹം. അതുകൊണ്ടല്ലേ ഗുരുദേവനും കുമാരനാശാനും ഒക്കെ കഥ കേൾക്കാൻ ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ അവിടെ ഇരിക്കുന്ന ആളെ കണ്ടോ? അവിടെ ഏതാ ഗുരുദേവൻ മാർക്കണ്ഡേയ പുരാണം കഥ ശ്രദ്ധിച്ചങ്ങനെ ഇരിക്കുകയാണ്. തൊട്ടടുത്ത് കുമാരനാശാൻ, അയ്യപ്പൻ, ഒപ്പം നിരവധി പേർ.

ഹരികഥ അവസാനിച്ചു. സത്യദേവൻ എഴുന്നേറ്റ് ഗുരുദേവന്റെ അടുത്തെത്തി കാലു തൊട്ട് വന്ദിച്ചു. പുഞ്ചിരിയോടെ ഗുരുദേവൻ സംസാരിക്കുകയാണ്. സത്യദേവൻ, ഈ ഹരികഥ ഗംഭീരമായി. കഥയേക്കാൾ മെച്ചമാണ് സത്യദേവന്റെ അവതരണവും ശബ്ദവുമൊക്കെ. പക്ഷേ ഈ സംസ്കൃത ശ്ലോകങ്ങൾ സാധാരണക്കാർക്ക് എളുപ്പം മനസ്സിലാവണമെന്നില്ല. ചെറിയൊരു മാറ്റം വരുത്തി പുതിയൊരു കലാരൂപമാക്കി നിങ്ങളിത് അവതരിപ്പിക്കണം. നാം കുമാരനോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. കുമാരനാശാനെ ഒന്ന് നോക്കിയിട്ട് ഗുരുദേവൻ അതാ ആ ശ്രീകോവിലിനടുത്തേക്ക് പോവാണ്. കുമാരനാശാൻ സത്യദേവന്റെ തോളി തട്ടി. സത്യദേവ, താങ്കളുടെ ഈ കഥാഖ്യാനം ഉണ്ടല്ലോ, അത് ആരായാലും കേട്ടിരുന്നു പോകും. ഒരു കാര്യം ചെയ്യണം, വായിക്കാനറിയാത്ത സാധു ജനങ്ങൾക്ക് വേണ്ടി സത്യദേവൻ മലയാള കഥാകാവ്യങ്ങൾ അവതരിപ്പിക്കണം. കുമാരനാശാൻ തന്റെ തോളി തൂക്കിയിരുന്ന സഞ്ചിയിൽ നിന്ന് ഒരു നോട്ട് പുസ്തകം വലിച്ചെടുത്ത് സത്യദേവന്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് ആശാൻ അതാ ഗുരുദേവന്റെ അടുത്തേക്ക് നടന്നു പോവുകയാണ്. ക്ഷേത്രത്തിന്റെ വലത്തുഭാഗത്തായി കത്തിച്ച് നാട്ടിയിരിക്കുന്ന ആ പന്തത്തിന്റെ അടുത്തേക്ക് സത്യദേവൻ ആ പുസ്തകവും കൊണ്ട് ചെല്ലുകയാണ്. എന്നിട്ട് ആ നോട്ട് പുസ്തകം ബെല്ല നിവർത്തി. ജ്വലിക്കുന്ന അഗ്നിയുടെ വെളിച്ചത്തിൽ ആശാന്റെ മനോഹരമായ കൈപ്പടയിൽ എഴുതിയിരിക്കുന്ന ആ വാക്ക് സത്യദേവൻ ഒന്ന് വായിച്ചു. ചണ്ഡാല ഭിക്ഷുകി. അതെ, ചണ്ഡാല ഭിക്ഷുകി എന്ന കൃതിയുടെ കൈയെഴുത്തു പ്രതിയാണ് ആ ക്ഷേത്രമുറ്റത്ത് വച്ച് ആശാൻ സത്യദേവന് നൽകിയത്. സത്യദേവൻ അടുത്ത പേജ് മറിച്ച് അതിലെ വരികൾ ഈണത്തിൽ വായിച്ചു തുടങ്ങി.

എല്ലാം മറന്ന് സത്യദേവൻ വായനയിൽ മുഴുകിയിരിക്കുന്നു. സത്യദേവ, അതാ കുമാരനാശൻ വന്ന് സത്യദേവനെ തട്ടി വിളിക്കുന്നു. സത്യദേവ, വായനയും പഠനവും ഒക്കെ നമുക്ക് നാളെ മുതലാവാം. ദേ നേരം പുലരാറായി, ഗുരുദേവൻ പോകാൻ തിടുക്കം കൂട്ടുകയാണ്. സത്യദേവൻ പുസ്തകം മടക്കി. അനുസരണയുള്ള കുട്ടികളെപ്പോലെ ഗുരുദേവന്റെ പിന്നാലെ എല്ലാവരും നടക്കുകയാണ്. പിറ്റേ ദിവസം ദേ കണ്ടോ, തോന്നയ്ക്കലിലെ കുമാരനാശാന്റെ ഭവനമാണ് ആ കാണുന്നത്. ആ വീടിന്റെ ഉമ്മറത്തിരുന്നു കൊണ്ട് എന്തോ എഴുതുകയാണ് ആശാൻ. വെട്ടിയും തിരുത്തിയുമൊക്കെ ഒരു പുതിയ കൃതി ആശാൻ രചിക്കുകയാണ്. സമയം സന്ധ്യയാകുന്നു. പടിഞ്ഞാറൻ ചക്രവാളത്തിൽ സൂര്യൻ അസ്തമിക്കുന്നു. അസ്തമയ സൂര്യന്റെ മഞ്ഞയും കടും ചുവപ്പും കലർന്ന കിരണങ്ങൾ മരങ്ങളുടെ ഇലച്ചാർത്തിലൂടെ തെളിഞ്ഞു മിന്നുന്നു. ഇത് നോക്കിക്കൊണ്ടിരുന്ന കുമാരനാശാൻ കുറച്ചു നേരം ഒന്ന് ആലോചിച്ചു. എന്നിട്ട് മെല്ലെ കുനിഞ്ഞ് എഴുതാൻ തുടങ്ങി.

പെട്ടെന്ന് പുറത്തൊരു കാൽപ്പരിമാറ്റം. ആശാൻ മുഖമുയർത്തി. അതാ ധൃതിയിൽ നടന്നു വരികയാണ് സത്യദേവൻ. വന്നപാടെ മുഖവരയൊന്നും കൂടാതെ സത്യദേവൻ സംസാരിച്ചു തുടങ്ങി. ആശാനെ, ഞാൻ ഈ ചണ്ഡാല ഭിക്ഷുകി 3 ആവർത്തി വായിച്ചു. അപ്പോൾ മുതൽ എനിക്ക് ഇരിക്കപ്പുറത് ഇല്ലാതായിരിക്കുകയാണ്. ഇതെഴുതിയ ആശാനെ ഒന്ന് കാണണം, സംസാരിക്കണം. എന്റെ ആശാനെ, എത്ര മനോഹരമായ കവിതയാണിത്! വിപ്ലവം സൃഷ്ടിക്കുന്ന ആശയം. ഈ ദുഷിച്ച ജാതി വ്യവസ്ഥിതിയുടെ കരണത്ത് അങ്ങ് വാക്കുകൾ കൊണ്ട് ആ ഞാൻ അടിക്കുകയാണ്. കുമാരനാശാൻ നിശബ്ദനായി സത്യദേവൻ പറയുന്നത് കേട്ടിരിക്കുന്നു. ഈ ആശാന് സത്യദേവനെ നന്നായി അറിയാം. സത്യദേവൻ എന്ന നീലകണ്ഠൻ ഒരു ഹരികഥാകാരൻ മാത്രമല്ല, തമിഴ്നാട്ടിൽ പോയി സംഗീതം പഠിച്ച ആളാണ്. മലയാളവും തമിഴും ഗുജറാത്തിയും കന്നഡയും സിംഹള ഭാഷയും ഒക്കെ ഈ സത്യദേവന് ഒരുപോലെ വഴങ്ങും. പിന്നെ നല്ലൊരു ആസ്വാദകനാണ്. സത്യദേവൻ സംസാരം തുടരുകയാണ്. ആശാനെ, ഇത് വായിച്ച പലരും പറഞ്ഞിരുന്നത് മാതംഗിക്ക് ആനന്ദ ബിഷുവിനോട് പ്രണയം തോന്നി.

അങ്ങനെയാണ് അവൾ വീട് വിട്ട് വിഷുവിന്റെ കാൽപ്പാടുകൾക്ക് പിന്നാലെ പോയതെന്നാണ്. ഒരു മുൻവിധിയോടെ വായിച്ചതുകൊണ്ടാവണം ആദ്യ വായനയിൽ എനിക്കും അങ്ങനെ തോന്നി. പക്ഷേ രണ്ടാം വായനയിൽ ആശാനെ ഒരു ഭാഗത്ത് എൻ്റെ മനസ്സൊന്നുടക്കിപ്പോയി. കുമാരനാശാൻ മുഖമുയർത്തി. എവിടെയാണ്? കൗതുകത്തോടെ ആശാൻ സത്യദേവനെ നോക്കുന്നു. സത്യദേവൻ ആ നോട്ട് പുസ്തകം നിവർത്തി ആ കവിതയിലെ വരികൾ വീണ്ടും മധുരമായി ചൊല്ലിത്തുടങ്ങി.

ഹസനെ, ഗ്രാമത്തിന്റെ പുറത്തു മാത്രം കഴിയാൻ വിധിക്കപ്പെട്ട ഒരു സാധു പെണ്ണാണ് മാതംഗി. സത്യം പറഞ്ഞാൽ സ്വന്തമായി ഒരു പേരുപോലും ഇല്ലാത്തവൾ, സമൂഹത്തിൽ ഒരു സ്ഥാനവും ഇല്ലാത്തവൾ, ഒരു പെണ്ണായി പോലും ആരും പരിഗണിക്കാത്തവൾ. അവളെയാണ് ആ ഭിഷു ആദ്യം ഭഗിനി, സഹോദരി എന്നും പിന്നീട് ഓമല എന്നും വിളിച്ചത്. എല്ലാവരും വെറുക്കുന്ന തന്നെ ഒരു സഹോദരിയായി കണ്ട, ഓമനത്തും തുളുമ്പുന്നവളായി കണ്ട ആ ഭിക്ഷുവിനെ തീർച്ചയായിട്ടും ഏറ്റവും അധികം ആരാധിക്കുന്ന സഹോദരതുല്യനായ ഒരു ആരാധ്യ പുരുഷനായിട്ടാണ് അവൾ കണ്ടത്. ശരിയല്ലേ ആശാനെ? ആശാൻ ഒന്നും മിണ്ടുന്നില്ല, എല്ലാം കേട്ട് നിശബ്ദനായിരിക്കുന്നു. ആശാനെ, ഇത് എത്രയും വേഗം നമുക്ക് കഥാരൂപത്തിലാക്കി ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കണം. സാധാരണക്കാർ അത് കേൾക്കണം. 100 വർഷം കഴിഞ്ഞാലും ഈ ഖണ്ഡകാവ്യം ആളുകൾ വായിക്കും ആശാനെ. തുടർന്ന് 5 ദിവസം സത്യദേവൻ ആശാനോടൊപ്പം തോന്നയ്ക്കലിൽ താമസിച്ചു. ഇതിനിടയിൽ ആ കവിതയുടെ ആന്തരിക അർത്ഥങ്ങളൊക്കെ ആശാനോട് ചോദിച്ച് സത്യദേവൻ മനസ്സിലാക്കി. അതിനെ കഥാരൂപത്തിൽ ആക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് സത്യദേവൻ. ഒരു ദിവസം ആശാൻ പറഞ്ഞു, സത്യദേവൻ, കഥ മെച്ചമാകുന്നുണ്ട്. നമുക്കിത് പൂർത്തിയാക്കിയിട്ട് പണ്ഡിറ്റ് കറുപ്പൻ മാഷിയെയും ഡോക്ടർ പൽപ്പുവിനെയും ഒന്ന് കാണിക്കണം. അവർക്ക് വിവരമറിയിച്ചുകൊണ്ട് ഇന്ന് തന്നെ ഞാൻ തപാൽ അയക്കാം. ഞാൻ മകരം 3-ാം തീയതി വൈകിട്ട് ആലുവയിലെ ചെങ്ങമ്മനാട് വരെ ഒന്ന് പോകും. 7-ാം തീയതി മടങ്ങി വരും. വന്നിട്ട് ഒരുമിച്ച് പോയി നമുക്കവരെ കാണുകയും ചെയ്യാം. ഇത് കേട്ട് സത്യദേവന് സന്തോഷമായി.

1924 ജനുവരി 16 കേരളക്കരയാകെ ഞെട്ടിച്ചുകൊണ്ട് ഒരു വാർത്തയെത്തി. പല്ലണയിലുണ്ടായ ബോട്ടപകടത്തിൽ കുമാരനാശൻ ഉൾപ്പെടെ നിരവധി പേർ മരിച്ചുപോയിരിക്കുന്നു. വാർത്ത കേട്ട് പല പല വള്ളങ്ങളിലായി ധാരാളം ആളുകൾ അതാ പല്ലണയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്കൊപ്പം പിഴയുന്ന മനസ്സോടെ സത്യദേവനും കൂട്ടുകാരും ഉണ്ടായിരുന്നു. വലതുഭാഗം കുത്തനെ ഉയർന്ന് തലകീഴായി മുങ്ങി നിൽക്കുന്നു റെഡിമാർ എന്ന ബോട്ട്. കരയിൽ മരിച്ചുപോയവരുടെ ശവശരീരങ്ങൾ അടുക്കി അടുക്കി കിടത്തിയിരിക്കുന്നു. വീണ്ടും മൃതദേഹങ്ങളൊക്കെ മുങ്ങി തപ്പിക്കൊണ്ടുവരുന്നു. സത്യദേവൻ ഓരോ മൃതദേഹത്തിലും മാറി മാറി നോക്കി. ആശാന്റെ ശരീരം കാണുന്നില്ല. രാത്രി വൈകുവോളം തിരച്ചു തുടർന്നു. പിറ്റേന്ന് 10 മണി കഴിഞ്ഞപ്പോഴാണ് മഹാകവിയുടെ മൃതദേഹം കണ്ടെടുത്തത്. വിളറി വീർത്ത രൂപം കണ്ട് എല്ലാവരും നെഞ്ച് തകർന്ന് കരഞ്ഞുപോയി. ആശാന്റെ ശരീരം പല്ലണയിലെ മണ്ണിന് തന്നെ നൽകിയിട്ട് അതാ സത്യദേവനും സംഘവും മടങ്ങുകയാണ്. 2 ദിവസം മുമ്പ് രാത്രിയിൽ തന്റെ അവസാന കൃതിയായ കരുണയിലെ വരികൾ ഈണത്തിൽ പാടിക്കൊണ്ട് ആശാൻ സഞ്ചരിച്ച ജലപാത ഇന്നും ചെവിയോർത്താൽ ആ വരികൾ അവിടെ മുഴങ്ങുന്നതായി തോന്നും.

കുമാരനാശൻ മരിച്ചിട്ട് 2 മാസം കഴിഞ്ഞിരിക്കുന്നു. പലരും ആ ദുഃഖത്തിൽ നിന്ന് മോചനം നേടുകയാണ്. പക്ഷെ സത്യദേവന് അത് മറക്കാൻ കഴിയുന്നില്ല, കഥ പൂർത്തിയാക്കാൻ കഴിയുന്നില്ല. സത്യദേവൻ നേരെ എറണാകുളത്ത് ഡോക്ടർ

അപ്പുവിന്റെ അടുത്തെത്തി. ഇതുവരെ തയ്യാറാക്കിയ ആ കഥാഭാഗം ഡോക്ടർ പറഞ്ഞു കൽപ്പിച്ചു. ഡോക്ടർ സത്യദേവനെ ആശ്ലേഷിച്ചു. ആശാന്റെ വരികൾക്ക് പുറമേ സംഭവങ്ങളെ ബന്ധിപ്പിക്കാൻ ചില പദ്യങ്ങൾ വേണം. അതെഴുതാനായി ഡോക്ടർ പൽപ്പു കറുപ്പൻ മാഷയെ ആളയച്ചു വരുത്തി. എറണാകുളം മഹാരാജാസ് കോളേജിലെ മലയാളം അധ്യാപകനാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ. മൂന്നുപേരും ഒരുമിച്ച് ഡോക്ടറുടെ വീട്ടിൽ തന്നെ താമസിച്ചുകൊണ്ട് ആ കഥ അങ്ങനെ പൂർത്തിയാക്കുകയാണ്. കഥയൊക്കെ പൂർത്തിയായി, കഥാപരിശീലനം ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോഴേക്കും ഈ ഡോക്ടറെ കാണാൻ അവിടേക്ക് ഒരാൾ വന്നു. കേളപ്പനാശാൻ. അതെ, കേളപ്പനാശാൻ. വടക്കൻപറവൂരിലെ ഒരു ധനാഢ്യനാണ് ഇദ്ദേഹം. സ്വന്തമായി ഈ കേളപ്പനാശാൻ വടക്കൻപറവൂരിൽ ചേർന്നമംഗനത്ത് ഒരു വിദ്യാലയം നടത്തുകയാണ്. ആ ഡോക്ടറോട് സംസാരിച്ചതിന് ശേഷം ഈ കഥാപരിശീലനം ഒന്ന് കേൾക്കാൻ തീരുമാനിച്ചു കേളപ്പനാശാൻ. നാട്ടിൽ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും കൊടികുത്തി കാഴുന്ന കാലം, പിന്നാക്കക്കാർക്ക് പുല്ലിന്റെ വില പോലും കൽപ്പിക്കാത്ത കാലം, ജാതി വ്യവസ്ഥയുടെ നിരർത്ഥകതയെക്കുറിച്ച് ആശാൻ പറയുന്നത്, അല്ല ശ്രീബുദ്ധനെ കൊണ്ട് ആശാൻ പറയിക്കുന്നത് ഈ കഥാപരിശീലനത്തിലൂടെ അങ്ങനെ കേട്ടിരിക്കുകയാണ് കേളപ്പനാശാൻ.

നെല്ലിൻ ചുവട്ടിൽ മുളയ്ക്കും കാട്ടുപുല്ലല്ല സാധു പുലയൻ. ഈ വരികൾ കേട്ട് കേളപ്പനാശൻ ചാടി എഴുന്നേറ്റു. ഒരു കൊച്ചുകുട്ടിയെപ്പോലെ കൈകൊട്ടി ഓടി വന്ന് മൂന്നുപേരെയും ആശ്ലേഷിച്ചു. ഇത് തന്റെ വിദ്യാലയത്തിൽ അവതരിപ്പിക്കണം. ഡോക്ടറോടും സത്യദേവനോടൊക്കെ കേളപ്പനാശൻ കാര്യം പറഞ്ഞു. പക്ഷേ ഈ കല ആദ്യമായി ശിവഗിരിയിൽ ഗുരുദേവന്റെ മുമ്പിൽ അവതരിപ്പിക്കണം. പിന്നീട് അദ്ദേഹം പറയുന്നതനുസരിച്ച് ചെയ്യാം. അതാണ് അവരുടെ തീരുമാനം. ദേ കണ്ടോ, ശിവഗിരിയിൽ ശാരദാമഠത്തിന്റെ മുമ്പിൽ ഒരു കസേരയിൽ അങ്ങനെ ഇരിക്കുകയാണ് ഗുരുദേവൻ. മുന്നിൽ മണലിൽ പായ വിരിച്ച് സത്യദേവനും ഡോക്ടർ പൽപ്പവും കറുപ്പന്മാഷും ഇരിക്കുന്നു. ഹാർമോണിയത്തിൽ ശ്രുതിയിട്ടുകൊണ്ട് സത്യദേവൻ ചണ്ഡാലഭിഷുകി കഥ ഗുരുദേവന്റെ മുമ്പിൽ പറയുകയാണ്. എല്ലാം മറന്ന് എല്ലാവരും ആ കഥ കേട്ടിരിക്കുന്നു. ശിവഗിരിയിലെ സന്യാസിമാരൊക്കെ ആ ശാരദാമഠത്തിന് ചുറ്റും വന്ന് കൂടുകയാണ്. ആ കഥയുടെ രണ്ടാം ഭാഗം സത്യദേവൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിച്ചു. അതാ മാതംഗി, ആ ചണ്ഡാലപ്പെണ്ണ് ആനന്ദഭിക്ഷുവിനെ ഒന്ന് നോക്കി. ഒരു മാരദൂതിയെപ്പോലെ വാഗമരത്തിന്റെ കൊമ്പിൽ തോൾ ചാരി നിൽക്കുമ്പോൾ ചണ്ഡാലഭിക്ഷുകിയുടെ രണ്ടാം ഭാഗം ആശാൻ അവസാനിപ്പിക്കുന്നു. ഇത് കേട്ട് ഗുരുദേവൻ പറഞ്ഞു, ഇവിടെ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കണ്ട, കുമാരന്റെ വരികൾ തന്നെ പാടി അവസാനിപ്പിച്ചാൽ മതി, അതാവും നല്ലത്. ഈ ചണ്ഡാലഭിഷുകി മുഴുവൻ കാണാപ്പാഠമായിട്ടുള്ള സത്യദേവൻ ഉടൻ തന്നെ ശ്രുതിയിട്ടുകൊണ്ട് ആ ഭാഗം പാടിത്തുടങ്ങി.

ചണ്ഡാലഭിക്ഷുക്ക് എന്ന കവിത വായിച്ചിട്ടുള്ളവരും ഇതുവരെ വായിക്കാത്തവരും ഈ കഥ കേട്ട് അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. 3 മണിക്കൂർ കൊണ്ട് സത്യദേവൻ കഥ പറഞ്ഞ് അവസാനിപ്പിച്ചു. എല്ലാവരും സ്വയം മറന്ന് കരഘോഷം മുഴക്കി. ഗുരുദേവൻ എഴുന്നേറ്റു. സത്യദേവ, ഇനി ഇത് സാധാരണ ജനങ്ങൾക്ക് മുമ്പിൽ പറയണം. തീർച്ചയായും അവരത് സ്വീകരിക്കും. പക്ഷേ ഈ ഹരികഥയും വില്ലടിച്ചാൻ പാട്ടും സംഗീത പരിപാടികളുമൊക്കെ ഇരിക്കുന്ന ജനങ്ങൾക്ക് മുമ്പിൽ ഇരുന്നു കൊണ്ടാണ് അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ കലയ്ക്കൊരു മാറ്റം വരുത്തണം. ഇരിക്കുന്ന ജനങ്ങൾക്ക് മുന്നിൽ

ഒന്നുകൊണ്ട് വേണം ഈ കലാരൂപം അവതരിപ്പിക്കാൻ. അങ്ങനെ പറയുമ്പോൾ സാധാരണക്കാരുടെ മുഖത്ത് നോക്കി സംസാരിക്കാനും അംഗവിക്ഷേപങ്ങൾ കൊണ്ട് ആശയം പറഞ്ഞുറപ്പിക്കാനും കഴിയും. ഒരു തീയതി നിശ്ചയിച്ച് അവതരണം തുടങ്ങിക്കോളൂ. കേളപ്പനാശാൻ ഗുരുദേവനെയും ഡോക്ടറെയും ഒക്കെ മാറി മാറി നോക്കുകയാണ്. തൻ്റെ പള്ളിക്കൂടത്തിൽ ഇതെങ്ങനെയെങ്കിലും ഒന്ന് അവതരിപ്പിക്കണം. അതിന് ഗുരുദേവൻ്റെ അനുവാദം വേണം. പക്ഷേ ചോദിക്കാനുള്ള ധൈര്യമില്ല. പെട്ടെന്ന് ഗുരുദേവൻ പറഞ്ഞു, ഇവിടെ ഈ സരസ്വതി ദേവിക്ക് മുമ്പിൽ നിങ്ങളിത് പറഞ്ഞു. നാമും സന്യാസിമാരും കേൾക്കുകയും ചെയ്തു. ഇനി ഇത് മറ്റൊരു സരസ്വതി ക്ഷേത്രത്തിന് മുമ്പിൽ വേണം അവതരിപ്പിക്കാൻ. സാധാരണക്കാർക്ക് എല്ലാവർക്കും വരാൻ കഴിയുന്ന ഒരു ക്ഷേത്രമുറ്റം. ഗുരുദേവൻ ഒന്ന് നിർത്തിയിട്ട് കേളപ്പനാശാനെ നോക്കി. കേളപ്പനാശാന് ചേന്നമംഗലത്ത് ഒരു പള്ളിക്കൂടമില്ലേ, ഒരു സരസ്വതി ക്ഷേത്രം? അവിടെയാവട്ടെ ഈ കഥയുടെ പൊതുജനമധ്യത്തിലെ ആദ്യ അവതരണം. ഈ വാക്കുകൾ കേട്ട് എല്ലാവരും ഞെട്ടി. കേളപ്പനാശാന്റെ മനസ്സറിഞ്ഞതുപോലെയാണ് ഗുരുദേവന്റെ സംസാരം. എല്ലാം ഭംഗിയാകും, ഈ കല ജനങ്ങൾ ഏറ്റെടുക്കും, നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും ഇതിൻ്റെ കീർത്തി നിലനിൽക്കും. ഇത്രയും പറഞ്ഞിട്ട് ഗുരുദേവനതാ മെല്ലെ നടന്നു പോകുന്നു.

1924 മേടമാസത്തിലെ ഒരു സന്ധ്യാസമയം. വടക്കൻ പറവൂരിൽ കേളപ്പനാശാന്റെ പള്ളിക്കൂടത്തിൽ, അതാ ആ നിറഞ്ഞ സദസ്സിനു മുമ്പിൽ ഹാർമോണിയത്തിൽ ശ്രുതിയിട്ടുകൊണ്ട് സത്യദേവൻ ചണ്ഡാലഭിക്ഷയ്ക്ക് കഥ പറയുകയാണ്. കേട്ടിരിക്കുന്നവർക്കൊക്കെ ഒരു പുതിയ അനുഭവമായി. വ്യത്യസ്തമായ പല കലാരൂപങ്ങളും ഇവർ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരാൾ തന്നെ കഥ പറഞ്ഞു, പാട്ടുപാടി, കഥാപാത്രങ്ങളായി പരിസരത്തിന്റെ ഭംഗി വിശദീകരിച്ച് നിറഞ്ഞാടുക, അത്ഭുതം, അത്യത്ഭുതം.

കഥ അവസാനിച്ചു. ആളുകളെല്ലാവരും സത്യദേവനെ അഭിനന്ദിക്കാൻ അതാ അടുത്തേക്ക് വരികയാണ്. ഡോക്ടർ പൽപ്പു, കറുപ്പൻ മഷ്, സി കെ കുഞ്ഞിരാമൻ തുടങ്ങി നിരവധി ആളുകൾ അവിടെ കൂടി നിൽപ്പുണ്ട്. ഒരു കരപ്രമാണി സത്യദേവന്റെ അടുത്തെത്തി. മുൻനിരയിലെ കസേരയിൽ ആദ്യം മുതൽ ശ്രദ്ധയോടെ കഥ കേട്ടുകൊണ്ടിരുന്ന കൊച്ചുഗോവിന്ദപിള്ള എന്ന കരപ്രമാണി. അദ്ദേഹം സത്യദേവന്റെ മുമ്പിലെത്തിയിട്ട് ഇരു കൈകളും പിടിച്ച് തന്റെ നെഞ്ചോട് ചേർത്ത് വച്ചു. ഒരക്ഷരം മിണ്ടുന്നില്ല. കുറേ സമയം സത്യദേവന്റെ കണ്ണുകളിൽ തന്നെ നോക്കി നിന്നു. എന്നിട്ട് തന്റെ ജുബയുടെ പോക്കറ്റിൽ നിന്നൊരു 10 രൂപ നോട്ടെടുത്ത് സത്യദേവന്റെ കയ്യിൽ കൊടുത്തിട്ട് ഒന്നും മിണ്ടാതെ പോയി കളഞ്ഞു. ആർക്കും ഒരണ പോലും സംഭാവന നൽകാത്ത കൊച്ചുഗോവിന്ദപിള്ള നൽകിയ 10 രൂപ ഉൾപ്പെടെ 45 രൂപ അന്ന് സംഭാവനയായി സത്യദേവന് ലഭിച്ചു. പെട്ടെന്ന് ആൾക്കൂട്ടത്തുനിന്ന് ഒരാൾ സത്യദേവന്റെ അടുത്തേക്ക് വരികയാണ്. അല്ല, നിങ്ങൾ ഇവിടെ ഒരു കലാരൂപമൊക്കെ അവതരിപ്പിച്ചു, ഞങ്ങളൊക്കെ കേട്ടു, കൊള്ളാം. പക്ഷേ എന്താണ് ഈ കലാരൂപത്തിന്റെ പേര്? ഞങ്ങൾ എന്താണ് ഇതിനെ വിളിക്കേണ്ടത്? പെട്ടെന്ന് കറുപ്പൻ മാഷ് ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, ആ ഈ കലാരൂപത്തിന്റെ പേരാണ് കഥാപ്രഭാഷണം. പക്ഷേ പെട്ടെന്ന് കുഞ്ഞിരാമൻ അത് തിരുത്തി, ഹേയ് അങ്ങനെയല്ല, മാഷക്ക് തെറ്റിപ്പോയതാണ്, ഇതിന്റെ പേരാണ് കഥാപ്രസംഗം. കഥാപ്രസംഗം, അത് കൊള്ളാം, അത് കൊള്ളാം. എല്ലാവരും അംഗീകരിച്ചു. അങ്ങനെ 1924 മേടമാസത്തിൽ കഥാപ്രസംഗം എന്ന കല പിറന്നു. ജനങ്ങൾ ആവേശത്തോടെ ഈ കലയെ ഇരു കൈകളും നീട്ടി സ്വീകരിച്ചു. തുടർന്ന് നിരവധി വേദികൾ സത്യദേവനെ തേടിയെത്തി. ഒരു ദിവസം തന്നെ ഒന്നിലധികം വേദികൾ. കഥ കേൾക്കുന്ന സാധാരണക്കാർ വീണ്ടും വീണ്ടും ഈ കഥ കേൾക്കാൻ കൊതിച്ചു. തിരക്ക് വർദ്ധിച്ചപ്പോൾ സത്യദേവൻ ചണ്ഡാലഭിഷുകി എന്ന കഥ ഗുരുദേവന്റെ മറ്റൊരു ശിഷ്യനായ മംഗളാനന്ദ സ്വാമികളെ കൂടി പഠിപ്പിച്ചു. മംഗളാനന്ദ സ്വാമികളും ഈ കഥ നിരവധി വേദികളിൽ അവതരിപ്പിച്ചു. തുടർന്ന് ഈ കഥാപ്രസംഗ രംഗത്തേക്ക് പുതിയ പുതിയ കാഥികന്മാർ വന്നെത്തി. കെ കെ വാദ്യാർ, ജോസഫ് കൈമാപ്പറമ്പൻ, എൻ ബി മന്മഥൻ തുടങ്ങി നിരവധി പേർ ഈ കലാരൂപത്തിന്റെ പ്രചാരകരായി. പക്ഷേ പ്രിയമുള്ളവരെ, ഈ കഥ ആദ്യമായി അവതരിപ്പിച്ച സത്യദേവൻ ഒരു ദിവസം അപ്രത്യക്ഷനായി. സത്യദേവനെ കാണാനില്ല. അദ്ദേഹത്തിനെ എല്ലാവരും തിരഞ്ഞു, പക്ഷേ എങ്ങും കണ്ടെത്താനായില്ല. എന്നാൽ 34 വർഷങ്ങൾക്ക് ശേഷം കെ കെ വാദ്യാർക്ക് വാരണാസിയിൽ നിന്നൊരു കത്ത് ലഭിക്കുകയാണ്. കഥാപ്രസംഗ പ്രവർത്തക സഹകരണ സംഘത്തിനു വേണ്ടി കഥാപ്രസംഗം എന്ത്, എന്തിന്, എങ്ങനെ എന്ന പുസ്തകത്തിന്റെ 2nd പതിപ്പിൽ ചേർക്കാനുള്ള ചില വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഒരു കത്ത്. ആ കത്തിലെ മേൽവിലാസം കണ്ട് എല്ലാവരും ഞെട്ടി. സ്വാമി സത്യദേവൻ, 13/182, കണ്ണപ്പസ്വാമി മഠ്, കേദാർഘട്ട്, വാരണാസി. നമ്മൾ ഈ പറഞ്ഞ ഈ വിവരങ്ങളെല്ലാം ഈ കത്തിൽ നിന്ന് ലഭിച്ചതാണ്. സത്യദേവനെ കണ്ടെത്താൻ ഉടൻ തന്നെ ഒരു സംഘം ആളുകൾ വാരണാസിയിലേക്ക് തിരിച്ചു. പക്ഷെ അദ്ദേഹത്തിനെ കണ്ടെത്താനായില്ല. സത്യദേവന് പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് നമുക്കാർക്കും അറിയില്ല. കഥാപ്രസംഗം എന്ന കലാരൂപം ആദ്യമായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച, അതിനുവേണ്ടി അക്ഷീണം പ്രയത്നിച്ച സത്യദേവന് എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയില്ല. പ്രിയമുള്ളവരെ, കഥാപ്രസംഗം എന്ന കല ആരംഭിച്ചിട്ട് ഇപ്പോൾ 102 വർഷങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. ചമയങ്ങളൊന്നുമില്ലാതെ, പാശ്ചാത്യ സംഗീത ഉപകരണങ്ങളുടെ അകമ്പടിയില്ലാതെ, കണ്ണഞ്ചിപ്പിക്കുന്ന വൈദ്യുത വിളക്കിന്റെ സഹായമില്ലാതെ, 2 മേശ അപ്പുറവും ഇപ്പുറവും ഇട്ട് അതിൻ്റെ മുകളിൽ തബലയും ഹാർമോണിയും ഒക്കെ വച്ച് 2 അടി ചതുരശ്ര അളവിൽ നിന്നുകൊണ്ട് നായകനായും നായികയായും ഗായകനായും സംഭവങ്ങൾ വിവരിക്കുന്ന വ്യാഖ്യാതാവുമായുമൊക്കെ ഒരു കാഥികൻ നമ്മുടെ മുമ്പിൽ നിറഞ്ഞാടുകയാണ്. അങ്ങനെയുള്ള നമ്മൾ ഈ ചരിത്രം മറന്നുപോകരുത്. നമ്മുടെ കുട്ടികൾക്ക് ഇന്ന് പലതിൻ്റെയും ആദ്യ അവതാരകരുടെ പേരറിയാം. ഓട്ടൻതുള്ളലിൻ്റെ ഉപജ്ഞാതാവ് ആരെന്ന് ചോദിച്ചാൽ അവർ ഉത്തരം പറയും. കഥകളി എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ അവർ അതിനുത്തരം പറയും. ആദ്യത്തെ മലയാള നോവലിസ്റ്റിന്റെ പേര് അവർ പറയും. പക്ഷേ ആദ്യമായിട്ട് കഥാപ്രസംഗം അവതരിപ്പിച്ചത് ആര്? ജനകീയ കലയായ, ഒരു കാലത്ത് മലയാളികളെ ഏറ്റവും കൂടുതൽ ത്രസിപ്പിച്ച ഈ കലാരൂപം അവതരിപ്പിക്കാൻ ആരൊക്കെയാണ് പരിശ്രമിച്ചത് എന്ന് ചോദിച്ചാൽ ആർക്കും അതിന്റെ ഉത്തരം അറിയില്ല. ഗുരുദേവന്റെയോ കുമാരനാശാന്റെയോ സത്യദേവന്റെയോ പേര് അവർ പറയില്ല. കാലം കഴിയുമ്പോൾ ഇത് വിസ്മൃതിയിലാണ്ടുപോകും എന്ന ഒറ്റ കാരണം കൊണ്ട് തന്നെ വിൽപ്പാട്ടിലൂടെ ഈ ചരിത്രം ഞങ്ങൾ പറയുകയാണ്. ഏതായാലും ഈ കഥ കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് ഈ കലാരൂപം ഇവിടെ പൂർണ്ണമാകുന്നു.

നവകേരള കലാസമിതി തോന്നയ്ക്കൽ അവതരിപ്പിച്ച വിൽപ്പാട്ടാണ് ഇതുവരെ കേട്ടത്. പങ്കെടുത്തവർ അനിൽ പോത്തങ്കോടൻ, അനീഷ് തോന്നയ്ക്കൽ, പ്രസാദ് മുടപുരം, മണികണ്ഠൻ തോന്നയ്ക്കൽ, ജയരാജ്, ഷിജി നവകേരള, അശോകൻ കൈരളി, സുജൻ തോന്നയ്ക്കൽ, ക്രിസ്റ്റഫർ കടിനംകുളം.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മുതൽ ഹരിത സമ്പദ് വ്യവസ്ഥ വരെ സാങ്കേതികവിദ്യയുടെ ഹരിത വഴികൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സീനിയർ മാനേജ്മെന്റ് എക്സ്പേർട്ട് ഡോക്ടർ മീര ആസ്മി മറുപടി നൽകുന്നു. ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയാം. 9495964321, 9496553231, ഒരു നമ്പർ കൂടി 9496593231. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

0: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 8:30.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.
2: നമസ്കാരം ശ്രോതാക്കളെ, ഇന്ന് നമുക്ക് സ്വാധാർ ഗൃഹ് പദ്ധതിയെക്കുറിച്ച് ചില കാര്യങ്ങൾ അറിയാം. സ്ത്രീകൾക്ക് ആത്മാഭിമാനത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ അവർക്ക് അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്ന ഒരു പദ്ധതിയാണ് സ്വാധാർ ഗൃഹ് യോജന. കുടുംബകലഹം, മാനസിക പിരിമുറുക്കം, സാമൂഹിക ബഹിഷ്കരണം, അങ്ങനെ പ്രയാസകരമായിട്ടുള്ള സാഹചര്യങ്ങളിൽ കഴിയേണ്ടി വരുന്ന സ്ത്രീകൾക്ക് ഭക്ഷണം, താമസം, വസ്ത്രം തുടങ്ങിയ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഒരു പുനരധിവാസ പദ്ധതിയാണ് ഇത്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം മുൻപ് നടപ്പിലാക്കിയിരുന്ന സ്വാധാർ, ഷോർട്ട് സ്റ്റേ ഹോംസ് എന്നീ പദ്ധതികൾ 2016 സമന്വയിപ്പിച്ചുകൊണ്ട് സ്വാധാർ ഗൃഹ് പദ്ധതി നിലവിൽ വന്നു. രാജ്യത്തെ ഓരോ ജില്ലയിലും 30 സ്ത്രീകളെയെങ്കിലും പാർപ്പിക്കാൻ സൌകര്യമുള്ള ഒരു സ്വാധാർ ഗൃഹ് സ്ഥാപിക്കുക, അവിടെ അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനൊപ്പം തന്നെ കൌൺസിലിംഗ്, തൊഴിൽ നൈപുണ്യ വികസനം, നിയമസഹായം ലഭ്യമാക്കുക എന്നിവ പദ്ധതി വിഭാവനം ചെയ്യുന്നു. ഒറ്റപ്പെട്ടുപോയ സ്ത്രീകൾക്ക് സാമൂഹികവും സാമ്പത്തികവുമായ സുരക്ഷ ഈ പദ്ധതി ഉറപ്പുവരുത്തുന്നു. വനിതാ വികസന കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങൾ, കേന്ദ്ര സംസ്ഥാന സ്വയംഭരണ സ്ഥാപനങ്ങൾ, മുനിസിപ്പൽ പഞ്ചായത്തീരാജ് സ്ഥാപനങ്ങൾ, കണ്ടോൺമെന്റ് ബോർഡുകൾ, ഇപ്പോൾ പ്രാബല്യത്തിലുള്ള നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള പബ്ലിക് ട്രസ്റ്റുകൾ, 1860 ഇന്ത്യൻ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ടിന് കീഴിലോ ഏതെങ്കിലും സംസ്ഥാന നിയമത്തിന് കീഴിലോ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സ്ഥാപനങ്ങൾ, വനിതാക്ഷേമം, വിദ്യാഭ്യാസം, സാമൂഹ്യക്ഷേമം എന്നീ മേഖലകളിൽ പ്രവർത്തന മികവ് തെളിയിച്ചിട്ടുള്ള സിവിൽ സൊസൈറ്റി സംഘടനകൾ എന്നിവയ്ക്കൊക്കെ ഈ പദ്ധതിയുടെ ഭാഗവാക്കാകാം. ഇനി ഏതൊക്കെ സാഹചര്യങ്ങളിലുള്ള സ്ത്രീകൾക്ക് സ്വാധാർ ഗൃഹ് പദ്ധതിയെ ആശ്രയിക്കാം? പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിച്ച സ്ത്രീകൾ ഭവനരഹിതരാകുകയും സാമൂഹികവും സാമ്പത്തികവുമായ പിന്തുണ ഇല്ലാതെയാവുകയും ചെയ്യുമ്പോൾ, ജയിൽ മോചിതരായ വനിതാ തടവുകാർ ഉപജീവന മാർഗമില്ലാതെ വീട് വിട്ടിറങ്ങുന്ന ചൂഷണത്തിൽ നിന്നും, അല്ലെങ്കിൽ ദാമ്പത്യ തർക്കങ്ങളുടെ പേരിൽ സാമൂഹികമോ സാമ്പത്തികമോ ആയ പിന്തുണ ഇല്ലാത്ത എയ്ഡ്സ് ബാധിച്ച സ്ത്രീകൾ, ഇത്തരം സാഹചര്യങ്ങളിലുള്ളവർക്ക് ഈ പദ്ധതിയെ ആശ്രയിക്കാം. സ്വാധാർ ഗൃഹങ്ങളിൽ പരമാവധി 5 വർഷം വരെയാണ് താമസിക്കാൻ അനുമതി. 60 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളെ വൃദ്ധസദനങ്ങളിലേക്ക് മാറ്റും. മുൻപ് പറഞ്ഞ വിഭാഗങ്ങളിലെ സ്ത്രീകളെ അനുഗമിക്കുന്ന കുട്ടികൾക്കും ഈ പദ്ധതിയുടെ സൌകര്യങ്ങൾ പ്രയോജനപ്പെടുത്താവുന്നതാണ്.
1: പെൺകുട്ടികൾക്ക് 18 വയസ്സുവരെയും ആൺകുട്ടികൾക്ക് 12 വയസ്സുവരെയുമാണ് സ്വാധാർ ഗൃഹങ്ങളിൽ താമസിക്കാൻ അനുമതി.
2: സംസ്ഥാന സർക്കാരുകൾക്കും മുനിസിപ്പൽ കോർപ്പറേഷനുകൾക്കും കണ്ടോൺമെന്റ് ബോർഡുകൾക്കും

0: പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾക്കും മാത്രമേ കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള നിർമ്മാണ ഗ്രാന്റ് അനുവദിക്കൂ. പദ്ധതി ചെലവിന്റെ 60% കേന്ദ്ര സർക്കാരും 40% സംസ്ഥാന സർക്കാരുകളുമാണ് വഹിക്കുന്നത്. വടക്കുകിഴക്കൻ ഹിമാലയൻ സംസ്ഥാനങ്ങളിൽ 90% പദ്ധതി ചെലവും കേന്ദ്ര സർക്കാരാണ് വഹിക്കുന്നത്. കേന്ദ്ര ഭരണ പ്രദേശങ്ങളിൽ മുഴുവൻ ചിലവും കേന്ദ്ര സർക്കാർ വഹിക്കും. സാമ്പത്തികവും സാമൂഹികവുമായി വിഷമതകൾ അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് അന്തസ്സോടെ ജീവിതം മുന്നോട്ടു കൊണ്ടുപോകാനുള്ള അവസരമൊരുക്കുക എന്നതാണ് സ്വാധാർ ഗൃഹ് പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
3: എന്നും രാവിലെ 7:13.
2: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
4: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
5: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. രാജ്യം യഥാർത്ഥത്തിൽ വികസിതമാകണമെങ്കിൽ പൌരന്മാർക്കിടയിൽ വിശ്വാസവും കുടുംബങ്ങളിൽ മൂല്യബോധവും യുവാക്കളിൽ സ്വഭാവ ഗുണങ്ങളും അനിവാര്യമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഭഗവാൻ മഹാവീർ സ്മാരക സമിതിയും ജെയിൻ മഹാസഭയും ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച മഹാപർവ ക്ഷമാപണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി. വിവിധ സംസ്ഥാനങ്ങളിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും അസമിലെ നഗാവ് ലോക്സഭാ മണ്ഡലത്തിലേക്കുമുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം സമാപിച്ചു. മറ്റന്നാളാണ് വോട്ടെടുപ്പ്, വോട്ടെണ്ണൽ വെള്ളിയാഴ്ച. തമിഴ്നാട്ടിലെ മധുരാന്തകം, ധാരാപുരം, പുതുച്ചേരിയിലെ തണ്ടഞ്ചാവടി, പശ്ചിമബംഗാളിലെ റജിനഗർ, നന്ദിഗ്രാം എന്നിവയാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങൾ. അന്താരാഷ്ട്ര സമാധാനം, സുരക്ഷ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വികസ്വര രാജ്യങ്ങളുടെ സഹകരണം അനിവാര്യമെന്ന് വിദേശകാര്യമന്ത്രി S.ജയശങ്കർ. ന്യൂഡൽഹി 62nd മ്യൂണിക് സുരക്ഷാ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. 17th പെൻഷൻ അദാലത്ത് നാളെ ന്യൂഡൽഹിയിൽ നടക്കും. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് അധ്യക്ഷനാകും. ദീർഘകാലമായി തീർപ്പാകാതെ കിടക്കുന്ന 897 പരാതികൾ അദാലത്തിൽ പരിഗണിക്കും. ഇസ്രായേൽ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പരമ്പരാഗത ദീപം തെളിയിക്കാൻ ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ക്ഷണിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു. ക്യാപ്റ്റൻ മച്ചാറിന്റെ ധീരതയ്ക്കും സേവനത്തിനുമുള്ള അപൂർവവും സുപ്രധാനവുമായ അംഗീകാരമാണ് ഈ ക്ഷണമെന്ന് നെതന്യാഹു വ്യക്തമാക്കി. അമേരിക്കയുമായുള്ള തർക്ക പരിഹാരത്തിന് നയതന്ത്ര ചർച്ചകൾ മാത്രമാണ് പോംവഴിയെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ഷി. അതേസമയം ഇറാനുമായുള്ള യുദ്ധം വളരെ വേഗം അവസാനിക്കുമെന്നും അസംസ്കൃത എണ്ണവില ഗണ്യമായി കുറയുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു. കേന്ദ്ര നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയത്തിന്റെ PM സേതു പദ്ധതി 1 വർഷം പൂർത്തിയാക്കി. വ്യവസായ മേഖലയുടെ നേതൃത്വത്തിലുള്ള ഭരണ സംവിധാനം ശക്തിപ്പെടുത്തുക, പരിശീലന അടിസ്ഥാന സൌകര്യങ്ങൾ നവീകരിക്കുക, മാറിവരുന്ന തൊഴിൽ ശക്തിയുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള കോഴ്സുകൾ പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് പദ്ധതിയുടെ ലക്ഷ്യം. KSRTCയെ കൂടുതൽ ആധുനിക സൌകര്യങ്ങളോടെ സമഗ്ര വികസന പാതയിലേക്ക് നയിക്കുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. എറണാകുളത്ത് പുതിയ സർവീസുകളുടെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഷി സ്കൂട്ടർ വിതരണോദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നാളെ നിർവഹിക്കും. തിരുവനന്തപുരം വെള്ളയമ്പലം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് ചടങ്ങ്. സർക്കാർ ആശുപത്രികളിൽ അവശ്യ മരുന്നുകളിലെ തടസ്സമില്ലാത്ത ലഭ്യത ഉറപ്പാക്കുന്നതിനായി ആരോഗ്യവകുപ്പ് നിരീക്ഷണ സംവിധാനം ഒരുക്കുന്നു. ഓരോ ജില്ലയിലും ജില്ലാതല മരുന്ന് ലഭ്യത നിരീക്ഷണ സമിതി രൂപീകരിക്കാൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് മന്ത്രി K.മുരളീധരൻ നിർദ്ദേശം നൽകി. 50th വയലാർ സാഹിത്യ പുരസ്കാരം ആ രാജശ്രീയുടെ ആത്രയകം എന്ന നോവലിന് ഈ മാസം 27 തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി VD സതീശൻ പുരസ്കാരം സമ്മാനിക്കും. കേരളത്തിൽ അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം

0: എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി. കേരളത്തിലെ പ്രശസ്ത ഗജവീരൻ പല്ലാട്ട് ബ്രഹ്മദത്തൻ ഇടിമിന്നലേറ്റ് ചരിഞ്ഞു. ഇന്ന് വൈകിട്ട് കോട്ടയം പാല അമ്പാറയിലെ പല്ലാട്ട് വീട്ടിൽ വച്ചാണ് ആനയ്ക്ക് ഇടിമിന്നലേറ്റത്. ഏഷ്യൻ ഗെയിംസ് 2026 ജപ്പാനിലെ നഗോയിൽ ഔദ്യോഗിക പരിസമാപ്തിയായി. ഇന്ത്യ 21 സ്വർണവും 27 വെള്ളിയും 37 വെങ്കലവും ഉൾപ്പെടെ 85 മെഡലുകൾ നേടി 4 സ്ഥാനം കരസ്ഥമാക്കി. 2030 അടുത്ത ഏഷ്യൻ ഗെയിംസിന് ഖത്തർ ആതിഥേയത്വം വഹിക്കും. റിയാദിനെ ലക്ഷ്യമാക്കി ഡ്രോൺ ആക്രമണം നടത്തിയെന്ന ഹൂതി അവകാശവാദം നിഷേധിച്ച് സൗദി അറേബ്യ. യമനിലെ തിരിച്ചടികളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് അവർ ശ്രമിക്കുന്നതെന്ന് സഖ്യസേനാ വക്താവ് അറിയിച്ചു. തിരുവനന്തപുരം നഗരസഭാ കൌൺസിലറായി ആ ശ്രീലേഖ തുടരുമെന്ന് മേയർ വി വി രാജേഷ്. നഗരസഭാ ഭരണത്തിൽ പ്രതിസന്ധിയിൽ നിന്നും മേയർ തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ബ്രസീൽ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാനുള്ള ആദ്യഘട്ട വോട്ടെടുപ്പ് ഇന്ന്. പ്രസിഡന്റ് ലൂയിസ് ഇനാസിയോ ലുലാദ സിൽവയും മുൻ പ്രസിഡന്റ് ജെയർ ബോൾസനാരോയുടെ മകൻ ഫ്ലാവിയോ ബോൾസനാരോയുമാണ് പ്രധാനമായും മത്സരരംഗത്ത്. വയനാട് ജില്ലാതല പട്ടയമേള നാളെ രാവിലെ കൽപ്പറ്റ സേക്രഡ് ഹാർട്ട് പള്ളി ഹാളിൽ മന്ത്രി ടി സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായിട്ടാണ് പട്ടയമേള സംഘടിപ്പിക്കുന്നത്. മാഹി സെന്റ് തെരേസ ബസലിക്കയിലെ വിശുദ്ധാമ തെരേസയുടെ തിരുനാളാഘോഷത്തിന് നാളെ കൊടിയേറും. വിശുദ്ധാമയുടെ തിരുസ്വരൂപം പൊതുവണക്കത്തിനായി ഉച്ചയ്ക്ക് പ്രത്യേക പീഠത്തിൽ പ്രതിഷ്ഠിക്കും. രാജ്യത്തെ 1850-ലേറെ ഗ്രാമപഞ്ചായത്തുകളിലും ഗ്രാമങ്ങളിലും ജൽ അർപ്പൺ ചടങ്ങുകൾ നടന്നു. ഗാന്ധിജയന്തിയോടനുബന്ധിച്ച് വിവിധ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സംഘടിപ്പിച്ച പ്രത്യേക ഗ്രാമസഭകളിലെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. സംസ്ഥാനത്തെ 14 KSRTC ബസ് ടെർമിനലുകളിൽ സ്ഥാപിക്കുന്ന സാനിറ്ററി നാപ്കിൻ വെൽഡിംഗ് മെഷീനുകളുടെയും ഇൻസിനറേറ്ററുകളുടെയും സംസ്ഥാനതല പ്രവർത്തനോദ്ഘാടനം മന്ത്രി ബിന്ദു കൃഷ്ണ മറ്റന്നാൾ നിർവഹിക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. മഹാസമുദ്രം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. രചന കൈതപ്രം, സംഗീതം എം ജയചന്ദ്രൻ.

0: And South Interior Karnataka, Kerala, Mahi, Tamil Nadu and Puducherry for the next 2 to 3 days. The IMD said thunderstorm accompanied with lightning and gusty winds may prevail over Andhra Pradesh, Telangana, Uttarakhand and Tripura tomorrow. And now before we end the bulletin, the headlines once again. External Affairs Minister Dr. S. Jaishankar says changing global landscape opens new avenues for cooperation among emerging and middle powers, highlights peace, supply chain resilience and connectivity as their key agendas. Rural Development Minister Shivraj Singh Chauhan hands over 3 lakh houses worth 3,600 crore rupees to Andhra Pradesh, lays foundation stone for country's first pilot housing project using 3D concrete printing technology. Campaigning ends for by-polls to 5 assembly seats across Tamil Nadu, Puducherry and West Bengal and a Lok Sabha constituency in Assam, voting on Tuesday. Iran says Strait of Hormuz to remain closed until US meets its 7 conditions, plans to expand range of missiles. And Asian Games 2026 draw to a close in Japan in a dazzling ceremony. India sign off in 4th place with 85 medals comprising 21 gold. That is all in the news at 9. Good night.
1: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
2: പണ്ട് പണ്ട് പണ്ട് പണ്ട് പണ്ട് പണ്ട്
3: ഗ്രീക്ക് പുരാണ കഥകൾ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഗ്രീക്ക് പുരാണ കഥയിലെ ഇതിഹാസ തുല്യനായ ഒരു കഥാപാത്രമാണ് ഒഡീസിയൂസ്. ആ ഒഡീസിയൂസിന്റെ സാഹസിക യാത്രകളെക്കുറിച്ചുള്ള കഥകളാണ് ഗ്രീക്ക് പുരാണത്തിൽ കൂട്ടുകാർ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒഡീസിയൂസിന്റെ യാത്രയിൽ തുടർന്ന് എന്താണ് ഉണ്ടായതെന്ന് കേൾക്കണ്ടേ? നമുക്ക് കഥ പറഞ്ഞു തരുന്നത് സുഷമ അനിൽ.
4: പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഒഡീസിയൂസിന്റെ കഥ നമ്മൾ ഏതുവരെ പറഞ്ഞു നിർത്തിയെന്നറിയാമോ? ഒഡീസിയൂസ് സ്വന്തം നാടായ ഇഥാക്കയിൽ എത്തിയിരിക്കുകയാണ്. പക്ഷേ അവിടെ ഒരുപാട് ശത്രുക്കളുണ്ട്. അവരുടെ മുൻപിൽ സ്വന്തം വേഷത്തിൽ പ്രത്യക്ഷപ്പെടാൻ അദ്ദേഹത്തിനാകുന്നില്ല. അദ്ദേഹം വേഷം മാറി. സ്വന്തം മകന്റെയും ഭാര്യയുടെയും അടുത്തെത്തിയിട്ട് പോലും അവർ തിരിച്ചറിയുന്നില്ല. ഒഡീസിയൂസിനെ ശത്രുക്കളെ നിഗ്രഹിക്കാനുണ്ട്. അതെല്ലാം കഴിഞ്ഞു വേണം സ്വന്തം രാജ്യവും മകനെയും ഭാര്യയും ഒക്കെ വീണ്ടെടുക്കാൻ. ഒഡീസിയൂസ് എങ്ങനെ വേഷം മാറി നടക്കുകയാണ്? ഇനി നമുക്ക് കഥയിലേക്ക് പോകാം. പെനിലോപ്പിയുടെ തോഴിമാർ ഇത് കേട്ട് ഭയന്ന് അകത്തേക്കോടി. കാമുക വൃന്ദത്തിന്റെ ഊഴമായി. അവർ ഒഡീസിയൂസിനെ പൊതിഞ്ഞു. ഒഡീസിയൂസിനെ ഭിക്ഷക്കാരനാണെന്ന് മാത്രം മനസ്സിലാക്കിയ യൂറിമാക്കസ് ആയിരുന്നു അവരുടെ തലവൻ. അയാൾ കള്ളനാണെന്നും ജോലി ചെയ്യാൻ മടിമൂലം പിച്ചതണ്ടാൻ ഇറങ്ങിയതാണെന്നും യൂറിമാക്കസ് പറഞ്ഞു. യൂറിമാക്കസിനോട് ഒഡീസിയൂസ് മറുപടി പറഞ്ഞു. യൂറിമാക്കസ്, താങ്കളെ ഞാൻ വെല്ലുവിളിക്കുന്നു. നമുക്ക് മത്സരിക്കാം. അരിവാളുമായി കൊയ്ത്തുപാടത്തിറങ്ങിയാൽ താങ്കൾക്ക് എന്നോടൊപ്പം കറ്റ കൊയ്യാൻ കഴിയുമോ എന്ന് പരീക്ഷിക്കാം. യാതൊരു ഭക്ഷണവും കൂടാതെ സൂര്യാസ്തമയം വരെ ഞാൻ ജോലി ചെയ്യും. താങ്കൾക്കത് സാധിക്കുമോ? അല്ലെങ്കിൽ കാളപ്പൂട്ടു മത്സരം സംഘടിപ്പിക്കാം. ചൂണയുണ്ടെങ്കിൽ വരിക. അതുമല്ലെങ്കിൽ ഒരു പരിചയും മകുടവും പടച്ചട്ടയും രണ്ടു കുന്തവും തരണം. ഞാൻ ഏറ്റവും നല്ല പടയാളിയാണെന്ന് കാണിച്ചു തരും. അപ്പോൾ എന്റെ വിശപ്പിനെ പരിഹസിക്കുവാൻ കാരണമുണ്ടാവുകയില്ല. ഞാനൊരു കാര്യം പറയട്ടെ. യൂറിമാക്കസ്, താങ്കൾ വെറും വിഡ്ഢിയും മുട്ടാളനുമാണ്, കരുണയില്ലാത്തവൻ. ഒഡീസിയസ് മടങ്ങി വരികയാണെങ്കിൽ നിങ്ങളോട് പകരം ചോദിക്കും. നിങ്ങൾക്ക് ഓടി രക്ഷപ്പെടാൻ ഈ വിശാലമായ കവാടങ്ങൾ മതിയാവുകയില്ല. ഇത് കേട്ട് യൂറിമാക്കസിന്റെ കോപം ജ്വലിച്ചു. അയാൾ ഒരു പീഠമെടുത്ത് ഒഡീസിയസിന്റെ നേരെ വലിച്ചെറിഞ്ഞു. ഒഡീസിയസ് തെന്നിമാറി. ഒരു പരിചാരകന്റെ കയ്യിലാണ് അത് ചെന്ന് പതിച്ചത്. അയാൾ താഴെ വീണു. അവിടെ ബഹളവും കോലാഹലവും തുടങ്ങി. പിച്ചക്കാരന്റെ വേഷത്തിൽ നിൽക്കുന്ന ഒഡീസിയസിനെയാണ് എല്ലാവരും കുറ്റം പറഞ്ഞത്. ടെലമാക്കസ് മുന്നോട്ട് കടന്നു വന്നു. മാന്യന്മാരെ, നിങ്ങൾ ഇവിടെ സമാധാനമായി വിരുന്നിൽ പങ്കുകൊള്ളുവാൻ ശ്രമിക്കൂ. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. അതല്ലെങ്കിൽ സൗകര്യപൂർവ്വം നമുക്ക് ഇന്നത്തെ വിരുന്ന് അവസാനിപ്പിച്ച് പിരിയാം. ആംഫിനോമസ് ടെലമാക്കസിനെ പുകഴ്ത്തി അന്നത്തെ വിരുന്ന് അവസാനിപ്പിച്ചു. എല്ലാവരും രാത്രിയിൽ വിശ്രമിക്കാനായി മുറികളിലേക്ക് പോയി. ഒഡീസിയൂസ് പുത്രനുമൊരുമിച്ച് ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്തു. ആയുധങ്ങളെല്ലാം മറ്റാരും എടുക്കാത്ത ഒരു സ്ഥലത്തേക്ക് മാറ്റണമെന്ന് അദ്ദേഹം ടെലമാക്കസിനോട് പറഞ്ഞു. പിറ്റേ ദിവസം ആയുധങ്ങൾ ആയുധപ്പുരയിൽ വെച്ച് പൂട്ടുവാൻ ഒരുങ്ങിയ ടെലമാക്കസിനോട് വൃദ്ധയായ യൂറിക്ലിയ ചോദിച്ചു, എന്തിനാണ് കുഞ്ഞേ ആയുധങ്ങൾ ഇപ്പോൾ എടുത്തു മാറ്റുന്നത്? പുകയും കരിയും പിടിച്ച് എന്റെ അച്ഛന്റെ വിശേഷപ്പെട്ട ആയുധങ്ങൾ കേടുപിടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അവ സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണല്ലോ, ടെലമാക്കസ് പറഞ്ഞു. ആയുധപ്പുരയിലെ ഇരുളടഞ്ഞ സ്ഥലത്തേക്ക് വെളിച്ചം കാട്ടുവാൻ പരിചാരികമാരെ ആരെയും ടെലമാക്കസ് വിളിച്ചില്ല. അപരിചിതനായ വൃദ്ധൻ മതിയാകും എന്ന് ടെലമാക്കസ് നിശ്ചയിച്ചു. തന്മൂലം യാചകവേഷധാരിയായ ഒഡീസിയസാണ് സഹായിക്കാൻ വന്നത്. ഒഡീസിയസും മകനും ആയുധശേഖരം മാറ്റിസ്ഥാപിച്ചപ്പോൾ അത്ഭുതകരമായ ദിവ്യപ്രകാശം ആയുധപ്പുരയിലുണ്ടായി. അത്ഭുത പരതന്ത്രനായ ടെലമാക്കസിനോട് ഒഡീസിയസ് പറഞ്ഞു, മകനെ ജിജ്ഞാസ അടക്കുക, ഒളിമ്പസിലെ ദേവതകൾ നൽകുന്ന ദിവ്യപ്രകാശമാണിത്. ടെലമാക്കസ് സ്വന്തം മുറിയിലേക്ക് പോയി. പെനിലോപ്പി രാജ്ഞി ഒരു ദേവതയെപ്പോലെ പുറത്തുവന്നു. തോഴിമാരും പരിചാരികമാരും ചുറ്റും നിരന്നു. ആനക്കൊമ്പും വെള്ളിയും കൊണ്ട് നിർമ്മിച്ച സിംഹാസനത്തിൽ ദേവിയിരുന്നു. പെനിലോപ്പി വൃദ്ധവേഷധാരിയായ ഒഡീസിയസിനെ തന്റെ പക്കലേക്ക് വിളിച്ചു. പെനിലോപ്പി പറഞ്ഞു, ഹേ അപരിചിതനായ മനുഷ്യ, താങ്കൾ എവിടെ നിന്ന് വരുന്നെന്നും ആരാണെന്നും അറിയിക്കണം. ഒഡീസിയസിന്റെ ഹൃദയം വികാരഭരിതമായി. ആർത്തിരമ്പുന്ന കടൽ തിരപോലെ നൂറു നൂറ് വികാരങ്ങൾ ആ ഗംഭീര മനസ്സിനെ മഥിക്കുകയായിരുന്നു. മഹാറാണി, ദയവ് ചെയ്ത് ഞാൻ ആരാണെന്നും എവിടെ നിന്ന് വരുന്നുവെന്നും ചോദിക്കരുതേ. എന്റെ കഴിഞ്ഞ കാല ചിന്തകൾ മനസ്സിനെ വേദനിപ്പിക്കുന്നു. മറ്റൊരാളുടെ വസതിയിൽ വെച്ച് കണ്ണീർ ചിന്താൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, രാജ്ഞി പറഞ്ഞു. എന്റെ വേദന നിങ്ങൾക്കറിയാമോ? എന്റെ ഭർത്താവ് ഒഡീസിയസ് ഈ നാട് വിട്ട് ട്രോയിയിലേക്ക് പോയ ദിവസം മുതൽ ഞാൻ തീ തിന്നുകയാണ്. ഇഥാക്കയിലെ യുവരാജാക്കന്മാരെല്ലാം വിവാഹാർത്ഥികളായി ഇവിടെ വന്ന് കൊട്ടാരം ധൂർത്തടിക്കുകയാണ്. അവരിൽ നിന്നും രക്ഷപ്പെടുവാൻ ഞാനൊരു ഉപായമെടുത്തു. മഹാനായ ലേർട്ടിസ് രാജാവ് വൃദ്ധനായി അദ്ദേഹം മരിക്കുമ്പോൾ ആ മരണശയ്യയിൽ അണിയിക്കുവാൻ ഒരു വിശിഷ്ട കമ്പളം നെയ്തു തീർത്തിട്ട് മാത്രമേ ഞാൻ വിവാഹത്തിന് സമ്മതിക്കൂ എന്ന് അവരോടെല്ലാം പറഞ്ഞു. കണ്ണീർ കണങ്ങൾ തൂവിക്കൊണ്ട് പെനിലോപ്പി തുടർന്നു, എന്റെ ജോലി ഒരിക്കലും തീരരുതെന്ന് കരുതി പകൽ സമയം ഞാൻ നെയ്യുന്ന വസ്ത്രം ആരും കാണാതെ രാത്രിയിൽ അഴിച്ചു മാറ്റിയിരുന്നു. തന്മൂലം 3 വർഷം ഞാൻ ഈ പ്രണയാർത്ഥികളെ കബളിപ്പിച്ചു കഴിഞ്ഞു. ഏതോ ഒരു പരിചാരിക എന്റെ രഹസ്യം ചോർത്തിയെടുത്ത് കാമുകന്മാരെ അറിയിച്ചു. അതിനാൽ ഇക്കഴിഞ്ഞ 1 വർഷമായി ഞാൻ കമ്പളം നെയ്യുന്നതിൽ മാത്രം മുഴുകി. നെയ്ത ഭാഗങ്ങൾ അഴിച്ചു കളയാൻ കഴിയാത്തതുകൊണ്ട് പട്ടുകമ്പളം നെയ്ത് ഏതാണ്ട് തീർന്ന മട്ടാണ്. മകൻ വളർന്ന് യുവാവായി കഴിഞ്ഞു. ഇനി കാമുകന്മാരുടെ നിർബന്ധത്തിന് വഴങ്ങി വിവാഹം കഴിക്കാതെ മുന്നോട്ടു പോകാൻ കഴിയാത്ത നിലയിലാണ്. പെനിലോപ്പി സ്വന്തം കഥ പറഞ്ഞിട്ട് അപരിചിതനോട് ചോദിച്ചു, നിങ്ങൾ ഒരുപാട് നാടുകൾ കണ്ട ആളാണല്ലോ, എപ്പോഴെങ്കിലും എന്റെ ഭർത്താവിനെ കാണുവാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ടോ? അദ്ദേഹത്തെക്കുറിച്ചുള്ള എന്തെങ്കിലും വിവരം അറിയാമോ? രാജ്ഞി, അങ്ങയുടെ ദുഃഖം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അവിടുത്തെ ഭർത്താവായ ഒഡീസിയസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഏതാണ്ട് 20 വർഷം മുമ്പാണ്. നീലയും ചുവപ്പും കുപ്പായമാണ് അദ്ദേഹം ധരിച്ചിരുന്നത്. അതിന്റെ മീതെ ഒരു സ്വർണ്ണ ബ്രൂച്ച് കുത്തിയിരുന്നു. കടലാസ് പോലെ കനം കുറഞ്ഞ ഒരു മേൽവസ്ത്രവും അദ്ദേഹം ധരിച്ചിരുന്നു. വികാരങ്ങൾ അടക്കി ഒഡീസിയസ് പറഞ്ഞു. പെനിലോപ്പി കരയാൻ തുടങ്ങി. നിങ്ങൾ പറഞ്ഞ വസ്ത്രം ശരിയായ അടയാളം തന്നെ. ഞാനാണ് ആ വസ്ത്രങ്ങൾ അദ്ദേഹത്തിന് തച്ചുകൊടുത്തത്. ഇനിയും ദൈവമേ, അദ്ദേഹത്തെ ഈ വീട്ടിൽ സ്വാഗതം ചെയ്യാൻ എനിക്ക് കഴിയുമോ? എത്രയോ നിർഭാഗ്യകരമായ ഒരു നിമിഷത്തിലാണ് അദ്ദേഹം ഇവിടെ നിന്ന് ട്രോയി ദ്വീപിലേക്ക് യാത്രയായത്. ബഹുമാന്യായ രാജ്ഞി, അങ്ങ് കരയാതിരിക്കോ. ഒഡീസിയസ് ഇഥാക്ക രാജ്യത്തിൽ തിരിച്ചെത്തിക്കഴിഞ്ഞുവെന്ന് എനിക്ക് അറിവ് കിട്ടിയിട്ടുണ്ട്. തീർച്ചയായും ഈ കണ്ണീരിനെല്ലാം അവസാനം വരുത്തുമാറ് അദ്ദേഹം ഈ കൊട്ടാരത്തിലെത്തി ദേവിയെ അനുഗ്രഹിക്കും. ഒഡീസിയസിനെ പരിചരിക്കുവാൻ വൃദ്ധയായ യൂറിക്ലിയയെ പെനിലോപ്പി നിയോഗിച്ചു. അവരായിരുന്നു ഒഡീസിയസ് തീരെ കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ അദ്ദേഹത്തെ പരിചരിച്ചിരുന്നത്. യൂറിക്ലിയ ഒരു പരന്ന പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്ന് വെച്ചു. തീയുടെ വെളിച്ചത്തിൽ നിന്നും ഒഡീസിയസ് മാറിയിരുന്നു. ചെറുപ്പകാലത്ത് തന്റെ കാലിലുണ്ടായിരുന്ന മുറിവ് യൂറിക്ലിയ കാണുമോ എന്നായിരുന്നു ഒഡീസിയസിന്റെ സംശയം. ചെറുപ്പത്തിൽ കാട്ടുപന്നിയുമായി നടത്തിയ മൽപ്പിടുത്തത്തിന്റെ അടയാളമായിരുന്നു അത്. യൂറിക്ലിയ ഒഡീസിയസിന്റെ പാദം കഴുകി. പൊടുന്നനവെ അവളുടെ കൈ ഒഡീസിയസിന്റെ മുറിവിൽ തടഞ്ഞു. അവൾ ഞെട്ടലോടെ കൈ പിൻവലിച്ചു. കാൽ തട്ടി വെള്ളം മുഴുവന് നിലത്ത് വീണു. ഇടറുന്ന സ്വരത്തിൽ കണ്ണീരോടെ യൂറിക്ലിയ വിളിച്ചു പറഞ്ഞു, അങ്ങ് യജമാനൻ തന്നെ, എന്റെ മോനെ, ഇതുവരെ ഞാൻ അറിഞ്ഞിരുന്നില്ലല്ലോ. സംഭ്രമത്തോടെ യൂറിക്ലിയ പെനിലോപ്പിയുടെ സമീപത്തേക്ക് നീങ്ങി. ഇതാ ഒഡീസിയസ്, ദേവിയുടെ പ്രാണനാഥൻ വന്നിരിക്കുന്നു എന്ന് പറയാൻ അവൾ വെമ്പി. ഒഡീസിയസ് യൂറിക്ലിയയെ തടഞ്ഞു. അവളുടെ വാ പൊത്തി.

0: ഒഡീസിയസ് പറഞ്ഞു, എന്റെ രഹസ്യം ഇപ്പോൾ പറയരുത്. കണ്ട കാര്യം ഒരൊറ്റ മനുഷ്യരും അറിയരുത്. അറിഞ്ഞാൽ എന്നെയും കുടുംബത്തെയും എല്ലാവരെയും ആ നീചന്മാർ കൊന്നുകളയും. ഇപ്പോൾ പെനിലോപ്പി പോലും ഈ സത്യം അറിയരുത്. ബുദ്ധിമതിയായ യൂറിക്ലിയയ്ക്ക് കാര്യം മനസ്സിലായി. രഹസ്യം വെളിവാക്കുവാനുള്ള സമയമായിട്ടില്ല എന്ന് യജമാനൻ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് ആ വൃദ്ധയ്ക്ക് മനസ്സിലായി. യൂറിക്ലിയ വീണ്ടും വെള്ളം കൊണ്ടുവന്ന് തന്റെ പണികൾ ആരംഭിച്ചു. കീറ തുണി കൊണ്ട് കാലിലെ മുറിവ് മറച്ചുവെച്ചു. ഉള്ളിലെ വികാരങ്ങൾ സംയമനം ചെയ്ത് ഒഡീസിയസും തീക്കുണ്ടത്തിന് സമീപമിരുന്നു. പെനിലോപ്പി പറഞ്ഞു, ഹേ അപരിചിത, ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു. അതിന്റെ അർത്ഥമെന്താണെന്ന് വിവരിച്ചു തന്നാൽ കൊള്ളാം. ഞാൻ 20 താറാവുകളെ വളർത്തിയിരുന്നു. അവയ്ക്ക് ദിവസവും ഒരു പാത്രത്തിൽ ഗോതമ്പ് കൊടുത്തിരുന്നു. ആ ഗോതമ്പ് കൊത്തിത്തിന്ന് അവ കഴിഞ്ഞു വന്നു. അങ്ങനെയിരിക്കെ ഒരു കഴുകൻ അവിടെ പറന്നു വന്ന് താറാവുകളെല്ലാം കൊത്തിക്കൊന്നു. അവ ഓരോന്നായി എന്റെ മുമ്പിൽ ചത്തുവീണു. ഉടനെ ആ കഴുകൻ ഒരു വലിയ മരക്കൊമ്പിൽ കയറി നിന്നുകൊണ്ട് എന്നെ നോക്കി. ഞാൻ അലമുറയിടുകയും കരയുകയും ചെയ്യുകയായിരുന്നു. ഒരു സംഘം സ്ത്രീകൾ എന്റെ ചുറ്റും കൂടി. കഴുകൻ വീണ്ടും താഴേക്ക് പറന്നു വന്ന് പുരപ്പുറത്തിരുന്നുകൊണ്ട് മനുഷ്യ സ്വരത്തിൽ പറഞ്ഞു, വിശ്വവിഖ്യാതനായ ഐക്കേറിയസിന്റെ മകളെ, ധൈര്യമായിരിക്കൂ. ഇതൊരു വെറും സ്വപ്നമല്ല, ഒരു ശുഭദർശനമാണ്. അത് നടക്കുക തന്നെ ചെയ്യും. ഈ താറാവുകൾ ഭവതിയോട് വിവാഹ അഭ്യർത്ഥന നടത്തുന്ന കാമുകന്മാരാണ്. ഞാനാകട്ടെ ഭവതിയുടെ ഭർത്താവായി വന്നിരിക്കുകയാണ്. അവരെ ഒന്നടങ്കം ഞാൻ ഘോര മരണത്തിനിടയാക്കും. ഒഡീസിയോസ് വികാരഭരിതനായി. എങ്കിലും രഹസ്യം പൂർണമായി വെളിപ്പെടുത്താനുള്ള സമയമായിട്ടില്ലെന്ന് അദ്ദേഹം ഓർത്തു. അദ്ദേഹം പറഞ്ഞു, ബഹുമാന്യായ രാജ്ഞി, ഈ സ്വപ്നത്തിന് മറ്റൊരു വിധത്തിലും വ്യാഖ്യാനം നൽകാനാവില്ല. എന്താണ് താൻ ചെയ്യാനിരിക്കുന്നതെന്ന് ഒഡീസിയോസ് നേരിട്ട് അറിയിച്ചിരിക്കുന്നു. ദുഷ്ടന്മാരായ ആ മനുഷ്യന്മാർ ഒന്നടങ്കം നശിക്കുക തന്നെ ചെയ്യും. പെനിലോപ്പി പറഞ്ഞു, ഞാൻ നിശ്ചയിച്ചിട്ടുള്ള കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ. ഇവിടെ പ്രണയാഭ്യർത്ഥനയുമായി വന്ന് കൂടിയിട്ടുള്ള യുവജനങ്ങൾക്ക് ഒരു മത്സരം ഏർപ്പെടുത്തുവാൻ പോവുകയാണ്. 12 പൊള്ളക്കുഴലുകൾ പോലെ മഴു ആ വലിയ ഹാളിൽ ഒറ്റ വരിയായി നിർത്തിയ ശേഷം ഏറെ അകലെ നിന്ന് അമ്പെയ്യുകയെന്നത് എന്റെ ഭർത്താവിന്റെ പതിവായിരുന്നു. ആ അമ്പ് മഴുവിന്റെ ദ്വാരത്തിലൂടെ കടന്ന് മറുവശത്തെത്തുകയും ചെയ്യും. ഇതാണ് ഞാൻ പ്രണയാർത്ഥികൾക്കായി വേണ്ടി ഏർപ്പെടുത്തിയിരിക്കുന്ന മത്സരം. ഇവരിൽ ഏതൊരാൾ ഇവിടെയുള്ള വലിയ വില്ല് സ്വന്തം കരവലയം കൊണ്ട് മാത്രം കുലയ്ക്കുകയും 12 കുഴലുകളിലൂടെ വിജയകരമായി അമ്പെയ്യുകയും ചെയ്യുന്നുവോ ആ ആളിനെ ഞാൻ ഭർത്താവായി സ്വീകരിക്കും. ഒഡീസിയസ് പറഞ്ഞു, ബഹുമാനിയായ രാജ്ഞി, ഭവതി ഏർപ്പെടുത്തുന്ന ഈ മത്സരം ഏറ്റവും നല്ലതാണ്. യാതൊരു കാരണവശാലും അതിന്റെ ദിവസം നീട്ടിക്കൊണ്ടുപോകരുത്. ഈ മത്സരത്തിൽ പങ്കെടുക്കുവാൻ തീർച്ചയായും ഒഡീസിയസ് വന്നു ചേരുമെന്ന് എനിക്കുറപ്പുണ്ട്. പെനിലോപ്പിയുടെ മനസ്സിൽ ആ വാക്കുകൾ ആശ്വാസം പകർന്നു. രാജ്ഞി പറഞ്ഞു, അപരിചിതനായ അതിഥി, താങ്കൾ ഇവിടെ ശയിച്ചുകൊള്ളൂ. ഒഡീസിയസ് ആ ശാപം നിറഞ്ഞ യുദ്ധയാത്രയ്ക്കിറങ്ങിയ നിമിഷം മുതൽ എന്റെ കണ്ണീരാൽ നനഞ്ഞുകൊണ്ടിരിക്കുന്ന ശയനമഞ്ചത്തിലേക്ക് ഞാൻ പോകട്ടെ. പെനിലോപ്പി സ്വന്തം മുറിയിലേക്ക് പുറപ്പെട്ടു. ഭർത്താവിനെ ഓർത്ത് വിലപിക്കുന്ന അവളുടെ കൺപോളകളിൽ അഥീനി ദേവി നിദ്രാലേപനം പുരട്ടി. അവൾ ഉറങ്ങി. പുറത്തുള്ള വരാന്തയിലാണ് ഒഡീസിയസ് ഉറങ്ങാൻ കിടന്നത്. കിടന്നുകഴിഞ്ഞ ഉടനെ തന്നെ നിരവധി ചിന്തകൾ അദ്ദേഹത്തിന്റെ മനസ്സിനെ അലട്ടി. ശത്രുക്കളെ നിഗ്രഹിക്കുവാൻ എങ്ങനെ കഴിയുമെന്നായിരുന്നു ആലോചന. മൂർഖന്മാരും മുട്ടാളന്മാരുമായ അവർ എണ്ണത്തിൽ വളരെ കൂടുതലാണ്. അഥീനി ദേവി ഒരു മനുഷ്യ സ്ത്രീയുടെ രൂപം ധരിച്ച് ഒഡീസിയസിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. സാധു മനുഷ്യ, താങ്കൾ എന്താണ് ഉറങ്ങാതിരിക്കുന്നത്? ഇത് നിങ്ങളുടെ സ്വന്തം വീടല്ലേ? ഭാര്യയും പുത്രനും ഇവിടെ തന്നെ ഉണ്ടല്ലോ. തന്റെ മുമ്പിൽ പ്രത്യക്ഷമായിട്ടുള്ളത് അഥീനി ദേവിയാണെന്ന് ഒഡീസിയസ് മനസ്സിലാക്കി. ദേവി, എല്ലാം ശരി തന്നെ. എങ്ങനെയെങ്കിലും ഞാൻ ദുഷ്ടന്മാരെ കൊന്നൊടുക്കിയാലും അവരുടെ ബന്ധുജനങ്ങൾ എന്നോടും പെനിലോപ്പിയോടും മകനോടും പകരം വീട്ടാൻ വരുമോ എന്ന് എനിക്ക് ഭയമുണ്ട്. നിങ്ങളൊരു വിഷമക്കാരൻ തന്നെ. ഒട്ടും ഭയപ്പെടേണ്ട. ഒളിമ്പസിലെ ദേവന്മാരുടെ ദേവനായ സ്യൂസിന്റെ പുത്രി അഥീനിയാണ് നിങ്ങളെ സഹായിക്കാനുള്ളതെന്ന് ധൈര്യമായി വിശ്വസിക്കുക. താങ്കൾ ഇപ്പോൾ സുഖമായി ഉറങ്ങുക. നാളെ ഉന്മേഷവാനായി ഉണർന്ന് ചെയ്യേണ്ടത് ചെയ്യണം. നിങ്ങളുടെ സമസ്ത ദുഃഖങ്ങളും അവസാനിക്കാനുള്ള സമയമായിരിക്കുന്നു. തത്സമയം നിദ്രാദേവി ഒഡീസിയസിനെ സ്നേഹപൂർവ്വം തലോടി. ഒഡീസിയസ് ഉറങ്ങി. അഥീനി ഒളിമ്പസിലേക്ക് പോയി. ഗാഠനിദ്രയിൽ മുഴുകിയിരുന്ന പെനിലോപ്പി രാജ്ഞി പെട്ടെന്ന് ഞെട്ടിയുണർന്നു. അവൾ കരഞ്ഞുകൊണ്ട് മഞ്ചത്തിലിരുന്നു. ഹൃദയം അലകടൽ പോലെ ഇളകി മറിയുകയായിരുന്നു. അവൾ പ്രാർത്ഥിച്ചു, ഒളിമ്പസിൽ വാഴുന്ന സ്യൂസ് ദേവന്റെ പ്രിയം നിറഞ്ഞ പുത്രി ആർട്ടിമിസ് അഥീനി ദേവി, അവിടത്തെ അസ്ത്രമയച്ച് ദുർഭാഗ്യയായ എന്റെ ഹൃദയം പിളർന്നാലും അല്ലെങ്കിൽ ഒരു കൊടുങ്കാറ്റയച്ച് എന്നെ അന്ധകാരാവൃതമായ സമുദ്രാന്തർഭാഗത്തേക്ക് ചുഴറ്റിയെറിഞ്ഞാലും, എന്റെ ഭർത്താവിനെ ഒരു നോക്ക് കണ്ടിട്ട് അന്തമില്ലാത്ത ആഴത്തിലേക്ക് വലിച്ചെറിഞ്ഞാലും, സ്യുസ്ദേവ, ഇവിടെ ധൂർത്തടിക്കുന്ന കശ്മലന്മാരിൽ ഒരുവന്റെ ഭാര്യയാകുവാൻ എനിക്കിടയാകുമോ? അതിനേക്കാൾ വലിയ ദുരന്തം എന്താണ്? എന്റെ പ്രിയതമനായ ഒഡിയൂസ്യൂസിനൊത്ത് ഞാൻ ശയിക്കുന്നതായി ഒരു സ്വപ്നം ഈ രാത്രി കണ്ടു. വാസ്തവത്തിൽ അത് സംഭവിച്ചിരുന്നെങ്കിൽ? പെനിലോപ്പി കണ്ണുനീർ വാർത്തുകൊണ്ട് കിടന്ന് നേരം വെളുപ്പിച്ചു. അവളുടെ ശോകപൂർണമായ ഏങ്ങലടികൾ അയാളുടെ കർണങ്ങളിൽ പതിച്ചു. ഒഡിയൂസ്യൂസ് മുറ്റത്തേക്ക് നടന്നു. കാളത്തോലിന്റെ പുറത്തായിരുന്നല്ലോ കിടന്നിരുന്നത്. അത് നിലത്ത് വിരിച്ച് രണ്ട് കൈയും ഉയർത്തി സ്യൂസ് ദേവനോട് പ്രാർത്ഥിച്ചു. പിതാവായ സ്യൂസ്, അന്തമില്ലാത്ത യാതനകൾ അനുഭവിച്ച ശേഷം കടലും കരയും കടന്ന് ഞാൻ എന്റെ ജന്മഭൂമിയിലെത്തിയത് ദേവനിശ്ചയപ്രകാരമാണെങ്കിൽ ഈ ഭവനത്തിനുള്ളിൽ ഒരു പ്രവചനം ഇപ്പോൾ ഉണ്ടാകട്ടെ. സ്യൂസ് ഭഗവാൻ എന്നെ ഒരു ശകുനം കാണിക്കുവാൻ തയ്യാറാകട്ടെ. സർവലോക നേതാവായ സ്യൂസ് ആ പ്രാർത്ഥന കേട്ടു. തെളിഞ്ഞ ആകാശത്തിൽ ഒരു വെള്ളിടി വെട്ടി.
1: ഒഡീസിയൂസിന്റെ സാഹസിക യാത്ര. ഈ കഥ നമുക്ക് പറഞ്ഞു തന്നത് സുഷമ അനിൽ.
2: പണ്ട്
3: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 9:30.
4: അക്ഷര സൗരഭം.
1: ചെറുകഥാകൃത്ത്, നോവലിസ്റ്റ്, വിവർത്തക എന്നീ മേഖലകളിൽ മലയാളത്തിലെ യുവ എഴുത്തുകാരിൽ ശ്രദ്ധേയയായ എഴുത്തുകാരിയാണ് സോണിയ റഫീഖ്. പ്ലാന്റ് പതോളജിയിൽ ബിരുദാനന്തര ബിരുദം നേടിയ ഇവരുടെ ആദ്യ നോവലാണ് ഹെർബേറിയം. ഈ നോവലിന് നിരവധി പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. പ്രകൃതിയുമായി ചേർന്നും പ്രകൃതിയിലെ വ്യത്യസ്തതകളെ ഉൾക്കൊണ്ടും മനസ്സിലാക്കിയുമുള്ള എഴുത്താണ് ഈ സാഹിത്യകാരിയുടെ എഴുത്തിന്റെ പ്രത്യേകത. ഇസ്തിരി, പെൺകുരിശ്, പെൺകുട്ടികളുടെ വീട് എന്നിങ്ങനെയുള്ള നിരവധി കഥകളും വെർജീനിയ വൂൾഫ് എഴുതിയ ആത്മകഥാപരമായ ലേഖനങ്ങളുടെ ഒരു സമാഹാരം വിവർത്തനം ചെയ്തിട്ടുമുണ്ട്. ഇന്ന് അക്ഷരസൗരഭത്തിൽ അതിഥിയായി എത്തുന്നത് സോണിയ റഫീഖ്.
5: പ്രകൃതിയുടെ പച്ചപ്പും പ്രവാസത്തിന്റെ വേരുകളും സമന്വയിക്കുന്ന എഴുത്ത് ലോകമാണ് സോണിയ റഫീഖിന്റേത്. ഹെർബേറിയം എന്ന നോവലിലൂടെ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെക്കുറിച്ച് സംസാരിച്ചു സോണിയ. വിവർത്തനങ്ങളിലൂടെ ലോകസാഹിത്യത്തിലെ വിസ്മയങ്ങളെ മലയാളത്തിന് പരിചയപ്പെടുത്തി. ഇന്ന് നമ്മളോടൊപ്പം സാഹിത്യകാരിയായ സോണിയ റഫീഖ്. നമസ്കാരം.
6: നമസ്കാരം.
5: എഴുത്ത് എന്ന് പറയുന്നത് ഒരു 2016 ഹെർബേറിയം എന്ന ആദ്യത്തെ പുസ്തകം ഇറങ്ങുന്നത്. എഴുത്ത് എന്ന് പറയുന്നത് കുട്ടിക്കാലത്തെ ഉള്ള ഒരു ശീലമായിരുന്നു അതോ ഈ പറഞ്ഞതുപോലെ ഈ പുസ്തകം എഴുതാൻ വേണ്ടി എഴുതി തുടങ്ങുകയായിരുന്നോ? എങ്ങനെയായിരുന്നു?
6: ഞാൻ ചെറുകഥകളിലൂടെയാണ് എഴുത്തിലേക്ക് വരുന്നത്. 2012-13 കാലത്തൊക്കെ ആനുകാലികങ്ങളിൽ ചെറുകഥകൾ എഴുതിയാണ് എഴുത്തിലേക്ക് വന്നത്. അതിനുശേഷം സിനിമാ നിരൂപണങ്ങൾ, ചെറിയ ചെറിയ ലേഖനങ്ങളൊക്കെ ആനുകാലികങ്ങളിൽ എഴുതി വന്നു. അവിടെ നിന്ന് പിച്ച വെച്ച് നടന്നാണ് നോവലിന്റെ ഒരു വിശാല ലോകത്തേക്ക് കടന്നത്. 2016 DC നോവൽ പുരസ്കാരത്തിന് വേണ്ടി രചനകൾ ക്ഷണിച്ചപ്പോൾ ഹെർബേറിയം എന്ന നോവൽ ഞാൻ അയക്കുകയായിരുന്നു. അതിനു മുൻപ് കുട്ടിക്കാലത്തൊക്കെ വായന ആയിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. എഴുത്തധികം ഞാൻ പരീക്ഷിച്ചു നോക്കിയിട്ടില്ലാത്തൊരു മേഖലയായിരുന്നു. അപ്പോൾ വായനയിലൂടെയാണ് ഞാൻ എഴുത്തിലേക്ക് വരുന്നത്. അത് ചെറിയ കുട്ടിക്കാലത്തുള്ള നമ്മുടെ പൂമ്പാറ്റ, ബാലരമ തുടങ്ങി ആലീസ് ഇൻ വണ്ടർലാൻഡ് പോലെയുള്ള കൃതികളിലൂടെ ആണ് ഗൗരവമേറിയ വായനയിലേക്ക് കടക്കുന്നത്. അപ്പോൾ കുട്ടിക്കാലത്ത് ആലീസ് ഇൻ വണ്ടർലാൻഡൊക്കെ വായിക്കുമ്പോൾ ആ ആലീസ് എന്ന കുട്ടി അവളൊരു മുയൽപുത്തിലൂടെ ഇറങ്ങി താഴേക്ക് വീണ് പോകുന്ന ആ ഒരു അവസ്ഥ, അവൾ കാണുന്ന കാഴ്ചകൾ, അനുഭവങ്ങൾ, ഇതൊക്കെ എനിക്കൊരു വല്ലാത്ത ആശ്വാസവും ധൈര്യവും തരുമായിരുന്നു. കാരണം എന്റെ ഈ സങ്കല്പങ്ങൾ, എന്റെ ഈ ഭ്രമാത്മകമായ ചിന്തകൾ ഇതൊക്കെ സാധാരണമാണ്, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന കുട്ടികൾ ലോകത്തുണ്ട് എന്നെനിക്ക് ധൈര്യം പകർന്ന ഒരാളായിരുന്നു ആലീസ് ഇൻ വണ്ടർലാൻഡിലെ ആലീസ്. പിന്നെ വളർന്നു വന്നപ്പോൾ കൂടുതൽ ഗൗരവമേറിയ രചനകൾ ഒരു ടീനേജ് കാലത്തൊക്കെ മാധവിക്കുട്ടിയിലേക്കും എൻ എസ് മാധവനിലേക്കും എം ടിയിലേക്കും ഒക്കെ വായന കടന്നു. ഇപ്പോൾ വിവിജയന്റെ കസാക്കിന്റെ ഇതിഹാസമൊക്കെ ഒന്നും മനസ്സിലാവാതെ പലതവണ വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ച അനുഭവമുണ്ട്. കുറച്ചുകൂടി മുതിർന്നപ്പോൾ ഏകാന്തതയുടെ 100 വർഷങ്ങൾ മാർക്കേസിന്റെ പുസ്തകം നോവലൊക്കെ വായിച്ചിട്ട് ഒന്നും മനസ്സിലാവാതെ വീണ്ടും വീണ്ടും വായിച്ച് അന്തമിട്ടിരുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അന്നൊക്കെ കൂടുതലും വലിയ പുസ്തക ശേഖരമൊന്നും വീട്ടിലുണ്ടായിരുന്നില്ല. ലൈബ്രറികളിൽ നിന്നെടുത്ത് വായിക്കുകയായിരുന്നു പതിവ്. അതുകൊണ്ട് തന്നെ മുതിർന്നപ്പോ ജോലി കിട്ടുമ്പോ പുസ്തകങ്ങൾ വാങ്ങിക്കൂട്ടുക അതൊരു ഐശ്വര്യത്തിന്റെയും സമ്പന്നതയുടെയും ലക്ഷണമായി കണക്കാക്കുന്ന ഒരു സ്വഭാവമായിരുന്നു എനിക്ക്.
5: ഈ എഴുത്ത് ഇപ്പോ സ്കൂളിൽ പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ കോളേജ് അഗ്രികൾച്ചർ കോളേജ് വെള്ളായണി കാർഷിക കോളേജിലായിരുന്നു പഠനം. അപ്പം ആ ഒരു സമയത്തൊന്നും എഴുതുകയോ എഴുത്ത് മത്സരങ്ങളിൽ പങ്കെടുക്കുകയോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ലേ?
6: വെള്ളായണി കാർഷിക കോളേജിലായിരുന്നു എന്റെ ഒരു 6 വർഷ പഠനകാലം, ബി എസ് സിയും എം എസ് സിയും ഒക്കെ. അപ്പൊ ആ സമയത്തും സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്തും ഒക്കെ എഴുത്തിലേക്ക് അധികം കടന്നിരുന്നില്ല. മത്സരങ്ങൾക്ക് കവിതയോ കഥയോ എഴുതി അയക്കുക അതൊന്നും ഉണ്ടായിരുന്നില്ല. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇംഗ്ലീഷിൽ ആയിരുന്നു കവിതകൾ എഴുതാൻ ഇഷ്ടപ്പെട്ടിരുന്നത്. ഇപ്പൊ ഈയിടെ സ്കൂളിലെ ഒരു ഫംഗ്ഷന് പോയപ്പോ അവിടെ ഞാൻ സ്കൂളിലെ ഒരു എഴുത്ത് മാസികയില് ആദ്യമായി എഴുതിയ കവിതയും ലേഖനവും ഒക്കെ കുട്ടികൾ അവിടെ വായിച്ച് കേൾപ്പിക്കുകയുണ്ടായി. അപ്പൊ എനിക്ക് അതിശയം തോന്നി, ഇതൊക്കെ ഞാൻ എഴുതിയതാണല്ലോ എന്ന് അതിശയം തോന്നുകയുണ്ടായി. അതിനുശേഷം എഴുതുന്നതൊന്നും പ്രസിദ്ധീകരിച്ചിട്ടില്ല. ദുബായിൽ എത്തിയതിന് ശേഷമാണ് എഴുത്ത് എന്നുള്ളത് ഒരു പ്രസിദ്ധീകരണത്തിലേക്ക് ഞാൻ കടക്കുന്നത്.
5: ദുബായിൽ എത്തിയ ശേഷം കേരളം ഒരുപാട് മിസ് ചെയ്തത് കൊണ്ടാണോ, അതോ ഈ പറഞ്ഞ കാർഷിക കോളേജിലെ ഒരു പശ്ചാത്തലം, പഠനത്തിന്റെ ഒരു പശ്ചാത്തലം ഉള്ളത് കൊണ്ടാണോ ഈ പ്രകൃതി ഇത്ര കൂടുതലായിട്ട് കഥകളിലും നോവലിലും ഒക്കെ വരുന്നത്?
6: വെള്ളായണി കാർഷിക കോളേജിലെ 6 വർഷം അത് ബി എസ് സി എം എസ് സി കാലമുള്ളിലേക്ക് ഇറക്കി വെച്ച ഒരുതരം മണ്ണെടുപ്പമുണ്ട്, ഒരു മണ്ണിണക്കം. എന്റെ ഈ ദീർഘകാലം 18 വർഷത്തെ പ്രവാസ ജീവിതത്തിനിടയിലും എനിക്ക് അത്തരത്തിലൊരു മണ്ണിണക്കം കാത്തുസൂക്ഷിക്കാനായത് എനിക്കിതുപോലെയുള്ള എന്റെ ചില ഉള്ളിലിരിപ്പുകളൊക്കെ വാക്കുകളായിട്ട് ഇങ്ങനെ പകർന്നു വെക്കാൻ സാധിക്കുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു. അതുകൂടാതെ തന്നെ എന്റെ കുട്ടിക്കാലം, ഞാൻ ജനിച്ച് വളർന്നത് കുളത്തുപ്പുഴ എന്ന് പറയുന്ന തെന്മലയ്ക്കടുത്തുള്ള തമിഴ്നാട് ബോർഡറായിട്ടുള്ള ഒരു പ്രദേശത്തായിരുന്നു. അപ്പൊ അത് മലകളും കുന്നുകളും പുഴകളും ഒക്കെയുള്ള ഒരു ഗ്രാമാന്തരീക്ഷമുള്ള ഒരു സ്ഥലമായിരുന്നു. അപ്പൊ അത് മനസ്സിൽ ഇങ്ങനെ കിടപ്പുണ്ട്. പിന്നെ സിറ്റിയിലൊക്കെ വന്ന് താമസമായെങ്കിലും ഇതിങ്ങനെ ഉള്ളിൽ പച്ചപിടിച്ച് കിടക്കുന്ന ഒരു അനുഭവമായി കൂടെ ഉണ്ടായിരുന്നു. പ്രവാസ ജീവിതത്തിൽ കിട്ടുന്ന ഒരുതരം പ്രൈവസി ഉണ്ട്, ഒരു സ്വാതന്ത്ര്യമുണ്ട്, ഒരു അടഞ്ഞിരിപ്പിനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട്, ഒരു ഏകാന്തതയുണ്ട്. അത് എഴുത്തിന്റെ ആ പ്രോസസ്സിനെ സ്വാധീനിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ കണ്ടുവളർന്ന മനുഷ്യർ, എന്റെ നാട്, ഗ്രാമപ്രദേശം, ഇതൊക്കെ എപ്പോഴും എഴുത്തിൽ അറിയാതെ കടന്നു വരാറുണ്ട്.
5: മലയാളിയെ ദൂരെ നിന്ന് കാണാനും വിലയിരുത്താനും പ്രവാസം സഹായിക്കുന്നു എന്നൊരിക്കൽ പറയേണ്ടായിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് ഈ ദൂരക്കാഴ്ച താങ്കൾ എഴുതുന്ന കഥാപാത്രങ്ങളുടെ സ്വഭാവ രൂപീകരണത്തിന് ഒക്കെ എത്രത്തോളം സ്വാധീനിക്കാറുണ്ട്?
6: മലയാളി എന്തെന്നും ഞാൻ എന്തെന്നും കൂടുതൽ മനസ്സിലാക്കുന്നത് പ്രവാസത്തിൽ എത്തിയതിനു ശേഷമാണ്. കാരണം നമ്മുടെ നാട്, ഇവിടുത്തെ ഭൂപ്രകൃതി എല്ലാം വിട്ടകന്ന്, നമ്മുടെ ഉറ്റവർ, പ്രിയപ്പെട്ടവർ, കൂട്ടുകാർ എല്ലാവരെയും വിട്ടകന്ന് ഇത്ര ദൂരെ പോയി ജീവിക്കുമ്പോൾ അവിടെ കാണുന്ന പുതു സാഹചര്യങ്ങൾ, പുതു രുചികൾ, ഗന്ധങ്ങൾ, ഭക്ഷണം പോലും മറ്റൊന്നാണ്. പല പല സംസ്കാരങ്ങളിൽ നിന്ന് വരുന്ന മനുഷ്യർ, ഒരു മൾട്ടിക്കൾച്ചറൽ സ്പേസ് ആണ് ദുബായ് എന്ന് പറയുന്നത്. അപ്പോൾ അവരുമായൊക്കെ ഇടപെടുമ്പോൾ നമ്മൾ എത്രത്തോളം മാനസികമായ ഒരു വിശാലതയുള്ളവരാണ്, അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം നാരോ മൈൻഡഡ് ആണ്, നമുക്ക് എത്രത്തോളം മനുഷ്യരെ സ്വീകരിക്കാൻ സാധിക്കും എന്നുള്ളതിന്റെയൊക്കെ ഒരു അളവുകോൽ കൃത്യമായി നമുക്ക് മനസ്സിലാവുന്നത് അവിടെ എത്തുമ്പോഴാണ്. അതുപോലെ പല ഭാഷ, ദേശ, പല നിറമുള്ള മനുഷ്യർ, ഇവരെയൊക്കെ നമ്മൾ എത്രത്തോളം അക്കോമഡേറ്റ് ചെയ്യും, മനസ്സിലാക്കും, നമ്മൾ കൈപിടിച്ച് സ്വീകരിക്കും എന്നുള്ളതൊക്കെ നമ്മുടെ വ്യക്തിത്വം തന്നെ നമുക്ക് കൂടുതൽ ബോധ്യപ്പെടുന്നത് അവിടെ എത്തുമ്പോഴാണ്. പിന്നെ ഒരു പുതു സാഹചര്യത്തിൽ ജീവിക്കാനുള്ള ആ ഒരു അഡാപ്റ്റേഷൻ, സ്ട്രഗിൾ ചെയ്യാനുള്ള മനോഭാവം, ഇതൊക്കെ കൂടുതൽ കിട്ടിയത് അവിടെ എത്തിയപ്പോഴാണ്. പിന്നെ അത് മാത്രമല്ല, ലോകത്ത് സംഭവിക്കുന്ന പല കാര്യങ്ങളും, ഇപ്പോൾ ഒരു പാലസ്തീനി നമ്മൾ പത്രങ്ങളിലൂടെ വായിച്ചറിയുന്നു പാലസ്തീനിൽ സംഭവിക്കുന്ന എന്താണെന്ന്. പക്ഷെ ഓഫീസിലിരിക്കുന്ന ഒരു പാലസ്തീനിയെ നമുക്ക് അടുത്ത് കാണുമ്പോൾ, അയാളെ നാട്ടിലെ അയാളുടെ അമ്മയെ വിളിച്ച് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ, അവിടുത്തെ അവസ്ഥ ഒരാൾ പറഞ്ഞ് കേൾക്കുമ്പോൾ, ഇതിന്റെ ഒരു ഭീകരതയിലേക്ക്, യുദ്ധക്കെടുതിയിലേക്ക്, അല്ലെങ്കിൽ അത്തരം ഒരു മനുഷ്യനിലേക്ക് നമ്മൾ ശരിക്കും എത്തിപ്പെടുന്നത്. അങ്ങനെയുള്ള ഒരുപാട് എക്സ്പോഷർ അനുഭവങ്ങൾ കിട്ടാൻ പ്രവാസം തീർച്ചയായും സഹായിച്ചിട്ടുണ്ട്.
5: ഈ ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ ഭൂപ്രദേശങ്ങൾ, വ്യത്യസ്തമായ ജീവിതങ്ങൾ, ഇതൊക്കെ വിവർത്തനങ്ങളിലും വന്നിട്ടുണ്ട്. ഈ വിവർത്തനത്തിനായിട്ട് പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്?
6: എനിക്ക് മാനസികമായ അടുപ്പം തോന്നുന്ന, എനിക്ക് ഒപ്പം സഞ്ചരിക്കാൻ തോന്നുന്ന എഴുത്തുകൾ, അത്തരം എഴുത്തുകൾ മാത്രമേ ഞാൻ ഇതുവരെ വിവർത്തനം ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ ആദ്യമായി ചെയ്ത വെർജീനിയ വുൾഫിന്റെ ആത്മകഥാപരമായ ഒരു പുസ്തകമാണ്. പിന്നെ കെയ്റ്റ് ചോപ്പിന്റെ കഥകൾ, പിന്നെ എലിഫ് ഷഫാക്കിന്റെ രണ്ട് നോവല്, ഖാലിദ് ജാവേദിന്റെ നോവൽ, ഇത്രയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു പബ്ലിഷർ ഒരു പുസ്തകം തന്നിട്ട് ഇത് ചെയ്യാമോ എന്ന് ചോദിക്കുമ്പോഴും എനിക്ക് മാനസികമായി പൊരുത്തപ്പെടാൻ സാധിക്കുന്ന, എന്റെ സർഗാത്മകതമായി ചേർന്ന് നിൽക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 6 മാസം 1 വർഷമൊക്കെ എടുക്കുന്ന ട്രാൻസ്ലേഷൻ ആണെങ്കിൽ എനിക്കിത് ക്യാരി ചെയ്യാൻ സാധിക്കണമല്ലോ, ഇറങ്ങിച്ചെല്ലാനും ഉൾക്കൊള്ളാൻ സാധിക്കണം. അങ്ങനെയുള്ള എഴുത്തുകൾ മാത്രമേ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യാറുള്ളൂ. എലിഫ് ഷഫാക്കിന്റെ പുസ്തകങ്ങളിൽ ഫെമിനിസം കടന്നു വരുന്നുണ്ട്, പരിസ്ഥിതിപരമായ പല വിഷയങ്ങളും കടന്നു വരുന്നുണ്ട്, യുദ്ധങ്ങൾ, പല നാടുകളിലെ മനുഷ്യരുടെ ജീവിതങ്ങൾ, ഇതെല്ലാം കടന്നു വരുന്നുണ്ട്. എനിക്കിഷ്ടമുള്ള ഒരുപാട് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു എഴുത്തുകാരി ആയതുകൊണ്ടുകൂടി ഞാൻ വളരെ കംഫർട്ടബിൾ ആണ് അവരുടെ പുസ്തകങ്ങൾ വിവർത്തനം ചെയ്യാൻ. പിന്നെ വിവർത്തനം ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്, കാരണം നമുക്കൊരു ബ്രെയിനിന്റെ ഒരു എക്സർസൈസ് പോലെയാണ്. പിന്നെ പദസമ്പത്ത് വർദ്ധിക്കും. അതുമാത്രമല്ല, നമ്മളെപ്പോഴും വാക്കുകളോട് വരികളോട് ഒക്കെ ഇടപെട്ട് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. സ്വന്തമായി ഒന്നും എഴുതാത്ത സമയത്ത് പോലും ഈ വിവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ, ഈ വാക്കുകളുമായി ഇഴുകി ജീവിക്കുമ്പോൾ, ഈ സാഹിത്യ മേഖലയിൽ തന്നെയാണല്ലോ ഞാൻ നിലനിൽക്കുന്നത് എന്നുള്ള ഒരു വലിയ മനസമാധാനവും ഇഷ്ടത്തോടുകൂടി ഒരു കാര്യം ചെയ്യുന്നതിന്റെ സന്തോഷവും ഒക്കെ ലഭിക്കാറുണ്ട്.
5: സ്വന്തം പുസ്തകങ്ങൾ ഹെർബേറിയവും പെൺകുട്ടികളുടെ വീടും ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. അതല്ലാതെ സ്വന്തമായിട്ട് വിവർത്തനം ചെയ്യാനായിട്ട് മറ്റു ഭാഷകളിലെ പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കുകയും അത് വിവർത്തനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ വായിച്ചു കഴിയുമ്പോൾ, അതായത് വിവർത്തനം ചെയ്ത പുസ്തകങ്ങൾ വായിച്ചു കഴിയുമ്പോൾ ഒരു തൃപ്തി വരാറുണ്ടോ എപ്പോഴും? അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു തട്ടുകേട്, ഈ വിവർത്തനത്തിൽ ഒരു വെല്ലുവിളിയായിട്ട് തോന്നാറുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്?
6: വിവർത്തനം ചെയ്യപ്പെടുന്ന കൃതി തീർച്ചയായും അത് മറ്റൊരു പ്രോഡക്റ്റായിട്ട് തന്നെ കണക്കാക്കണമെന്നാണ് എൻ്റെ ഒരു നിലപാട്. ഒരിക്കലും നമ്മള് യഥാർത്ഥ മൂലകൃതിയിൽ നിന്നും വിട്ട് മറ്റൊന്നും അതിനെ ആക്കാൻ പാടില്ല എങ്കിൽ പോലും, ഇപ്പോ നോവലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ വേർഡ് ടു വേർഡ് ട്രാൻസ്ലേഷൻ ഒന്നും പോസിബിൾ അല്ല. നോവലിലേക്ക് നമ്മൾ ഇഴുകി ഇറങ്ങി അതിന്റെ കഥാപാത്രങ്ങളെയൊക്കെ ശരിക്കും മനസ്സിലാക്കിയാൽ മാത്രമേ അത് ഫിക്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. നോൺ ഫിക്ഷന് അങ്ങനെ വേണമെന്നില്ല. അപ്പോ വിവർത്തനം കൃതികൾ എപ്പോഴും ആ മൂലകൃതിയുമായി താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ അത് നല്ലൊരു പ്രക്രിയയാണെന്ന് തോന്നുന്നില്ല. കാര്യം അതിന് അതിൻ്റെതായ എക്സിസ്റ്റൻസ് ഉണ്ട്. ഇപ്പൊ എന്റെ കൃതികൾ മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ആക്കിയത് മിനിസ്റ്റി IAS ആണ്. ഹെർബേറിയ ഒന്ന് ഹൗസ് ഓഫ് ഗേൾസ് എന്ന പേരിൽ എന്റെ 2 നോവലുകളും പുറത്തിറക്കിയത്. ഞാനൊരു വിവർത്തക കൂടി ആയതുകൊണ്ട്, ഒരു പരിഭാഷകയുടെ വേഷം അണിഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ, എനിക്ക് മിനിസ്റ്റിയെ എന്റെ നോവൽ ചെയ്യുമ്പോൾ കടന്നുപോയ പ്രക്രിയ, അല്ലെങ്കിൽ ഫേസ് ചെയ്യാൻ സാധ്യതയുള്ള ചലഞ്ചസിനെ കുറിച്ചൊക്കെ ഒരു ഏറെക്കുറെ ഒരു ഏകദേശ ധാരണയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ വളരെ എളുപ്പത്തിൽ നടന്നു എന്ന് വേണം പറയാൻ. അപ്പോ ഞാൻ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുന്ന കൃതികളിൽ എത്രത്തോളം അതിന്റെ കാമ്പ് നിലനിൽക്കുന്നു അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളത് തീരുമാനിക്കേണ്ടത് അതിന്റെ ഓതറാണ്. എന്റെ കേസിൽ ഇവരാരും മലയാളം അറിയുന്നവരല്ല എന്ന ഒരു വസ്തുത കൂടി നിലനിൽക്കുന്നുണ്ട്. അതേസമയം എന്റെ നോവല് ഇംഗ്ലീഷിലേക്ക് മാറ്റിയപ്പോൾ ഇംഗ്ലീഷ് അറിയുന്ന ഒരാൾ എന്ന രീതിയിൽ അത് വായിച്ച് മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടേതായ സജഷൻസ് പറയാനുള്ള സ്വാതന്ത്ര്യം അവിടെയുണ്ട്. ആ രീതിയിൽ വളരെ ഒരു നല്ലൊരു റാപ്പോ ഉണ്ടായിരുന്ന ഒരു ട്രാൻസ്ലേറ്റർ ആയിരുന്നു മിനിസ്റ്റി. നല്ല രീതിയിലാണ് ആ വിവർത്തനം പോയത്. പിന്നെ അതുപോലെ മലയാളികളായ വായനക്കാർ തന്നെ, മലയാളത്തിൽ അത്ര കംഫർട്ടബിൾ അല്ലാത്ത പല വായനക്കാർ എന്റെ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ മലയാളത്തെക്കാൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി. പെൺകുട്ടികളുടെ വീടൊക്കെ മലയാളത്തിൽ ഇറങ്ങിയതിനേക്കാൾ റെസ്പോൺസ്, പത്രങ്ങളിൽ വന്ന റിവ്യൂസ് ആയാലും വായനക്കാരിൽ നിന്നുള്ള റെസ്പോൺസ് ആയാലും എനിക്ക് കൂടുതൽ സോഷ്യൽ മീഡിയയിൽ കൂടിയെല്ലാം ലഭിച്ചത് ഇംഗ്ലീഷിൽ ഇറങ്ങിയപ്പോഴാണ്. അപ്പൊ അതിന്റെ ഒരു വലിയ സാധ്യത അവിടെ നിലനിൽക്കുന്നു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി.
5: ഈ പുരുഷന്റെ ഏറ്റവും മടുപ്പിക്കുന്ന മുഖം ഭർതൃമുഖമാണ് എന്ന് പറയുകയുണ്ടായിട്ടുണ്ട്. സ്ത്രീകളുടെ വിഷയങ്ങൾ, സ്ത്രീകളെ മുൻനിർത്തി പെൺകുരിശ്, പെൺകുട്ടികളുടെ വീട്, ഇത്തരത്തിലുള്ള കൃതികൾ എഴുതുകയും ഉണ്ടായിട്ടുണ്ട്. സോണിയ റഫീഖ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഫെമിനിസം എന്താണ്?
6: പുരുഷന് ഒരു സോഷ്യൽ കണ്ടീഷനിങ്ങിൽ കൂടി കടന്നു വന്ന് ഭർത്താവായി മാറുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ അവൻ അത്രകാലവും പഠിച്ചു വന്ന ആ ഒരു പ്രവണത, അത് അവനിൽ നിന്നും മാറിപ്പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളൊരു ആധുനിക രീതിയിൽ ചിന്തിക്കുന്ന സ്ത്രീ എന്ന രീതിയിൽ സ്വന്തം അവകാശങ്ങളെക്കുറിച്ച്, സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ ബോധമുള്ള ഒരു സ്ത്രീ എന്ന രീതിയിൽ ഇത്തരത്തിൽ സോഷ്യൽ കണ്ടീഷനിങ്ങിൽ കൂടി കടന്നു വന്ന, പാട്രിയാർക്കൽ വ്യവസ്ഥയിൽ കൂടി കടന്നു വന്ന ഒരു പുരുഷനെ നേരിടുന്നത് ഒരു ചലഞ്ച് തന്നെയാണ്. പക്ഷേ നമ്മൾ ഓർക്കേണ്ടത്, ഇത്ര കാലവും പല പല സ്ട്രഗിൾസിൽ കൂടിയും പല പല പോരാട്ടങ്ങളിൽ കൂടിയൊക്കെ കടന്നു വന്നാണ് സ്ത്രീ ഇന്ന് കാണുന്ന ഇന്നിന്റെ സ്ത്രീയായി മാറിയത് എന്നുള്ളത്. അപ്പൊ ആ പോരാട്ടം നിലനിർത്തുക എന്നുള്ളതാണ് എന്റെ ഒരു നിലപാട്. പല ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന പുരുഷന്മാരാണ്. ഏത് സാഹചര്യത്തിൽ നിന്ന് വന്നാലും നമ്മുടെ ഈ കണ്ടീഷനിങ്ങിൽ കൂടി കടന്നു വന്നവനാണ് അവൻ. പല കാര്യങ്ങളും അവന്റെ ബോധമണ്ഡലത്തിലേക്ക് ഇറക്കി വെക്കപ്പെട്ടതാണ്. അതിൽ നിന്നും വ്യത്യസ്തമായ പലതും ചെയ്യേണ്ടി വരുമ്പോൾ, പലതും മനസ്സിലാക്കേണ്ടി വരുമ്പോൾ അവിടെ നിന്ന് ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവാം. അപ്പൊ അതിൽ തളർന്നു പോകരുതെന്നാണ് എനിക്ക് സ്ത്രീകളോട് പറയാനുള്ളത്. ഈ പോരാട്ടം തുടരുക എന്നുള്ളത് തന്നെയാണ് എന്റെ നിലപാട്.
5: ഈ ദുബായ് പോലെയുള്ള സ്ഥലത്ത്, പല സ്ഥലങ്ങളിൽ നിന്ന് ഒരുപാട് പേര് വന്ന് ജോലി ചെയ്യുന്നിടത്തും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് ഫെമിനിസം ആവശ്യമാണ് അല്ലെങ്കിൽ സ്ത്രീകളുടെ അവകാശങ്ങൾ വേണം എന്നുള്ള രീതിയിലുള്ള തോന്നലുകൾ ഉണ്ടാവാറുണ്ടോ?
6: ദുബായ് പോലെ ഒരു സ്ഥലത്ത് നമ്മുടെ നാടിൻ്റെത് പോലെയുള്ള ഒരു വ്യവസ്ഥയല്ല നിലനിൽക്കുന്നത് എന്നുള്ളതാണ് അവിടെ പ്രധാനം. കാരണം അവിടെ സ്ത്രീകൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം അവിടുത്തെ നിയമവ്യവസ്ഥിതി നൽകുന്നതാണ്. അതായത് ഒരു സ്ത്രീയെ കൂടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്കായാലും ഒരു പരിധിയുണ്ട്, അതിനപ്പുറം വരാൻ സാധിക്കില്ല. അവൾ അനുവദിച്ചാൽ മാത്രമേ വരാൻ സാധിക്കുള്ളൂ. അത് നിയമം അനുശാസിക്കുന്ന ഒന്നാണ്. അപ്പൊ അത് പാലിക്കാൻ ഓരോ പുരുഷനും നിർബന്ധിതനാണ്. അങ്ങനെ ഒരു വ്യവസ്ഥിതി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അവിടുത്തെ ഒരു സെക്യൂരിറ്റി ലെവൽ മറ്റൊന്നാണ്. നമുക്ക് അതേ ഒരു നിലപാട് ഇവിടെ എടുക്കാൻ പറ്റില്ല. കാര്യം അവിടെ ലഭിക്കുന്ന നിയമപരിരക്ഷ ഇവിടെ കിട്ടണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി കർക്കശ നിലപാടോട് കൂടിയുള്ള ഒരു രീതിയാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു.
5: ഈ പെൺകുട്ടികളുടെ വീട് എന്ന് പറയുന്ന നോവല് ഒരു ചരിത്രം ഉണ്ട്, അതില് മിത്തോളജി ഉണ്ട്. അതില് ഒരു എണ്ണ വ്യവസായം വരുന്നതിന് മുൻപ് ദുബായിലെ ഒരു കഥ 1950s കഥ, സ്ത്രീകളുടെ കഥയാണ് പറയുന്നത്, മൂന്ന് സ്ത്രീകളുടെ കഥ. അപ്പൊ അതിന് ഒരു ചരിത്ര ഗവേഷണം നടത്തേണ്ടതായിട്ടുള്ള ആവശ്യം വരുന്നുണ്ട്. അതിന്റെ ഒരു പ്രോസസ്സ് എങ്ങനെയായിരുന്നു?
6: എനിക്ക് യാത്ര ചെയ്തും ഗവേഷണം ചെയ്തും ലൈബ്രറികളിൽ പോയിരുന്ന് വായിച്ചും അങ്ങനെ ആ രീതി റിസർച്ച് ചെയ്ത് പുസ്തകം എഴുതുന്നത് എനിക്കിഷ്ടമാണ്. ആ ഒരു പ്രോസസ്സ് ഞാൻ ഒരുപാട് ആസ്വദിക്കുന്ന ഒന്നാണ്. അതൊരിക്കലും എനിക്കൊരു ബേർഡൻ പോലെയോ ബുദ്ധിമുട്ട് പോലെയോ അനുഭവപ്പെടാറില്ല. ഇപ്പൊ പെൺകുട്ടികളുടെ വീടെന്ന നോവല് ദുബായ് പശ്ചാത്തലമാക്കി എഴുതപ്പെട്ട ഒന്നാണ്. ഇത്ര ദീർഘകാലം അവിടെ ജീവിച്ചിട്ടും അവിടുത്തെ സംസ്കാരത്തെ കുറിച്ചും അവിടുത്തെ ചരിത്രത്തെ കുറിച്ചും ഒക്കെ ഒന്നും പൊതുവെ പ്രവാസികൾക്ക് അറിയില്ല. അത് അറിയാത്തത് അവരുടെ കുറ്റമല്ല. കാരണം ഇവിടെ നിന്ന് ആരും ഫ്ലൈറ്റ് പിടിച്ച് അവിടേക്ക് പോകുന്നത് കഥ എഴുതാനോ കവിത എഴുതാനോ ഒന്നും അല്ല, അവിടുത്തെ സംസ്കാരം മനസ്സിലാക്കാനും അല്ല. അപ്പോ അവിടുത്തെ തദ്ദേശീയരായാലും ഒരു മാൻ പവർ ആയിട്ടാണ് പ്രവാസികളെ കണക്കാക്കുന്നത്. അപ്പൊ അവരുടെ കലയിലേക്ക് സംസ്കാരത്തിലേക്ക് ചരിത്രത്തിലേക്ക് ഒന്നും കടന്നു ചെല്ലാൻ പ്രവാസികൾക്ക് താല്പര്യവും ില്ല, അവരത് വെൽക്കം ചെയ്യുന്നുമില്ല. ആ രീതിയിലാണ് ആ ഒരു ബന്ധം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ചലഞ്ചസ് ഉണ്ടായിരുന്നു. ഈ നോവൽ എഴുതാനുള്ള സാഹചര്യം എന്താന്ന് വെച്ചാൽ, ഒരു ദിവസം ഞാൻ ദുബായിലെ ഗോൾഡ് സൂക്ക് ഏരിയയിലൂടെ, അത് വളരെ ഒരു പാരമ്പര്യമായി ഒരു ചരിത്രപ്രധാനമായ ഒരു ഇടമാണ്, ഗോൾഡ് സൂക്ക് ഏരിയയിൽ കൂടി വെറുതെ നടന്നു പോകുമ്പോൾ അവിടെ ഒരു ബോർഡ് കാണുകയാണ്, വിമൻസ് മ്യൂസിയം എന്ന പേരിൽ, ബെയ്ത്തൽ ബനാത്ത് എന്ന് എഴുതി വെച്ചു. ബെയ്ത്തൽ ബനാത്ത് എന്നാൽ ഗേൾസ് ഹൗസ് എന്നാണ്, പെൺകുട്ടികളുടെ വീട്. ബെയ്ത്ത് എന്നാൽ വീട്, ബനാത്ത് പെൺകുട്ടി എന്നാണ്. അപ്പൊ ഈ വിമൻസ് മ്യൂസിയം എന്ന ബോർഡ് കണ്ടപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു മ്യൂസിയം, അത് ഒരിടത്തും ഒരു രാജ്യത്തും ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല, വല്ലാത്തൊരു കൗതുകം തോന്നി. അതിന്റെ ഉള്ളിലേക്ക് കയറുകയായിരുന്നു. അതൊരു പരമ്പരാഗത രീതിയിൽ പണിത ഒരു വീടാണെന്ന് മനസ്സിലായി. അതായത് 1940-50 കാലഘട്ടത്തിൽ പണിത ഒരു വീട്. അവിടെ ഈ മ്യൂസിയത്തിൽ പണ്ട് എമിറാത്തി സ്ത്രീകൾ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ, അവരുടെ വസ്ത്രങ്ങൾ, അവരുടെ അടുക്കളയിൽ ഉപയോഗിച്ചിരുന്ന സാമഗ്രികൾ, വലിയ വലിയ കൂജകള്, കുട്ടികളെ ഉറക്കുന്ന തൊട്ടില്, തയ്യൽ മെഷീനുകൾ, ഇങ്ങനെ ഒരുപാട് തയ്യൽ സാമഗ്രികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ അന്വേഷിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് 1950 കാലഘട്ടത്തിൽ 3 അറബ് സ്ത്രീകൾ വസിച്ചിരുന്ന വീടാണെന്നും അവരുടെ മരണശേഷമാണ് ഇതൊരു മ്യൂസിയം, പ്രൈവറ്റ് ഓണർഷിപ്പില് മ്യൂസിയമാക്കി മാറ്റിയതെന്നും അറിയാൻ കഴിഞ്ഞു. ഈ 3 സ്ത്രീകൾ 3 സഹോദരിമാരായിരുന്നു. അവർ ജീവിതകാലം ഉടനീളം അവിവാഹിതകളായി തുടർന്ന 3 പേരായിരുന്നു. അവര് സ്വന്തമായി സൂക്കിൽ ബിസിനസ്സുകൾ ചെയ്തും തുന്നൽ പണി ചെയ്തും ഒക്കെ ആയിരുന്നു ജീവിച്ചിരുന്നത്. അപ്പൊ എനിക്ക് വല്ലാത്തൊരു കൗതുകം തോന്നി, അന്നത്തെ കാലത്ത് ഒരു മുസ്ലിം രാജ്യത്ത് ഈ സ്ത്രീകൾ എങ്ങനെയാണ് സ്വന്തമായി ബിസിനസ് ചെയ്ത് അവിവാഹിതകളായി പുരുഷന്റെ സഹായമില്ലാതെ ജീവിച്ചതെന്ന് എനിക്ക് ഭയങ്കര അതിശയം തോന്നി. അങ്ങനെയാണ് ഇതിലൊരു താല്പര്യം തോന്നുന്നതും തുടർന്ന് കൂടുതൽ അന്വേഷണങ്ങൾ നടത്തുകയും ദുബായിയുടെ പഴയ മിത്തുകള്, അവരുടെ കെട്ടുകഥകള്, പഴയ കവിതകള്, ഇതൊക്കെ ഞാൻ പല പല ലൈബ്രറികളിൽ നിന്ന് കളക്ട് ചെയ്യാൻ തുടങ്ങി. വീണ്ടും വീണ്ടും ഈ മ്യൂസിയത്തിലേക്ക് തിരിച്ചുപോയി പഴയ മനുഷ്യരുമായി സംസാരിച്ചു. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് എത്തിപ്പെടുന്നത്.
5: ഒരു ആശയം നമ്മുടെ മനസ്സിൽ തോന്നി, ഒരു ത്രെഡ് എന്ന് പറയും നമ്മുടെ പൊതുവെ, ഈ ത്രെഡ് പിന്നെ ഒരു കൃതിയായി വരുന്നതിന് എത്ര കാലതാമസം എടുക്കാറുണ്ട്? എഴുത്തിന്റെ ഒരു രീതിയെ കുറിച്ചൊന്ന് പറയൂ.
6: എന്റെ എഴുത്ത് നോവലാണെന്നുണ്ടെങ്കിൽ അതിന്റെ യാത്രകൾ, ഡേറ്റ കളക്ഷൻ, റിസർച്ച് ഇതിനൊക്കെ ഒരുപാട് കാലമെടുക്കും. പക്ഷെ എഴുത്തെന്ന് പറയുന്ന പ്രോസസ്സ് വളരെ സ്പീഡിയാണ്. എഴുതി തുടങ്ങിയാൽ ആ ഒരു ഫ്ലോയിൽ വളരെ വേഗം ഞാൻ എഴുതി തീർക്കും നോവലൊക്കെ ആണെങ്കിൽ. പക്ഷെ അതിനുശേഷം വരുന്ന എഡിറ്റിങ്ങിന് വീണ്ടും ഒരുപാട് സമയമെടുക്കും. ഇപ്പൊ ഞാനൊരു നോവൽ എഴുതുന്നത് ഏകദേശം 4 വർഷത്തോളമായി അതിന്റെ പ്രവർത്തനം തുടങ്ങിയിട്ട്. എഴുത്ത് പ്രക്രിയ ഏകദേശം ഒരു 6 മാസം കൊണ്ട് എഴുതി തീർക്കും. ഇനിയിപ്പോ അതിനുശേഷമുള്ള എഡിറ്റിംഗ് പ്രക്രിയയിലാണ് ഞാൻ. അത് ഒരു വർഷത്തിൽ കൂടുതലൊക്കെ എടുത്തുന്നിരിക്കും.
5: ഈ എഴുത്ത് എന്ന് പറയുന്നത് ഒരു എന്താ പറയാ, ചിലര് പറയാറുണ്ട് ചിലത് എഴുതി കഴിയുമ്പോൾ വളരെ ഡ്രെയിൻഡ് ആയി പോയി, ചിലര് ചിലത് എഴുതി കഴിയുമ്പോൾ വളരെ എനർജറ്റിക് ആയി മാറി, അവർക്ക് സ്വയം അങ്ങനെ ഫീൽ ചെയ്യുന്നു എന്ന് പറയാറുണ്ട്. അപ്പൊ എഴുത്ത് എന്ന് പറയുന്നത് ആ എഴുതുന്ന പുസ്തകങ്ങളെ അനുസരിച്ചായിരിക്കും, എങ്കിലും പൊതുവെ ആ ഒരു എഴുത്തിന്റെ അനുഭവം എങ്ങനെയാണ്?
6: അത് ശരിയാണ്, പുസ്തകങ്ങളെയോ കഥയോ അനുസരിച്ചിരിക്കും നമ്മൾ എങ്ങനെ അതിന്റെ അനുഭൂതി ഉൾക്കൊള്ളുന്നു എന്നുള്ളത്. ഹെർബേറിയം എഴുതിയ സമയത്ത് ഞാനത് വളരെ രസിച്ചെഴുതിയൊരു നോവലാണ്. അതുകൊണ്ട് തന്നെ അത് വായിക്കുന്നവരും അത് ഇരട്ടി രസത്തോടെ വായിക്കണമെന്നൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അത് എഴുതുന്ന സമയത്ത് ഈ ടിപ്പു അങ്കുവാമയും ഒക്കെ എന്റെ വീടിനുള്ളിൽ എന്റെ കട്ടിലിന്റെ അടിയിൽ അടുക്കള സ്ലാബിലൊക്കെ ഓടിക്കളിക്കുന്ന ഒരു പ്രവണതയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഭയങ്കര ആസ്വദിച്ചെഴുതിയൊരു നോവലായിരുന്നു. അതിനുശേഷം 53 പെൺകുട്ടികളുടെ വീടൊക്കെ കുറച്ചുകൂടെ സ്ട്രെയിൻ എടുത്ത് എഴുതിയ നോവലാണ്. കാര്യം അതിനൊരുപാട് ഡേറ്റ കളക്ഷൻ റിസർച്ച് ഒക്കെ ആവശ്യമാണ്. ഇപ്പോൾ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന ഈ നോവല് ഈ പറഞ്ഞ പോലെ ഒരുപാട് ഡ്രെയിൻഡ് ആയിപ്പോയൊരു നോവലാണ്. കാരണം അതൊരു ഫാമിലി സാഗ ആണ്, ഹിസ്റ്ററി ഒരുപാട് വരുന്നുണ്ട്, കാലയളവ് വളരെ ദീർഘമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വളരെയധികം ഡ്രെയിൻഡ് ആയിപ്പോയ. പിന്നെ ഈ കഥാപാത്രങ്ങളൊക്കെ വളരെ തീക്ഷ്ണമായ കഥാപാത്രങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ അവരുടെ അനുഭവത്തിൽ കൂടി നമുക്ക് കടന്നു പോകും. അവർ വേദനിക്കുമ്പോൾ നമുക്കും വേദനിക്കും, അവർക്ക് ശരീരത്തിന് വേദന ഉണ്ടാകുമ്പോൾ നമുക്കും അനുഭവപ്പെടും. ആ രീതിയിലൊക്കെ പലപ്പോഴും ഡ്രെയിൻഡായി പോകുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്, വിശേഷിച്ച് ഇപ്പോഴെഴുതുന്ന ഈ നോവലിന്റെ കാര്യത്തിൽ.
5: ഈ വായനക്കാരുടെ ഒരു റെസ്പോൺസ്, പ്രതികരണം നമുക്ക് കിട്ടാറുണ്ടല്ലോ പലപ്പോഴും. ധാരാളമായിട്ട് സാഹിത്യോത്സവങ്ങൾ നടക്കുന്ന ഒരു സമയമാണ്. വലിയ വലിയ ഉത്സവങ്ങൾ തൊട്ട് വളരെ ചെറിയ ഗ്രാമങ്ങളിൽ വരെ ഇപ്പോൾ സാഹിത്യോത്സവങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ഇപ്പോൾ പ്രധാനപ്പെട്ട സാഹിത്യോത്സവങ്ങളിൽ പങ്കെടുത്ത അനുഭവം ഉള്ള ആളാണ്. അപ്പോൾ വായനക്കാരുടെ ഒരു റിയാക്ഷൻ, എഴുത്തുകാർക്ക് അതെങ്ങനെയാണ് സഹായകരമാകുന്നത്?
6: ഞാൻ വിദേശത്തായതുകൊണ്ട് തന്നെ എല്ലാ ഫെസ്റ്റിവലും ഒന്നും അറ്റൻഡ് ചെയ്യാൻ എനിക്ക് സാധിക്കാറില്ല. എങ്കിലും ഒരുവിധം പ്രധാനപ്പെട്ട ഫെസ്റ്റിവൽസ് ഒക്കെ അറ്റൻഡ് ചെയ്യാറുണ്ട്. ഞാൻ അതിനെ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. കാരണം ഈ എഴുത്തുകാർ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ വളരെ ഒരു അകന്നു നിന്നായിരുന്നു പൊതുജനം കണ്ടിരുന്നത്. അതായത് അവരുടെ ജീവിതം എങ്ങനെയാണ്, അവരുടെ ദിനചര്യകൾ എന്താണ്, എങ്ങനെയാണ് അവർ എഴുതുന്നത്, എന്ത് തരം മനുഷ്യരാണ് എന്നുള്ളതിനെ കുറിച്ചൊന്നുമുള്ള ഒരു ധാരണ, ഒരു അപരത്വം അല്ലെങ്കിൽ ഒരു അന്യത്വം പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതില്ലാതാവാൻ ഇത്തരം ഫെസ്റ്റിവലുകൾ നല്ലതാണ്. അതായത് വായനക്കാരുമായി അടുത്ത് ഇന്ററാക്ട് ചെയ്യുക, അത് എഴുത്തുകാരെയും ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്. അവരുടെ പുസ്തകം വായിക്കുന്നവർ അതെങ്ങനെയാണ് ഉൾക്കൊള്ളുന്നതെന്ന് അറിയാനുള്ള അല്ലെങ്കിൽ ആ സ്നേഹം അനുഭവിക്കാനുള്ള അത്തരം അവസരങ്ങളൊക്കെ ഒത്തുവരുന്നത് എഴുത്തുകാർക്ക് നല്ലതാണ്. പിന്നെ നമ്മുടെ സാമൂഹിക രാഷ്ട്രീയ ഇടങ്ങളിൽ നേരിട്ടിടപെടാനും എഴുത്തുകാർക്ക് കിട്ടുന്ന ഒരു അവസരമാണ്. അഭിപ്രായങ്ങൾ അവതരിപ്പിക്കുവാനും ചർച്ചകൾ നടത്താനും ആ ചർച്ചകളുടെ ആഫ്റ്റർ ഇഫക്ട്സ് എന്താണെന്ന് നേരിട്ട് അറിയാനും ഒക്കെയുള്ള ഒരു അവസരം കൂടിയാണ്.
5: ഈ സോഷ്യൽ മീഡിയ ഇതിനായിട്ട് ഉപയോഗിക്കാറുണ്ടോ? ഇപ്പം സോഷ്യൽ മീഡിയയിൽ എത്രത്തോളം സജീവമാണ്? അതിലൂടെ ഒരു റെസ്പോൺസ് കിട്ടുന്ന രീതിയൊക്കെ എങ്ങനെയാണ്?
6: ഒരു പുസ്തകം ഇറങ്ങിക്കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു കഥ ആനുകാലികത്തിൽ വന്നു കഴിയുമ്പോൾ അത് വായനക്കാരെ എന്റെ ഒരു പുസ്തകം ഇറങ്ങി എന്നുള്ളത് അറിയിക്കാൻ സോഷ്യൽ മീഡിയ തീർച്ചയായും എഴുത്തുകാർക്ക് ആവശ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ദൂരെ ഇരുന്ന് ഒരു വായനക്കാരനെ എങ്ങനെയാണ് അഡ്രസ് ചെയ്യുക, എങ്ങനെയാണ് അറിയിക്കുക, ആ രീതിയിലൊക്കെ സോഷ്യൽ മീഡിയ വളരെ ഹെൽപ്ഫുൾ ആണെന്നാണ് തോന്നുന്നത്. പിന്നെ അതിന്റെ ഒരു രാഷ്ട്രീയം, അതിന്റെ ഒരു മാഫിയ, അതിന്റെ ഒരു പങ്കുചേരൽ, അതിലൊന്നും ഞാൻ കൂടുതൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറില്ല. അതായത് ഇപ്പോൾ ഒരു സംഭവം ഉണ്ടായി, അതിനെക്കുറിച്ചുള്ള എന്റെ അഭിപ്രായം ഉടനെ സോഷ്യൽ മീഡിയയിൽ എഴുതിയിടുക, അതിന്റെ റെസ്പോൺസ് സ്വീകരിക്കുക, അങ്ങനെയൊന്നും പോകാറില്ല. എന്നെ ഏതെങ്കിലും രീതിയിൽ ഒരു സംഭവം സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഫിക്ഷനാക്കി മാറ്റാനാണ് ഞാൻ ശ്രമിക്കാറുള്ളത്,
5: എഴുത്തിലേക്ക് കൊണ്ടുവരാനാണ്. ഈ വായനയെ കുറിച്ച് തുടക്കത്തിൽ പറഞ്ഞു, എഴുത്തുകാരി ആയതിനു ശേഷമുള്ള വായന ഒരുപാട് മാറിയോ?
6: വായന തീർച്ചയായും മാറി മാറി വരുന്നുണ്ട്. പക്ഷെ മാറി മാറി വരുന്നത് മാത്രമല്ല, ഓരോ പുസ്തകവും നമ്മളെ ഓരോന്നാക്കി മാറ്റുന്നുണ്ട്. ഒരു പുസ്തകം വായിക്കുന്നതിന് മുൻപുള്ള ഞാനല്ല, എന്നിൽ എന്തെങ്കിലും ഒന്ന് മാറിയിട്ടുണ്ടോ, ട്രാൻസ്ഫോം ചെയ്തിട്ടുണ്ടോ, അത് തന്നെയാണ് വായന കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും എനിക്ക് തോന്നുന്നു. നമ്മുടെ ഒപ്പീനിയൻസ് എല്ലാം മാറിയിട്ടുണ്ടാവും. ഓരോ പുസ്തകം വായിച്ചിറങ്ങുമ്പോൾ നമ്മൾ മറ്റൊരു വ്യക്തിയായി ഇറങ്ങണം എന്നുള്ളതാണ്. കണ്ടിന്യൂസ്ലി ട്രാൻസ്ഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാവണം മനുഷ്യൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മിഡിൽ ഈസ്റ്റിൽ എത്തിയതിനു ശേഷം ആ ഭാഗത്തുള്ള അല്ലെങ്കിൽ അറബ് ആയിട്ടുള്ള ഒരുപാട് എഴുത്തുകാരെ ഞാൻ പുതുതായി അറിഞ്ഞു. വായന ആ രീതിയിൽ മാറി വന്നിട്ടുണ്ട്. പിന്നെ വായനയിൽ വളരെ അപ്ഡേറ്റഡ് ആയിരിക്കണം എന്ന് നിശ്ചയിച്ചുറപ്പിച്ച ഒരാൾ കൂടിയാണ് ഞാൻ. എഴുതുന്ന സമയങ്ങളിൽ കൂടുതലും ക്ലാസിക്സ് ആണ് വായിക്കാറുള്ളത്. പഴയ പുസ്തകങ്ങൾ മലയാളത്തിലായാലും ഇംഗ്ലീഷിലായാലും അത് വീണ്ടും വീണ്ടും വായിച്ചുകൊണ്ടിരിക്കും. അതാണ് എനിക്ക് കൂടുതൽ സുഖം തരുന്ന ഒന്ന്. പിന്നെ പുതിയ എഴുത്തുകൾ മലയാളത്തിലുള്ളത് അധികവും നാട്ടിൽ വരുമ്പോഴാണ് വാങ്ങിക്കൊണ്ട് പോകാറുള്ളത്. ഇംഗ്ലീഷ് പുസ്തകങ്ങൾ പിന്നെ എല്ലായിടത്തും ലഭ്യമാണല്ലോ. എങ്കിലും ഞാൻ ഏറെക്കുറെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു വായനക്കാരി തന്നെയാണെന്നാണ് തോന്നുന്നത്.
5: എഴുതാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് എഴുതുന്നയാളാണ് ഞാൻ എന്ന് പറയുന്നവരുണ്ട്. ആളുകളെ രസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എഴുതുന്നത് എന്ന് പറയുന്നവരുണ്ട്. അതല്ല, സമൂഹത്തിൽ എന്തെങ്കിലും മാറ്റം എന്റെ എഴുത്തുകൊണ്ട് ഉണ്ടാകണം എന്ന് പറയുന്നവരുണ്ട്. സോണിയ റഫീഖിന്റെ എഴുത്ത് എന്താണ്?
6: വളരെ സ്വാർത്ഥമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാനിപ്പോ ഒരു സാമൂഹിക പരിഷ്കർത്താവൊന്നുമല്ല. ഞാൻ എന്നെ ഏറ്റവും സ്വതന്ത്രമായി ഏറ്റവും സത്യസന്ധമായി ആവിഷ്കരിക്കുന്ന ഒരിടമാണ് എനിക്ക് എഴുത്ത്. അതെനിക്ക് എന്റെ ആവശ്യമാണ്. എനിക്ക് എഴുതാതിരിക്കാൻ സാധിക്കാതെ വരുന്ന ഒരവസ്ഥ, എഴുതിയില്ലെങ്കിൽ ഞാൻ വളരെ വിഷണ്ണയാവും, ഫ്രസ്ട്രേറ്റഡ് ആവും. എഴുതി കഴിയുമ്പോൾ ഞാൻ മറ്റൊരാളായി മാറുന്നു. ആ എന്നെ, എഴുതുമ്പോഴുള്ള എന്നെ, എഴുതി കഴിയുമ്പോൾ ഉള്ള എന്നെ എനിക്കിഷ്ടമാണ്. അപ്പൊ ആ എന്നെ ലഭിക്കും.

0: പ്രസിദ്ധീകരിച്ച ഒരു കഥയാണ്. അതിപ്പോ ഡി സി ബുക്സ് മറ്റെട്ട് കഥകൾ കൂടി ചേർത്ത് ഒരു കഥാസമാഹാരമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഉമ്മൽറ്റ് എന്ന ജർമ്മൻ പദത്തിനർത്ഥം പരിസ്ഥിതി എന്നാണ്. പക്ഷേ പരിസ്ഥിതി എന്നതിനേക്കാൾ ഉപരി കുറച്ചുകൂടി ആഴമാർന്ന ഒരു അർത്ഥം അതിനുണ്ട്. അതായത് മനുഷ്യൻ ഉൾപ്പെടെയുള്ള ജീവികളുടെ സംവേദനാത്മക അന്തരീക്ഷം. ഇപ്പൊ ഓരോ ജീവിക്കും ഇന്ദ്രിയ അവബോധം ഓരോന്നാണ്. നമുക്കറിയാം, ഇപ്പൊ പൂമ്പാറ്റകൾക്ക് ചിറകിലാണ് അതിന്റെ കാതുകൾ, കൊതുകിന് കൊമ്പിലാണ് അതിന്റെ കാത്, വവ്വാലുകൾക്ക് അൾട്രാസോണിക് ശബ്ദം കേൾക്കാൻ സാധിക്കും, നമുക്കത് സാധിക്കില്ല. ആ രീതിയിൽ പാമ്പുകൾ അതിന്റെ നാവ് നീട്ടിയാണ് മണം പിടിക്കുന്നത്, എലി എവിടെയുണ്ടെന്ന് അറിയുന്നത്. അപ്പോൾ മീനുകൾ വെള്ളത്തിലൂടെ മീൻ നീന്തി പോകുമ്പോൾ ഒരിക്കലും അതിന്റെ പാത ട്രേസ് ചെയ്യാൻ നമുക്ക് സാധ്യമല്ല. അതേസമയം ഒരു നീർനായക്ക് അത് സാധിക്കും, അതിന്റെ ഇരയാണ്. അതുപോലെ ഓരോ ജീവിക്കും അതിൻ്റെതായ ഇന്ദ്രിയാവബോധമുണ്ട്. അതിലേക്ക് കടന്നു ചെല്ലാൻ നമുക്ക് സാധിക്കില്ല, അതുപോലെ നമ്മുടെ ഇതിലേക്ക് കടന്നു വരാൻ അവയ്ക്കും സാധിക്കില്ല. അതാണ് ഓരോ ജീവിയുടെയും ഉംവെൽറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ കഥയില് 10-ാം ക്ലാസ് വിദ്യാർത്ഥിയായ ധനു എന്ന കുട്ടി, അവന്റെ പാരന്റ്സ് സെപ്പറേറ്റഡ് ആണ്. അച്ഛൻ പരിസ്ഥിതി ശാസ്ത്രജ്ഞനും അമ്മ കഥകളും പുസ്തകങ്ങളും ഒക്കെ ഇഷ്ടപ്പെടുന്ന, കുറച്ചുകൂടി സർഗാത്മക അത് വെച്ചു പുലർത്തുന്ന ഒരു സ്ത്രീയാണ്. അമ്മ എവിടേക്കോ ഇറങ്ങിപ്പോയി, അച്ഛനോടൊപ്പമാണ് അവൻ ജീവിക്കുന്നത്. അവനൊരു പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ആവാനാണ് ഇഷ്ടം, എങ്കിലും അവന്റെ ചിന്തകളും അവന്റെ സർഗാത്മകതയും അമ്മയെ പോലെയാണ്. അപ്പൊ അവന്റെ ഇഷ്ടവും അവൻ എന്ത് കരിയർ പെർസ്യൂ ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന ആ തീരുമാനം ഒന്നാണ്, അതേസമയം അവന്റെ അവബോധവും അവന്റെ സർഗാത്മകതയും മറ്റൊന്നാണ്. അപ്പൊ കുട്ടി വളരെ കൺഫ്യൂസ്ഡ് ആണ്, ആ ടീനേജ് പ്രായത്തില് ഇതുപോലെ സെപ്പറേറ്റഡ് ആയിട്ടുള്ള പാരന്റ്സിനൊപ്പം ജീവിക്കുന്ന കുട്ടി. അപ്പൊ അവൻ ഈ ജീവികളുടെ ഉമ്മൽറ്റകൾ മനസ്സിലാക്കുമ്പോൾ അവൻ അതിനെ അച്ഛനും അമ്മയായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അത്തരത്തിലൊരു കഥയാണ് ഉമ്മൽറ്റ്.
1: ഓരോ കഥയിലൂടെയും നോവലിലൂടെയും വിവർത്തനത്തിലൂടെയും ഒക്കെ പുതിയ ഭൂമികകൾ തേടിപ്പോകുന്ന ഒരു എഴുത്തുകാരിയാണ്. തീർച്ചയായും ഇനിയും തന്റെ എഴുത്തിലൂടെ പുതിയ പുതിയ വിസ്മയങ്ങൾ വായനക്കാരിലേക്ക് എത്തിക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവിധ ആശംസകളും.
0: ഒരുപാട് നന്ദി.
2: ഇന്ന് അക്ഷരസൗരഭത്തിൽ നമ്മോടൊപ്പം വിശേഷങ്ങൾ പങ്കുവച്ചത് സോണിയ റഫീഖ്.
3: അക്ഷരസൗരഭം.

പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. നാളെ രാവിലെ 11:02 മുതൽ 12 മണി വരെ പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മുതൽ ഹരിത സമ്പദ് വ്യവസ്ഥ വരെ സാങ്കേതികവിദ്യയുടെ ഹരിത വഴികൾ, ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സീനിയർ മാനേജ്മെന്റ് എക്സ്പേർട്ട് ഡോക്ടർ മീര ആസ്മി മറുപടി നൽകുന്നു. ശ്രോതാക്കൾ ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 ഒരു നമ്പർ കൂടി 9496596321. അറിയിപ്പ് കഴിഞ്ഞു.

സംഗീതസരണി കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് വർക്കല CS ജയറാം. മറക്കാതെ കേൾക്കുക കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. സംഗീത

0: 11 മണി. സുഭാഷിതം കേൾക്കാം. കെ. ജനാർദ്ദനൻ പിള്ള അവതരിപ്പിച്ചത്.
1: ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള സാധനയിൽ ഗാന്ധിജി 11 വ്രതങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു. അഹിംസ, സത്യമസ്തേയ, ബ്രഹ്മചര്യമസംഗ്രഹ, ശരീരശ്രമ അസ്വാദ, സർവത്ര ഭയവർജന, സർവധർമ്മീ സമാനത്വ, സ്വദേശീ സ്പർശഭാവന. ഇതിൽ അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, അസംഗ്രഹം എന്നിവ ചിരപ്രതിഷ്ഠിതങ്ങളാണല്ലോ. ഗാന്ധിജി 6 പുതിയ വ്രതങ്ങളാണ് കൂട്ടിച്ചേർത്തത്. ശരീരശ്രമം, അസ്വാദ്, ഭയവർജനം, സർവധർമ്മ സമാനത്വം, സ്വദേശി, സ്പർശഭാവന എന്നിവ. സമൂഹമധ്യത്തിൽ നിന്നുകൊണ്ട് ഈശ്വര സാക്ഷാത്കാരത്തിനായുള്ള തപാനുഷ്ഠാനത്തിൽ ഇവ അനുപേക്ഷണീയമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. മനുഷ്യൻ ശരീരപ്രയത്നം ചെയ്തു വേണം ആഹാരം സമ്പാദിക്കാൻ എന്ന തത്വം ആദ്യമായി ഊന്നിപ്പറഞ്ഞത് ബോണ്ടറേഫ് എന്ന റഷ്യൻ ലേഖകനാണ്. ടോൾസ്റ്റായി ആ ആശയം സ്വീകരിച്ച് വിപുലമായ പ്രചാരം നൽകി. ടോൾസ്റ്റായിൽ നിന്ന് ഈ തത്വം ഗ്രഹിച്ച മഹാത്മജി ഇതേ ആശയം തന്നെയാണ് ഗീതയിൽ 3 അധ്യായത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് എന്ന് കണ്ടു. യജ്ഞം അനുഷ്ഠിക്കാതെ ഭക്ഷണം കഴിക്കുന്നവൻ മോഷ്ടിക്കപ്പെട്ട ഭക്ഷണമാണ് കഴിക്കുന്നത് എന്നാണ് അവിടെ പറയുന്നത്. യജ്ഞം എന്ന പദത്തിന് അധ്വാനത്തിലൂടെ ആഹാരം നേടുക എന്ന വ്യാഖ്യാനമാണ് ഗാന്ധിജി നൽകിയത്. ഗാന്ധിജി പറയുന്നു, ശരീരാധ്വാനം ചെയ്യാത്ത ഒരാൾക്ക് ആഹാരം കഴിക്കാൻ അവകാശമുണ്ടാവുന്നതെങ്ങനെ? ബൈബിളിൽ പറയുന്നു, നെറ്റിയിലൂടെ വിയർപ്പൊഴുക്കി നീ ആഹാരം കഴിക്കുക എന്ന്. രാപകൽ കിടക്കയിൽ കിടക്കുകയും അവിടെ കിടന്നു തന്നെ ആഹാരം കഴിക്കുകയും ചെയ്യുന്ന യക്ഷപ്രഭുവിന് വളരെ നാൾ അവിടെ കഴിഞ്ഞുകൂടാൻ ഒക്കുകയില്ല. അയാൾക്ക് പെട്ടെന്ന് ജീവിതം മുഷിഞ്ഞു പോകും. അതുകൊണ്ട് അയാൾ കായിക വ്യായാമത്തിലൂടെ വിശപ്പ് വളർത്തിയെടുക്കുകയും അങ്ങനെ സ്വയം ഭക്ഷണം കഴിക്കാനുള്ള പ്രാപ്തി നേടുകയും ചെയ്യുന്നു. അപ്പോൾ ധനികനായാലും ദരിദ്രനായാലും എല്ലാവരും ഏതെങ്കിലും രീതിയിൽ വ്യായാമം ചെയ്തേ തീരുവെങ്കിൽ ആ വ്യായാമത്തിന് ഉൽപ്പാദനക്ഷമമായ ഒരു പ്രവൃത്തിയുടെ രൂപം എന്തുകൊണ്ട് നൽകിക്കൂടാ? കൃഷിക്കാരനോട് പ്രാണായാമം ചെയ്യാനോ മാംസപേശികൾ ഇളക്കാനുള്ള വ്യായാമം ചെയ്യാനോ ആരും ആവശ്യപ്പെടാറില്ല. മനുഷ്യരാശിയിൽ 10-ന് 9 ഭാഗവും കൃഷിയോ മറ്റ് ദേഹാധ്വാനപരമായ ജോലിയോ കൊണ്ട് കഴിഞ്ഞുകൂടുന്നവരാണ്. ശേഷിച്ച 10-ൽ 1 ഭാഗം ആളുകൾ കൂടി ഭൂരിപക്ഷത്തിൻ്റെ മാതൃക സ്വീകരിക്കുമെങ്കിൽ ലോകം എത്രയോ അരോഗവും സന്തുഷ്ടവും സമാധാനപൂർണവുമായിരുന്നേനെ. പദവിയെ ചൊല്ലിയുള്ള ഗർഹണീയമായ പരിഗണനാഭേദങ്ങളെല്ലാം അവസാനിക്കും. അധ്വാനം എല്ലാവരുടെയും പൊതുധർമ്മമാകണം. ദരിദ്രർക്ക് ധനികരെ അസൂയയാണ്. എല്ലാവരും ആഹാരം തേടുന്നതിന് പണിയെടുക്കുമെങ്കിൽ പദവ്യത്യാസങ്ങൾ തുടച്ചു മാറ്റപ്പെടുമായിരുന്നു. അവരവർക്ക് വേണ്ട ഭക്ഷണത്തിന് മാത്രം ജോലി ചെയ്തു തുടങ്ങിയാൽ എല്ലാവർക്കും ഭക്ഷണവും വിശ്രമവും ലഭിക്കും. ഈ അധ്വാനമാണ് ഏറ്റവും ശ്രേഷ്ഠമായ യജ്ഞം. മനുഷ്യൻ ഭക്ഷിക്കാൻ വേണ്ടി ജീവിക്കുന്നതിന് പകരം ജീവിക്കാൻ വേണ്ടി ഭക്ഷിക്കും. അപ്പോൾ ഭക്ഷണരീതി ലളിതമാവും, രോഗങ്ങൾ കുറയും, സാമ്പത്തിക അസമത്വങ്ങൾ മാറും. ഇങ്ങനെ ഗാന്ധിജി ഈ വിഷയത്തെക്കുറിച്ച് ധാരാളം എഴുതിയിട്ടുണ്ട്. ഗാന്ധിജിയുടെ ആശ്രമത്തിൽ താമസിക്കുന്ന എത്ര ഉന്നതനും തോട്ടിപ്പണി വരെയുള്ള ജോലികൾ ചെയ്യണമായിരുന്നു. സമൂഹത്തിന് ആവശ്യമുള്ള തൊഴിലാണ് ഒരു ന്യായാധിപനും പ്രൊഫസറും ഡോക്ടറുമൊക്കെ ചെയ്യുന്നതെങ്കിലും അവരുടെയും ആഹാരം ചിലരുടെ അധ്വാനത്തിൻ്റെ ഫലമാണല്ലോ. അതുകൊണ്ട് പ്രതീകാത്മകമായെങ്കിലും പശ്ചാത്താപ രൂപത്തിലെങ്കിലും ഇക്കൂട്ടർ ദിവസം 1 മണിക്കൂറെങ്കിലും ഉൽപ്പാദനപരമായ കായികാധ്വാനം അനുഷ്ഠിക്കണമെന്നാണ് ഗാന്ധിജിയുടെ പക്ഷം. ദീർഘമായ ഉപവാസം കൊണ്ട് ക്ഷീണിതനായ അവസരങ്ങളിൽ പോലും ഗാന്ധിജി നിത്യേന ചർക്കയിൽ നൂൽ നൂൽക്കുമായിരുന്നു. അദ്ദേഹത്തിന് വസ്ത്രത്തിനാവശ്യമുള്ള നൂൽ സ്വയം നൂത്തുണ്ടാക്കിയിരുന്നു. ഗാന്ധിമാർഗജാരികൾ എന്തെങ്കിലും തരത്തിലുള്ള ഉൽപ്പാദനപരമായ ശരീരശ്രമം ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ഇന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നത് വെള്ളക്കാളർ ഉദ്യോഗമാണ്. ദേഹാധ്വാനം കഴിവതും കുറഞ്ഞിരിക്കണം. വീടുകളിൽ അധ്വാനപരമായ ജോലിയെല്ലാം സ്ത്രീകൾക്ക് മാറ്റിവെക്കുന്നു. അമ്മയെയും ഭാര്യയെയും വളരെ സ്നേഹിക്കുന്ന ഒരാൾക്കും ഇക്കാര്യത്തിൽ മനസാക്ഷി കുത്തില്ല. ഗാന്ധിജി ഇതെല്ലാം ഹിംസയായി കണ്ടു. സത്യസാക്ഷാത്കാരത്തിന് ഉള്ള പ്രതിബന്ധങ്ങൾ. അഹിംസാത്മകമായ സർവോദയ സമൂഹത്തിൽ എല്ലാവരും തൊഴിലാളികളാണ്.
0: കെ. ജനാർദ്ദനൻ പിള്ള അവതരിപ്പിച്ച സുഭാഷിതം സമാപിച്ചു.